ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 3, കൊല്ലവർഷം 1201 ഇടവമാസം 10 തീയതി, 2026 മെയ് 24 തീയതി ഞായറാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുകുമാരൻ പെരിയച്ചൂർ.
2: ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടുമുമ്പുള്ള കാലം, കൽക്കത്തയിലെ സിംല എന്ന പ്രദേശം. അവിടെ ഗൗർമോഹൻ മുഖർജി എന്ന തെരുവിലെ വലിയൊരു വീട്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് വിശ്വനാഥ ദത്ത എന്ന പുരോഗമനവാദിയായ വക്കീലായിരുന്നു. വിധവാ വിവാഹം പാപമായി കരുതിയിരുന്ന കാലത്ത് അദ്ദേഹം മുൻകൈയെടുത്ത് നിരവധി വിധവാ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു. യാഥാസ്ഥിതികരായ ഹിന്ദുക്കളുടെ എതിർപ്പുകളെ ചിരിച്ചുകൊണ്ട് മുനയൊടിച്ച വിശിഷ്ട വ്യക്തിയായിരുന്നു വിശ്വനാഥ ദത്തൻ. വിശ്വനാഥ ദത്തയുടെ ഭാര്യ ഭുവനേശ്വരി ദേവി അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു. അന്ധവിശ്വാസങ്ങൾക്ക് തന്റെ വീട്ടിൽ സ്ഥാനമില്ല എന്ന് പ്രവർത്തിച്ചു കാണിച്ചുകൊടുത്ത മഹതി. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ആവശ്യമില്ലെന്നു സമൂഹം ചിന്തിച്ചിരുന്ന കാലം കൂടിയായിരുന്നു അത്. തന്റെ മൂത്ത പെൺകുട്ടികളെ കോളേജ് പഠനത്തിന് അയച്ചുകൊണ്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനു ഭുവനേശ്വരി ദേവി മാതൃക കാട്ടി. ഒരു വലിയ കുടുംബത്തെ നോക്കി നടത്തുന്നതിനിടയിൽ ഭുവനേശ്വരി ദേവി സ്വയം ഇംഗ്ലീഷ് പഠിച്ചു, മക്കളെയും പഠിപ്പിച്ചു. മക്കളെ എല്ലാ നന്മകളും പഠിപ്പിക്കുകയും ചെയ്തു ആ മഹതി. വിശ്വനാഥ ദത്തയ്ക്കും ഭുവനേശ്വരി അമ്മയ്ക്കും പിറന്നതെല്ലാം പെൺമക്കൾ. അവർ ഒരാൺകുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ അവർക്ക് ആറാമത്തേതായി ഒരാൺകുഞ്ഞ് പിറന്നു. 1863 ജനുവരി 12 തിങ്കളാഴ്ച രാവിലെ നരേന്ദ്രൻ പിറന്നു. പൌഷമാസത്തിലെ കൃഷ്ണസപ്തമിയും അത്തം നക്ഷത്രവും കൂടിയ സമയത്താണ് നരേന്ദ്രനാഥ ദത്ത ജനിച്ചത്. കുഞ്ഞിന് അവർ വീരേശ്വരൻ എന്ന ഓമന പേരിട്ടു. വീരേശ്വരൻ പിന്നീട് വിളിപ്പേരായി ബിലേ എന്ന് ചുരുക്കി വിളിക്കാനും തുടങ്ങി. സ്കൂളിൽ പേരു ചേർക്കുമ്പോൾ നരേന്ദ്രനാഥ ദത്ത എന്ന് ചേർത്തു. സ്കൂളിൽ നരേൻ എന്ന വിളിയാണ് പ്രഖ്യാതമായത്. അസാമാന്യ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചിരുന്ന നരേൻ കുട്ടികളുടെ നേതാവായി മാറി. നരേന്റെ ഇഷ്ടപ്പെട്ട കളി രാജാവും മന്ത്രിയുമാണ്. കളിയുടെ അവസാനം രാജാവായി അഭിനയിച്ച് നരേൻ പറയും, "ഞാൻ വലുതാകുമ്പോൾ ഒന്നുകിൽ രാജാവാകും, അല്ലെങ്കിൽ സന്യാസിയാകും. തീർച്ചയായും ഞാനൊരു സന്യാസി തന്നെയാണ് ആകുക." കൂട്ടുകാരുമൊത്ത് കളിച്ചു തളരുമ്പോൾ നരേൻ ഒന്നോ രണ്ടോ ചങ്ങാതിമാരെയും കൂട്ടി വിജനമായ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നിരിക്കും. എന്നിട്ട് ശിവന്റെ പ്രതിമയുണ്ടാക്കും, അല്ലെങ്കിൽ സീതാരാമന്മാരുടെ മൺപ്രതിമ വെക്കും. പിന്നെ ധ്യാനമാണ്, എല്ലാം മറന്ന ധ്യാനം. മനസ്സ് ശൂന്യതയിലാവുന്നു. പിന്നെ എന്തൊക്കെയോ വർണ്ണാനുഭൂതി, വല്ലാത്ത ആനന്ദം. ചുറ്റുമുള്ള മരങ്ങളെ കാണുന്നില്ല, മനുഷ്യരെ അറിയുന്നില്ല, ജീവികളുടെ കലപില ശബ്ദം പോലും കേൾക്കുന്നേയില്ല, ഉരഗങ്ങളുടെ ഇഴയൽ അറിയുന്നില്ല. മഹാധ്യാനം. നരേന്ദ്രൻ വിവേകാനന്ദനിലേക്കുള്ള പ്രയാണത്തിന്റെ തുടക്കം പരിശീലിക്കുകയായിരുന്നു അപ്പോൾ. ഒരു ദിവസം ധ്യാനത്തിലിരിക്കെ ഒരു കരിമൂർഖൻ നരേന്റെ കാൽക്കീഴിലേക്ക് ഇഴഞ്ഞു വന്നു. കൂട്ടുകാർ സർപ്പത്തെ കണ്ട് നിലവിളിച്ചോടിപ്പോയി. നരേൻ അപ്പോഴും ധ്യാനത്തിൽ മുഴുകി. കരിമൂർഖൻ നരേന്റെ മടിയിലൂടെ ഇഴഞ്ഞു നീങ്ങി. ഭയന്നോടിയ കുട്ടികൾ ഭുവനേശ്വരി അമ്മയെ കൂട്ടിവരുമ്പോൾ കാണുന്നത് മടിയിൽ നിന്നും ഇഴഞ്ഞു നീങ്ങുന്ന കരിമൂർഖനെയാണ്. ഭുവനേശ്വരി അമ്മ മകനെ വിളിച്ചുണർത്തി. "മോനെ, പാമ്പിനെ കണ്ടിട്ട് എന്തേ എഴുന്നേറ്റു പോയില്ല? എന്തേ പേടിച്ചു നിലവിളിക്കാതിരുന്നത്?" അപ്പോൾ നരേൻ പറഞ്ഞു, "അമ്മേ, ഞാനൊന്നും അറിഞ്ഞു."

0: കുറഞ്ഞതേയില്ല. ഞാൻ പരമാനന്ദത്തിൽ മുഴുകിക്കഴിയുകയായിരുന്നു. ആനന്ദം പരമാനന്ദം എന്തെന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ എന്തിനാണ് പാമ്പിനെ ഭയപ്പെടുന്നത്? അമ്മ തന്നെ പറഞ്ഞു തന്നതല്ലേ ശിവന്റെ ആഭരണമാണ് പാമ്പ് എന്ന്. യഥാർത്ഥത്തിൽ വന്നത് ശിവൻ തന്നെയല്ലേ അമ്മേ? ഭുവനേശ്വരിയുടെ കണ്ണുകൾ നിറഞ്ഞു. നരേൻ യഥാർത്ഥത്തിൽ ജ്ഞാനത്തിന്റെ ഇന്ദ്രനാവുകയാണ്. ഇവൻ നരേന്ദ്രനല്ല, ജ്ഞാനേന്ദ്രനാണ്. ഭൂമിയിലെ എല്ലാ ജീവികളെയും ഒരുപോലെ കാണാൻ കഴിവുള്ള തന്റെ മകൻ യഥാർത്ഥ ജ്ഞാനി തന്നെയാണ്. ഭുവനേശ്വരി അമ്മ മകനെ മാറോടണച്ചു. പിന്നീട് ഭാരതത്തിന്റെ നന്മ ലോകജനതയെ മുഴുവൻ തന്റെ ജ്ഞാനയോഗത്തിലൂടെ മനസ്സിലാക്കിക്കൊടുത്ത യുവശബ്ദമായി മാറിയ വിവേകാനന്ദനെ അമ്മയാണ് ഉരുവപ്പെടുത്തിയത്. ഭാരതമാതാവിന്റെ പ്രിയപുത്രനായ വിവേകാനന്ദൻ ലോകമാകെ വേദവിത്തുകൾ വിതച്ചു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുകുമാരൻ പെരിയച്ചൂർ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട് കലക്ടർമാർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കലക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി TT സിദ്ദിഖ്. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് കൽപ്പറ്റയിൽ പറഞ്ഞു. ഇന്ന് ലോക സ്കിസോഫ്രീനിയ ദിനം. ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. മറ്റന്നാളാണ് പ്രതിഷ്ഠാദിനം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തുംചാലിൽ റജിൻലാലും മരിച്ചു. റജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരിച്ചിരുന്നു. സ്പോർട്സ്. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ മഹാകവി കുട്ടമത്ത് രചിച്ച 2 ഉറുമ്പുകൾ എന്ന കവിത, ആലാപനം പ്രേമജ ഹരീന്ദ്രൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. രാഗസ്പർശം നിങ്ങൾക്കറിയാമോ? തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ഓർമ്മകളുടെ സംഗീതം. 10 കിളിക്കൂട്ടം. ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 കോതാമൂരിപ്പാട്ട്, KPC പണിക്കരും സംഘവും അവതരിപ്പിച്ചത്. 12:40 നാടകഗാനങ്ങൾ. 1 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 കഥാപ്രസംഗം. ബാബു കോടഞ്ചേരിയും സംഘവും അവതരിപ്പിച്ചത്. 3 ആകാശവാണി ടെലികിസ് പുനഃപ്രക്ഷേപണം. വൈകുന്നേരം 4 കണ്ണൂർ ടാക്കീസ്. 5 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 കേളികൊട്ട്, KV നാരായണമാരാരും സംഘവും അവതരിപ്പിച്ചത്. 5:30 വൈകുന്നേരം 6 രാത്രി 7:35 11 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. വൈകുന്നേരം 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം കോഴിക്കോട് ജില്ല. 6:15

0: നിങ്ങൾ കേട്ടത് മഹാകവി കുട്ടമത്ത് രചിച്ച കവിത രണ്ട് ഉറുമ്പുകൾ. ആലപിച്ചത് പ്രേമജ ഹരീന്ദ്രൻ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അർച്ചന. ഇന്ന് ജി വേണുഗോപാൽ പാടിയ ഗാനമാണ് ആദ്യം.

0: ഇതോടുകൂടി ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണല്ലോ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കണ്ണപുരം പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ താവം ദാലിൽ ഗേറ്റ് നാളെ രാത്രി 11 മണിവരെ അടച്ചിടും. ജില്ലാ ഭരണകൂടം, DTPC, കാസർഗോഡ് നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് കാസർഗോഡ് ബീച്ച് റൺ 2026 സംഘടിപ്പിക്കുന്നു. കുറ്റിക്കകം നോർത്ത് LP സ്കൂളിന്റെ 150-ാം വാർഷികോത്സവത്തിന്റെ ഭാഗമായി ഇന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിവിധ കലാപരിപാടികളും നടക്കും. പട്ല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 28-ന് നടത്താനിരുന്ന കൂടിക്കാഴ്ച 30-ന് രാവിലെ 10 മണിയിലേക്കും കൊമേഴ്സ് സീനിയർ വിഭാഗത്തിലെ ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 1:30 നടക്കും. കാസർഗോഡ് ജില്ലാ ക്വിസ് അസോസിയേഷന്റെയും നെല്ലിക്കാൽ പ്രാദേശിക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 105-ാമത് പ്രതിമാസ ക്വിസ് മത്സരം ഈ മാസം 31-ന് രാവിലെ 9:30 നെല്ലിക്കാൽ പ്രാദേശിക വിദ്യാഭ്യാസ വികസന സമിതി ഓഡിറ്റോറിയത്തിൽ നടക്കും. വിഷയം ഗണിതത്തിലെ രസക്കൂട്ടുകൾ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ LP, UP ഹൈസ്കൂൾ പൊതുവിഭാഗങ്ങൾക്കായാണ് മത്സരം. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ വൈകിട്ട് 5 മണിക്കകം ഇനിപ്പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 9400085015. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിലെ വനിതാ സംരക്ഷണ ഓഫീസിൽ ഈ മാസം 26-ന് മാനസികാരോഗ്യ വിദഗ്ധന്റെ സൌജന്യ സേവനം ലഭ്യമാണ്. സേവനം ആവശ്യമുള്ളവർ നാളെ വൈകുന്നേരത്തിനകം 9847000302 എന്ന നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. LBS സെന്റർ ഫോർ സയൻസ് ആന്റ് ടെക്നോളജിയുടെ കാസർഗോഡ് ഉപകേന്ദ്രത്തിൽ 28-ന് രാവിലെ 10:30 നടത്താനിരുന്ന ഗസ്റ്റ് ലെക്ചറർ കൂടിക്കാഴ്ച 29-ലേക്ക് മാറ്റിവച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം 04994210111 എന്ന നമ്പറിൽ. കണ്ണൂർ സഹകരണ പരിശീലന കേന്ദ്രത്തിൽ JDC കോഴ്സിന് ഒഴിവ് വന്ന സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9496188027. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ പരിസര വിഷയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ പരിഷത്ത് ഭവനിൽ പരിസര ദിന ക്ലാസ് പരിശീലനവും കാലാവസ്ഥാ നിരീക്ഷക സംഗമവും നടക്കും. കണ്ണാടിപ്പറമ്പ് ദേശീയ മന്ദിരം വായനശാല ആന്റ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഇന്ന് രാവിലെ 10 മണി മുതൽ 1 മണിവരെ കണ്ണാടിപ്പറമ്പ് നോർത്ത് അംബേദ്കർ നഗർ സാംസ്കാരിക കേന്ദ്രത്തിൽ നടക്കും. കെൽട്രോണിന്റെ തളിപ്പറമ്പ് നോളജ് സെന്ററിൽ പ്ലസ് 2 കഴിഞ്ഞവർക്കായി ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ

0: ഇന്ത്യൻ ആന്റ് ഇന്റർനാഷണൽ അക്കൌണ്ടിംഗിൽ ഇന്ന് സൌജന്യ വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുന്നു. വിശദവിവരങ്ങൾക്ക് 9072592412 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാംകോയുടെ മാതമംഗലം ശാഖയുടെ ഉദ്ഘാടനം മാതമംഗലം ബസ് സ്റ്റാൻഡിന് സമീപം 26-ാം തീയതി രാവിലെ 10:30 നടക്കും. ബക്കളം വയൽ വയൽത്തീരം സ്നേഹതീരം കൂട്ടായ്മയുടെ 101-ാമത് സംഗമം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കടമ്പേരി ALP സ്കൂളിൽ നടക്കും. വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. കടമ്പേരി യുക്തി മാതൃഭൂമി സ്റ്റഡി സർക്കിളിന്റെ അച്യുതം സാഹിത്യ പുരസ്കാരം എഴുത്തുകാരി ആർ രാജശ്രീക്ക് ഇന്ന് വൈകുന്നേരം 3:30 യുക്തി മന്ദിരത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യ വിമർശകൻ ഡോ ഇ.പി. രാമകൃഷ്ണൻ സമ്മാനിക്കും. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ 3-ാമത് ശ്രുതം പ്രഭാഷണ പരമ്പര ഈ മാസം 31 വരെ വൈകുന്നേരം 7 മണി മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. മയ്യിൽ കാവിൻമൂല ചെറുപഴശ്ശി പുതിയ ഭഗവതി കാവിൽ താംബൂല പ്രശ്നം നാളെ രാവിലെ 10 മണി മുതൽ. ബാവോട് പരിവാരത്ത് മതിലകം ദുർഗാക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠാദിനവും സർപ്പബലിയും ഇന്ന് നടക്കും. കുഞ്ഞിമംഗലം ആരൂഢ തറവാട് കടാങ്കോട്ടുമാക്കം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഇന്ന് നടക്കും. എല്ലരിഞ്ഞി വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹയജ്ഞം ഈ മാസം 27-ന് സമാപിക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16-ാം പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: May 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-01-0167.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
7: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
6: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
7: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായാന്തോട്, മട്ടന്നൂർ.
6: ഫോൺ 8590460017.
7: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
12: ലാപ്ടോപ്പോ?
11: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
13: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
14: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
15: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI, പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
16: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH ന്റെ പരിപൂർണ അംഗീകാരമുള്ള ഏക

0: കണ്ണാശുപത്രി, ഡോക്ടർ ബിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ ചുങ്കം, തലശ്ശേരി.
1: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.

0: Manufacturers and Wholesalers, Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
4: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
6: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
6: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
5: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
6: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി, രാഗസ്പർശം നിങ്ങൾക്കറിയാമോ, തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട.

0: before bed with Willy White toothpaste. Brush before bed.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. വിപുലമായ പൊതുജനാഭിപ്രായവും കൂടിയാലോചനയും ലക്ഷ്യമിട്ടാണ് നടപടി. വ്യക്തികൾക്കും സംഘടനകൾക്കും പ്രസ്ഥാനങ്ങൾക്കും നിയമത്തെപ്പറ്റി നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ജൂൺ 20 വരെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ഡെസ്ക് റിപ്പോർട്ട്.
2: 20 വർഷം മുൻപ് നടപ്പാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിനു പകരം കൊണ്ടുവന്ന നിയമമാണ് വികസിത് ഭാരത് ജി റാംജി ആക്ട്. ഒരു സാമ്പത്തിക വർഷം 125 തൊഴിൽ ദിനങ്ങൾ നിയമപരമായി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ചും ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി, ഗ്രാമീണ തൊഴിലുറപ്പ് കൌൺസിൽ, ഭരണ ചെലവ്, പരാതി പരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ജനങ്ങളുമായി കൂടിയാലോചിക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. സമയബന്ധിതവും സുതാര്യവും വിശ്വസനീയവുമായ വേതന വിതരണം പദ്ധതി ഉറപ്പാക്കുന്നു. നിശ്ചിത ദിവസങ്ങൾ തൊഴിൽ നൽകാൻ കഴിയാതെ വന്നാൽ തൊഴിലില്ലായ്മ വേതനം നൽകാനും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്.
1: ലോകത്തെ ഏറ്റവും സങ്കീർണമായ മാനസിക രോഗങ്ങളിലൊന്നാണ് സ്കിസോഫ്രീനിയ. യാഥാർത്ഥ്യം കാണാനും ചിന്തിക്കാനും അതിനോട് പ്രതികരിക്കാനും കഴിയാതെ വരുന്ന മാനസിക പ്രശ്നമാണ് പ്രധാന രോഗലക്ഷണം. ഭ്രമാത്മകതയും മിഥ്യാധാരണയും ക്രമരഹിതമായ സംസാരവും രോഗബാധിതരിൽ ഉണ്ടാകാം. ലോകത്തെ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെടുന്ന രോഗങ്ങളിൽ ഒന്നാണിത്. ജനിതക പാരമ്പര്യത്തിന്റെയും ചുറ്റുപാടുകളുടെയും സ്വാധീനമാണ് പലപ്പോഴും രോഗത്തിന് കാരണമാകുന്നതെന്ന് കരുതുന്നു. കോഴിക്കോട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ആകാശക്കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രങ്ങളിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ ഗവൺമെന്റ് വൻ അഴിച്ചുപണി നടത്തി. കണ്ണൂർ കളക്ടർ ഉൾപ്പെടെ 6 ജില്ലകളിലെ കളക്ടർമാരെ മാറ്റി. ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ഗതാഗത വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായിരുന്ന PB നൂഹിനെ GST കമ്മീഷണറായി മാറ്റി നിയമിക്കുകയും ചെയ്തു. GST കമ്മീഷണറായിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയാക്കി. ആലപ്പുഴ ജില്ലാ കളക്ടർ കെ എംബശേഖറാണ് വാട്ടർ അതോറിറ്റിയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷാജി വി നായരാണ് പുതിയ ആലപ്പുഴ കലക്ടർ. കണ്ണൂർ കലക്ടർ അരുൺ കെ വിജയനെ വ്യവസായ വകുപ്പ് ഡയറക്ടറാക്കി. KSIDC മാനേജിംഗ് ഡയറക്ടറുടെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന പി വിഷ്ണുരാജിനെ കണ്ണൂരിൽ കലക്ടറായി നിയമിച്ചു. കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗാണ് പുതിയ പ്രവേശന പരീക്ഷാ കമ്മീഷണർ. പാലക്കാട് ജില്ലാ കലക്ടറായിരുന്ന MS മാധവിക്കുട്ടിയെ കോഴിക്കോട് കലക്ടറാക്കി. കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ സുധീറിനെ പകരം പാലക്കാട്ട് നിയമിച്ചു. പത്തനംതിട്ട കലക്ടർ S പ്രേംകൃഷ്ണൻ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി. കില ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കലക്ടർ. കൊല്ലം കലക്ടർ N ദേവദാസിനെ കിലയുടെ ഡയറക്ടറായും നിയമിച്ചു. വ്യവസായ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ആനി ജൂല തോമസ് ആണ് പുതിയ കൊല്ലം ജില്ലാ കലക്ടർ. ആലപ്പുഴ സബ് കലക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. ആകെ 14 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയത്. എല്ലാവരും തിങ്കളാഴ്ച ചുമതലയേൽക്കണമെന്ന് ഉത്തരവിൽ നിർദ്ദേശമുണ്ട്.
1: മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. കൊയ്തെടുത്ത നെല്ലും കൊയ്യാനിരിക്കുന്ന നെല്ലും പൂർണ്ണമായി സംഭരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ദിവസത്തെയും സംഭരണം അവലോകനം ചെയ്ത് PRS നൽകുന്നതിലെ കാലതാമസം ഒഴിവാക്കും. കർഷകർക്ക് നൽകേണ്ട തുക വൈകാതെ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനും വന്യമൃഗശല്യം പരിഹരിക്കാനും നഷ്ടപരിഹാരം നൽകാനും അനുകൂല നടപടിയുണ്ടാകുമെന്നും ടി സിദ്ദിഖ് അറിയിച്ചു. വയനാട് ടൌൺഷിപ്പ് പദ്ധതി സംബന്ധിച്ച് മന്ത്രിസഭാ ഉപസമിതി യോഗം ഉടൻ ചേരുമെന്ന് മന്ത്രി കൽപ്പറ്റയിലെ സ്വീകരണ പരിപാടിയിൽ പറഞ്ഞു. സമ്പൂർണ്ണ പുനരധിവാസമാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും അതിന് കർമ്മപദ്ധതി തയ്യാറാക്കുമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. അട്ടപ്പാടി

0: അടക്കം ആദിവാസി മേഖലകളിൽ ഉന്നതികളിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ടെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നാക്കക്ഷേമ മന്ത്രി കെ എ തുളസി പറഞ്ഞു. മന്ത്രിയായ ശേഷം ആദ്യമായി പാലക്കാട് ജില്ലയിലെത്തിയ കെ എ തുളസിക്ക് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരണം നൽകി. മന്ത്രി എൻ ഷംസുദ്ദീന് മണ്ണാർക്കാട്ടും യു ഡി എഫ് പ്രവർത്തകർ സ്വീകരണം നൽകി. സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയിരുന്ന അനുമതി റദ്ദാക്കി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കി. ഭൂമിയിൽ സ്ഥാപിച്ചിരുന്ന അതിർ അടയാള കല്ലുകൾ ഇനി നീക്കം ചെയ്യാം. സാമൂഹ്യ പ്രത്യാഘാത പഠനമടക്കം ഗവൺമെന്റ് പുറത്തിറക്കിയ എല്ലാ ഉത്തരവുകളും റദ്ദാക്കിയിട്ടുണ്ട്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സിബിഎസ്ഇ 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും സിബിഎസ്ഇ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ് മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തുടങ്ങും. നാളെ ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ ഉച്ച മുതൽ മറ്റന്നാൾ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ചൊവ്വാഴ്ച പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കാസർകോട് നെല്ലിക്കുന്ന് ബീച്ചിന്റെ മനോഹാരിത ലോകത്തെ പരിചയപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം സംഘടിപ്പിക്കുന്ന കാസർകോട് ബീച്ച് റൺ ഇന്ന്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ഇന്ന് രാവിലെ നെല്ലിക്കുന്ന് ലൈറ്റ് ഹൌസിൽ നിന്ന് ആരംഭിച്ച് നെല്ലിക്കുന്ന് ബീച്ച്, കസബ ബീച്ച് റോഡ്, പുലിമുട്ട് വഴി മണൽപ്പരപ്പിലൂടെ 6 കിലോമീറ്റർ ദൂരം ഓടി ബീച്ച് റൺ വീണ്ടും ലൈറ്റ് ഹൌസിൽ തന്നെ സമാപിക്കും. ഓട്ടം വിജയകരമായി പൂർത്തിയാക്കുന്ന എല്ലാ പങ്കാളികൾക്കും മെഡലുകൾ സമ്മാനിക്കും. ബീച്ച് റണ്ണിന്റെ മുന്നോടിയായി നഗരസഭാ അധികൃതരുടെയും DTPC വളണ്ടിയർമാരുടെയും നേതൃത്വത്തിൽ നെല്ലിക്കുന്ന് ബീച്ചിൽ വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാസർകോട് MLA കല്ലട്ര മാഹിൻ ബീച്ച് റൺ ഫ്ളാഗ് ഓഫ് ചെയ്യും.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ലക്നൌ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ 68ാമത് തിരുവനന്തപുരം ജില്ലാ ചാമ്പ്യൻഷിപ്പ് ഗതാഗതമന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. തനത് ആയോധന കലകളെ പരിപോഷിപ്പിക്കുമെന്നും യുവതലമുറയുടെ ആരോഗ്യത്തിനും ആത്മവിശ്വാസത്തിനും കളരിപ്പയറ്റ് പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പത്തനംതിട്ടയെ തോൽപ്പിച്ച് തിരുവനന്തപുരം തെക്കൻ മേഖലയിൽ 1-ാം സ്ഥാനക്കാരായി. പത്തനംതിട്ടയെ 5 വിക്കറ്റിനാണ് അവർ തോൽപ്പിച്ചത്. ആലപ്പുഴയ്ക്കാണ് 2-ാം സ്ഥാനം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ നാളെ വൈകിട്ട് 5 നട തുറക്കും. പ്രതിഷ്ഠാദിനാഘോഷത്തിന് ശേഷം ചൊവ്വാഴ്ച രാത്രി 10 നടയടയ്ക്കും. പാലക്കാട് ജില്ലയിലെ നെല്ല് സംഭരണത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൃഷിമന്ത്രിക്കും ധനകാര്യ സെക്രട്ടറിക്കും മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകിയതായി സുമേഷ് അച്യുതൻ MLA അറിയിച്ചു. MLA നൽകിയ നിവേദനത്തെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ചെറുവണ്ണൂർ കക്കറമുക്ക് പൂവത്തഞ്ചാലിൽ റെജിൻ ലാലും മരിച്ചു. റജിൻലാലിന്റെ ഭാര്യ സോന അപകട ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ നിയമത്തിന്റെ കരട് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്തെ IAS ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിച്ചുപണി. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TV സിദ്ദിഖ്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ മിനായിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: Wartah. ആകാശവാണി കണ്ണൂർ.
1: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
2: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
3: തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. കണ്ണൂർ വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവയ്പ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തരമലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
7: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
6: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
7: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
6: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
7: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
6: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
7: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064.
8: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

സൈക്കിൾ ഒരു ജീവിത ചക്രമാണ്, ഒരിക്കലും അവസാനിക്കാത്ത ചാക്രിക സഞ്ചാരം. സൈക്കിൾ കാണുമ്പോഴുള്ള കൗതുകം ഒരിക്കലും അവസാനിക്കില്ല. സൈക്കിളിൻ്റെ കൈകാൽ ചലനങ്ങളിലേക്ക് നോക്കുമ്പോഴൊക്കെ പല പല കാലങ്ങൾ, പല പല ജീവിതങ്ങൾ കൺമുന്നിൽ കറങ്ങിത്തിരിഞ്ഞു വരും.

കെട്ട് നരച്ച മഞ്ഞ ടൗവൽ തലയിൽ കെട്ടി ചുമച്ച് ശബ്ദമുണ്ടാക്കി വയസ്സൻ ഡയനാമ് കഴിഞ്ഞ കാലത്തിൽ നിന്നും വെളിച്ചം വീശും. തലയിൽ മഞ്ഞ വെളിച്ചമുള്ള ഡയനാമ് വാർദ്ധക്യകാലത്തും വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. കറങ്ങുന്ന പിൻചക്രങ്ങളിലെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ മഹത്തായ ഒരു ഊർജ സത്യത്തെ വെളിച്ചത്തിലേക്ക് പകർത്തി എഴുതി. സൈക്കിൾ കളിയല്ല, കാര്യമാണ്. ഡയനമോ സൈക്കിളിനെ സർഗാത്മകമാക്കുന്നു. നമുക്ക് ഡയനമോ അല്ല, ഡൈനാമാണ് നമ്മളെ സ്വന്തക്കാരനായ ഒരാൾ. നെറ്റിയിൽ വെളിച്ചമുള്ള ഒരു നാട്ടുമനുഷ്യൻ. കറങ്ങുന്ന മുൻപിൻ കാലുകളിൽ സൈക്കിൾ കാലത്തിൻ്റെ കണക്കുകൾ തെറ്റിച്ചു. എത്രയോ മനുഷ്യർ ചവിട്ടി തഴമ്പ് കെട്ടിയ പെഡൽ ചലിച്ചുകൊണ്ടിരുന്നു. സൈക്കിൾ യത്തത്തിൽ കാലങ്ങൾ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരുന്നു. പോയിപ്പോയ സൈക്കിൾ ജീവിതങ്ങൾ, എത്രയെത്ര കാഴ്ചകൾ, അനുഭവങ്ങൾ. പഴയകാല തൃക്കരിപ്പൂർ ഗ്രാമം, തങ്കയമുക്കിലെ കണ്ണേട്ടൻ്റെ സൈക്കിൾ ഷോപ്പ്. കണ്ണേട്ടന്മാർ പലരുണ്ട് തൃക്കരിപ്പൂരിൽ, എന്നാൽ സൈക്കിൾ ഷോപ്പിലെ കണ്ണേട്ടൻ ഒരാളേ ഉള്ളൂ, ഒറ്റയൊരാൾ. മുക്കിലെ സൈക്കിൾ ഷോപ്പിൽ കൂട്ടുകാരോടൊപ്പം എത്തിയിട്ട് ഒത്തിരി നേരമായി. കാത്തിരുന്ന് കാത്തിരുന്ന് ക്ഷമ കിട്ടു. കുഞ്ഞു സൈക്കിൾ വാടകയ്ക്ക് ചവിട്ടാൻ കൊണ്ടുപോയവർ ഇതുവരെ തിരിച്ചു കൊണ്ടുവന്നില്ല. കുഞ്ഞു സൈക്കിളിന് ഒരു മണിക്കൂറിന് 1 രൂപയാണ് വാടക. സ്കൂൾ പൂട്ടിയാൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. കണ്ണേട്ടൻ്റെ സൈക്കിൾ ഷോപ്പിൽ ഏറ്റവും ഡിമാൻഡുള്ളത് കുഞ്ഞു സൈക്കിളിനാണ്. സൈക്കിൾ ചവിട്ടിൻ്റെ 1ാം പാഠമാണ് കുഞ്ഞു സൈക്കിൾ. സൈക്കിൾ വാടകയ്ക്ക് കൊണ്ടുപോയവർ ഇതുവരെ കൊണ്ടുവന്നില്ല. ക്ഷമയുടെ എല്ലാ സീമയുമറ്റു. കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞു സൈക്കിളും കുറേ പിള്ളേരും ഓടിത്തളർന്നെത്തി. സമയത്തിൻ്റെ കൃത്യത കട്ടിക്കണ്ണട നോട്ടത്തിലൂടെ ഉറപ്പുവരുത്തി കണ്ണേട്ടൻ കുഞ്ഞു സൈക്കിൾ തന്നു. കുതിരയെ കടിഞ്ഞാണിൽ പിടിച്ച് നടക്കുന്ന പ്രൗഢിയോടെ പിള്ളേര് കൂട്ടത്തിലെ മൂപ്പൻ സൈക്കിളുമായി അല്പദൂരം നടന്നു. പിന്നെ പതുക്കെ സൈക്കിൾ ചവിട്ടി. ഞങ്ങൾ കുട്ടികളെല്ലാവരും അമ്പാൾപ്പിലെ ഇളയമേരെ ഒഴിഞ്ഞ പറമ്പിലേക്ക് ചവിട്ടിപ്പായുന്ന കുഞ്ഞു സൈക്കിളിന് പിന്നാലെ കുതിച്ചു. വീഴാതെ സൈക്കിൾ ചവിട്ട് പഠിച്ചവർ ആരുമുണ്ടായിരുന്നില്ല. 2-3 കൂട്ടുകാർ ചേർന്നാണ് 1-2 മണിക്കൂർ നേരത്തേക്ക് സൈക്കിൾ വാടകയ്ക്കെടുക്കുന്നത്.

0: മൂന്ന് തരം സൈക്കിളാണ്
1: കണ്ണേട്ടൻ വാടകയ്ക്ക് കൊടുക്കുന്നത്. മൂന്ന് തരം സൈക്കിൾ ജീവിതങ്ങൾ.
0: കുഞ്ഞു സൈക്കിൾ ചുവപ്പ് നിറം, ചെറിയ സൈക്കിൾ കട്ടി ചുവപ്പ് നിറം, വലിയ സൈക്കിൾ പച്ച നിറം. ഓരോ സൈക്കിളിനും ഓരോ ക്ലാസ്സുണ്ട്, അതിനനുസരിച്ചാണ് സഞ്ചാരം. ആദ്യത്തെ സൈക്കിളേറൽ ഒരു സംഭവം തന്നെയാണ്. എങ്ങനെ ശ്രമിച്ചാലും സൈക്കിൾ ചവിട്ടാനാവില്ല. സൈക്കിൾ വളഞ്ഞ് പുളയും, ഒന്നുകിൽ കാലുകുത്തും അല്ലെങ്കിൽ നിലത്ത് വീഴും. അങ്ങനെ കഠിനമാണ് ആദ്യഘട്ട സൈക്കിൾ യജ്ഞം. രണ്ടാം ഘട്ടത്തിൽ കാര്യങ്ങൾ കുറേ കൂടി എളുപ്പമാകും. തീരെ പ്രതീക്ഷിക്കാതെ സൈക്കിൾ ശരീരത്തിന് വഴങ്ങും. നടുവളഞ്ഞ് ദിക്കും ദിശയും തെറ്റി സൈക്കിൾ പരസഹായമില്ലാതെ പോകും. സൈക്കിളിൽ ഇരിക്കുന്നയാൾക്ക് ചെറിയ ആത്മവിശ്വാസമൊക്കെ വരും. ആദ്യത്തെ പേടി പൂർണ്ണമായും പോകും. മൂന്നാമത്തെ യജ്ഞത്തിൽ വിജയം ഉറപ്പാകും. സൈക്കിൾ ഒറ്റയ്ക്കെടുത്ത് ചവിട്ടി ചവിട്ടി പോകാനാകും. സൈക്കിൾ ഒറ്റയ്ക്ക് ചവിട്ടാനായാൽ പിന്നെ കണ്ണേട്ടന്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. കാരണം വാടകയ്ക്ക് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ട് കുഞ്ഞു സൈക്കിളാണ്. സൈക്കിൾ ചവിട്ടി ഏലായാൽ പലവിധ പരീക്ഷണങ്ങളാണ്. ഒരു കൈ വിട്ടോടിക്കൽ,

കൈയും വിട്ട് ഓടിക്കൽ, അങ്ങനെ അങ്ങനെ. ഓടിക്കുന്നതിനായി സൈക്കിളിൽ കയറുന്നതിന് രണ്ട് സമ്പ്രദായങ്ങളുണ്ട്. ഒന്ന്, സൈക്കിളിൽ കയറിയിരുന്ന് ചവിട്ടി നേരെ പോവുക, എല്ലാവർക്കും സാധ്യമാകുന്ന പൊതു സമ്പ്രദായം. രണ്ടാമത്തേത്, ഒരു പെഡലിൽ ചവിട്ടി ചവിട്ടി സൈക്കിൾ മുന്നോട്ട് പായിച്ച് പെട്ടെന്ന് മറ്റേക്കാൽ എടുത്തു വെച്ച് സീറ്റിൽ ഇരിക്കൽ. അത് അത്ര എളുപ്പമല്ല. സൈക്കിളിന് മനുഷ്യനുമായി അത്രയും ആത്മബന്ധമുണ്ട്. സ്കൂട്ടർ, കാറ് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരിക്കലും കൈവരിക്കാനാകാത്ത ഒരു വൈകാരിക ബന്ധം സൈക്കിളിന് നമ്മുടെ ജീവിതത്തിലുണ്ട്. സൈക്കിളിന് ഒരിക്കലും ഒരു വാഹനത്തിൻ്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല. സൈക്കിൾ ഒരു യന്ത്രമേ അല്ല, അത്രമേൽ വൈകാരികമായ ഒരു ജീവിതവുമായി സൈക്കിൾ നമ്മോടൊപ്പം കറങ്ങിത്തിരിയുന്നുണ്ട്. 5-ലോ 6-ലോ പഠിക്കുമ്പോഴാണ് കുഞ്ഞി സൈക്കിൾ ഓടിക്കുക. 8-ലോ 9-ലോ അതിലും അല്പം വലുപ്പം കൂടിയ ചെറിയ സൈക്കിൾ ഓടിച്ച് നിരത്തുമ്പിലേക്ക് പോകും. അങ്ങനെ അങ്ങനെ നാട്ടിലെ സൈക്കിൾ ഓടിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പിന്നെ ഏട്ടന്മാരുടെ വലിയ സൈക്കിളിലാണ് നോട്ടം. തരം കിട്ടിയാൽ അതിലും ഒരു കൈ നോക്കും. കയറിയിരുന്ന് ചവിട്ടാൻ കാലത്തില്ല. അപ്പോ തണ്ടിന് ഇടയിലൂടെ കാലിട്ട് പെഡലിൽ ചവിട്ടി വലിയ സൈക്കിളിനെ ചില വിരുദ്ധന്മാർ മെരുക്കിയെടുക്കും. എന്നും അതിശയത്തോടെ മാത്രം കണ്ട ഒരു കാഴ്ചയും അനുഭവവുമായിരുന്നു അത്. ഇടയിൽ കാലിട്ട് വലിയ സൈക്കിൾ ഓടിക്കുന്ന അത്ഭുത വിദ്യ വശത്താക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഒടുവിൽ 3-ാമത്തെ അവസ്ഥയായ വലിയ സൈക്കിളിലെത്തുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെയും പടവുകൾ കടന്നിട്ടുണ്ടാകും. സൈക്കിളിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ശരീരവും വളരുന്നു. വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും ഓരോ സൈക്കിൾ നമ്മോടൊപ്പമുണ്ട്. വലിയ സൈക്കിളിൽ കുരുത്തുവരുന്ന മേൽമീശയുമായി ചവിട്ടിപ്പോകുമ്പോൾ എന്തൊക്കെയോ ആയെന്നൊരു ഭാവമാണ്. എതിരെ മാറത്തടക്കി പിടിച്ച പുസ്തകവുമായി വരുന്ന പാവാടക്കാരിക്ക് വേണ്ടി മുഴക്കിയ മണിയച്ചകളിലെ പാഴായിപ്പോയ എത്രയെത്ര രാഗസംഗീതങ്ങൾ ചങ്ങമ്പുഴയുടെയോ വൈലോപ്പിള്ളിയുടെയോ കവിതകളിൽ പോലും അതിൻ്റെ അനുരണനങ്ങൾ അത്ര തീവ്രമായി കാണാൻ കഴിയില്ല. കവിക്കും കവിതയ്ക്കും അപ്പുറമുള്ള പൊള്ളലുണ്ട് ആ മണിയച്ചകളിൽ. സൈക്കിൾ ബെൽ എന്നാൽ കേൾക്കാതെ പോയ പ്രണയഗീതകങ്ങളുടെ ഹൃദയമാണ് അതിനൊരു

ഇന്ന് വീട്ടിൽ രണ്ട് മോട്ടോർ സൈക്കിളും ഒരു കാറും ഉണ്ട്. മോൻ ഓടിക്കുന്നത് അവന് വേണ്ടി അവൻ്റെ അച്ഛൻ വാങ്ങിക്കൊടുത്ത നാലാമത്തെയോ അഞ്ചാമത്തെയോ സൈക്കിളാണ്. മകൻ ചുവപ്പ് നിറത്തിലുള്ള കുഞ്ഞു സൈക്കിളോ ചെറിയ സൈക്കിളോ പച്ച നിറത്തിലുള്ള വലിയ സൈക്കിളോ കണ്ടിട്ടില്ല. മണിക്കൂറിന് സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്ന സൈക്കിൾ ഷോപ്പിലെ കണ്ണേട്ടനെ അവന് അറിയില്ല. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഒരു രൂപയുമായി കുഞ്ഞു സൈക്കിളിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലെ അക്ഷമയോ ആകാംക്ഷയോ അവനറിയില്ല. അവനത് അറിയേണ്ടതില്ല. അങ്ങനെയൊരു കാലത്താണ് അവൻ ജീവിക്കുന്നത്. അവനെ ആരും സൈക്കിൾ പഠിപ്പിച്ചിട്ടില്ല. മീൻ കുഞ്ഞുങ്ങൾക്ക് നീന്താൻ അറിയുന്നത് പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം സൈക്കിൾ ഓടിക്കാൻ അറിയാം. അവരെ ആരും ഒന്നും പഠിപ്പിക്കേണ്ടതില്ല. ജോലി തേടി മറ്റൊരു നഗരത്തിലേക്ക് താമസം മാറിയപ്പോൾ എത്രയോ കാലം ബെല്ലടിച്ച് ഓടിച്ച വലിയ സൈക്കിൾ നാട്ടിലെ ചങ്ങാതിക്ക് കൊടുത്തു. പുതിയ ബൈക്ക് വാങ്ങിച്ചു. തുരുമ്പിച്ച കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നു. ഗ്രാമങ്ങളൊക്കെ നഗരാവേഗങ്ങൾക്ക് വഴിമാറി. തൃക്കരിപ്പൂരിന് പുതിയ രൂപപ്പൊലിമ വന്നു. കാലാന്തരത്തിൽ കണ്ണേട്ടൻ്റെ സൈക്കിൾ ഷോപ്പ് പൊളിച്ചു. സൈക്കിൾ ഇല്ലാതായതിൽ പിന്നെ സൈക്കിൾ ഷോപ്പിലെ കണ്ണേട്ടനെ കണ്ടിട്ടില്ല. കട്ടിക്കണ്ണടയും കറുത്ത താടിയും ഉറച്ച നോട്ടവുമായി കണ്ണേട്ടൻ സൈക്കിൾ ചവിട്ടി കടന്നുപോയി. സൈക്കിൾ ഷോപ്പിന് പകരം മുക്കിൽ പുത്തൻ ബിൽഡിംഗ് ഉയർന്നു. പുതിയ റോഡിലൂടെ പോകുമ്പോൾ അങ്ങോട്ട് നോക്കും. സൈക്കിൾ യജ്ഞത്തിലെ ആകാംക്ഷയും അക്ഷമയും അടങ്ങാത്ത കൗതുകവും പക്ഷെ ആർക്കും പൊളിച്ചില്ലാതാക്കാനായില്ല. സൈക്കിൾ ബെൽ ഉള്ളിൽ

സാങ്കേതിക വിദ്യയുടെ പുതുകാലത്ത് പലതരം സൈക്കിളുകൾ റോഡിലൂടെ തലങ്ങും നിലങ്ങും കടന്നുപോയി. രാത്രിയിൽ കടന്നു പോകുന്ന ഒരൊറ്റ സൈക്കിളിനും പക്ഷേ തലയിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. ഡൈനമോ എന്ന വെളിച്ച സംവിധാനമില്ലാതെ പുതിയ സൈക്കിളുകൾ ഇരുട്ടിലൂടെ സഞ്ചരിച്ചു. എത്രയോ കാലം യജമാനനെ ശരീരത്തിലേറ്റി വൃദ്ധനായ ഹെർക്കുലീസ് പെരുമഴയിൽ നനഞ്ഞു കുതിർന്നു. വിറകുപുരയിലും ചായ്പിലും പടിഞ്ഞാപ്പുറത്തും യവനനായകൻ ഭക്ഷണവും പാർപ്പിടവുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടു. കാറ്റുപോയി ദ്രവിച്ചു തുടങ്ങിയ ഹെർക്കുലീസ് ചുമച്ചു ചോര തുപ്പി. ഏതു നിമിഷവും മരണം സംഭവിക്കാം. മഞ്ഞത്തുണികൊണ്ട് മൂടിയ ഹെർക്കുലീസിന്റെ തലയിൽ നിന്നും അപ്പോഴും വെളിച്ചം ഒഴുകി.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: എം എസ് ബാബുരാജിന്റെ ഈണത്തിൽ ശാന്താപി നായരുടെ ശബ്ദത്തിൽ പഴയൊരു ഗ്രാമഫോൺ ഗാനം.

0: പാട്ടുപെട്ടിക്കാലം. ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പഠന വകുപ്പ് കല്യാശ്ശേരി പഞ്ചായത്തിനു വേണ്ടി നടപ്പാക്കുന്ന നെറ്റ് സീറോ കാർബൺ ഗവേഷണ പ്രൊജക്ടിലേക്ക് ഒരു പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ ഒഴിവുണ്ട്. പരിസ്ഥിതി ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ബോട്ടണി, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ വിഷയങ്ങളിലോ ഉള്ള ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 2 രാവിലെ 10:30 പരിസ്ഥിതി പഠന വകുപ്പിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8075267088 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ടീച്ചർ സിവിൽ കൺസ്ട്രക്ഷൻ ആന്റ് മെയിന്റനൻസ് വിഷയങ്ങളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. 60% മാർക്കോടെ എം എ ഇംഗ്ലീഷ്, ബി എഡ് സെറ്റ് യോഗ്യതയുള്ളവർക്ക് ഇംഗ്ലീഷ് ടീച്ചർ തസ്തികയിലേക്കും 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് സിവിൽ കൺസ്ട്രക്ഷൻ ആന്റ് മെയിന്റനൻസ് ടീച്ചർ തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി 30 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി 9744-26-7674 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം 29 രാവിലെ 11 കലക്ടറേറ്റിൽ അഭിമുഖത്തിന് എത്തണം. വിളിക്കാം 0497-2832-055 എന്ന നമ്പറിൽ വിശദാംശങ്ങൾക്കായി. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം എൽ കെ ജി 1 ഇവയിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. പ്രവേശനം നേടുന്ന സ്കൂളിൽ നിന്നും ലഭ്യമാക്കിയ സാക്ഷ്യപത്രം സഹിതം ജൂൺ 5 അപേക്ഷിക്കണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 0497-2972-72. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇനി മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാന ശ്രമങ്ങൾക്ക് ഇന്ത്യ നിരന്തര പിന്തുണ നൽകുന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സംഘർഷങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ആഹ്വാനം പ്രധാനമന്ത്രി ആവർത്തിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോള സമാധാനം, സുരക്ഷ, പ്രാദേശിക വിഷയങ്ങൾ എന്നിവ ചർച്ചയാകും. 4 ദിവസത്തെ സന്ദർശനത്തിന് എത്തിയ യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. ഇന്തോ പസഫിക് മേഖലയിലെ അമേരിക്കൻ നയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് ഇന്ത്യയെന്ന് യുഎസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയിൽ നിക്ഷേപിച്ച $20 ബില്യൺ പാക് സിലിക്കയിൽ ഇന്ത്യ ഒപ്പുവച്ചതിലും ഇത് വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുഎസ് എംബസി സപ്പോർട്ട് അനക്സ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റൂബിയോ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വരും വർഷങ്ങളിൽ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരായി ഇന്ത്യ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാരാഷ്ട്രയിലെ ഷിർദിയിൽ ആർട്ടില്ലറി ഷെൽ നിർമ്മാണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം 50% ഉയർത്തുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി.
3: ആത്മനിർഭർ ഭാരത് ഓർ മേക്ക് ഇൻ ഇന്ത്യ പ്രൈവറ്റ് സെക്ടർക്ക് എനർജി കാ ഉപയോഗ ആവശ്യം ഇസ്ലിയെ പോളിസി റിലേറ്റഡ് റിഫോർമ്സ് നീതിഗത് സുധാർ ഭി കിയ ഗയ FDI കോ ഫോറൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് കോ ലിബറലൈസ് കിയ ഗയ പോസിറ്റീവ് ഇൻഡൈനൈസേഷൻ ലിസ്റ്റ് ലായി ഹം ലോഗോ നെ എക് ലംബി ലിസ്റ്റ് മോർ ദാൻ 5000 ഐറ്റംസ് കി തയ്യാർ കി ഹൈ. ഇസ് പോസിറ്റീവ് ഇൻഡൈനൈസേഷൻ ലിസ്റ്റ് മേ ഐറ്റംസ് ഹൈ ഹം ഉൻകോ നിർധാരിത സമയ കെ അന്ദർ ഹം ഭാരത് കി ധർത്തി പർ ബനായേംഗേ ഹം ദുനിയാ കെ കിസി ദേശ് സേ ഉസ്കോ ഇംപോർട്ട് നഹി കരേംഗേ.
2: കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വ്യാപാരം, നിക്ഷേപം, ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്നിവ ചർച്ച ചെയ്യും. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി നടത്തിയ ഇന്ത്യ സന്ദർശന വേളയിലാണ് ചർച്ചകൾക്കുള്ള നിബന്ധനകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചത്. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ

0: ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ തൊഴിൽ ഗ്യാരണ്ടി 100 ദിവസത്തിൽ നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ദേശീയതല സ്റ്റിയറിംഗ് കമ്മിറ്റി നിയമങ്ങൾ, കേന്ദ്ര ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കൌൺസിൽ നിയമങ്ങൾ, പരാതി പരിഹാര നിയമങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കരട് നിയമങ്ങളാണ് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനായി നൽകിയിരിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. സമയബന്ധിതവും സുതാര്യവും ഉത്തരവാദിത്തപരവുമായ വേതന വിതരണത്തിന് ശക്തമായ ഊന്നൽ നൽകുന്ന പുതിയ നിയമം നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്ന് ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇസ്രയേലിന് പുറമെ സൌദി അറേബ്യ, യുഎഇ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി ചർച്ച നടത്തിയതായി ട്രംപ് പറഞ്ഞു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിലെത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഖായി പ്രതികരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിനെ 7 വിജയം. ലക്നൌ ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ പഞ്ചാബ് മറികടന്നു. നായകൻ ശ്രേയസ് അയ്യരുടെ അപരാജിത സെഞ്ചുറിയാണ് പഞ്ചാബിന് വിജയം സമ്മാനിച്ചത്. 72 റൺസ് നേടിയ ജോഷ് ഇംഗ്ലീസാണ് ലക്നൌവിന്റെ ടോപ് സ്കോറർ. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും വൈകിട്ട് 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ് ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായി CBSE അറിയിച്ചു. 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തിൻ യു കേൽക്കർ ചുമതലയേൽക്കും. GST കമ്മീഷണറായി PB നൂഹിനെ നിയമിച്ചു. ഈ ചുമതല വഹിച്ച പാട്ടീൽ അജിത് ഭഗവത് റാവുവിന് ധനവകുപ്പ് സെക്രട്ടറിയായാണ് മാറ്റം. ആലപ്പുഴ കളക്ടർ കെ ഇമ്പശേഖരനെ വാട്ടർ അതോറിറ്റി MD നിയമിച്ചു. ഷാജിവി നായരാണ് പുതിയ ആലപ്പുഴ കളക്ടർ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയന് വ്യവസായ വകുപ്പ് ഡയറക്ടറായാണ് മാറ്റം. KSIDC മാനേജിംഗ് ഡയറക്ടർ ചുമതലയും നൽകി. വ്യവസായ വകുപ്പ് ഡയറക്ടർ പി വിഷ്ണുരാജിനെ കണ്ണൂർ ജില്ലാ കളക്ടറായി നിയമിച്ചു. കോഴിക്കോട് കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് എൻട്രൻസ് കമ്മീഷണറാകും. പാലക്കാട് കളക്ടർ MS മാധവിക്കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റി. കെ സുധീരാണ് പുതിയ പാലക്കാട് കളക്ടർ. പത്തനംതിട്ട കളക്ടർ S പ്രേംകൃഷ്ണനെ ആരോഗ്യവകുപ്പിൽ ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. കിലാ ഡയറക്ടർ A നിസാമുദ്ദീനാണ് പത്തനംതിട്ടയിലെ പുതിയ കളക്ടർ. കൊല്ലം കളക്ടർ N ദേവിദാസ് കിലാ ഡയറക്ടറാകും. വ്യവസായ വകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി ആനിജൂല തോമസാണ് പുതിയ കൊല്ലം കളക്ടർ. ആലപ്പുഴ സബ് കളക്ടർ സമീർ കിഷനെ വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി നിയമിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംഘർഷങ്ങൾ നയതന്ത്രത്തിലൂടെ പരിഹരിക്കണമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ രാജ്യം സ്വയംപര്യാപ്തത കൈവരിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അടിസ്ഥാന സൌകര്യ വികസനങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെ പരിശീലനവും നിർണായകമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. സമാധാന കരാർ സംബന്ധിച്ച് ഇറാനുമായുള്ള ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് 7 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
3: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
2: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്.
3: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
4: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
5: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
4: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
5: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യൂ.
5: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285505.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
8: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
7: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
7: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
8: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.

90കളിൽ മലയാള ചലച്ചിത്ര സംഗീതത്തിന് ലഭിച്ച ഒരു പ്രതിഭയാണ് ശ്രീ രമേശ് നാരായണൻ. ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ചെയ്ത ധാരാളം പാട്ടുകൾ ജനമനസ്സുകളിൽ ഇടം നേടിയിട്ടുണ്ട്. കമൽ സംവിധാനം ചെയ്ത മേഘ് മൽഹാർ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഇന്ന്.

0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: നിങ്ങൾക്കറിയാമോ, ഓർമ്മയുടെ ഓളങ്ങളിൽ ആരുടെ ആത്മകഥയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ. കവി, വിവർത്തകൻ, ഗാനരചയിതാവ്, അധ്യാപകൻ എന്നീ മേഖലകളിലെല്ലാം സവിശേഷ മുദ്ര പതിപ്പിച്ചിട്ടുള്ള ജി ശങ്കരക്കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ സാഹിത്യകാരൻ കൂടിയാണ്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: അടുക്കളയിൽ നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
5: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
4: പിന്നെങ്ങനെ?
5: ഇതാണ് ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച നാടൻ കറിമസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജായാലും നോൺ വെജ് ആയാലും തേങ്ങാ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
6: ട്രെഡിമിക്സ് കറി പൗഡർ
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
8: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.
7: അതെ.
8: എന്നാലും ചേട്ടാ, എന്തെല്ലാം തട്ടിപ്പാണ്! വലിയ കഷ്ടാണ് ട്ടാ.
7: അല്ലപ്പാ, ഞാനിവിടെ വന്നിട്ട് ഇരുന്നതല്ലേ ഉള്ളൂ. ഞാനിപ്പോ എന്ത് തട്ടിപ്പാ കാണിച്ചത്?
8: ഓ, വന്ന പാടപ്പാണി ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയല്ലോ. അതെ, ഞാൻ ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്.
7: ഓ, അത് ശരി. എന്തേ ചേച്ചി, ഓൺലൈനില് സാരിക്ക് ഓർഡർ ചെയ്തിട്ട് വല്ല ഇഷ്ടികയോ മട്ടോ ആണോ കിട്ടിയത്? അല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ചേച്ചിക്ക് ഈ ഓൺലൈൻ സൈറ്റ് നോക്കലാണല്ലോ പണി. അപ്പോ പണി കിട്ടീന്ന് അർത്ഥം.
8: അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? ഇതല്ലല്ലോ.
7: പിന്നെ
8: ഇപ്പോ ഈ QR കോഡ് തട്ടിപ്പ് കാരണം എത്ര പൈസയാ പോകുന്നത്!
7: നന്നായി പോയി. എല്ലാം അറിയാനല്ലോ ഭാവമല്ലേ, അങ്ങനെ തന്നെ വേണം. അല്ല, കൊറേ പോയാ?
8: ആ, കൊറേ പോയിന്ന് തോന്നുന്നു.
7: തോന്നുന്നുണ്ടോ? അതിനും കണക്കില്ലേ.
8: പിന്നെ ആരുടെങ്കിലും പൈസന്റെ കണക്കൊക്കെ എനക്കെങ്ങനെ അറിയാം?
7: അപ്പൊ പൈസ പോയത്
8: സന്തോഷിക്കണ്ട, എന്റെ അല്ല.
7: ഓ അല്ലേ.
8: എന്തേ, കാറ്റ് പോയ ബലൂണ് പോലെ ആയല്ലോ.
7: ആയി, ചേച്ചിക്ക് പട്ടിയ മണ്ടത്തറം ഒന്ന് ആഘോഷിക്കാണ് വെച്ചതായിരുന്നു.
8: ഓഹോ, എന്നാ കേട്ടോ, അത്ര വലിയ മണ്ടത്തരങ്ങളൊന്നും ഞാൻ കാണിക്കില്ല. മാത്രല്ല, ചെറിയ മണ്ടത്തരങ്ങൾക്ക് വലിയ വില കൊടുക്കാറും ഇല്ല.
7: അതെന്തോ കുത്തിപ്പറഞ്ഞതാണല്ലോ.
8: അങ്ങനെ തോന്നിയോ?
7: തോണി.
8: ആ, നന്നായി. അപ്പോ നമ്മളെന്താ പറഞ്ഞു വന്നത്?
7: QR കോഡ് തട്ടിപ്പ്.
8: ആ, 20-ാം തീയതി സയൻസ് കഫേയിൽ QR കോഡ്, ചരിത്രം, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെ കുറിച്ച് MP സനീഷ് AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ പരിപാടി കാലിക പ്രസക്തമായി എന്ന് രജീവ് മോഹൻ വളപട്ടണം.
7: ഓക്കെ.
8: എന്തൊക്കെ തട്ടിപ്പുകളാണ് നടക്കുന്നത്? എത്രയൊക്കെ ബോധവൽക്കരിച്ചാലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണേ എന്നാണ് രജീവ് എഴുതിയിട്ടുള്ളത്.
7: ശരി.
8: അപ്പോ കഴിഞ്ഞയാഴ്ച നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെ കുറിച്ച് ഞാൻ ചേട്ടനോട് ചോദിച്ചിരുന്നു. അന്നേരം ഒന്നും അറിയില്ല, അല്ല, ഇല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി.
7: അതെ.
8: എന്നാ ഇന്ന് ചേട്ടൻ കൂടി പങ്കാളിയായ ഒരു ഉത്സവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സിലായ എന്താന്ന്?
7: മനസ്സിലായി. എന്താണ്? നാടകോത്സവം
8: തന്നെ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വന്നണഞ്ഞ റേഡിയോ നാടകോത്സവത്തെ ശ്രോതാക്കള് ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപാട് മെസ്സേജുകൾ അതേക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ.
7: ശരി.
8: റേഡിയോ നാടകോത്സവം കലക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ നിലയത്തിന്റെ നാടകം മൗനസാക്ഷി ഗംഭീരമായിട്ടുണ്ട്. ഈ ചേട്ടൻ ആള് പുലിയാണ് കേട്ടോ. രചനയും സംവിധാനവും കലക്കി എന്ന് നൈഷ ചെമ്പി, മൈലാടത്തടം, മഴിക്കോട്.
7: താങ്ക് യു.
8: മൗനസാക്ഷി രചനാ സംവിധാനം വിനോദ് ബാബു. സമകാലിക സംഭവവുമായി ബന്ധമുള്ള നാടകത്തിന്റെ വിഷയം ഏറെ പ്രസക്തമായിരുന്നു. അഭിനന്ദനങ്ങൾ എന്ന് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
7: ഇതിവൃത്തത്തിൽ പുതുമയൊന്നും പറയാനില്ലെങ്കിലും ചില അഭിനേതാക്കളുടെ മികച്ച പ്രകടനം, പശ്ചാത്തല സംഗീതം എന്നിവ കൊണ്ട് മികച്ചു നിന്നു കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന് ദിവാകരൻ മംഗലശ്ശേരി.
8: ആ, പിന്നെ CT ശശി ആലപ്പടമ്പ് പറയുന്നു, കഥ കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു കഥാതന്തു. നാടകം കഴിഞ്ഞപ്പോ ഒരു സംശയം.

0: ആരാണ് മൗനസാക്ഷി, ദേവിയോ ശ്രോതാക്കളോ എന്ന്?
1: അത് ചേച്ചി, ഈ മെസ്സേജ് കേൾക്കുന്ന സംവിധായകനായ വിനോദ് ബാബുവാണ് മൗനസാക്ഷി.
0: മൗനം വിദ്വാന് ഭൂഷണം.
1: അതെ.
0: അടുത്ത മെസ്സേജ് മോഹനൻ പരിയാരെ എഴുതിയതാണ്. എല്ലാ നാടകങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തവും ആനന്ദകരവും. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി ഏറെ ഇഷ്ടപ്പെട്ടു. കണ്ണൂർ നിലയത്തിന്റെ ഇപ്പോഴത്തെ ജീവനാഡിയായ വിനോദ് ബാബുവിന്റെ നാടകരചനാ പാഠവും യഥാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കഥാപുസ്തകത്തിലെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്ന കഥകളെ പോലെയുണ്ടല്ലോ എന്ന് തുടക്കത്തിൽ തോന്നിയിരുന്നെങ്കിലും അവസാനത്തെ നാടകീയത സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിലരുടെ മുഖം മൂടി വലിച്ചെറിയുന്ന തരത്തിൽ ശ്രദ്ധേയമായി എന്ന്.
1: കാൺക കടലിനെ കൺതുറക്കാതെ, കാൺക നാടകത്തെ കൺതുറക്കാതെ, കൺതുറക്കാതെ നാടകം കാണാൻ പറ്റിയ നാടക ഉത്സവ കാലം. എല്ലാ നാടകങ്ങളും ഇഷ്ടപ്പെട്ടുവെങ്കിലും കെ വി ശരത്ചന്ദ്രൻ എഴുതി സംവിധാനം ചെയ്ത കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതെന്ന് ഒ പി കൃഷ്ണൻ ആട്ടടപ്പ.
0: പിന്നെ രാഗപൂവത്തൂർ എഴുതുന്നു, കാൺക കടലിനെ കൺതുറക്കാതെ 16-ാം തീയതി അവതരിപ്പിച്ച നാടകം വേറിട്ട് നിന്ന മൂല്യമുള്ള കലാസൃഷ്ടിയായിരുന്നു. പ്രമേയത്തിലെ പഴമയെ സ്പർശിച്ച പുതുമയും കോലാഹലം കലരാത്ത അനുയോജ്യമായ പശ്ചാത്തല സംഗീതവും ശബ്ദം നൽകിയവർ കഥാപാത്രങ്ങൾക്ക് ഉയിര് നൽകുകയും ചെയ്തപ്പോൾ നാടകോത്സവത്തിലെ പൂർണത തൊട്ട കലാസൃഷ്ടിയായി മാറി ഈ നാടകം. തിക്കോടിയൻ എന്ന സാഹിത്യകാരനെ, പ്രക്ഷേപകനെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞു നാടകത്തിലൂടെ. ഒപ്പം അവരുടെ കൂടെ ജോലി ചെയ്ത പ്രമുഖരെ കുറിച്ചറിയാനും സഹായകമായി. കെട്ടുറപ്പുള്ള ഈ നാടകത്തിന് പിറവി നൽകിയ കെ വി ശരത്ചന്ദ്രൻ സാറിനും ഒപ്പം നിന്നവർക്കും 1000 അഭിനന്ദനങ്ങൾ.
1: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം വ്യത്യസ്തത പുലർത്തി. ആകാശവാണി നിലയത്തെ ചുട്ടിപ്പറ്റിയുള്ള ഒരു നാടകം കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി എന്ന് സജീവൻ സി, ചേലക്കാട്, കോഴിക്കോട്.
0: അതേ നാടകത്തെക്കുറിച്ച് തന്നെയാണ് അടുത്ത മെസ്സേജും. മികച്ച ഒരു പരീക്ഷണാത്മക നാടകാനുഭവം പ്രദാനം ചെയ്തതിന് നന്ദി. ആത്മപ്രകാശനം പോലെ ഒരു മാധ്യമം അതിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അക്കാലത്തെ ജനകീയ വിഷയങ്ങൾ കലാകാരന്മാരുടെ ജീവിതത്തിൽ എത്രത്തോളം സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന ആ നാടകം ഓർമ്മപ്പെടുത്തി. തിക്കോടിയനും ഭാസ്കരൻ മാഷും ഉറൂബുമെല്ലാം ആകാശവാണിയുടെ വളർച്ചയിൽ എത്രയേറെ നിസ്തുലമായ സംഭാവനയാണ് നൽകിയത് എന്നത് മറക്കാതിരുന്നതിനും ഓർമ്മപ്പെടുത്തിയതിനും നന്ദി. കെ വി ശരത്ചന്ദ്രന്റെ സംവിധാനം മികച്ചതായി, അഭിനന്ദനങ്ങൾ എന്ന് സി ടി ശശി, ആലപ്പടമ്പ്.
1: റേഡിയോ നാടക ഉത്സവത്തെക്കുറിച്ചുള്ള അവലോകനം സശ്രദ്ധം കേട്ടു. കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്ത 7 നാടകങ്ങളെക്കുറിച്ചും പ്രശസ്തരും പ്രഗത്ഭരുമായവർ വിലയിരുത്തിയത് ശ്രദ്ധേയമായി. ഈ നാടക ഉത്സവം വലിയൊരു വിജയമായി എന്ന് വി ശിവദാസൻ, കണ്ണാടിപ്പറമ്പ്.
0: പിന്നെ തളിപ്പറമ്പിൽ നിന്നും വിമലയുടെ മെസ്സേജാണ്. 7 ദിവസത്തെ നാടകം കേട്ടപ്പോൾ എനിക്ക് പഴയ കാലം ഓർമ്മ വന്നു. അന്ന് അയൽപ്പക്കത്തെ വീട്ടിൽ നാടകം കേൾക്കാൻ പോകുമായിരുന്നു. ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടെല്ലാം കേട്ടു എന്ന്.
1: നാടകപ്രേമികളുടെ മനസ്സും ഹൃദയവും നിറച്ച നാടക ഉത്സവം എന്നും ഓർമ്മയിൽ ഒളിമങ്ങാതെ തെളിഞ്ഞു നിൽക്കും. മോഹൻലാലിനെ പോലെയുള്ള നടന വിസ്മയം കൂടി ചേർന്നപ്പോൾ ആസ്വാദനത്തിന്റെ നിറസദ്യ തന്നെ ആയി എന്ന് നെടുവലൂർ ശശി, ഇരിക്കൂർ.
0: നാരായണൻ തലവിൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനം ആരു കണ്ടു, കോഴിക്കോട് നിലയത്തിന്റെ മടക്കം ഒക്കെ നാടക കുലപതിമാരുടെ ശബ്ദ ഭംഗിയാൽ ഹൃദയത്തിൽ തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നടന വിസ്മയം, മോഹൻലാലിന്റെ അശോകൻ, ഭാഗ്യലക്ഷ്മിയുടെ കണ്ണകി, പഴയകാല റേഡിയോ നാടകങ്ങളിൽ നിറസാന്നിധ്യമായ അബ്ദുള്ള നന്മണ്ടയുടെ മാധവ്, പിന്നെ സമകാലിക കേരള സംഭവങ്ങളെ ചേർത്തു പറഞ്ഞ കണ്ണൂർ നിലയത്തിന്റെ നാടകം മൗനസാക്ഷി, പിന്നെ ഇതുവരെ ആരും പറയാത്ത നാടക വിഷയം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ ഒക്കെ വ്യത്യസ്തമായി. അഗ്രഹാരത്തിലെ കഥയുമായി എത്തിയ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ശ്രവ്യാനുഭവത്തിലുപരി ദൃശ്യ ഭംഗി തന്നു. അവസാന ദിവസത്തെ നാടകത്തിൽ മോഹൻലാൽ എന്ന നടന വിസ്മയം വീണ്ടുമെത്തി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ കലാശക്കൊട്ട് ഗംഭീരമാക്കിയെന്ന് ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവ്. അപ്പോ ഇനി നമുക്ക് മറ്റു പരിപാടികളെ കുറിച്ചുള്ള മെസ്സേജുകൾ നോക്കാം അല്ലേ?
1: അതെ. ബീണ എം മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി ഓലയമ്പളം എന്നിവർ എഴുതുന്നത് 17-ാം തീയതിയിലെ ഓർമ്മകളുടെ സംഗീതം പരിപാടിയെ കുറിച്ചാണ്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഗാനങ്ങൾ ആലാപിച്ച് മറവിലേക്കും പിന്നെ മരണത്തിലേക്കും കടന്നുപോയ ഗായകൻ എ കെ സുകുമാരനെ കുറിച്ച് വിശദമായി അറിയാൻ ഈ പരിപാടി സഹായിച്ചു. പിന്നെ 10-ാം തീയതി ഓർമ്മകളുടെ സംഗീതത്തിൽ ഗായിക ബി വസന്തയുടെ അനുഭവങ്ങളും ഗാനങ്ങളും കേൾപ്പിച്ചത് വളരെ ഹൃദയമായി. നിഷ്കളങ്കമായ അവരുടെ സംഭാഷണ ശൈലി ഏറെ ഇഷ്ടമായി എന്ന് വിനോദ് കുമാർ തലശ്ശേരി.
0: ഓക്കെ ചേട്ടാ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാനേ.
1: ആ വന്നല്ലോ ചിന്തക, ഇനിയിപ്പൊ ഞാൻ പോകുന്നതാവും നല്ലത്.
0: എന്ത്?
1: അല്ല, ചേച്ചിയുടെ ചിന്താസമം എനിക്കുള്ള പണി എന്നാണല്ലോ.
0: ഹേയ്, എപ്പോഴും അങ്ങനെ പറയരുത് കേട്ടാ. ഇതൊന്ന് കേൾക്ക്.
1: ആ പറ.
0: ചേട്ടനൊന്ന് ഓർത്ത് നോക്ക്, ഈ മാച്ചി അതായത് ചൂല് ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ ഒക്കെ ജീവിതം എന്തായനെ?
1: എന്തേ ചേച്ചി മൂന്നു നേരം ചൂടാണോ തിന്നുന്നത്? ഇത്ര കാര്യമായിട്ട് പറയാൻ.
0: ജീവിക്കാൻ ഈ തിന്നൽ മാത്രം പോരാ, നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ചൂല് എനിക്കൊരു കാര്യപ്പെട്ട വസ്തുവാണ്.
1: ചൂള് കയ്യിലെടുത്ത് ഇനി മൊത്തം അടിച്ചു വാരിട്ടേ പോകുന്നു തോന്നുന്നു.
0: അല്ല ചേട്ടനെന്താ ഈ ചൂലിനോട് ഇത്ര പുച്ഛം? ദാ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്ക്.
1: ആ ശരി.
0: മാച്ചി ഉണ്ടാക്കുന്നതല്ല റേഡിയത്തിൽ പറയോ? ഇപ്പാരിക്ക മാച്ചി വേണ്ട, മഴക്കാലം വരുന്നതിനടുക്ക് മാച്ചിപ്പട്ട ബേൽച്ചു കൊണ്ടുവന്ന് കൊത്തി ബേലിന് ഉണക്കാനിടും. മഞ്ഞും വേലും കൊണ്ട് പട്ട ശരിയായാല് ബായനാര് കൊണ്ട് മാച്ചിൽ കെട്ടി അടുപ്പിന്റെ അടുത്ത് കെട്ടിവെക്കും. പുകയത്ത് കരിഞ്ഞ മാച്ചി എടുത്ത് തുച്ഛത്ത് കത്തിച്ച് മുരിക്ക മരത്തിന് ഉറച്ച് ശരിയാക്കും. എറിയോ മിറ്റോ അടിക്കാൻ മാച്ചി തന്നെ വേണം. അല്ല ഇങ്ങക്ക് എന്തെങ്കിലും തിരിഞ്ഞിനാ ഈ പറഞ്ഞത്? താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ എന്ന്?
1: ഇല്ല.
0: ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം ശരിവെച്ച് മൂളിക്കോളും എന്നതാണ് ചേട്ടന്റെ ഏറ്റവും വലിയ ഗുണം.
1: അത് പിന്നെ ഒരു ഓളത്തിനങ്ങ്.
0: ആ അത് വേണം, അത് വേണം. അപ്പോ 80 കഴിഞ്ഞ അമ്മ മെയ് 17-ാം തീയതിയിലെ ഓലച്ചൂട്ട് കേട്ടുകൊണ്ടിരിക്കെ പഴയകാല ഓർമ്മകൾ ഒട്ടൊരു സങ്കടത്തോടെ ഉരുവിടുന്നത് കേട്ടപ്പോ സങ്കടമായി. അതായത് ആ ഓലച്ചൂട്ട് കേട്ടുകൊണ്ടിരിക്കെ നമ്മുടെ ചന്ദ്രൻ വട്ടോളിയുടെ അമ്മ പറഞ്ഞതാണ് ഞാനിപ്പോ വായിച്ചത്. അവരുടെയൊക്കെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള പലതും പണത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പേരിൽ ഇല്ലാതായി പോകുന്നതിന്റെ വലിയ സങ്കടം. ഓലച്ചൂട്ടിന്റെ പിന്നണി പ്രവർത്തകർക്ക് അനുമോദനങ്ങൾ എന്നാണ് ചന്ദ്രൻ വട്ടോളി ചിറ്റാരിപ്പറമ്പ് എഴുതിയിട്ടുള്ളത്.
1: ശരി. 17-ാം തീയതിയിലെ ഓലച്ചൂട്ട് കേട്ടപ്പോൾ എഴുതാതിരിക്കാൻ വയ്യ എന്ന് തോന്നി. കാരണം പണ്ട് അച്ഛമ്മ മാച്ചി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഓല കൊണ്ട് ഓലപ്പന്തും ഓലപ്പീപ്പിയും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഓർമ്മയിൽ വന്നു. ഇപ്പോഴും ഞങ്ങൾ മാച്ചി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാറില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വേണ്ടല്ലോ എന്ന് ഭവാനി ഉദിനൂർ.
0: ഓക്കെ. അടുത്തത് മെയ് 10 മാതൃദിനമായിരുന്നു. അന്ന് പ്രക്ഷേപണം ചെയ്ത എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം. എന്നാൽ എന്റെ സംശയം അതൊന്നുമല്ല, അമ്മയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിനം വേണോ? വേണോ?
1: വേണ്ട.
0: പിന്നെ ഇത്രയും പഴയ സിനിമകളും ഗാനങ്ങളുമായി എത്തുന്ന ഗാനലോക വീഥികളിൽ ആ പരിപാടിയെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല എന്ന് ശാന്താ വിളയാങ്കോട്.
1: ഓക്കെ. മെയ് 20-ാം തീയതി കാവ്യാഞ്ജലിയിൽ വയലാർ രാമവർമ്മയുടെ ഞാൻ അഭിമാനിക്കുന്നു എന്ന കവിത നന്ദു കർത്ത ആലപിച്ചത് ഇഷ്ടമായി എന്ന് കാർത്തിക മാലൂർ.
0: ആ പിന്നെ വസന്ത ടീച്ചർ പള്ളിക്കുന്ന് എഴുതുന്നു, 13-ാം തീയതി ജാലകത്തിലൂടെ നിർഭയ നിശ പദ്ധതിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു.
1: ഓക്കെ.
0: പ്രേമ ജനാർദ്ദനൻ മോറാഴ എഴുതുന്നു, 16-ാം തീയതി പ്രിയം പ്രിയതരം പരിപാടിയിൽ ശ്രോതാക്കൾക്ക് സുപരിചിതരായ രണ്ട് റേഡിയോ സ്നേഹികൾ രാധാകൃഷ്ണൻ പാനുണ്ട, റേഡിയോ ആശാരി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന രജിൽ മരുതായി എന്നിവർ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങൾ ഏറെ ഹൃദ്യമായി. വടിവൊത്ത അക്ഷരങ്ങളുടെ ഉടമയെന്ന് ദർപ്പണം വിശേഷിപ്പിക്കുന്ന രാധാകൃഷ്ണൻ പാനുണ്ടയുടെയും പിന്നെ ഒരു കൈയിൽ ഉളിയും മറ്റുപകരണങ്ങളും അടങ്ങിയ സഞ്ചിയും മറുകൈയിൽ റേഡിയോയും തൂക്കി നടക്കുന്ന രജിലിന്റെയും ചിത്രം മനസ്സിൽ കാണുകയായിരുന്നു ആ പരിപാടി കേൾക്കുമ്പോൾ എന്നാണ് പ്രേമാജനാർദ്ദനൻ എഴുതിയിട്ടുള്ളത്.
1: ശരി. മട്ടന്നൂർ എളമ്പാറയിൽ നിന്ന് സുജാത, KP ജാനകി എന്നിവർ എഴുതുന്നു, മെയ് 16-ാം തീയതി പല്ലവി അനുപല്ലവി വിജയികളായ രജിൽ മരുതായി, രാധാകൃഷ്ണൻ പാണുണ്ട എന്നിവർ അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും ആലാപനവും തെരഞ്ഞെടുത്ത ഗാനങ്ങളും നല്ല നിലവാരം പുലർത്തി.
0: അടുത്തത് മണിബാലൻ ഉറപ്പടി, അവരുടെ മെസ്സേജാണ്. 19-ാം തീയതി അർച്ചനയിൽ ചിത്രപാടിയ കണ്ണുകളെ കണ്ണുകളെ എന്ന ഗാനം വളരെ മനോഹരമായിരുന്നു. പിന്നെ സയൻസ് കഫേ പരിപാടി വളരെ നന്നായിരുന്നു. ഇവര് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മകന്റെ കല്യാണമാണ് ഈ 25-ാം തീയതി, അതായത് നാളെയാണ്. മകൻ ലൈജുവിനും മരുമകൾ ജീനയ്ക്കും ചേട്ടനും ചേച്ചിയും ഒരാശംസ പറയാമോ എന്ന്. തീർച്ചയായിട്ടും.
1: രണ്ടുപേർക്കും ആശംസകൾ.
0: ആശംസകൾ.
1: പക്ഷേ ചേച്ചി, നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലേ?
0: ഇല്ല ചേട്ടാ, അവർക്ക് ആശംസ മാത്രം മതിയത്ര.
1: ഓക്കെ. രസിയ ചക്രക്കൽ റേഡിയോ നാടക ഉത്സവത്തിലെ എല്ലാ നാടകങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ. ഇനി കത്തുകൾ നോക്കാം. നാടകത്തെ കുറിച്ച് തന്നെയാണ് കൂടുതൽ കത്തുകളും. ഇത് അമേഘ കരിമ്പത്തിന്റെ കത്താണ്. റേഡിയോ നാടകോത്സവം 7-ാം ദിവസം കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം ശ്രദ്ധിച്ചു. മോഹൻലാലിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. അഞ്ചാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകം ശ്രദ്ധിച്ചു.

0: ജീവസ്സുറ്റ കഥാപാത്രങ്ങൾ നാടകത്തിന്റെ സവിശേഷതയായി എന്നും അമേഘ എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ.
0: പിന്നെ നഫീസ കുഞ്ഞിപ്പ പന്താപൂരും മൗനസാക്ഷി എന്ന നാടകം ശ്രദ്ധേയമായി എന്ന് എഴുതിയിട്ടുണ്ട്.
1: ശരി.
0: എന്താണ് ചേട്ടൻ ഒരു സന്തോഷമില്ലാത്തത്? ഒരു താങ്ക് യു ഒക്കെ പറയൂ.
1: താങ്ക് യു.
0: പിന്നെ കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി എന്ന് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ.
0: അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്നും എല്ലാവരും എഴുതുക. എഴുതേണ്ട വിലാസം
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടിക്കാത്തൊരു പരിപാടി.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാറാകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
10: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
9: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
10: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
9: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആകാശവാണി കണ്ണൂർ.
11: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 11, ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 35 മിനിറ്റും, 1 65 27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 15 മിനിറ്റും ഇപ്പോൾ വൈകിയോടുന്നു. മറ്റെല്ലാ ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു.
12: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
13: പ്രായോജകർ
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
14: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30 ഭക്തിഗാനങ്ങൾ, 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 ഓർമ്മകളുടെ സംഗീതം, 10:00 കിളിക്കൂട്ടം. ചമ്പാട് ബാവാന്റെ പറമ്പ LP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ട്യൂണിംഗ് സ്റ്റാർസ്. ആകാശവാണി കണ്ണൂർ. ഇനി 8:00 വാർത്തകൾ, ആദ്യം ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും. ഡൽഹിയിലെ

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: ഭക്തിഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി ടീന പാടിയ ഗാനമാണ്.

0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്കമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്കമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467-22-04-544.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
3: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
4: സ്കോളർഷിപ്പോട് കൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
3: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
4: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
4: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285505.
5: ഭക്തിഗാനങ്ങൾ തുടരുന്നു. ഇനി കെസ്റ്റർ പാടിയ ഗാനം കേൾക്കാം.

0: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
2: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
1: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
2: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഐ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
1: ഫോൺ 8590460017.
2: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
3: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
5: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: ഭക്തിഗാനങ്ങളിൽ അടുത്തത് രാജലക്ഷ്മി പാടിയ ഗാനം.

0: നിങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
1: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
1: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
2: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
1: 11 എയ്ഡഡ് UG കോഴ്സുകൾ.

0: എട്ട് അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
1: നാല് എയ്ഡഡ് പി ജി കോഴ്സുകൾ, രണ്ട് അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
0: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
1: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064
0: 9446266760.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
4: ലാപ്ടോപ്പോ?
3: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
5: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
6: ഈ ഗാനം മനോജ് പാടിയത്.

ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. മഴയ്ക്ക് മുൻപ് കേരളത്തിലെ നെല്ല് സംഭരണം പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കർഷകർക്ക് നൽകേണ്ട തുക കാലതാമസമില്ലാതെ നൽകുമെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. CBSE 12 ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭയുടെ 101 വാർഡുകളിലും റോഡരികിലെ അനധികൃത കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. ടാഗ് ചെയ്യാത്ത മുഴുവൻ കേബിളുകളും സമയബന്ധിതമായി നീക്കം ചെയ്യും. ചാലിയാർ പഞ്ചായത്തിലെ പാറക്കോട് വാർഡ് ഓക്കാട് പ്രദേശത്ത് 60-ലധികം താറാവുകളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. അകമ്പാടും ഓക്കാട് ഫാമിലെ താറാവുകളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ വൈകിട്ട് 3 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വൈകിട്ട് 7 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.

0: വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം.
2: ഇന്ന് ഈ പരിപാടിയിൽ കമുകര പുരുഷോത്തമന്റെ സംഗീത ജീവിതം, ഗാനങ്ങൾ.

കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ എന്ന ഗ്രാമത്തിലാണ് കമുകറത്തറവാട്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആദ്യകാല കുടുംബക്ഷേത്രമായ ആദികേശവ ക്ഷേത്രവുമായി ഈ തറവാട്ടുകാർക്ക് ഹൃദയബന്ധം തന്നെയുണ്ട്. സി വി രാമൻപിള്ളയുടെ ചരിത്ര ആഖ്യായികകളിൽ പരാമർശിക്കപ്പെടുന്ന മാങ്കോയിക്കൽ തറവാടിന്റെ പിന്മുറക്കാരാണ് കമുകര കുടുംബം എന്ന് കരുതുന്നവരുമുണ്ട്. തമിഴും മലയാളവും ഒരുപോലെ പേശുന്ന, നെല്ലും പനയും ഒരുപോലെ വിളയുന്ന തിരുവട്ടാർ ഗ്രാമം മലയാള ചലച്ചിത്ര സംഗീതത്തിനായി അമൂല്യമായതൊന്ന് കരുതിവച്ചിരുന്നു. കമുകര കുടുംബത്തിൽ നിന്നുള്ള പുരുഷോത്തമനായിരുന്നു അത്.

ഒരു കാലഘട്ടത്തിൽ കമുകറ എന്ന തറവാട്ടു പേര് പലവട്ടം വെള്ളിത്തിരയിൽ മിന്നിമാഞ്ഞു. അവിസ്മരണീയമായ ഒട്ടേറെ ഗാനങ്ങൾക്ക് തൊട്ടു മുൻപിലായി പലവട്ടം ആ പേര് റേഡിയോയിൽ മുഴങ്ങി.

ഇപ്പോഴും ചില ഗാനങ്ങളിലൂടെ ആ ശബ്ദത്തിന്റെയും ആലാപനത്തിന്റെയും സവിശേഷത നാം തിരിച്ചറിയുന്നു. പാടാനുള്ളത് പാടിത്തീർത്ത് ചരിത്രത്തിൽ ഇടം കണ്ടെത്തിയ ആ ഗായകന്റെ സംഭാവനകൾ വിലയിരുത്തുകയാണ് ഇവിടെ.

0: സംഗീതം നിറഞ്ഞു നിന്ന കമുകര തറവാട്ടിൽ നിന്ന് ചലച്ചിത്ര പിന്നണി രംഗത്തെത്തിയ കഥ ഒരിക്കൽ കമുകര തന്നെ പറയുകയുണ്ടായി.
1: അതെ, അതിനെപ്പറ്റി ഞാൻ പറയായിരുന്നു. ISSLC പഠിച്ചതോടുകൂടി ഞാൻ സംഗീതത്തിൽ ഒരു ക്ലാസിക്കൽ കച്ചേരി ചെയ്യുന്നതിനുള്ള ഏകദേശം ഒരു ഒരു പ്രാവീണ്യം നേടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴേ ഞാൻ തിരുവിതാംകൂർ

0: അന്ന് തിരുവിതാംകൂർ ഗവൺമെന്റിന്റെ വകയായി ഒരു റേഡിയോ നിലയുണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുമായിരുന്നു. പ്രോഗ്രാംസ് പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രോഗ്രാംസ്, പിന്നെ ചിലപ്പോൾ ഈ കവിതകൾ സംഗീതാവിഷ്കരിക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നു. പിന്നീട് ക്രമേണ ഓൾ ഇന്ത്യ റേഡിയോ ആയിട്ട് മാറി.
1: ആകാശവാണിയും മെറിലാൻഡ് സ്റ്റുഡിയോയും ചലച്ചിത്ര രംഗത്തേക്കുള്ള രംഗപ്രവേശത്തിന് നിമിത്തങ്ങളായി.
0: അപ്പൊ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ആർട്ടിസ്റ്റായി ഞാൻ, ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ കാഷ്വൽ ആർട്ടിസ്റ്റ്. അപ്പം അതിന്റെ റേഡിയോയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു തിരുനയനാർ കൊച്ചി മാധവൻ നായർ. അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്ന മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം സംഗീത രചന നിർവഹിച്ചിരുന്ന അദ്ദേഹമാണ്. അങ്ങനെ മെറിലാൻഡ് സ്റ്റുഡിയോയിലെ ഉടമസ്ഥൻ ശ്രീ സുബ്രഹ്മണ്യം അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ചിത്രമായ പൊൻകതിർ എന്ന ചിത്രം തുടങ്ങിയപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിൽ ഒരു നാല് വരി കവിതാ ശകലം ചൊല്ലേണ്ട ആവശ്യം വന്നു. ബാക്കി പാട്ടുകളുണ്ടാകും മദ്രാസിക്ക് പോയി എടുത്തിരുന്നു. ഈ നാല് വരി ഒടുവിൽ ചിത്രം തീരുന്ന അവസരത്തിൽ ചേർക്കുന്നതിന് വേണ്ടി റെക്കാർഡ് ചെയ്യാൻ ആരുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ മാധവൻ നായരാണ് എന്റെ പേര് സജസ്റ്റ് ചെയ്തത്.

ശുന്നിത മന്ദിരമതിൽ പൊങ്കരു ഭീഷുന്നിത പൊങ്കതിർ. ആ ശബ്ദം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ മെറിലാൻ സ്റ്റുഡിയോയിലെ എല്ലാ പടങ്ങളിലും പ്രധാന ഗായകനായി ഞാൻ മാറി. അങ്ങനെ എൻ്റെ സിനിമയിലേക്കുള്ള വരവ് തികച്ചും ആകസ്മികമാണ്, വളർച്ചയും ആകസ്മികമാണ്, എല്ലാം ദൈവാധീനം. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മിക്കേണ്ടത് ശ്രീ തിരുനേനാർ കുറിച്ചി മാധവൻ നായർ, ശ്രീ സുബ്രഹ്മണ്യം, ശ്രീ ഭദ്രലക്ഷ്മണൻ.

ആറും എട്ടും സിനിമകൾ മാത്രം പുറത്തിറങ്ങുന്ന ആ കാലഘട്ടത്തിൽ തൊട്ടടുത്ത വർഷം 1954 തന്നെ കമുകറ അടുത്ത പടത്തിൽ പാടുന്നു. ചിത്രം അവകാശി. തിരുനയനാർ കുറിച്ചിയുടെ വരികൾ, ബ്രദർ ലക്ഷ്മണന്റെ സംഗീതം. അവകാശികളിൽ ലളിതയുമൊത്തു പാടിയ ഈ ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു.

0: അന്യഭാഷാ സ്വാധീനത്തിൽ നിന്ന് മലയാള സിനിമാ ഗാനങ്ങൾ സ്വതന്ത്രമായൊരു വ്യക്തിത്വത്തിലേക്ക് പതിയെ രൂപപ്പെട്ടു വരികയായിരുന്നു.
1: ഞാൻ പാടി തുടങ്ങിയ കാലത്ത് എല്ലാ ഗാനങ്ങളും ഹിന്ദി ട്യൂണുകളെയോ തമിഴ് സിനിമയിലെ ട്യൂണുകളെയോ അനുകരിച്ചാണെന്ന് പറയാൻ നിവൃത്തിയില്ല. അതിന് ഏകദേശം ഒരു മാറ്റം വന്നിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വന്നു കയറിയത്.

1955 കമുകരയെ ഇന്നറിയുന്ന കമുകരയാക്കിയ ഹരിശ്ചന്ദ്ര റിലീസാവുന്നു. ഏറ്റവും പുതിയ തലമുറയെപ്പോലും എളുപ്പത്തിൽ ആകൃഷ്ടരാക്കുന്ന തത്വചിന്താപരമായ ഈ ഗാനം കമുകരയുടെ ആലാപന സവിശേഷത എന്തെന്ന്

1957 പുറത്തിറങ്ങിയ ജയിൽ പുള്ളി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഒരു യുഗ്മഗാനത്തിന്റെ പേരിലായിരിക്കാം. ഒപ്പം പാടിയത് ശാന്താ പി നായർ.

0: 1959 ആന വളർത്തിയ വാനമ്പാടി, 60 പൂത്താലി, 1953 സിനിമയിലെത്തിയ കമുകരയ്ക്ക് 8 വർഷത്തോളം തിരുനയനാർ കുറിച്ചി ബ്രദർ ലക്ഷ്മണൻ ടീമിന്റെ കൂടെ മാത്രമേ പാടാനൊത്തുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. 1961 ക്രിസ്മസ് രാത്രി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതിയ വരികൾ പാടേണ്ടി വന്നപ്പോഴും സംഗീത സംവിധായകൻ ബ്രദർ ലക്ഷ്മണൻ തന്നെ.
1: എനിക്ക് സംഗീത സംവിധായകമായിട്ടുള്ള ബന്ധത്തെ പറ്റി ഞാൻ പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നതും ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മ നിൽക്കുന്നതും എന്റെ ഗുരുവായ ശ്രീ ബ്രദർ ലക്ഷ്മണനാണ്.
0: കമുകര പുരുഷോത്തമൻ.
1: കാരണം വളരെ ഒരു അന്തർമുഖനായിരുന്ന ഒരു സംഗീത സംവിധായകനായിരുന്നു ബ്രദർ ലക്ഷ്മണൻ. മിക്കവാറും മേരിലാൻഡിലുള്ള എല്ലാ ചിത്രങ്ങളും, ആദ്യത്തെ 25 ചിത്രങ്ങളും അദ്ദേഹമാണ് സംഗീത സംവിധാനം നൽകിയിട്ടുള്ളത്. ശ്രദ്ധേയമായ പല ഗാനങ്ങളും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ആത്മവിദ്യാലയം, ഈശ്വരചിന്ത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. മൂത്ത സഹോദരന്റെ വാത്സല്യവും അനുഗ്രഹവും എന്ന് ചൊരിഞ്ഞ ഒരു മനുഷ്യനായിരുന്നു.

1961 ഭക്തകുചേലയിൽ തിരുനയനാർ കുറിച്ചി ബ്രദർ ലക്ഷ്മണൻ കൂട്ടുകെട്ടിൽ വീണ്ടും. എന്നാൽ കമുകറയുടെ ആ വർഷത്തെ ഹിറ്റ് ഗാനം മറ്റൊരു കൂട്ടുകെട്ടിലായിരുന്നു.

0: ബ്രദർ ലക്ഷ്മണന്റെ മാത്രം ഗായകനായി അറിയപ്പെട്ടിരുന്ന കമുകറ രണ്ടാമതൊരു സംഗീത സംവിധായകന് വേണ്ടി പാടിയ ആദ്യ ഗാനം തന്നെ വൻ വിജയം നേടി. അതിന്റെ മുഴുവൻ ക്രെഡിറ്റും കമുകറ നൽകുന്നത് ദക്ഷിണാമൂർത്തിക്ക്.
1: ദക്ഷിണാമൂർത്തി സ്വാമി ശാസ്ത്രീയ സംഗീതത്തിന് അരച്ച് കലക്കി കുടിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സംവിധാനത്തിന്റെ കീഴിൽ വന്നിട്ടുള്ള ഗാനങ്ങളും പാടിയിട്ടുള്ള ഗാനങ്ങളും ഭാവരസ സമ്പൂർണമാണ്.

ജ്ഞാനസുന്ദരിയുടെ വിജയത്തിന് ശേഷം പല സംഗീത സംവിധായകർക്കും കമുകറ സ്വീകാര്യനായി മാറി. പി ഭാസ്കരൻ എഴുതി, എം ബി ശ്രീനിവാസൻ സംഗീതം പകർന്ന സ്നേഹദീപത്തിലെ യുഗ്മഗാനം.

ശ്രീരാമ പട്ടാഭിഷേകം, കാട്ടുമൈന എന്നീ ചിത്രങ്ങളിൽ ബ്രദർ ലക്ഷ്മണന്റെ കൂടെയും ചിലമ്പൊലി, സുശീല എന്നീ ചിത്രങ്ങളിൽ ദക്ഷിണാമൂർത്തിയുടെ കൂടെയും സഹകരിച്ച കമുകറ 1964 കറുത്ത കൈ എന്ന ചിത്രത്തിലൂടെ, ആ ചിത്രത്തിലെ പ്രശസ്തമായ ഖവാലിയിലൂടെ ബാബുരാജിന്റെ പ്രിയപ്പെട്ട ഗായകരിൽ ഒരാളായി മാറുന്നു.

0: ഏകാന്തതയുടെ അപാര തീരത്തെത്തിയ കഥ കമുകര അനുസ്മരിച്ചത് ഇങ്ങനെ.
1: ഏകാന്തതയുടെ അപാര തീരം ഞാൻ ഭാർഗവ നിലയത്തിന് വേണ്ടി പാടിയത് ചില വർഷങ്ങൾക്ക് മുമ്പാണ്. അത് റെക്കോർഡ് ചെയ്തത് അന്നത്തെ പ്രസിദ്ധ റെക്കോർഡിസ്റ്റായ രംഗസ്വാമിയായിരുന്നു. ഈ രംഗസ്വാമിയായിരുന്നു ആത്മവിദ്യാലയവും റെക്കോർഡ് ചെയ്തത്. ആ ഗാനം റെക്കോർഡ് ചെയ്യുമ്പം ആ ചിത്രത്തിൻ്റെ കഥാകൃത്തായ ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ അവിടെ ഉണ്ടായിരുന്നു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പാട്ട് റെക്കോർഡ് ചെയ്ത് തീർന്നു. ആ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് ആ സിറ്റുവേഷൻ അതിൻ്റെ ഐഡിയ എല്ലാം എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരുന്നു. ആദ്യം ആ വരികൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് ഞാൻ എങ്ങനെ പാടും. ഏകാന്ത അപാര തീരം, പിന്നിൽ താണ്ടിയ വഴിയ ദൂരം, മുന്നിൽ അജ്ഞാത മരണ കുടീരം, ഇതൊക്കെ ഈ ഗദ്യ കവിത പോലെ എഴുതി. എനിക്ക് തോന്നി ഇതെങ്ങനെ പാട്ടായിട്ട് പാടുന്നു. അപ്പോൾ ബാബുരാജ് എന്നോട് പറഞ്ഞു പുരുഷോത്തം ഉണ്ടായിട്ട് ഞാനെല്ലാം ശരിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിനെ സംഗീതാത്മകമായി എൻ്റെ കയ്യിൽ തന്നപ്പോൾ മനോഹരമായ ഒരു ഗാനം മലയാള സിനിമയ്ക്ക് കിട്ടി. ആ പാട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അസുദുൽ വൈക്കം മുഹമ്മദ് ബഷീറിനെ എൻ്റെ തോളിൽ തട്ടി സന്തോഷിച്ച് ആശംസിച്ച് അനുഗ്രഹിച്ചു. എടോ താൻ നന്നായിട്ട് പാടിയല്ലോ എന്ന് പറഞ്ഞു.

അതേ വർഷം ആർ കെ ശേഖറിന്റെ ആദ്യ ചിത്രമായ പഴശ്ശിരാജയിൽ പി സുശീലയോടൊപ്പവും എം ബി ശ്രീനിവാസിന്റെ സംഗീത സംവിധാനത്തിൽ അൾത്താരയിൽ എസ് ജാനകി, എൽ ആർ ഈശ്വരി എന്നിവരോടൊപ്പവും കമുകര പാടി.

0: കമുകറ ചലച്ചിത്ര രംഗത്തെത്തി 13 വർഷത്തിന് ശേഷമാണ് ദേവരാജന്റെ സംഗീത സംവിധാനത്തിൽ ഒരു ചിത്രത്തിൽ പാടുന്നത്. ചിത്രം കളിയോടം.
1: ശ്രീ ദേവരാജൻ മലയാള തനിമയുള്ള ഗാനങ്ങൾ സൃഷ്ടിച്ച ഒരു സംവിധായകനാണ് അദ്ദേഹം. ഒരിക്കലും മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തെ മറക്കാനൊക്കില്ല.

1968 വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ ദേശഭക്തിയും വിപ്ലവ വീര്യവും തുള്ളിത്തുളുമ്പുന്ന ഗാനങ്ങൾ.

ദക്ഷിണാമൂർത്തിയുടെ ഗാനസംവിധാനത്തിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ സംഘഗാനം പിന്നീട് കലാനിലയം നാടക ട്രൂപ്പിന്റെ അവതരണ ഗാനമായി.

ഭാർഗവീ നിലയത്തിനു ശേഷം തങ്കക്കുടം, മായാവി, സർപ്പക്കാട്, പെൺമക്കൾ, കാട്ടുമല്ലിക, കറുത്ത രാത്രികൾ, തറവാട്ടമ്മ എന്നീ ചിത്രങ്ങൾക്കു വേണ്ടി ബാബുരാജിനൊപ്പം സഹകരിച്ചു. ഇവയിൽ തറവാട്ടമ്മയിലെ ഗാനമാണ് ആസ്വാദകരുടെ സവിശേഷ ശ്രദ്ധ പിടിച്ചുപറ്റിയത്.

തത്വചിന്തയും വിഷാദവും പ്രണയവും തത്വചിന്തയും വിരഹവും ആത്മഗൗരവവും ദേശഭക്തിയും മാറി

85 പുറത്തിറങ്ങിയ ആരോരും അറിയാതെ എന്ന ചിത്രത്തിൽ ആൻഡോയുടെ കൂടെ പാടിയ ഗാനവും ആലാപനത്തിന്റെ പ്രസാദ മാധുര്യമാണ്.

0: സംഗീത ചരിത്രത്തിന്റെ ഒരു കാലഘട്ടം കമുകരയോടൊപ്പം പങ്കിട്ട ഗായകൻ ഉദയഭാനു.
1: കമുകര പുരുഷോത്തമന്റെ ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് അത് വളരെ വളരെ കാലത്തെ ഒരു ബന്ധമാണ്. എങ്കിലും ഞാൻ ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊരു ട്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം, അതായത് പഴയ ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ്, അതിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിരുന്നു, ഒരു പ്രധാനപ്പെട്ട അംഗവുമായിരുന്നു. അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഒരു 15 വർഷം മുമ്പാണ് അദ്ദേഹം ഞാനുമായിട്ട് വളരെ അടുത്തത്. കാരണം നമ്മൾ ഈ പരിപാടിക്ക് പോകുമ്പോഴെല്ലാം ഒരേ മുറിയിൽ താമസിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും സംസാരിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല ഗാനങ്ങൾ, അദ്ദേഹം പാടിയ ഒരുപാട് ഗാനങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗാനമാണ് ഈ ആത്മവിദ്യാലയം എന്ന ഗാനം. പിന്നെ അദ്ദേഹം സ്വതവേ ഭക്തിഗാനങ്ങൾ പാടുന്നതിലാണ് ഒരു പ്രശസ്തൻ എന്നാണ് പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ ഈശ്വര ചിന്ത. അതല്ലാതെ ഒരുപാട് നല്ല റൊമാൻറ്റിക് സോങ്സും അദ്ദേഹം പാടിയിട്ടുണ്ട്.

ഈ സിനിമയുടെ ഒരു പേര് ഗ്ലാമർ കിടക്കുന്നതുകൊണ്ട് പലരും എന്നെ സിനിമാ പാട്ടുകാരനായിട്ട് മാത്രമാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഞാൻ തുടങ്ങിയത് ഒരു ക്ലാസിക്കൽ ഗായകനായിട്ടാണ്. ആ ഗായകൻ എന്ന നിലയിൽ ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു ക്ലാസിക്കൽ ഗായകനായിട്ടാണ്. കാരണം ഒരു സിനിമാ പാട്ട് പാടുന്നതിൽ കിട്ടുന്ന സംതൃപ്തിയോ സമ്പൂർണതയോ അല്ല ഒരു ക്ലാസിക്കൽ കച്ചേരി നടത്തുമ്പോൾ ചെയ്യുന്നത്.

പൊൻകതിർ എന്ന ചിത്രത്തിലെ ശ്ലോകത്തിൽ തുടങ്ങി എണ്ണമറ്റ ഗാനങ്ങളിലൂടെ ചലച്ചിത്ര സംഗീത ചരിത്രത്തിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ കമുകറ സമ്പന്നമായൊരു ഗാന സംസ്കൃതിയുടെ പ്രാതിനിധ്യം വഹിക്കുന്ന ഗായകശ്രേഷ്ഠനാണ്.

0: ഓർമ്മകളുടെ സംഗീതം എന്ന പരമ്പരയിൽ നിങ്ങൾ കേട്ടത് കമുകര പുരുഷോത്തമന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.
1: ആത്മാവിൻ അൾത്താരയിലൊളിച്ചില്ലിയ മണി.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ ഖനി അപകടത്തിൽ ദുഃഖമറിയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും ചൈനീസ് ജനതയ്ക്കും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജി റാം ജി നിയമം 2025 നടപ്പാക്കുന്ന തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ അല്പസമയത്തിനകം പൌരസ്വീകരണം. ആറന്മുള എംഎൽഎ അബിൻ വർക്കി, പാലക്കാട് എംഎൽഎ രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. സംസ്ഥാനം നേരിടുന്ന തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതലത്തിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് തൊഴിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പരിലോ നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവ

0: വഴിയോ 29 വരെ സമർപ്പിക്കാം. പത്തനംതിട്ട പറക്കോട് നിയന്ത്രണം വിട്ട ടോറസ് ലോറി വീടിന് മുകളിലേക്ക് മറിഞ്ഞ് ഉറങ്ങിക്കിടന്ന വീട്ടമ്മ മരിച്ചു. പറക്കോട് സ്വദേശിനി മറിയം ബീവിയാണ് മരിച്ചത്. പഞ്ചാബിലെ കപൂർത്തല ജയിലിൽ ഇന്നലെ രാത്രി തടവുകാരും വിചാരണ തടവുകാരും ഏറ്റുമുട്ടി. സ്ഥിതിഗതി നിയന്ത്രിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സുരക്ഷാസേനയും ജയിലിലും പരിസരത്തും സുരക്ഷ കർശനമാക്കി. സ്പോർട്സ്. IPL ഇന്ന് രണ്ട് മത്സരങ്ങൾ. വൈകിട്ട് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രണ്ടാം മത്സരത്തിൽ രാത്രി 7:30 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ.

0: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം കിളിക്കൂട്ടത്തിൽ. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം മലയാളം പദ്യം ചൊല്ലുകയാണ് സഹറ ഫാത്തിമ.
1: നമസ്കാരം. ലൗകികമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കപ്പുറം അലൗകികമായ സ്നേഹം പങ്കുവെക്കാൻ കഴിയാത്ത നവസമൂഹത്തിന്റെ പ്രതിസന്ധി ആത്മാംശമുള്ള ഈ കവിതയിലൂടെ ശ്രീ പ്രഭാവർമ്മ വരച്ചുകാട്ടുന്നു. ലൗകികം

0: നന്ദി.
1: കിളിക്കൂട്ടം കിളിക്കൂട്ടം.
2: ഇനി ദേശഭക്തി ഗാനം. ചൊല്ലുന്നവർ മുഹമ്മദ് സാലിഹ്, ആയിഷ ബദറുദ്ദീൻ, മുഹമ്മദ് മിൻഹാജ്, ഫാത്തിമത്ത് മാഹിറ, മിയാസ്, ഇസ ഖദീജ, ഫാത്തിമത്ത് സുൽഫ, ഇഷൽ ദേവ്, സഹ്റ ഫാത്തിമ, മുഹമ്മദ് കെ എന്നിവർ.

0: അടുത്തത് മാപ്പിളപ്പാട്ടാണ്. പാട്ടുകാരൻ അബ്ദുൽ വാസി.
1: കുതുകുലമേമിതിമിതി രസറങ്കും തീമി തീമി കഥഫുർക്കാനതിലോതി അതിശയമി കസബൊളി ലിംഗി വിളങ്ങി ഒളുങ്ങിട ഫജറ എങ്ങുമെ പൊങ്ങിട ചൊങ്ങിട ബിഷറ പങ്കജ പൊങ്കുള സംഗമി കസുറ കസുറാനി അശലീശൽ മുഷങ്കി വശങ്കി തുളങ്കി ഒളുങ്ങി കുലുങ്ങിട താന ലിംഗും സുബർഗമിത്താന സുബർഗമിത്താന കുതുകുലമേമിതിമിതി രസരംഗും തീമി തീമി കഥ ഫുർക്കാനതിലോതി അതിശയമേ അതരണ്ട കിസമല്ല ഹിതവെണ്ണം വീഴ്ത്തുതൈ അങ്കനമാർ പെരുത്തണ്ട പങ്കിപ്പൊങ്കും പൊന്തലമേ അജവിന്റെ എട്ടും തൊട്ടും ചൊടിയുടെ കിണ്ടങ്ങളും നടനമേ തുടിന്തിടേ അഞ്ചു തമർ തഞ്ചം മുഞ്ചിൽ ഊഞ്ചലാട്ടം ജിഞ്ചു ചിഞ്ചിൽ ആറും അഞ്ചും നെഞ്ചിൽ അഞ്ചും കഞ്ചം ഈമാർ ചഞ്ചു ചിഞ്ചിൽ അടിമുടി കൊഷിയുടെ മടവാറുളങ്കിടയാടി തങ്കിട് മോടി പൊങ്ങിടി ആടിമട്ടമിൽ നോടിയെങ്കിടുതാ അകമെങ്കും കുതുകുല മഹദിന്റെ പ്രതിഫലം അതിശയ തെളി നിലാതനിൻ സുഹൃതം അബദന്നബദാ പതിവകനുതക്കമി ചിതന്തൻ കൊതി മതം വാർത്തിരങ്കൽ പൊരുത്തമത്തി തോകി പകിറകിൽ അസലിന്റെ പുകയുണ്ട് ഗസലിന്റെ സ്തുതിയുണ്ട് കിരികിട മകുടമേ അർത്ഥമുർത്ത കീർത്തനങ്ങൾ വാർത്തുദിത്തെ താനതന്തൻ അൻപുതിർക്കെ പൊൻപവീഴ പുഞ്ചിരിയ സാരസംസരി കുതിരത്തിന്റെ അതിർപ്പത്തിൽ സകലോർ ജയ ജയ ഹംദ ചന്ദ്ര ശൗക്കിലാടി ഇഷ്കി നടുറ സ്വർഗലങ്കിടേ അകമെങ്കും കുതുകുല മഹദിന്റെ പ്രതിഫലം അതിശയ തെളി നിലാതനിൻ സുഹൃതം അബദന്നബദാ പദവികളാനകമാൽ പതിജന തലങ്കൃതം പങ്കജമാർ പോലീവോടെ പൊങ്കുറു സുൽത്തുതാന സബർജതുലങ്കിടുമെല്ലുലങ്കിടുമെ മരതകം വിളങ്ങുമേ ഹക്കെടുത്ത് ഷെർക്കോയിനെ ചൊർക്കിനൊത്ത വാഴുത്തങ്ങൾ ഹക്കുടയൻ ഷൊക്കു തന്നെ കൽബിനേകും ഷോക്കുടങ്ങൾ സലസുവ സലസുനവയ തുന്നിച്ചപ്പട്ടി സാരമേ വടിശൂരിത തിരുത്താഹതങ്ങൾ പോതനാമിക അകമെങ്കും കൊതുകുല മഹദിന്റെ പ്രതിഫലം അതിശയ തെളിനീലാതെ

0: കിളിക്കൂട്ടത്തിൽ ഇനി ഉറുദു പദ്യം ചൊല്ലുന്നു ഫാത്തിമത്ത് സുൽഫ.
1: അല്ലാമ മുഹമ്മദ് ഇക്ബാൽ കി ഏക് നസം. മാ കാ ഹ്വാബ് മേ സോയി ജോ ഇക് ശബ് തോ ധേ

0: سے شکریہ.
1: നമുക്കിനി കഥ പറഞ്ഞു തരികയാണ് ഹവ്വാ ബത്തൂൽ.
2: കൂട്ടുകാരെ, തക്കം പോലെ പറയാനും തരം പോലെ പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കോ അതോ പുരുഷന്മാർക്കോ? എന്റെ കഥ കേട്ട് നിങ്ങൾ തന്നെ ഉത്തരം പറയൂ. എന്റെ കഥയുടെ പേര് പെൺബുദ്ധി മുൻബുദ്ധി. കൊട്ടിയോടിയിലെ കുട്ടപ്പന്റെ കെട്ടിയോളാണ് കുട്ടിയമ്മ. കുട്ടപ്പനും കുട്ടിയമ്മയ്ക്കും കൂടി എത്രയാ കുട്ടിയോളെന്നറിയോ? എട്ടോളം കുട്ടിയോളെ. എന്നും കുട്ടപ്പൻ ജോലിക്ക് പോയി

0: കഴിഞ്ഞിരുന്നത്. ഒരു ദിവസം കുട്ടപ്പൻ കൊട്ടിയോടിയായ കൊട്ടിയോടിയൊക്കെ വട്ടച്ചെലവിന് വേണ്ട തൊട്ടിനു വേണ്ടി വട്ടങ്കറങ്ങി വെറും കൈയോടെ മടങ്ങി വരുമ്പോൾ എന്താ കഥ, കുട്ടിയോളെല്ലാം പൈച്ചീച്ച് നിലോൾക്കും. വെറും കൈയോടെ മടങ്ങി വരുന്ന കുട്ടപ്പനെ കണ്ടപ്പോൾ കുട്ടിയമ്മയ്ക്ക് കലി കയറി. നിങ്ങൾ എന്തൊരു മനുഷ്യനാ, കുട്ടിയോള് പൈച്ചീച്ച് നിലോളിക്കുമ്പോ ഞാൻ എന്താ വേണ്ടേ, കുട്ടിയോളെ എലിപ്പാഷണം കൊടുത്ത് കൊല്ലോ. കുട്ടികളുടെ കരച്ചലിൻ മുറുക്കം കൂടിയപ്പോൾ ഇതൊന്നും കാണാനും കേൾക്കാനും തന്നെ കൊണ്ടു വയ്യെന്നു കരുതി വന്ന വയ്യെ ഇറങ്ങിപ്പോവാൻ ഒരുങ്ങി. അപ്പോൾ കുട്ടിയമ്മ അഖവും പുറവും തിരിഞ്ഞു മറിഞ്ഞു നോക്കിക്കൊണ്ടേ കുട്ടപ്പനോട് അടക്കം പറഞ്ഞു, തെക്കേ പറമ്പിലേ കുട്ടിയാലി മാപ്പിളന്റെ പെരുമിൽ നിറയെ ചക്കയുണ്ട്. ഇത് കേട്ടപ്പോൾ കുട്ടപ്പന് കോലി കേറി. എടി പൈച്ചിച്ചാലും അങ്ങേരുടെ മുതൽ മോഷ്ടിക്കുന്നത് തെറ്റാ, എന്നെ കൊണ്ടാവൂല. ഇങ്ങനെ മടിച്ചു നിന്ന കുട്ടപ്പനെ കുട്ടിയമ്മ പലതും പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു. പഴുത്ത് വീണുപോന്ന ചക്കയല്ലേ, അതിലൊരെണ്ണം പറിച്ചു എന്ന് കരുതി ആകാശം ഇടിഞ്ഞ് തലയിൽ വീയോ നിങ്ങളങ്ങ് ചെല്ലീന്ന്. ഒട്ടും നിവർത്തിയില്ലാതെ കുട്ടപ്പൻ കത്തിയും കയറും തപ്പിയെടുത്ത് തെക്കേ പറമ്പിലേക്ക് നടന്നു. ഒരു കള്ളനെ പോലെ പിലാവിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഏകദേശം പകുതി വരെ എത്തിയപ്പോൾ കുട്ടപ്പനൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച എന്തെന്നോ, കുട്ടിയാലി മാപ്പിളയതാ പശുവിനെ കെട്ടാൻ പിലാവിന്റെ ചുവട്ടിലേക്ക് വരുന്നു. ഇതു കണ്ട കുട്ടിയമ്മ നെഞ്ചത്തടിച്ചു കരയാൻ തുടങ്ങി. അയ്യോ എന്റെ കുട്ടിയാലി മാപ്പിളേ, കുട്ടിയോളുടെ അച്ഛനിതാ പിലാവുമ തൂങ്ങിച്ചവൻ പോകുന്നേ, കുട്ടിയോള് പൈച്ചീച്ച്. കുട്ടിയാലി മാപ്പിള പിലാവിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ കയ്യിൽ കയറുമായി കിടകിടാവിറക്കുന്ന കുട്ടപ്പനെയാണ് കണ്ടത്. ഇച്ചെന്താ കുട്ടപ്പായി കാട്ടണേ, ഇച്ച് തൂങ്ങിച്ചെത്തുന്ന് കരുതി. കുട്ടിയോളുടെ പഷ്ണി മാറോ, ഇജ്ജിങ് തയക്കീന്ന് വേണങ്ക് പെലാവുമല മുഴുവൻ ചക്കിയോ ഇഞ്ഞു പറിച്ചോ. ഇതെല്ലാം കണ്ടു നിന്ന കുട്ടിയമ്മ ഒന്നൂറി ചിരിച്ചു. കൂട്ടുകാരെ ഇനി നിങ്ങൾ പറയൂ, പെൺബുദ്ധിയല്ലേ മുൻബുദ്ധി.
1: കിളിക്കൂട്ടത്തിൽ അവസാനമായി സംഘഗാനം. പാടുന്നവർ അബ്ദുൾ വാസിഫ്, മുഹമ്മദ് കെ കെ, ഇസ ഖദീജ, ഫാത്തിമത്ത് സുൽഫ, സഹ്ര ഫാത്തിമ, ഹയാ മെഹറിൻ, യാറ ഫേസാ.

തുടരുമരവികളിലും തിരുമലകളിലും ഉയരും അഴകിലും നാദമായി തിരയുകയാണ് ഈ പൂവുകളിലെ രാസവിലാസ തരംഗങ്ങൾ. തുടരുമരവികളിലും

0: ചമ്പാട് ബാവാന്റെ പറമ്പ എൽ പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനമാണ് ചിത്രം ധ്രുവം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: ഹലോ,
4: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്ത് പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
7: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പഞ്ചാഗ്നി എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസ് പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: പി ഭാസ്കരന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. പൊന്ന് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനമാണ് അടുത്തത്.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി ആരണ്യകം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയ ഗാനമാണ് ഒ എൻ വിയുടെ വരികൾക്ക് രഘുനാഥ് സേത്തിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി ജൂലൈയിൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി വെർച്വൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രി തീരുമാനമറിയിച്ചത്. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡേയ്ക്ക് ലീഡ്. 9,534 വോട്ടിനാണ് പാണ്ഡേ മുന്നിട്ട് നിൽക്കുന്നത്. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷ ആരംഭിച്ചു. ദേശീയ തലത്തിൽ 820,000 ഉദ്യോഗാർത്ഥികളാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. ബാങ്കുകൾക്കും 2 ദിവസം അവധിയായിരിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളി ക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളിലെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകിയിട്ടുണ്ട്. കോഴിക്കോട് അത്തോളിയിലെ എണ്ണമില്ലിൽ ഇന്നലെ രാത്രി വൻ തീപിടുത്തമുണ്ടായി. കൊപ്രയും തേങ്ങയും 2,000 ലിറ്ററോളം വെളിച്ചെണ്ണയും കത്തിയതോടെ ഓയിൽ മില്ലും പൂർണ്ണമായി തകർന്നു. സ്പോർട്സ്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ടൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: ഓലച്ചെങ്ങാലി ഓമനച്ചെങ്ങാലി.
1: എനിക്ക് പാട്ടെഴുതാൻ 2 പേനകളുണ്ട്. കാലാതിവർത്തിയായി നിൽക്കുന്ന ഗാനങ്ങൾ ഒരെണ്ണം കൊണ്ടെഴുതും, അൽപ്പായസുള്ളവ മറ്റേ പേന കൊണ്ടും എന്ന് തമാശയായി പറഞ്ഞ ഒരു പാട്ടെഴുത്തുകാരൻ ഉണ്ടായിരുന്നു നമ്മൾക്ക്. മലയാള സിനിമ ഗാനലോകത്തെ അക്ഷരനക്ഷത്രം സാക്ഷാൽ ഗിരീഷ് പുത്തഞ്ചേരി. കേൾക്കാം പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ. അർത്ഥഗർഭമായ തത്വചിന്തകൾ നിറഞ്ഞ ഗാനങ്ങൾ എഴുതിയ ഒരു എഴുത്തുകാരനാണ് CID മൂസ പോലുള്ള ചിത്രത്തിലെ CID മൂസ എന്ന് തുടങ്ങുന്ന ഗാനവും എഴുതിയത്. വെർസറ്റൈൽ ആയ ആ പ്രതിഭയെ ഓർത്തുകൊണ്ട് ആവണി എസ്, അനഘ മനോഹരൻ എന്നിവരാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിന്റെ പാട്ടുനേരത്തിൽ നമ്മളോടൊപ്പം. കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. കേൾക്കാം പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ. വടക്കുംനാഥൻ. ഈ സിനിമയുടെ തിരക്കഥ പുത്തഞ്ചേരിയുടേതാണ്. രവീന്ദ്രൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത ഗാനങ്ങളും എവർഗ്രീൻ ഹിറ്റാണ്. ഈ സിനിമയിലെ കളഭം തരാം എന്ന ഗാനം കേൾക്കാം.

മംഗലശ്ശേരി നീലകണ്ഠൻ തന്റെ അച്ഛന്റെ പേരിൽ വല്ലാതെ ഊറ്റം കൊണ്ടിരുന്നു. അച്ഛൻ അതല്ലെന്നറിയുന്നതുവരെ. ആ സൂര്യകിരീടം വീണ് ഉടയുകയായിരുന്നു അശനിപാദം പോലുള്ള അമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ. വരികളിലെ നിസ്സഹായത, നിരാശ, ഇതൊക്കെ ശ്രോതാക്കളെ എന്നും സ്വാധീനിച്ചിട്ടുണ്ട്. പ്രിയ ശ്രോതാക്കളെ, അനഘ പാടുന്നു സൂര്യകിരീടം വീണുടഞ്ഞു എന്ന ആ ഗാനം. ചിത്രം ദേവാസുരം.

നന്ദനം എന്ന ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും ശ്രോതാക്കളുടെ മനസ്സിനെ എക്കാലവും സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ്. മൗലിയിൽ മയിൽപ്പീലി എന്ന പാട്ട് കേട്ടാലോ ഇനി ആലാപനം ആവണി.

344 ചിത്രങ്ങളിലായി 1600+ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിനു പുറമെ ഷഡ്ജം, തനിച്ചല്ല, എന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ എന്നീ 3 കവിതാ സമാഹാരങ്ങളുമുണ്ട് പുത്തഞ്ചേരിയുടേതായി. കോഴിക്കോട് ആകാശവാണിക്കും തരംഗിണി പോലുള്ള റെക്കോർഡിംഗ് കമ്പനികൾക്കും വേണ്ടി അദ്ദേഹം എഴുതിയ ലളിതഗാനങ്ങൾ ഇന്നും പലർക്കും നൊസ്റ്റാൾജിയാണ്. പമ്പാ ഗണപതി പാരിൻ അധിപതി എന്ന പാട്ട് കേൾക്കാം. ആവണിയും അനഘയും.

വിഷാദഭാവത്തിൽ വന്ന ആമി സന്തോഷത്തിന്റെ ഉത്സാഹത്തിന്റെ മുഖമൂടി അണിയുകയായിരുന്നു ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളെ സന്തോഷിപ്പിക്കാൻ, അവരുടെ ബത്ലഹേമിലുള്ള സമ്മർ ടൈം സന്തോഷമുള്ളതാക്കാൻ. ഒരൊറ്റ പാട്ടിലൂടെയാണ് ആമിയുടെ മൂഡ് ട്രാൻസ്ഫർ കാണിച്ചത്. ചൂളമടിച്ചു കറങ്ങി നടക്കുന്ന ചോലക്കുയിലിന്റെ കല്യാണം പറഞ്ഞ പാട്ടിലൂടെ ആവണിയും അനഘയും ചേർന്ന് അവതരിപ്പിക്കുന്നു ഈ പാട്ട്. കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. ചിത്രം സമ്മറിന്.

കാർത്തുമ്പിയുടെയും മാണിക്കിന്റെയും പ്രണയം നിറമുള്ളതാണ്. നല്ല കടും ചുവപ്പും പച്ചയും ഓറഞ്ചും അങ്ങനെ കടും വർണ്ണങ്ങൾ ചാലിച്ച് നിറമാർന്ന പ്രണയം. പ്രിയദർശൻ വർണ്ണങ്ങൾ മനസ്സിൽ നെയ്തു സാബു സിറിൽ കലാസംവിധാനത്തിലൂടെ ആ നിറങ്ങൾ കൊണ്ട് പശ്ചാത്തലമൊരുക്കി കെ വി ആനന്ദ് ആ നിറങ്ങളെ ക്യാമറ കണ്ണിൽ പകർത്തി. തേന്മാവിൻ കൊമ്പത്ത് എന്ന ഈ ചിത്രത്തിന്റെ പാട്ട് വിഭാഗം കൈകാര്യം ചെയ്തത് പുത്തഞ്ചേരിയും ബേണി ഇഗ്നേഷ്യസുമാണ്. മാനം തെളിഞ്ഞേ നിന്നാൽ എന്ന എവർഗ്രീൻ ഹിറ്റാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ആലപിക്കുന്നത് അനഘയും ആവണിയും ചേർന്നാണ്. കീബോർഡിൽ നിത്യപ്രകാശ്.

ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുത്തഞ്ചേരിയുടെ പാട്ടുകളിലൂടെ. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ സിനിമാ ഗാനങ്ങളാണ് ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ ആവണി എസും അനഘ മനോഹരനും ചേർന്ന് അവതരിപ്പിച്ചത്. കൂടെ കീബോർഡിൽ നിത്യപ്രകാശ്. ആ സർഗപ്രതിഭയ്ക്ക് പ്രണാമമർപ്പിക്കാം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ഉഷ വിനീത്, ആതിര രാജൻ.

ട്യൂണിൻ സ്റ്റാർസ് പുനഃപ്രക്ഷേപണമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. മഴ നൃത്തം ഈ ആൽബത്തിലേത്. ഗാനരചന സോഹൻലാൽ, സംഗീതം പ്രദീപ് സോമസുന്ദരം.

ഇനിയെന്ന് കാണും നിൻമിഴികൾ, ഇനിയെന്ന് കേൾക്കും നിൻമൊഴികൾ. പ്രദീപ് സോമസുന്ദരവും ഭാഗ്യലക്ഷ്മിയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം.

ആൽബം ഗാനങ്ങളിൽ ഇത് ഒരു ഗാനം കൂടി കേൾക്കാം. പാടും പൂവും ചൂടിപ്പോകും കുട്ടി പെൺകുട്ടി. ഈ ഗാനം പ്രദീപ് സോമസുന്ദരം നയിക്കുന്നു.

0: മഴ നൃത്തം. ഈ ആൽബത്തിലെ ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.

0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം. കണ്ണൂർ ടാക്കീസിലൂടെ
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്,
0: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ഇന്നുച്ചയ്ക്ക് ഒരു മണി മുതൽ. നിങ്ങൾക്ക് വിളിക്കാം, ഇഷ്ടഗാനങ്ങളും ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495991015. ഇതാ ഇന്നുച്ചയ്ക്ക് ഒരു മണി മുതൽ 1:58 വരെ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

0: to these countries to strictly follow public health guidance issued by local authorities and maintain heightened precautions. Minister of Health and Family Welfare informed that India has not reported any case of Ebola disease. Earlier, the World Health Organization, WHO, had declared Ebola outbreak a public health emergency of international concern following the reported outbreaks of Ebola disease in the Democratic Republic of the Congo and Uganda. Ebola disease is a viral hemorrhagic fever caused by infection with the Bundibugyo virus strain of Ebola virus. It is a serious disease with a high mortality rate. At present, no vaccines or specific treatments have been approved to prevent or treat Ebola disease caused by the Bundibugyo virus strain. The 125th edition of the French Open, commonly known as the Roland Garros, begins today in Paris. Novak Djokovic will launch his bid for a record-extending 25th Grand Slam title. The three-time champion, seeded third, opens against French big server Giovanni Mpetsi Paricard in the night session of Cour Philippe Chatrier. Second seed and 2024 finalist Alexander Zverev and seventh seed Taylor Fritz are also among the key men's singles players in action on the opening day. In IPL cricket, the Super Sunday doubleheader will feature crucial matches for playoff qualification today. In the first match of the day, Mumbai Indians will take on Rajasthan Royals at the 1KD Stadium in Mumbai at 3:30 p.m. For Rajasthan Royals, it is a must-win game in the pursuit of a playoff berth. For Mumbai Indians, it was one of the most disappointing seasons in franchise as they've already been eliminated from IPL 2026. In another clash of the day, Kolkata Knight Riders will face Delhi Capitals at Eden Gardens in Kolkata. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം May 29 രാവിലെ 11 മണിക്ക് കലക്ട്രേറ്റിൽ ആഭിമുഖ്യത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497283205. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1st class പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. പ്രവേശനം നേടുന്ന സ്കൂളുകളിൽ നിന്നും ലഭ്യമാക്കിയ സാക്ഷ്യപത്രം സഹിതം June 5 അപേക്ഷിക്കണം. ഫോൺ നമ്പർ ഇതാണ്: 0497297702. IHRD പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 വർഷം BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM കോർപ്പറേഷൻ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9847007177. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആൻഡ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0497278354. കണ്ണാടിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാത്തമാറ്റിക്സ് അധ്യാപകരെ നിയമിക്കുന്നു. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 29 രാവിലെ 10:30 അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9497695450. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് 26 രാവിലെ 11 ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. താൽപര്യമുള്ളവർ ബയോഡാറ്റ, മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ ഇതാണ്: 0499824221. ഉദുമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കോളേജ് സൈക്കോളജിസ്റ്റ് ഓൺ കോൺട്രാക്ട് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10:30 പ്രിൻസിപ്പൽ ചേംബറിൽ നടക്കും. യോഗ്യത: സൈക്കോളജി വിഷയത്തിൽ റെഗുലർ പഠനത്തിലൂടെ നേടിയ ബിരുദാനന്തര ബിരുദം. വെബ്സൈറ്റ് വിലാസം: www.gisc.udumac.ac.in. ഫോൺ നമ്പർ ഇതാണ്: 9188900216. കണ്ണൂർ ജില്ലാ ആശുപത്രിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പദ്ധതിയിലേക്ക് 1 മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു. MBBS യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സൈക്യാട്രിയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ നാളെ ഉച്ചയ്ക്ക് 12 ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന്റെ ചേംബറിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 0497273433. സേവന വാർത്തകൾ കഴിഞ്ഞു.

പെരുമാളെ. കാവേരിമലയിലെ പുല്ലെന്നും നേകർഷമലയിലെ വെള്ളവും കുളിച്ചു മേൽലോകത്ത് കീഴ്ലോകത്തേക്ക് വന്ന് പഞ്ചഗോദാമരിയും മാരിപ്പനിയുടെ ലക്ഷണങ്ങളായത് കൊമ്പരണ്ടും കുറ്റം ജപിരണ്ടും കണ്ണഭവാൻ മൂക്കും മേൽ മൂലദേവൻ പല്ലും മേൽപ്പാല രാജാവ് നാവിമേൽ സരസ്വതി മുതുവാവതോ ആകാശം വയരാവതോ ഭൂമി അച്യുതം പരബ്രഹ്മ കഴിച്ചാ ഫലം ഗോദാവരിക്ക് വന്നു ഒരു വാളാളും വർധനയും ഉണ്ടായിരിക്കാം. ഗോദാവരി കൊടുക്കേണ്ടും വിവര കണക്കാവതി ഗോദാവരിക്ക് പത്തിനെല്ലേ പഞ്ഞിന് പതിഞ്ഞ് നെല്ലി ഗോദാവരിയുടെ കൊമ്പും തനിയും പിടിച്ചു കെട്ടാൻ അഗ്രഹാര മാതാവിന്റെ മുതുവാമ്പരത് വേറെ വേറെ ഇതൊന്നും തൊട്ടുകൊടുത്താലും പോലെയല്ലോ ആത്തിമട്ട് വേണ്ടക്ക് മൂത്തിമട്ട് കഞ്ഞക്ക് അത് ശ്രീപാദരിക്ക് സന്തോഷം വാരിക്കളിപ്പോൾ പാത്രവട്ടി

0: ആകാശവാണി കണ്ണൂർ. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ജയറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ പൌരസ്വീകരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വാർത്തകൾ വിശദമായി. ജയറാം ജി നിയമം 2025 നടപ്പാക്കുന്നതിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിലെ വകുപ്പ് സെക്രട്ടറി രോഹിത് കൻസാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു. പദ്ധതി നടപ്പാക്കാൻ ആവശ്യമായ ബജറ്റ് വിഹിതം നീക്കിവയ്ക്കാനും മതിയായ സാമ്പത്തിക വിഹിതം ഉറപ്പാക്കാനും കേന്ദ്ര സംസ്ഥാനങ്ങൾക്ക് യോഗം നിർദ്ദേശം നൽകി. കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ പീയൂഷ് ഗോയൽ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽഗാന്ധിയുടെ പ്രസ്താവന ഇത്തരമൊരു ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് സാമൂഹ്യമാധ്യമത്തിൽ ഗോയൽ കുറിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങളെയും രാജ്യത്തെയും അപമാനിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ വിദേശത്ത് ചെന്ന് ആവശ്യപ്പെടുകയാണ് രാഹുൽഗാന്ധിയെന്നും ഗോയൽ വിമർശിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിലെ കൽക്കരി ഖനി അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിനെയും ജനതയെയും അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി കാണാതായവർ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തട്ടെയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. നേരത്തെ അറിയിച്ച 28 പുറമെ 27 അവധി നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകളടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. ബാങ്കുകൾക്കും ഈ 2 ദിവസം അവധിയായിരിക്കും. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ കേൽക്കർ ചുമതലയേറ്റു. ഇന്നലെയാണ് ഉന്നത ഉദ്യോഗസ്ഥതലത്തിലെ അഴിച്ചുപണിയിൽ ഡോക്ടർ കേൽക്കരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിയിൽ നിയമിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി

0: മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കറെ നിയമിച്ച നടപടിയിൽ സിപിഐഎമ്മും ബിജെപിയും പ്രതിഷേധമറിയിച്ചു. പശ്ചിമബംഗാൾ മാതൃകയിൽ നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയെന്ന ആരോപണം കേൽക്കറും നേരിടുന്നുണ്ടെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ നടപടിയോടെ കോൺഗ്രസിന്റെ കാപട്യം ഇരട്ടത്താപ്പും പുറത്തുവന്നതായി ബിജെപി അഭിപ്രായപ്പെട്ടു. പശ്ചിമബംഗാളിലെ നിയമനത്തിൽ ബിജെപിക്കെതിരെ കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നതായി ബിജെപി നേതാക്കൾ പറഞ്ഞു. ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ തീരുമാനമാണ് നിയമനമെന്നും അക്കാര്യത്തിൽ അവരാണ് അഭിപ്രായം പറയേണ്ടതെന്നും AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചു. ഗവൺമെന്റിന്റെ ആഭ്യന്തര വിഷയമാണ് സെക്രട്ടറിയുടെ നിയമനമെന്നും അതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ലെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയും അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ സംഘടിപ്പിച്ച പൌരസ്വീകരണ ചടങ്ങ് പുരോഗമിക്കുന്നു. ആറന്മുള എംഎൽഎ അബിൻ വർക്കി, പാലക്കാട് എംഎൽഎ രമേശ് പിഷാരടി എന്നിവർക്കും സ്വീകരണം നൽകുമെന്നും UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അറിയിച്ചു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ആദ്യമായി സ്വന്തം മണ്ഡലമായ പറവൂരിൽ വി ഡി സതീശന് വൈകിട്ട് സ്വീകരണം നൽകുന്നുണ്ട്. ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്മി പരിപാടി ഉദ്ഘാടനം ചെയ്യും. പറവൂർ പൌരാവലിയുടെ ഉപഹാരം നടൻ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിക്കും. സംസ്ഥാനത്തെ തൊഴിൽ ക്ഷാമം നേരിടാൻ ജില്ലാതല തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മേളയ്ക്ക് പ്രത്യേക ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുമെന്നും തൊഴിലാളിക്ഷേമവും വികസനവും സംബന്ധിച്ച് വിപുലമായ പദ്ധതി ആവിഷ്കരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി ദേബാംശു പാണ്ഡെ മുന്നേറ്റം തുടരുന്നു. 8 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പാണ്ഡെയുടെ ലീഡ് 31,000 കവിഞ്ഞു. കോംഗോയിൽ എബോള ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 204. 867 പേരിലാണ് രോഗബാധ സംശയിക്കുന്നത്. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ചില രാജ്യങ്ങളിലേക്കും രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്ന് ആഫ്രിക്കൻ യൂണിയൻ ഹെൽത്ത് അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർ അനുസ്മരണ പരിപാടിയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രീയ മാധ്യമരംഗങ്ങളിലെ പ്രമുഖർ KGയെ അനുസ്മരിക്കാനെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 117 00 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവ വഴിയോ 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം നാളെ തുടങ്ങും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹയർ സെക്കൻഡറിയിൽ നിലവിൽ 361,044 സീറ്റുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 33,000 സീറ്റുകളും പോളിടെക്നിക്കുകളിലും ITIകളിലുമായി 30,545 സീറ്റുകളുമാണ് ഉള്ളത്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് ജില്ലയിലെ സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ ജില്ലയിലെ 40% സ്കൂളുകളുടെ പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. ഫിറ്റ്നസ് കിട്ടാൻ 6 വകുപ്പുകളുടെ അനുമതി വേണമെന്ന മുൻപത്തെ ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പിൻവലിച്ചത് സ്കൂളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. പുതിയ ഉത്തരവ് പ്രകാരം മുൻവർഷങ്ങളിലേതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മതിയാകും. സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകൾ പ്രകാരം തദ്ദേശ വകുപ്പ് എഞ്ചിനീയറിംഗ് ആരോഗ്യ വിഭാഗങ്ങളാണ് പ്രാഥമിക പരിശോധന പൂർത്തിയാക്കുക. അതേസമയം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, KSEB, അഗ്നിരക്ഷാസേന, വനം, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകളുടെ പരിശോധനകൾ തുടരും. സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന മോട്ടോർ വകുപ്പും നടത്തുന്നുണ്ട്.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിക്കാണ് രോഗബാധ. IPL ക്രിക്കറ്റിൽ ഇന്ന് രണ്ടു മത്സരങ്ങൾ. ആദ്യ മാച്ചിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 3:30 മത്സരം. രണ്ടാം മാച്ചിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും.

0: ഇടത്ത് ഈഡൻ ഗാർഡൻസിൽ വൈകിട്ട് 7:30 മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 പുരുഷ വനിതാ സിംഗിൾസ് മത്സരം. വയനാട്ടിലെ പാടശേഖരങ്ങളിൽ പുഞ്ചകൃഷി കൊയ്ത്ത് ആരംഭിച്ചു. മഴ ശക്തമാകും മുമ്പ് കൊയ്ത്ത് പൂർത്തിയാക്കാൻ ഒരുക്കത്തിലാണ് കർഷകർ. വയനാട്ടിൽ നിന്ന് അരുൺ വിൻസൺ.
1: ഡിസംബറിലായിരുന്നു നിലമൊരുക്കൽ. ജനുവരിയിൽ നാട്ടിയും പിന്നീട് പ്രതീക്ഷയോടെ കാത്തിരിപ്പിന്റെ നാളുകളായിരുന്നു. കാഞ്ചന, മണിരക്തം എന്നിവയാണ് പുഞ്ചകൃഷിക്ക് ഉപയോഗിക്കുന്ന നെൽവിത്തുകൾ. പുഞ്ചകൃഷി ചെയ്യുന്ന ജില്ലയിലെ അപൂർവം പാടശേഖരങ്ങളിൽ ഒന്നായ വേമംപാടത്ത് ജലസേചന സൗകര്യമുള്ളതിനാൽ തന്നെ 210 ഏക്കറിലാണ് കൃഷി. 1 ഏക്കർ കൃഷിക്ക് ഏകദേശം 3 ലക്ഷം രൂപയാണ് ചെലവ്. നാട്ടി ഒരുക്കുന്നത് അതിഥി തൊഴിലാളികളായിരുന്നെങ്കിൽ കൊയ്ത്തു നടത്തുന്നത് യന്ത്രങ്ങളാണ്. കൊയ്തെടുക്കുന്ന നെല്ല് 8 കിൻഡലോളം യന്ത്രത്തിൽ ശേഖരിക്കാനും കഴിയും. 1 മണിക്കൂറിന് 220 രൂപയാണ് വാടക. 1 കിൻഡൽ നെല്ല് 3000 രൂപയ്ക്കാണ് സർക്കാർ സംഭരിക്കുന്നത്. വളത്തിന് വില കൂടിയതും ഇടയ്ക്കിടയ്ക്ക് പെയ്ത ചെറുമഴയും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മെയ് മാസത്തോടെ കൊയ്ത്ത് പൂർത്തിയാകും.
0: ലോക സ്കിസോഫ്രീനിയ ദിനാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. ആകാശ കാഴ്ച എന്ന പേരിൽ പ്രധാന കേന്ദ്രത്തിൽ തെരുവുനാടകവും അവതരിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജീറാം ജി നിയമം നടപ്പാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രി വി ഡി സതീഷിനും എറണാകുളം ജില്ലയിലെ മന്ത്രിമാർക്കും എംഎൽഎമാർക്കും കൊച്ചിയിൽ സ്വീകരണം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ചൊവ്വാഴ്ച. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ടി കെ പുഷ്പവല്ലി പാടിയത്. നാടകം ഈ ദുനിയാവിൽ ഞാൻ ഒറ്റയ്ക്കാണ്.

0: നാടകഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ വിശദമായി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, തന്ത്രപരമായ സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, ഊർജ്ജ സുരക്ഷ തുടങ്ങിയ വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിലെ സുസ്ഥിരമായ പുരോഗതിയെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ സാഹചര്യം ഉൾപ്പെടെ വിവിധ പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ US കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവച്ചു. ആഗോള നന്മയ്ക്കായി ഇന്ത്യയും അമേരിക്കയും അടുത്തു പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പിച്ചു പറഞ്ഞു. ഇന്ത്യയും US തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ശക്തരായ പങ്കാളികൾ എന്ന നിലയിൽ സുതാര്യവും ഫലപ്രദവുമായ ചർച്ചകൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
2: We have a very deep, very broad-based cooperation and a relationship that impacts and influences other regions and the world. And that is because we have converging interests on many issues and in many parts of the world. So I look forward to our conversation today. These are complicated times, but strong partners, I'm very confident, will have very open and productive discussions.
1: കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് US സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിലെത്തിയത്. ഈ മാസം 26 നടക്കുന്ന കോഡ് യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും പങ്കെടുക്കും. സ്വതന്ത്രവും വിശാലവുമായ ഇൻഡോ പസഫിക്കിനായി മുൻഗണനാ മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യും. നിലവിലുള്ള കോഡ് സംരംഭങ്ങളിലെ പുരോഗതിയും യോഗം വിലയിരുത്തും. ഇസ്രായേലുമായും മേഖലയിലെ മറ്റ് സഖ്യകക്ഷികളുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഇറാനുമായുള്ള സമാധാന കരാറിനെക്കുറിച്ച് പ്രധാനമായും ചർച്ചകൾ നടത്തിയതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ ഭൂരിഭാഗവും പൂർത്തിയായതായും ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ധാരണയായെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ പ്രധാന വിഷയങ്ങളിൽ പൂർണ്ണമായ ധാരണയിൽ എത്തിയിട്ടില്ലെന്നും അമേരിക്കൻ ഭരണകൂടം പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഇറാൻ വിദേശമന്ത്രാലയ വക്താവ് ഇസ്മായിൽ

0: ഖായി പ്രതികരിച്ചു. എബോള രോഗബാധയെ തുടർന്ന് കോംഗോയിൽ മരണസംഖ്യ 204 ഉയർന്നു. കോംഗോയ്ക്കും ഉഗാണ്ടയ്ക്കും പുറമെ മറ്റു രാജ്യങ്ങളിലും എബോള വൈറസ് ബാധയുടെ ഭീഷണിയുള്ളതായി ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ രോഗബാധിത രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യമന്ത്രാലയം നിർദ്ദേശിച്ചു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് പ്രസിദ്ധീകരിച്ച് കേന്ദ്ര സർക്കാർ. കരടിന്മേലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. നിയമപരമായ ഒരു സാമ്പത്തിക വർഷത്തിലെ തൊഴിലുറപ്പ് ദിനങ്ങൾ 100 നിന്ന് 125 ദിവസമായി ഉയർത്താൻ പുതിയ നിയമം ലക്ഷ്യമിടുന്നു. ഈ വർഷം ജൂലൈ 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. CBSEയുടെ 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായി CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1178-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ഗവ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം ആരോഗ്യ വിദഗ്ധരുടെയും മെഡിക്കൽ പ്രൊഫഷണലുകളുടെയും പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസിന്റെ 23 ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ സോഫ്റ്റ്വെയറായി ഡോക്ടർമാരും ഹാർഡ്വെയറായി അടിസ്ഥാന സൌകര്യങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു.
2: We as policy makers give you infrastructure, but that is only going to remain as a hardware. The software is the doctor. The software are the people who are working in the field of health. I am also happy to note that today we have started 11 new courses. I really congratulate NBEABS for this initiative that they have taken.
0: ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. 27 നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28 കേരളത്തിൽ ബലിപെരുന്നാൾ ആഘോഷം. ബാങ്കുകൾക്കും 2 അവധി ആയിരിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും മലപ്പുറത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 ഉച്ചകഴിഞ്ഞ് 3:30 മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും രാത്രി 7:30 നടക്കുന്ന 2 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന്റെ 125 പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. 25 ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിടുന്ന നൊവാക് ജോക്കോവിച്ച് ഇന്ന് ഫ്രഞ്ച് താരത്തെ നേരിടും. ലോക 1 നമ്പർ താരങ്ങളായ ജാനിക് സിനറും അരീന സബലങ്കയും മത്സരരംഗത്തുണ്ട്. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുകി ഭാംബ്രി, എൻ ശ്രീറാം ബാലാജി എന്നിവരും മത്സരിക്കുന്നുണ്ട്. പശ്ചിമബംഗാളിലെ ഫൽത്ത നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നു. 9 റൌണ്ട് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ BJP സ്ഥാനാർത്ഥി ദബാംഷു പാണ്ഡേ 34,000+ വോട്ടുകളുടെ ലീഡ് നേടി. CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമി 2, കോൺഗ്രസ് 3, തൃണമൂൽ കോൺഗ്രസ് 4. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 82. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അറിയിച്ചു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിക്ക്

0: ആണ് രോഗബാധ. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ അറിയിച്ചു. പെരുമണ്ണ പഞ്ചായത്തിൽ രണ്ട് കുട്ടികൾ. കേരളത്തിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങി. ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രത്തൻ യു ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചു. ജി എസ് ടി കമ്മീഷണറായി പി ബി നൂഹിനെയും തൽസ്ഥാനം വഹിച്ചിരുന്ന പാട്ടീൽ അജിത് ഭഗവത് റാവുവിനെ ധനവകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പുതിയ ഉത്തരവനുസരിച്ച് കൊല്ലം, പത്തനംതിട്ട, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലാ കളക്ടർമാരെ മാറ്റി നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി കൂടിക്കാഴ്ച നടത്തി. ആഗോള നന്മയ്ക്കായി ഇരുരാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യയും യു എസും തമ്മിൽ സുദൃഢ ബന്ധമെന്നും പല മേഖലകളിലും ഭാവി സഹകരണത്തിന് സജീവ സാധ്യതയെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൌകര്യങ്ങൾക്കൊപ്പം മെഡിക്കൽ വിദഗ്ധരുടെ പരിശീലനവും പ്രധാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര സർക്കാർ. രോഗബാധിത രാജ്യങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്നേ.
4: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

പ്രിയ ശ്രോതാക്കളെ, സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഇതാ ഏവർക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി ഇപ്പോൾ വിളിച്ചോളൂ. നമ്പറുകൾ ഇതാണ്: 0497 2 9 5 6 0 0 7. ഇനി മറ്റൊരു നമ്പർ 9 4 9 5 9 9 1 0 1 5.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ പരിപാടിയിലേക്ക് ഇവിടെ ആദ്യം വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ, ആരാ വിളിക്കുന്നത്? മാനന്തേരി എന്നാ വിളിക്കുന്നത് അല്ലേ? രാമേന്ദ്ര ട്ടാ, ഏതാ പാട്ട് കേൾക്കേണ്ടത്?
1: നിഴലാട്ടം എന്ന സിനിമയിലെ ഡാലിയെ പൂക്കളെ ചുംബി ചുംബിച്ചു എന്ന് തുടങ്ങുന്ന ഗാനം
0: പി സുശീല പാടിയതാണ്. വയലാറിന്റെ വരികളാണ്, ദേവരാജ മാഷിന്റെ ഈണാണ്. പാട്ട്
1: വയലാർ എഴുതിയ ഗാനമാണിത്. വയലാറിന് പൂക്കളോടും ചെടികളോടും പ്രണയമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്.
0: വയലാറിന്റെ പാട്ടുകളാണോ കൂടുതലും?
1: ഉദ്യാനപാലകനിലെ മമ്മൂട്ടിയുടെ കഥാപാത്രം പോലെ അങ്ങനെയുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടാവാം. പൂക്കളേക്കാൾ മുദലമായ പ്രണയത്തെ കുറിച്ച് ഇത്ര മനോഹരമായി എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചതും എന്ന് മനസ്സിലാക്കുന്നു.
0: അതെ, നമ്മൾ ഇപ്പോഴും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലേ? എത്രയോ എത്രയോ പാട്ടുകൾ അല്ലേ വയലാറിന്റെ തുലികൾ പറഞ്ഞു.
1: അങ്ങനെയുള്ള ഹൃദയം അങ്ങനെയുള്ള ഹൃദയം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ടാവാം ഇത്ര മനോഹരമായ പാട്ട് അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചതെന്ന് ഞാൻ ചിന്തിക്കുന്നു.
0: തീർച്ചയായിട്ടും
1: ആസ്വാദകരും അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു.
0: പിന്നെന്താ രാമേന്ദ്രേട്ടാ, എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഇപ്പോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫറായിരുന്നു
0: മുമ്പ്.
1: ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, തന്നെ ഓർക്കുന്നില്ല.
0: അതൊരു പക്ഷേ അല്ല രാമേന്ദ്ര, പേരെനിക്ക് ഓർമ്മയുണ്ട്, ഓർമ്മയില്ലാതില്ല. പക്ഷെ എന്താ പറയാ,

ചിലപ്പോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി പോവുമല്ലോ. രാമേന്ദ്രട്ടൻ ഏതായാലും പരിപാടികളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് അല്ലേ? സശ്രദ്ധം ഇപ്പൊ പിന്നെ ഓൾമോസ്റ്റ് ഫ്രീ ആയിരിക്കും, നമുക്ക് കേൾക്കാലോ അല്ലെ? മറ്റെവിടെയും പോവണ്ട, അങ്ങനെയുള്ള ഒരു തിരക്കില്ല, ജോലി ഇല്ല എന്നൊക്കെ പറയുമ്പോ ഫ്രീ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഏതായാലും ഇനിയും പരിപാടികളൊക്കെ സശ്രദ്ധം ശ്രദ്ധിക്കൂ. നമുക്ക് ഇപ്പൊ ചോദിച്ച പാട്ടിലേക്ക് പോയാലോ? എന്നാല് പാട്ട് കേൾക്കാം. ഓക്കെ ബൈ.

0: മുഗ്ധ സൗന്ദര്യം.
1: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് അടുത്തതായി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ ഹലോ
1: ഹലോ.
0: ആ പേര് കേൾക്കട്ടെ, പേര് പറയൂ. ആ പേര് പറയൂ. എവിടുന്നാ വിളിക്കുന്നേ? മാനന്തേരിന്ന് നമ്മള് കാസർഗോഡ് എത്തി അല്ലേ ചെറുത. കേൾക്കട്ടെ, ഏത് പാട്ടിന് വേണ്ടിയാ വിളിച്ചത്?
1: പാട്ട് സിനിമ എനിക്ക് ഓർമ്മയില്ല. പാട്ട് സ്വയം മറന്നു പ്രിയങ്ങളെ നിറങ്ങ പാടുവിൻ പാട്ട്.
0: നല്ലൊരു പാട്ട് അല്ലേ.
1: പിന്നെ നമ്മൾ ഇന്നൊരു പുതിയൊരു പെട്ടികൾ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു.
0: ഇന്നായിരുന്നോ?
1: ഇന്ന്.
0: അതെയോ, ഓ സന്തോഷം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രത്യേക ദിവസം തന്നെ വിളിച്ചിട്ട് കിട്ടുകയും ചെയ്തു അല്ലേ. പറയാനും പറ്റി എല്ലാവരോടും അല്ലേ. അതെ, അറിയാത്തവരൊക്കെ അറിഞ്ഞോളും ചെറുത് ഇങ്ങനെ ഒരു കട ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. ചെറുത് എന്താണ്, എന്ത് കടയാണ്? എല്ലാ ഐറ്റംസും എല്ലാം ഉണ്ട്. മുമ്പേ ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ അല്ല ഇപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു ഉദ്യമത്തിന്?
1: അല്ല, മുമ്പേ ഉണ്ടായിരുന്നു. അത് നല്ലോണം വാടകയായിരുന്നു, 2500 അങ്ങനെ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു വർഷം രണ്ടു വർഷം ഞങ്ങൾ തുടങ്ങുകയുണ്ടായിട്ടില്ല. മാസത്തൊക്കെ ഇങ്ങനെ കൊട്ടു കൊട്ടാകുമ്പോ വല്ലാത്ത ബുദ്ധിമുട്ടായി. അങ്ങനെ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്.
0: അങ്ങനെ വരട്ടെ, അങ്ങനെ കേൾക്കാൻ സുഖമുണ്ട് അല്ലേ. ഇപ്പൊ ഒന്നും കൂടെ എന്താ പറയാ, അതിന്റെ ഫോൾട്ടും അതിന്റെ ഏതൊക്കെയാണ് അതിന്റെ എന്താ പറയാ, നമ്മൾ പറയില്ലേ ന്യൂനതകളൊക്കെ നമുക്ക് പരിഹരിച്ച് നമ്മൾ ഒറ്റയ്ക്ക് വീണ്ടും തുടങ്ങി അല്ലേ. സന്തോഷം. ഏതായാലും ചോദിച്ചിട്ടുള്ള എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനി ഒരുപാട് തിരക്കുകളിലേക്ക് പോട്ടെ അല്ലേ ചെറുതാ അല്ലേ. തിരക്ക് ആൾക്കാരൊക്കെ ഒരുപാട് എന്താ പറയാ, ആവശ്യക്കാരൊക്കെ ഒരുപാട് ഉണ്ടാവട്ടെ അല്ലേ. അടുത്ത സ്കൂളിൽ മറ്റുണ്ടോ ചെറുതാ, അതിനടുത്താ മറ്റോ ഉണ്ടോ? ആ അപ്പൊ പിന്നെ എന്തായാലും ഇനി ഒരാഴ്ചയേ മെല്ലപ്പോക്ക് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ തിരക്ക് തുടങ്ങിക്കോളും അല്ലേ. കുട്ടികൾ വരുമല്ലോ. ആ അപ്പോഴേ ഇപ്പൊ ചോദിച്ചിട്ടുള്ള പാട്ട് വെൽക്കം ടു കൊടൈക്കനാൽ, ആ ചിത്രത്തിലെ പാട്ടാണ്. എം ജി ശ്രീകുമാറും ഉഷയൊക്കെ ചേർന്ന് പാടിയൊരു പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വരികളാണ്, രാജാമണിയുടെ സംഗീതമാണ്. ഇതൊക്കെയാണ് പാട്ടിന്റെ വിശേഷങ്ങൾ. അതാരാ, അതാരാ? മോളാണോ? മോനാണോ? എന്താ മോന്റെ പേര്? എന്താ പേര്? ആദിക്ക് അല്ലേ. ആ ചെറിയ കുട്ടിയാ തോന്നൂ അല്ലേ. 5 വയസ്സായി. ഓഹോ ഹോ, അമ്മയുടെ അടുത്ത് ഫോണ് വാങ്ങാൻ നോക്കുമായിരിക്കും അല്ലേ ഒരു പക്ഷെ, ആണോ? ഓ അതെയോ. ആ പപ്പ കൊടുക്കണ്ട കേട്ടോ. ഇപ്പൊ ഏതായാലും ഭക്ഷണമൊക്കെ, ഇപ്പൊ മുട്ടായി കഴിച്ചു കഴിഞ്ഞാല് ചോറുണ്ണൂല്ലല്ലോ അല്ലേ. അപ്പൊ ആദ്യം ചോറുണ്ണാന്ന് പറയൂ കേട്ടോ. നമുക്ക് എന്തായാലും പാട്ടിലേക്ക് പോയാലോ. ഓക്കെ ചെറുതാ, സന്തോഷം.

0: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. ഹലോ
1: ഹലോ,
0: ഇതാരാണ്? പേര് പറയൂ. ഏതാ സ്ഥലം? വള്ളിയായി എന്നാണോ? ആ, നവാസ് അല്ലെ, വള്ളിയായി നിന്ന് നവാസ്. പറയൂ, ഏത് പാട്ടാ കേക്കേണ്ടത് നവാസിൽ നിന്ന്? നല്ലൊരു പാട്ട് അല്ലേ. നവാസ് എങ്ങനെയാ പാട്ട് പാടുവോ? പാടാറുണ്ടോ? ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറുതായിട്ട് പാടും അല്ലേ, കുഴപ്പമില്ല. കുടുംബ പുരാണത്തിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. യേശുദാസ് പാടിയ പാട്ട്, കൈതപ്രം മോഹൻ സിത്താര ഒരുക്കിയ പാട്ടാണ്. പാട്ടൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്ന ആളാന്ന് തോന്നൂല്ലോ നവാസ്.

0: സിനിമ പാട്ട് ഇതൊക്കെയാണ് ഇഷ്ടം അല്ലേ? അവിടെ എങ്ങനെയാ സിനിമയൊക്കെ കാണാൻ പോകാറുണ്ടോ? വള്ളിയായി വള്ളിയായി അടുത്തുണ്ടോ ടാക്കീസ്? ഓ, നിങ്ങൾക്ക് അവിടെ കൂത്തുപറമ്പായിരിക്കും അടുത്ത് അല്ലേ? ആ, കൂത്തുപറമ്പ് വന്നിട്ട് കാണും. ആ, പുതിയ ടാക്കീസ് അല്ലേ അല്ലേ, കാണും. ഓക്കെ. ആ ഹാ, എന്താ ജോലി ചെയ്യുന്നത്? അതെയോ? ആ ഹാ, അവിടെ എങ്ങനെയുണ്ട്? മഴയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പഴ്? കുറവാണ്. ഇന്നലെ കിട്ടിയില്ല മഴ? ഇന്നലെ ചെറുതായിട്ട് കിട്ടിയില്ലേ മഴ? ഇന്നലെ
1: രാത്രി?
0: അതെ അതെ അതെ അതെ. മഴ ഇങ്ങനെ നോക്കുക അല്ലേ, പെയ്യണോ പെയ്യണ്ടയോ എന്നൊക്കെ ഉള്ളത്. കൃഷിയൊക്കെ ആവുമ്പോ നിങ്ങൾക്ക് ശരിക്കും ശ്രദ്ധിക്കണല്ലോ അല്ലേ? എന്താണ് കൂടുതലും കൃഷി ചെയ്യുന്നത്?
1: എന്താ?
0: വാഴ. വാഴയൊക്കെയാണ്. പുറത്ത് കൊടുക്കുമായിരിക്കും അല്ലേ? അടുത്ത് കൂത്തുപറമ്പിലൊക്കെ കൊടുക്കുമായിരിക്കും. അവിടെ അങ്ങോട്ടല്ലേ? അത് ശരി. അതെ അതെ, അതിനുള്ള എന്താ പറയാ, എന്തൊക്കെ പ്രിക്കോഷൻസ് ഒക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ലേ? എങ്ങനെയൊക്കെയായാലും വന്ന് കേറും അല്ലേ?
1: അതെ അതെ
0: അതെ. എത്ര നന്നായി നോക്കി വലുതാക്കി വെച്ചാലും പെട്ടെന്ന് അല്ലേ? പിറ്റേന്ന് രാവിലെ നമ്മൾ വന്ന് നോക്കുമ്പോ ഇങ്ങനെയൊക്കെ കാണുമ്പോ ഒരു വല്ലാത്ത വിഷമായിരിക്കും അല്ലേ നവാസേ? പിന്നെ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? അതെ അതെ അതെ. പക്ഷെ എന്തൊക്കെയാ വഴികൾ, എന്തൊക്കെയാന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ 6-80 നമ്മളെ വയൽ ഈ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഹരിതവീതി ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇല്ലേ, അതിലൊക്കെ ഒരുപാട് കെണിവെക്കേണ്ടതിനെ പറ്റിയിട്ടും അങ്ങനത്തെ ഒരുപാട് ട്രിക്സ് ഒക്കെ പറഞ്ഞു തരും. കേൾക്കാറുണ്ടോ? ഈ പരിപാടിയൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ആ, അപ്പൊ ഒരു പക്ഷേ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ചിലവരുടെ നമ്പേഴ്സ് ഒക്കെ പറയേ, കാര്യമായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെതൊക്കെ. അപ്പൊ അങ്ങനെയാവുമ്പോ നിങ്ങൾക്ക് അവരുടെ അടുത്ത് വിളിച്ച് ചോദിക്കാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്, അഥവാ അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ. അങ്ങനെയൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും അല്ലേ?
1: ഓക്കെ
0: നവാസെ, ഏതായാലും പാട്ട് കേൾക്കാം. ഓക്കെ.
1: ആ, ഓക്കെ.

ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുകയാണ്. ഹലോ ഹലോ
1: ഹലോ,
0: ആരാ വിളിക്കുന്നത്?
1: കുമാരൻ.
0: ആ പറഞ്ഞോളൂ, ഏത് പാട്ടിന് വേണ്ടിയാണ് ഇന്ന് വിളിച്ചത് നിങ്ങള്?
1: മോഹൻലാലിന്റെ ഒരു
0: എം ജി ശ്രീകുമാർ നയിക്കുന്ന ഗാനം അല്ലേ? കൈതപ്പുറം, അതെ അതെ, കൈതപ്പുറം ദീപക് ദേവ് ടീം ഒരുക്കിയ പാട്ടാണ്. അതെ, എന്താണ് പെട്ടെന്ന് ഈ പാട്ട് ചോദിച്ചത്?
1: ഞാനത് ഞാൻ ശരി ചെയ്തെന്ന് പാടാൻ പോകുകയാണ്. അപ്പൊ ഒരു ഈ ഇത് ശ്വാസം വിട്ട് പാടുമ്പോ പെട്ടെന്ന് സ്പീഡിൽ പാടേണ്ട ഒരു പാട്ടാണ്. അതിപ്പോ ഒരു നാലഞ്ചാഴ്ച അവതരിപ്പിച്ചു, ഒന്ന് കേൾക്കാൻ പറ്റുന്ന രസം.
0: അപ്പൊ ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ തോന്നി, അങ്ങനെയാണോ?
1: അതെ അതെ.
0: എങ്ങനെയാ, എവിടെയാ സ്ഥലം പറഞ്ഞത് നിങ്ങള്? പെരുമ്പടവ്. എങ്ങനെയാണ് ഇപ്പൊ? മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ അടുത്തായിട്ട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ?
1: ഞങ്ങള് ഒരു ബോട്ട് യാത്ര,
0: ഓഹോ, ഒരു രണ്ടുപേരെ. ഏഴാം തീയതി അല്ലേ? ഒരു രണ്ടുപേരെ ഇപ്പൊ മൂളും തോന്നാല്. രണ്ടുപേരെ അധികമായി പോണ്ട. ആ പെട്ടെന്നാവട്ടെ, രണ്ടുപേരെയോ വേണ്ടേ?
1: ൂരം മലിന് തണ്ടട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പണിയുടെ തന്നുടി ഏന്തി കൊട്ടിക്കേറും താളം, ഉള്ളം കൊല്ലി കുഞ്ഞിൻ മേലേതാതടിയും തൊന്നേളം, ഇന്നക്കരയുള്ളവരിക്കരെ എത്തും.

0: തിരുമാവലമേനെ സൂര്യനിക്കും പുലരിക്കതിരും വെള്ളിത്തേർ, കാടും മലയും പുഴയും കടന്ന് കയറി വരും ഒരു വണ്ടിത്തേറാളേ വെള്ളുരുഹാഹരോഹരാ.
1: ഹലോ കുമാരേട്ടാ, കുമാരേട്ടാ രണ്ടു വരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല്ലവി കഴിഞ്ഞു കേട്ടോ. ഒരുപാട് ലൈൻസ് ഉള്ള പാട്ടല്ലേ. അതെ അതെ അതെ അതെ, പിന്നെ പിന്നെ അല്ലേ, നല്ലൊരു ഫോമിലേക്ക് വരണ്ടേ രണ്ടു വരിയിൽ തുടങ്ങിയാലല്ലേ. അതെ അതെ, മോശമില്ലാണ്ട് പാടി. അപ്പൊ ഏതായാലും ആരൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അവിടുന്ന്. ആ കുട്ടികളാണ് അല്ലേ, സ്കൂളിൽ പോകുന്നവരാണോ? സ്കൂളിൽ പോകുന്ന കുട്ടികളാണോ? ഓ, അപ്പൊ ഇനിയിപ്പം തകൃതിയായ തിരക്ക് തുടങ്ങിയല്ലേ ഒരാഴ്ച കഴിഞ്ഞാല്. അതെയോ, പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്ന, അപ്പൊ വീട്ടില് ഘോഷാണ്. അതെ അതെ അതെ അതെ, ഇനിയിപ്പോ സ്കൂള് തുറക്കലും ഒക്കെ തിരക്കായില്ലേ അങ്ങോട്ട് അല്ലേ? അതെ അതെ അതെ, യൂണിഫോംസ് ഒക്കെ തയ്ക്കാൻ കൊടുത്തോ? എങ്ങനെയാണ്? ഓ അതെയോ, ആ ഹാ ഹാ, അപ്പൊ പിന്നെ എല്ലാം മെല്ലെ മതി എന്നായിരിക്കും അല്ലേ. ബുക്സും ബുക്സ് ഒക്കെ പിന്നെ കിട്ടുള്ളൂ, പുസ്തകങ്ങളൊക്കെ പിന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഏതായാലും ഇനി തിരക്കുകളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. കുമാരേട്ടനും ഇനിയും ഒരുപാട് പരിപാടികളൊക്കെ കിട്ടട്ടെ, വരട്ടെ, നന്നായി നല്ല ഉഷാറായി പാടട്ടെ.
0: ഇപ്പം പിന്നെ ഏത് അമ്പലത്തിലും നാട്ടുകാരെ പരിപാടിയാണ് ആദ്യത്തെ ഒരു കേട്ടോ, അപ്പൊ അതിൽ എല്ലാ പരിപാടിക്കും പിന്നെ അമ്പലത്തിൽ നിന്ന് ആദ്യത്തെ പാട്ട് എനിക്ക് കിട്ടുന്നുണ്ട്.
1: ഓ സന്തോഷം. ഓക്കെ, നമ്മൾ ഒരുപാട് സംസാരിച്ചു, പാട്ട് കേട്ടാലോ? നല്ല
0: ഓക്കെ ഓക്കെ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തൽസമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുകയാണ്. ഹലോ,
4: ഹലോ,
3: ഇതാരാണ്, പേര് പറയൂ. ഭാരതി അച്ചി, ഏതാ പാട്ട് കേക്കേണ്ടത്? നന്നായിട്ട് പാടി അല്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ? അവനവൻ പാടാറുണ്ട് അല്ലേ, കുഞ്ഞു കുഞ്ഞായിട്ട് പാടും ഇതേപോലെ അല്ലേ. പാടി ചോദിക്കുമ്പോ ഒരു സുഖമല്ലേ അല്ലേ ഭാരതി അച്ചി. ആ പിന്നെ ശ്രീകുമാരൻ തമ്പി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഒക്കെ ഒരുക്കിയ ഒരു പാട്ടാണ്. വേണുഗോപാലും ചിത്രയും കൂടിയിട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് അല്ലേ. ആ പറയൂ, റേഡിയോ പരിപാടിയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണോ?
4: ആഹാ,
3: എപ്പോഴാ പറഞ്ഞു? നാടകം കേട്ടിട്ടുണ്ട് അല്ലേ. ഞാൻ ചോദിക്കാനിരിക്കുക, റേഡിയോ നാടകോത്സവം ഒക്കെ എല്ലാ നാടകങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ? രാത്രിയാണോ പൊതുവെ? അതെയോ, അല്ല രാത്രിയാണോ നാടകം ശ്രദ്ധിക്കുന്നത്? അല്ല, അത് പുനഃപ്രക്ഷേപണം ഉണ്ടായിരുന്നല്ലോ ഉച്ചയ്ക്ക് 1 മണിക്ക്, അപ്പോഴാണോ ശ്രദ്ധിക്കുന്നത്? ഉച്ചയ്ക്കാ ശ്രദ്ധിക്കുക. രാത്രി എന്തെങ്കിലും അസൗകര്യം ഉണ്ടാവുമ്പോ പറ്റീന്ന് വരില്ല അല്ലെ, മുഴുവനായിട്ട് ഇരുന്ന് കേൾക്കാൻ അല്ലേ. ടി വി അങ്ങനെയായിട്ടാണോ? ഞാൻ കരുതി വീട്ടിലും എല്ലാരും ഒക്കെ ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവില്ലേ, അതുപോലെ കിച്ചണിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ എത്ര ഒരുക്കി വെച്ചാലും നമുക്ക് എന്തെങ്കിലും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുന്നിടത്ത് നിന്ന് മാറണം അല്ലേ. പിന്നെ അടുക്കളയിൽ റേഡിയോ ആയിരിക്കണം, എന്നാ കുഴപ്പമില്ല. അതെയോ, അപ്പൊ ആരാ ഉള്ളത് സഹായത്തിന് അവിടെ ഭാരതി അച്ചി? ആരാ ഉള്ളത്?

ഏജിന്റെ മക്കൾ എല്ലാവരും ഉണ്ട്. അവരൊക്കെ വലിയ കുട്ടികളാണോ? വലിയ കുട്ടികളാണോ? അതെയോ, അവിടെ തന്നെയാണോ? കാസർഗോഡ് തന്നെയാണോ? അതെയോ, ആഹാ. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക അല്ലേ? ആ, അപ്പൊ പിന്നെ ആൾക്കാർ ഒരുപാടുണ്ട് അല്ലേ? അപ്പൊ സ്വസ്ഥമായിരുന്നു കേൾക്കാം, കുഴപ്പമില്ല. അപ്പൊ ഏതായാലും നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പാട്ട് കേട്ടാലോ എന്നാല് ഭാരതി അച്ചി, ഇനി വിളിച്ചാൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. എന്റെ പേര് നിഷ. പാട്ട് കേൾപ്പിക്കുകയാണ് കേട്ടോ. ശരി.

0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ ഹലോ ഹലോ, പേര് പറയൂ, ആരെ വിളിക്കുന്നത്? ഇപ്പോഴോ? ഇപ്പോഴെങ്ങനെയുണ്ട്, കേൾക്കുന്നില്ലേ? പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാ വിളിച്ചത് ഇക്ബാൽക്ക?
2: എനിക്ക് നമ്മുടെ ജാനകിമന്റ് 1973 പൊയ്മുകൾ എന്ന് പറഞ്ഞൊരു
1: പിക്ചറുണ്ടായിരുന്നു.
2: അതിൽ നമ്മുടെ ഭാസ്കര മാസ്റ്റി കൃഷ്ണമൂർത്തി സ്വാമി ചെയ്ത പാട്ടാണ്. അഭിനവ ജീവിത നാടകത്തിൽ അഭിനയിക്കാതെ
1: പിന്നെ പാട്ടിന്റെ എല്ലാ ചരിത്രങ്ങളും കൃത്യമായിട്ട് ഇക്ബാൽക്കൊക്കെ അറിയാം അല്ലേ?
2: എല്ലാ
1: അധിക ചലച്ചിത്രങ്ങളുടെ പിന്നാമ്പുറങ്ങളിലുള്ളതും പാട്ടിന്റെ കൂടുതലും
2: അല്ലേ?
1: അതെ അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ്, എസ് ജാനകിയുടെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അതെ, എനിക്ക് തോന്നുന്നു അതെ, ഇത്ര സമയവും എസ് ജാനകി വന്നിട്ടില്ല തോന്നുന്നു അല്ലെ. എം ജി ശ്രീകുമാർ, വേണുഗോപാല്, യേശുദാസ് ഒക്കെ വന്നു കഴിഞ്ഞു. സുശീലയുടെ പാട്ട് നമ്മൾ ആദ്യം കൊടുത്തു, വന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കും, നിങ്ങളെ ചോയ്സ് അല്ലേ. അപ്പൊ ഏതായാലും എസ് ജാനകി വന്നു കഴിഞ്ഞു. അതെ, എന്നുവെച്ചാ ഇതിലൊക്കെ ഈ പാട്ടിന്റെ ഒക്കെ ലൈൻസ് അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. ഭാസ്കര മാഷ്ടെ വരിയല്ലേ, എന്റെ രക്ഷയില്ല. ചില പാട്ടുകൾ നമുക്ക് അല്ലെ, ഏതെടുത്ത് നോക്കിയാലും
2: എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷ സാധാരണക്കാരനെല്ലാം മനസ്സിലാകുന്ന ഒരു ഭാഷ. പാട്ട് കൊടുക്കും,
1: പുറത്താൻ തോന്നൂല്ലേ നിങ്ങളെ ഉള്ളത് ഇപ്പഴ്? പുറത്താണെന്ന് തോന്നുന്നു അല്ലേ ഉള്ളത്?
2: ഞാൻ പുറത്താണ്, ഓട്ടോ സ്റ്റാൻഡിലാണ്.
1: പാട്ട് കേൾക്കാം,
2: ഏതായാലും പാട്ട് കൊടുക്കും.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പൊൻചീലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരനും തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളം.

0: സെഞ്ചുറി വെഡിങ് സെൻറ്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇനി വിളിച്ചിരിക്കുന്നത് ആരാ നോക്കട്ടെ. ഹലോ.
1: ഹലോ,
0: എന്തപ്പ ഇതാരാ വിളിക്കുന്നേ? ദിവ്യ. അവിടെ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് കുറയ്ക്കു വെക്കോ, ഇത്തിരി കുറച്ച്. അല്ലെങ്കിൽ ദിവ്യ ആ സ്ഥലത്തുനിന്ന് മാറി നിന്നാ മതി. എനിക്ക് ക്ലിയർ ആണ്, പക്ഷേങ്കിൽ പുറത്ത് റേഡിയോയിലെ കൂടി കേൾക്കുമ്പം ഭയങ്കര ഹൗൾ. എനിക്കിപ്പോ ഹെഡ്സെറ്റിന്റെ ഉള്ളിലെ കൂടി തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കൂക്കുന്ന പോലെ തോന്നുക, ഹൗളിംഗ് നോയ്സ് ഉണ്ടാവില്ലേ. അപ്പൊ ദിവ്യ പറയുന്നത് എനിക്ക് ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ്. ഇപ്പോഴെങ്ങനെയുണ്ട്? ഇപ്പൊ ക്ലിയർ ആയി. പറയൂ, ഏത് പാട്ടിന് വേണ്ടിയാ ദിവ്യ വിളിച്ചത്? സത്യം ശിവം സുന്ദരം, കൈതപ്പുറം വിദ്യാസാഗർ ടീം ഒരുക്കിയ പാട്ട്. ബിജു നാരായണൻ പാടിയിട്ടുണ്ട്, ചിത്ര പാടിയിട്ടുണ്ട്. ഏത് വേർഷനാണ് അവ വേണ്ടത്?
1: ബിജു നാരായണൻ.
0: അതെയോ? പറയൂ. ഇനി വിശേഷങ്ങൾ കേൾക്കട്ടെ. വീട്ടില് ഭക്ഷണമൊക്കെ ഒരുങ്ങിയോ? അങ്ങനെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് വിളിച്ചിട്ടില്ല, കഴിച്ചോണ്ടും ട്രൈ ചെയ്തു, അങ്ങനെ ഒരു റെക്കോർഡും സൃഷ്ടിച്ചു അല്ലേ. എങ്ങനെയാ, കുട്ടികളെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ? കുട്ടികളൊക്കെ ഇല്ലേ അവിടെ? എല്ലാരും ഇല്ലേ?
1: എങ്ങനെയാണ്?
0: അതെയോ? ചെറിയ കുട്ടികളാണോ വലിയ കുട്ടികളാണോ, എങ്ങനെയാണ്?
1: പത്താം ക്ലാസ് കഴിഞ്ഞു.
0: ഒൻപതില്? അപ്പൊ ടെൻത്തിലെ ആള് ഹെൽപ്പ് ചെയ്യും നയൻത്തിലെ ആക്ക് അല്ലെ. സംശയങ്ങളൊക്കെ? അതെ, എങ്ങനെയായാലും മുന്നിലെ പോയ ആള് ഹെൽപ്പ് ചെയ്യും, അനിയനായാലും അനിയത്തിയായാലും ഹെൽപ്പ് ചെയ്യും അല്ലെ. ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിരുന്നു. അതുകൊണ്ട് നിങ്ങള് ഒരുപാട് എന്താ പറയാ, സേഫ് സോണിലാ ഉള്ള. അതെ അതെ. ഇനിയിപ്പോ തിരക്കായില്ലേ സ്കൂള്? എനിക്ക് തോന്നാ മറ്റേ നയൻത്തിന് ക്ലാസ് തുടങ്ങിയോ? എങ്ങനെയത്? തുടങ്ങിയിട്ടില്ല. ഏത് സ്കൂളിലാ പഠിക്കുന്നത് കുട്ടികള്? തുടങ്ങുന്നേ ഉള്ളു. അപ്പൊ അങ്ങനെയൊക്കെയാണ്. റേഡിയോ പരിപാടിയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാവുമല്ലോ അല്ലെ ദിവ്യ. എല്ലാം വൺ വേർഡ് ആൻസർ ആണേ. അതെ, അല്ല ഞാൻ പറയാ, എല്ലാം ഞാൻ ചോദിക്കുന്നതിന് എല്ലാം വൺ വേർഡ് ആൻസർ ആണ് ഉള്ളത് എന്ന് പറയാ. ഇങ്ങോട്ടൊന്നും കാര്യമായിട്ട് പറയുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ റേഡിയോ നാടകങ്ങളൊക്കെ കേട്ടിരുന്നോ?
1: കേട്ടിരുന്നു.

0: അല്ലേ, എല്ലാ നാടകങ്ങളും കേട്ടിരുന്നു. ഏതാണ് കൂടുതൽ സ്പർശിച്ചത് ദിവ്യെ?
1: മറ്റേ ആ കടലോരത്ത്
0: ഏതാത്? കാണുക കടലിനെ കണ്ടുറക്കാതെ, അതാണ്. അതന്നേ, അതെ അതെ അതെ, അതാണോ കൂടുതൽ സ്പർശിച്ചത്? അതെയോ, ഓക്കെ.
1: രണ്ടു പ്രാവശ്യം കേട്ടു, രണ്ടാമത് ഉച്ചക്കുണ്ടായില്ലേ
0: പുനഃപ്രക്ഷേപണം, അപ്പോഴും കേട്ടു അല്ലേ. അപ്പൊ അത്രമാത്രം കെ വി ശരത്ചന്ദ്രൻ സാർ എഴുതിയ ഒരു രചന നിർവഹിച്ച് സംവിധാനം ചെയ്ത നാടകമാണത്. അപ്പൊ ഏതായാലും അത്രയും സ്പർശിച്ചതുകൊണ്ടാണല്ലോ പിറ്റേ ദിവസവും അത് ശ്രദ്ധിച്ചത്. ദിവ്യ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി
1: ചെയ്യുന്നുണ്ടോ? ഓൺലൈൻ സെന്ററിൽ വർക്ക്
0: ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഉച്ചക്ക് കേൾക്കാൻ പറ്റി, ലഞ്ച് ടൈം ആയിരിക്കും അല്ലേ? അടുത്തടുത്താണ്, അപ്പൊ സൗകര്യമായല്ലോ അല്ലെ. ഓക്കെ, നമ്മൾ ഒരുപാട് സംസാരിച്ചു, നല്ലൊരു പാട്ടാണ്. പാട്ട് കുറച്ചെങ്കിലും കേൾക്കാം, ഇനി വിളിച്ച് സംസാരിക്കാം. അതുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചത്. നമ്മൾ കൂടുതലും പാട്ടിലേക്ക് പോയില്ല, പെട്ടെന്ന് വീട്ടുവിശേഷത്തിലേക്ക് പോയി അല്ലേ. പ്രായമായിട്ടായിരുന്നോ ദിവ്യ?
1: അതെയോ,
0: ആ ഹാ ഹാ. നമുക്കെന്നാ പാട്ട് കേട്ടാലോ? എന്നാലും
1: ഓക്കെ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് നജീം അർഷാദും അഭിരാമി അജയും ചേർന്ന് പാടിയ ഗാനം ഇനി കേൾക്കാം. ചിത്രം ഡയമണ്ട് നെക്ലേസ്.

ഈ ഗാനത്തിന്റെ ശില്പികൾ എം ജയചന്ദ്രനും മുരുകൻ കാട്ടാക്കടയും യേശുദാസും ശ്രേയാ ഘോഷാലും ചേർന്ന് പാടിയ ഗാനം. ചിത്രം മല്ലുസിംഗ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ കഴിഞ്ഞു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, ബാബു കോടഞ്ചേരിയും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇപ്പോൾ കേൾക്കാം.
1: അവതരിപ്പിക്കുന്ന കഥ വരിക്കപ്ലാവ്. വടക്കൻ പാട്ടൻ ഏടുകളിൽ നിന്നും പകർത്തിയെടുത്തതാണ് ഈ കഥ. കഥ നടന്ന കാലഘട്ടം ഇന്ത്യ രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം നടത്തുന്ന കാലമായിരുന്നു. വടകരക്കടുത്ത് കുരിക്കിലാട് ഗ്രാമത്തിലെ പുത്തംതെരു എന്ന സ്ഥലത്ത് നടന്ന സംഭവകഥയാണിത്. കിങ്ങിണിമുണ്ട എന്ന വരിക്കപ്ലാവിന്റെ കഥ. ആ ഗ്രാമത്തിലെ വലിയൊരു പ്ലാവ്, പത്താൽ പിടിച്ചാലും പിടിയെത്താത്തത്രയും വലിപ്പമുള്ള ഒരു പ്ലാവ്. മനുഷ്യനും പ്രകൃതിയും ജീവജാലങ്ങളും ഇഴചേർന്നു പോകുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. കാലക്രമേണ വികസനത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ പ്രകൃതിയുടെ കടക്കൽ കത്തിവെച്ചു. മരങ്ങൾ വെട്ടിമുറിച്ചും കുന്നും മലയും വെട്ടിനിരത്തിയും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. നദികളിലെ മണലൂറ്റിയും മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞും ഒഴുക്കിനെ തടയുന്നു. സർവം സഹിയായ ഭൂമി എല്ലാം സഹിച്ചു. അത് ഇന്ന് പ്രതികാരത്തിന്റെ രൂപത്തിൽ പ്രളയമായി നമ്മെ പരീക്ഷിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മനുഷ്യൻ പ്രകൃതിയെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു തെരുവിന്റെ ആശ്രയവുമായ ഒരു മരത്തിന്റെ കഥയാണിത്. ആ തെരുവിലെ 33 കുടുംബങ്ങളിലായി 330 മനുഷ്യരുടെ വേദനയുടെയും കണ്ണുനീരിന്റെയും കഥയാണിത്. അതാണ് പുത്തംതെരു. അവിടെ മുഖാമുഖം ചേർന്ന് കുറെ കുടിലുകൾ നിങ്ങൾ കാണുന്നില്ലേ? വാതാരിയിൽ മുളന്തണ്ടിൽ നൂലുണക്കാനിട്ടിരിക്കുന്നു. വേറിടത്ത് നൂലുണക്കാൻ ധൃതി കാട്ടുന്ന കുറേ സ്ത്രീകൾ. മറ്റൊരിടത്ത് ഊടക്ക് താരി ചുറ്റുന്നു. ഊടും പാവും ചേർന്നാലേ വസ്ത്രം പൂർത്തിയാവൂ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നെയ്തെടുക്കും.

പടർന്ന് പന്തലിച്ച് തണൽ വിരിച്ച് നിൽക്കുകയാണ് കിങ്ങിണിമുണ്ട എന്ന വരിക്കപ്ലാവ്. തെരുക്കുടി മുഴുവൻ തണലേകാൻ തക്ക വണ്ണവും നീളവുമാണതിന്. അത് മാത്രമല്ല, ഏത് കാലത്തും ഇതിൽ ചക്കയുമുണ്ടാവും.

അന്നത്തെ കാലം അരിയും മറ്റു ഭക്ഷണ സാധനങ്ങളും പാവപ്പെട്ടവർക്ക് കിട്ടാൻ പ്രയാസമായിരുന്നു. പ്ലാവിൽ വിരിയുന്ന ചക്ക കൊണ്ടാണ് തെരുവിലെ ജനങ്ങൾ ജീവൻ നിലനിർത്തി പോന്നത്. പിന്നെയുള്ളത് അവർ പഠിച്ച കുലത്തൊഴിലാണ് നെയ്ത്ത്. നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ തമ്പുരാക്കന്മാരുടെ കോവിലകങ്ങളിലും മറ്റു ധനാഢ്യന്മാരുടെ വീടുകളിലും വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർ അരിഷ്ഠിച്ച് ജീവിക്കും. പട്ടിണിയുടെയും വേദനയുടെയും നീർച്ചുഴിയിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ ആശ്വാസം കാണാനായി ദൈവത്തിന്റെ മുമ്പിൽ ഏറെ പരാതികളും കുറേ മോഹങ്ങളുമായി അവർ പ്രാർത്ഥിക്കും. ആരോട് പറയാൻ? അവർക്ക് മറ്റാരുണ്ട് ആശ്രയം? അവിടെ തോർത്തുമുണ്ടും മുടുമുണ്ടും നെയ്യുന്ന കുറേ മനുഷ്യരെ നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ ഒട്ടിയ വയറ് നിങ്ങൾ കണ്ടു? എന്താണ് അവരുടെ വയറൊട്ടാൻ കാരണം? അധ്വാനത്തിന്റെ പ്രതിഫലം തുച്ഛമായതുകൊണ്ട് തന്നെ. എന്നിരുന്നാലും അവർക്കിടയിലും ജീവിക്കാൻ പഠിച്ച ചിലരെയൊക്കെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. അത്തരക്കാരിൽ ഒരാളാണ് കോട്ടക്കൽ കണ്ണൻ.

കണ്ണൻ നെയ്ത്തിൽ വിരുദ്ധനാണ്. അവന്റെ ഇല്ലിക്കുന്നതിന് മുണ്ട് അന്ന് പേര് കേട്ട വസ്ത്രം തന്നെ. ആ കൈവിരുത് കൊണ്ട് അയാൾക്ക് രണ്ട് കാശിന്റെ വകയുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിക്കാൻ പ്രയാസവുമില്ല.

എന്ത് വേണ്ട, നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉപയോഗിക്കുന്ന മുണ്ട് കോട്ടക്കൽ കണ്ണന്റെ ഇല്ലിക്കുന്നനാണ്. തലശ്ശേരി പട്ടണത്തിൽ നിന്ന് 40 നമ്പർ നൂലി വന്ന് വിടുവരുന്ന കണ്ണൻ ഒരു സാമ്രാജ്യം മുഴുവൻ കീഴടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചക്രവർത്തിയുടെ നെഞ്ചുവെപ്പും തലയെടുപ്പും പ്രകടിപ്പിക്കും. ഇത് കണ്ണന്റെയും കുടുംബത്തിന്റെയും കഥ. എന്നാൽ മറ്റുള്ളവരോ? അവരുടെ കാര്യമില്ല കഷ്ടം, അവർക്കും ഉപജീവനം കഴിക്കണ്ടേ? വിശപ്പ് അവർക്കും ഇല്ലേ? വിശപ്പിനേക്കാൾ വലുത് ലോകത്തിൽ മറ്റെന്താണുള്ളത്? വിശപ്പ് സഹിക്കാൻ കഴിയാതെ ചില സ്ത്രീകൾ കോവിലകങ്ങളിലെ നെല്ലുകുത്താനും മറ്റും പോകും. ഇങ്ങനെയൊക്കെ ചിലർ ജീവിക്കും. മറ്റു ചിലരാകട്ടെ കോരുവലിയും എടുത്ത് തോടുകളിൽ കണ്ണിപ്പരലും ഒയറ്റിക്കുഞ്ചനും ഊറ്റിയെടുക്കാൻ പോകും. ഇവരിൽ കാട്ടിച്ചാത്തു, മുടയൻ ചന്തു, മയിൽപീലി രാമൻ, എക്കിട്ടക്കെട്ടൻ എന്നിവർ മീൻ പിടിക്കാൻ വിട്ടുക്കരാണ്. അതാ നോക്ക്, എക്കിട്ടക്കിട്ടാങ്.

രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെ ആ മണിക്കുട്ടികൾ അച്ചുവരിക്കയുടെ ചുവട്ടിൽ കളിച്ച് തിമിർക്കുകയായിരിക്കും. പാവപ്പെട്ടവർക്ക് അക്ഷരജ്ഞാനം നിഷേധിച്ച കാലഘട്ടം. പ്രമാണിമാർക്കും അവരുടെ മക്കൾക്കും മാത്രമേ വിദ്യാഭ്യാസം അനുവദിക്കൂ. തെരുവിലുള്ള കുട്ടികൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ.

ഇതൊക്കെയാണ് പുത്തൻതെരുവിലെ കുട്ടികളുടെ സ്ഥിതി. എന്നാൽ ചങ്ങുവരൻ കുടുംബത്തിൽ മണ്ണിമുത്തുപോലെ ഒരു കുട്ടി വളർന്നു വരികയായിരുന്നു. അനന്തൻ, ചങ്ങോരൻ അനന്തൻ കുട്ടികളുടെ നേതാവാണവൻ. അവനൊരു കൂട്ടുകാരിയുണ്ട് കേട്ടോ, കോട്ടക്കൽ കണ്ണന്റെ മൂത്ത മകൾ കുഞ്ഞിമ്മാതു. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോ അനന്തൻ അവളോട് ചോദിക്കുകയാണ്, നോ

മുതുമുത്തശ്ശിയായ വരിക്കപ്പിൾ അവന്റെ ചുവട്ടിലിരുന്ന് കളിക്കുമ്പോൾ വിശപ്പോ ദാഹമോ ദുഃഖമോ അറിയാതെ ആ തെരുവിന്റെ ഓമനകൾ കളിച്ചും ചിരിച്ചും അങ്ങനെ സമയം പോക്കുകയാണ്. അത് മാത്രമല്ല, മറ്റു പല ജീവികളുടെയും വാസസ്ഥലം കൂടിയായിരുന്നു ആ വരി.

0: വർഷങ്ങൾ കടന്നുപോയി. അനന്തനും മാധവും ഇണക്കിളികളെ പോലെ ആ തെരുവിൽ പറന്നു നടന്നു. യൗവനത്തോടടുത്തപ്പോൾ അവർ വിവാഹിതരായി ആ തെരുവിൽ സുന്ദരമായി കഴിഞ്ഞു വരുന്നു. ആ ഇടക്ക് ഒരു സംഭവമുണ്ടായി. കുറുക്കാട്ട കോവിലക തലക്കുകാരനാണ് വണ്ണത്താൻ ചിക്കിണി എന്ന കേളു. ഒരു ദിവസം മാധു കുളി കഴിഞ്ഞ് വരുമ്പോൾ ചിക്കിണി അവളെ പേടിപ്പിക്കാൻ ശ്രമിച്ചു. കാര്യം അനന്തൻ അറിഞ്ഞു. അടിപിടിയായി. ചിക്കിണിയുടെ പല്ല് രണ്ട് നഷ്ടമാവുകയും ചെയ്തു. ചിക്കിണി പരാതിയും കൊണ്ട് കുറുക്കാട്ട വലിയ തമ്പുരാനെ സമീപിച്ചു. തമ്പുരാൻ കുറിമാനം കൊടുത്തയച്ചു. അനന്തനോട് തിരുമുമ്പിൽ ഹാജരാവാൻ കൽപ്പിച്ചു. അനന്തൻ വെറ്റിലക്കെട്ടുമെടുത്ത് തമ്പുരാന്റെ മുന്നിൽ ഹാജരായി. ചിക്കിണി ഒരു പരാതി തന്നിരിക്കുന്നു. പരാതിയിലുള്ള കാര്യം ശരിയാണോ അനന്ത?
1: ശരിയല്ല തമ്പ്ര, തെറ്റാണ് തെറ്റ്. പുത്തൻ തെരുവിലെ സ്ത്രീകളെ ചിക്കിണി നിത്യവും കണ്ണിറിയുകയും ചൂളം വിളിക്കുകയും ആഭാസത്തരങ്ങൾ പറയുകയും പതിവാക്കിയതാണ് തമ്പ്ര അടിക്കാനുണ്ടായ കാരണം.
0: ശരിയാണോ ചിക്കിണി?
2: ചിക്കിണി നിന്ന് പരുങ്ങി.
0: അനന്ത, നീ നിന്റെ തെരുവിലേക്ക് പോയിക്കൊള്ളു. ചിക്കിണിയോട് ഇനി മുതൽ തെരുവിൽ പോകരുതെന്നും തമ്പുരാൻ കൽപ്പിച്ചു. അതിനിടക്ക് കുറുക്കാട്ട തമ്പുരാന്റെ അനുജൻ നാമത്തളമേലെ കുഞ്ഞിച്ചാപ്പന് ഒരമ്പലം പണിയാൻ അതിയായ മോഹവുമുണ്ടായി. ചാപ്പന്റെ വിശ്വസ്തനായ സേവകൻ ചെല്ലട്ടാൻ കേളുവിനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു.

ആട്ടും കാര്യാട്ടും മമ്പലപ്പണി, തോടന്നൂർ കൊയിലോപ്പണി, കടമേരി മണ്ഡപപ്പണി, ഇതിലൊക്കെയും വലിയ തമ്പുരാന്റെ തൃക്കൈ വിളയാടിയിട്ടുണ്ട്. ഏട്ടൻ ഇത്രയൊക്കെ എടുപ്പിച്ച സ്ഥിതിക്ക് അനുജനായി അങ്ങുന്ന ഒരു അമ്പലത്തിന്റെ പണിയെങ്കിലും എടുപ്പിച്ചില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലേ? കുറച്ചിലാണ്. അങ്ങനെ ചാപ്പനോ രമ്പ.

ചരുവത്ത് ശങ്കരനാശാരി എത്തി. ചരുവത്ത് ശങ്കരനാശാരി വിഘ്നേശ്വരനാം ഗണനായകനെ മനസ്സിൽ ധ്യാനിച്ച് കുറ്റിയടി കർമ്മം ആരംഭിച്ചു. മൂന്ന് ഭാഗം കുറ്റിയടിച്ചു. നാലാമത്തെ കുറ്റി താഴുന്നില്ല, എവിടെയോ തടഞ്ഞിരിക്കുന്നു. മണ്ണ് നീക്കിയപ്പോൾ ഒരു കണ്ണൻ ചിരട്ടയാണ് കണ്ടത്. മേലാശാരി സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്താ മേലാശാരി നാലാമത്തെ കുറ്റി അടിക്കാത്തത്? നിമിത്തപ്പിഴവാണ് തമ്പുരാനെ കാണുന്നത്. നിമിത്തപ്പിഴവോ? എങ്കിൽ നിമിത്തപ്പിഴവിന്റെ ഫലം പറയണം. അത് പറഞ്ഞാൽ അങ്ങക്ക് കോപമുണ്ടാവും. ഇല്ല, എനിക്ക് കോപമൊന്നും ഉണ്ടാവില്ല. നീ നിമിത്തപ്പിഴവിന്റെ ഫലം പറയുകയും കുറ്റിയടി പൂർത്തിയാക്കുകയും വേണം. പ്ലാവ് മുറിക്കാൻ പോകുമ്പോൾ കുഴപ്പമുണ്ടാവുകയും അതിന്റെ ഫലമായി ജയിൽ ശിക്ഷ അനുഭവിക്കുവാനും ജയിലിൽ വെച്ച് മരണമടയുവാനും യോഗം കാണുന്നുണ്ട്. അമ്പലത്തിന്റെ പണി മുഴുവിപ്പിക്കാൻ കഴിയുകയുമില്ല. ഓഹോ, എന്റെ സ്ഥലത്ത് നിന്ന് പ്ലാവ് മുറിപ്പിച്ചാൽ ആരെങ്കിലും പേടിക്കണോ? നീ കുറ്റിയടി പൂർത്തിയാക്ക. അങ്ങനെ ആശാരി കുറ്റിയടി പൂർത്തിയാക്കി. ഇനി കല്ലും മരവുമാണ് വേണ്ടത്. ചാപ്പനും മനിയായികളും അമ്പലപ്പണിക്ക് മരത്തിനു വേണ്ടി നാടുനീള തെണ്ടുകയാണ്. പുറക്കാട്ടവക 330 പറമ്പുകൾ തെണ്ടി നടന്നിട്ടും കാക്ക് കിരിക്കാൻ പറ്റിയ മരം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശനായി ഇരിക്കുന്ന സമയത്താണ് വണ്ടത്താൻ ചിക്കിണി പറഞ്ഞത്, ഞാൻ ഒരു മരം കണ്ടിട്ടുണ്ട്, പുത്തൻതെരുവിലെ കിങ്ങിണിമുണ്ട. അങ്ങനെ തെരുവിലേക്കെത്തിയ ചാപ്പനും കൂട്ടരും ആ മരം കണ്ട് സന്തോഷിച്ചു. അവരാ മരം മുറിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇനി ഒന്നും നോക്കണ്ട, ഇത് തന്നെ മുറിക്കാം. ആ

ചാപ്പനെയും മഴുക്കാരെയും കണ്ട തെരുവിലെ ജനങ്ങൾ പിലാവിന് ചുറ്റും തടിച്ചുകൂടി രോഷം പ്രകടിപ്പിച്ചു. ഒടുവിൽ പിലാവ് മുറിക്കാതെ ചാപ്പനും കൂട്ടരും അവിടെ ഒന്ന് തിരിച്ചുപോയി. അപ്പോഴതാ അലക്കുകാരൻ ചിക്കിണി ഓട്ടിക്കത്തച്ച് വരുന്നു. അല്ലയോ ചാപ്പ, എന്തൊരു മഹനക്കേടാണിത്! തെരുക്കുടിക്കാരെ ഭയന്നിട്ട് ചാപ്പൻ തമ്പുരാൻ പിലാവ് മുറിക്കാതെ പോയെന്ന് നാട്ടുകാർ നാളെ പറഞ്ഞു വരത്തില്ലേ? ഇതിൽ പരം മാനക്കേട് എന്തുണ്ട്? ഞാൻ ഇവിടുത്തെ ഉപ്പും ചോറും തിന്നത് കൊണ്ട് പറയുന്നതാ. അനുയായികൾ അത് ഏറ്റുപിടിച്ചു. ചിക്കിണിക്ക് തെരുവിലെ ജനങ്ങളോട് കടുത്ത പകയാ. പണ്ട് അനന്തന്റെ തല്ലിൽ പല്ലു കൊഴിഞ്ഞ പക. ചാപ്പനും അനുയായികളും വീണ്ടും തെരുവിലേക്കളാ എത്തുന്നു. ചിക്കിണി ആ പ്ലാവിൽ കയറി ആ കൊമ്പുകൾ ആഞ്ഞു വെട്ടി

രണ്ട് ചെറുപ്പക്കാർ ചിക്കിണിയെ വലിച്ച് താഴത്തിട്ടു. ഇത് കണ്ട് ചാപ്പൻ പിലാവിന് ചുറ്റും തടിച്ചുകൂടിയിരുന്ന ഗ്രാമവാസികളുടെ നേർക്ക് വെട്ടുകത്തിയും വടിവാളുമായി ചാടി വീണു. അരിഞ്ഞു കളയും, മാറി നിൽക്കും ചെറ്റകളെ, ഇല്ലെങ്കിൽ എല്ലാറ്റിനെയും മരത്തോട് ചേർത്ത് ഞാൻ തറച്ചു കളയും. ചാപ്പൻ ഗർജിച്ചു. ഇത് കേട്ട് എല്ലാവർക്കും മാറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ചാപ്പനതാ ഗർജിക്കുന്നു, ഒത്തുമുറിക്കും അഴുക്കാരെ, ധൃതിയിൽ വിട്ടുമഴുക്കാരെ, അന്തിമയങ്ങുന്ന മുമ്പ്

കാരേ അന്തിമയങ്ങുന്ന മുമ്പേ തന്നെ വേഗത്തിൽ വെട്ടി മുറിച്ചിടണം, വേഗത്തിൽ വെട്ടി മുറിച്ചിടണം. മഴക്കാർ കയ്യും മെയ്യും മറന്ന് പ്ലാവ് മുറിക്കുകയാണ്. അതാ പ്ലാവ് വീഴാൻ പോകുകയാണ്. മാറി നിന്നോ, ആ കൊമ്പ് വടക്കോട്ട് കെട്ടിക്കോ, ആ അത് തെക്കോട്ട് കെട്ടിക്കോ. കേശവ മാറി നിന്നോ, മാറി നിന്നോ. അതാ മരം വീഴാൻ പോകുന്നു. ആ പിലാവ് നിലം പൊത്തി, ഒപ്പം ആ മണ്ഡപവും തകർന്ന് തരിപ്പണമായി. തെരുക്കുടി മുഴുവൻ അലമുറയും ബഹളവും. തെരുവിലെ ബഹളം കേട്ട് തലശ്ശേരിയിൽ നൂലിനു പോയിരുന്ന അനന്തനും സ്നേഹിതനും ഓടിക്ക് തച്ചെത്തി. അനന്തൻ സ്തംഭിച്ചു നിന്നുപോയി. ആരാണീ പണി ചെയ്തത്? ചാപ്പൻ തമ്പുരാൻ. അയാളെവിടെ? അയാള് പോയി. ചാപ്പൻ തമ്പുരാനോട് കളിക്കല്ലേ അനന്ത, നീയാണ് ഞങ്ങൾക്ക് ആശ്രയമായിട്ട് ആകെയുള്ളത്. ശരി എങ്കിൽ എല്ലാവരും കുറുക്കാട്ടേക്ക് നടക്കുവിൻ.

പിറ്റേന്ന് കോടതിയിലെത്തി, പരാതി കൊടുത്തു. താലൂക്ക് ഏമാൻ പരാതി സ്വീകരിച്ചു. ചാപ്പന് വാറണ്ട് അയച്ചു. വാറണ്ടും കൊണ്ടുപോയ സിപ്പാഹികളെ ചാപ്പൻ തിരിച്ചയച്ചു. ക്ഷുഭിതനായ താലൂക്ക് ഏമാൻ 18 ജില്ലയ്ക്ക് മധ്യമനായ ബോംബെയിൽ ആൽബർട്ട് സായ്പിന് സങ്കടപ്പെട്ട് കത്തെഴുതി. യൂറോപ്യൻ പടയും പട്ടാണിപ്പടയും അതാ മലബാറിലേക്ക് മാർച്ച് ചെയ്യുന്നു.

ചാപ്പനെ കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കി. ചാപ്പൻ ജയിലിലുമായി. 12 കൊല്ലം ജയിൽവാസം വിധിച്ചു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ചാപ്പനും ജയിൽ പുള്ളികളും ജയിൽ മുറ്റത്ത് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ ജയിൽ വളപ്പിൽ നട്ടുപിടിപ്പിച്ച മരങ്ങളാണിതൊക്കെ. അത് വളർന്നു വലുതായി.

0: അപ്പോൾ ചാപ്പന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കുഞ്ഞുങ്ങമ്മയും മകളും അതുവഴി വന്നു. അവർ തൃച്ചംബര ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുകയായിരുന്നു. ചാപ്പനെ കണ്ട ഉടനെ കുഞ്ഞുങ്ങമ്മ പറഞ്ഞു,
1: ചാപ്പ നീ എന്തായിപ്പോയി, കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല.
0: ഏട്ടത്തമ്മയുടെ കൂടെയുള്ള പെൺകുട്ടി ആരാണെന്ന് ചാപ്പൻ ചോദിച്ചു.
1: നിന്റെ ഏട്ടന്റെ മകൾ കുഞ്ഞമ്മാളും അല്ലേ ചാപ്പ, അത് മറന്നു പോയോ?
0: മോളെ കുഞ്ഞമ്മാളു,
1: നിന്റെ കഴുത്തിലെ സ്വർണമാലയിൽ നിന്നും ഒരു പൊന്ന് ഇളയച്ചിന് തരുവോ?
0: നിനക്ക് എന്തിനാ ചാപ്പ പൊന്ന്? കുഞ്ഞുങ്ങമ്മ ചോദിച്ചു.
1: ഞാൻ വയറു നിറച്ച ആഹാരം കഴിച്ചിട്ട് 11 വർഷമായി. ജയിലുവാറന്മാർക്ക് പൊന്നു കൊടുത്താൽ ഒരു നേരമെങ്കിലും വയറു നിറച്ച ആഹാരം കഴിക്കാനാ.
0: പെൺകുട്ടിക്ക് പൊന്നു കൊടുക്കണമെന്നുണ്ട്, പക്ഷേ കൊടുക്കണ്ട കൊടുക്കണ്ട എന്ന് ആ അമ്മ വിലക്കി. മകളെ പൊന്നു കൊടുക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് ഏട്ടത്തമ്മയാണെന്ന് മനസ്സിലാക്കിയ ചാപ്പൻ ദേഷ്യത്തിൽ പറഞ്ഞു, ഏട്ടത്തമ്മേ, എന്റെ ജയിൽ ശിക്ഷ കഴിയാൻ 1 വർഷം കൂടിയേ ബാക്കിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ, മടങ്ങി വന്നാൽ ഞാൻ പകരം വീട്ടിക്കൊള്ളാം.
1: നിന്റെ ഏട്ടനോട് ചോദിക്കാതെ പൊന്ന് തന്നാൽ അദ്ദേഹം കോപിക്കില്ലേ? നിനക്ക് വിശക്കുന്നെങ്കിൽ ഞാൻ പലഹാരമുണ്ടാക്കി വണ്ണത്താൻ ചിക്കിണിയുടെ വശം കൊടുത്തേക്കാം, എന്താ പോരെ?
0: ആ അമ്മയും മകളും ചാപ്പനോട് വിട പറഞ്ഞ് അവിടെ നിന്നും നടന്നു നീങ്ങി. വരുന്ന വഴിയെ കുഞ്ഞുങ്ങമ്മ ചിന്തിച്ചത് ചാപ്പനെ എങ്ങനെയെങ്കിലും വകവരുത്തണം, അവനെ വിശ്വസിച്ചുകൂടാ, പകയുള്ള കരിമൂർഖനാണ് അവൻ. ജീവിച്ചിരുന്നാൽ എന്റെ ഭർത്താവ് തമ്പുരാനും എനിക്കും അത് ദോഷമാണ് സംഭവിക്കുക എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കോവിലകത്തെത്തി. ചാപ്പന്റെ മരണം മനസ്സിൽ കണ്ടു.

0: അങ്ങനെ വിഷം ചേർത്ത നെയ്യപ്പം വണ്ണത്താൻ ചിക്കിണിയുടെ അലക്കുകെട്ടിൽ ജയിലിൽ കൊടുത്തയച്ചു. ചാപ്പൻ ആർത്തിയോടൊപ്പം തിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും ക്ഷീണം വിറയൽ തറയിൽ വീണ് പിടഞ്ഞു. ഇത് കണ്ട് ജയിലധികാരികൾ ഓടിക്കുതച്ചെത്തി. എന്താ ചാപ്പ, എന്തു പറ്റി?
1: എന്റെ ഏട്ടത്തിയമ്മ, എന്റെ ഏട്ടത്തിയമ്മ സൽക്കരിച്ചു.
0: അങ്ങനെ ചാപ്പൻ അന്ത്യശ്വാസം വലിച്ചു. ചാപ്പന്റെ മരണവാർത്ത തെരുക്കുടിക്കാരുടെ മനസ്സിൽ സന്തോഷത്തിന് വക നൽകിയെങ്കിലും അവരുടെ പ്രിയപ്പെട്ട കിങ്ങിണിമുണ്ട എന്ന വരിക്കപ്ലാവിന്റെ അന്ത്യം ഓർക്കും തോറും മനസ്സിൽ വേദന വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അന്ന് സന്ധ്യാ നേരത്ത് അനന്തന്റെ നേതൃത്വത്തിൽ തെരുക്കുടിക്കാർ ഒത്തുചേർന്ന് പ്ലാവിന്റെ ഓർമ്മയ്ക്കായി അത് തടച്ചു വളർന്ന സ്ഥലത്ത് ഒരു കൽത്തറ സ്ഥാപിച്ചു. അതിൽ കാക്കവിളക്കിൽ നെയ്ത്തിരി കത്തിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തി. ഇന്നും പുത്തൻ തെരുവിലൂടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ സ്മാരകം.

0: ബാബു കോടഞ്ചേരിയും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ സുനിൽ മന്യത്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം.
1: താങ്ക് യു.
0: പതിവ് പോലെ പരിപാടിയുടെ നിബന്ധനകളിലേക്ക് കടക്കുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് യഥാക്രമം 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ ആദ്യഘട്ട വിജയിയായി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ സർ, നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ?
1: നമുക്ക് ആരംഭിക്കാം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.
0: തീർച്ചയായിട്ടും.
1: പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ ആദ്യ ചോദ്യം ഇതാണ്. കാൻ ചലച്ചിത്രോത്സവം, കാൻ ഫിലിം ഫെസ്റ്റിവൽ 2026 ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി. കാൻ 2026 ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്? പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. കാൻ 2026 ചലച്ചിത്ര ഉത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചലച്ചിത്രം ഏതാണ്?
0: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. രവീന്ദ്ര ചേട്ടനാണ് പാനൂരിന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടേണ്ട ആവശ്യമില്ല, ഉത്തരത്തിലേക്ക് പോകാം അല്ലേ?
1: ചേട്ടാ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ. അമ്മ അറിയാൻ, ഉത്തരം ശരിയാണ്. രവീന്ദ്രൻ ചേട്ടൻ നമ്മുടെ സ്ഥിരമായിട്ടുള്ള മത്സരാർത്ഥിയാണല്ലേ? അതെ അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ഉത്തരം ശരിയാണ്, അമ്മ അറിയാൻ. അതിന്റെ സംവിധായകനായിരുന്നു ജോൺ എബ്രഹാം. 1986 ഇറങ്ങിയ ആ ഒരു ചിത്രമാണ് നമ്മുടെ കാൻ 2026 ചലച്ചിത്രോത്സവത്തിൽ ലോക പ്രീമിയറിലെ ഇന്ത്യയുടെ ഏക എൻട്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്.
0: ചേട്ടാ, റേഡിയോയുടെ അടുത്തുനിന്നൊന്ന് മാറി നിൽക്കാമോ?
1: അപ്പൊ നമ്മുടെ നല്ലൊരു തുടക്കമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോ രവീന്ദ്ര ചേട്ടൻ, നമുക്ക്
0: രവീന്ദ്ര ചേട്ടൻ പലതവണ വിജയിയായിട്ടുണ്ട് അല്ലേ? ആദ്യഘട്ട വിജയമായിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിലാണ് ഔട്ട് ആവുന്നത് അല്ലേ? സാരമില്ല, ഇപ്രാവശ്യം നമുക്ക് പിടിക്കാം.
1: അപ്പോ രവീന്ദ്രൻ ചേട്ടാ, അടുത്ത ചോദ്യമാണ്. ചോദ്യം ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ പുതിയ മന്ത്രിസഭ കേരളത്തിൽ നിലവിൽ വന്നിരിക്കുകയാണ് അല്ലേ?
2: അപ്പൊ
1: ചോദ്യം ഇതാണ്. നമ്മുടെ ഭരണഘടന അനുസരിച്ച് സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം, മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് മന്ത്രിമാരുടെ എണ്ണം, ആകെ MLA മാരുടെ എത്ര ശതമാനത്തിൽ കവിയരുത്? ഉത്തരം തെറ്റാണ്. 10% എന്നത് ഉത്തരം തെറ്റാണ് രവീന്ദ്ര ചേട്ടാ, ഇനി പറയരുത്. അപ്പൊ ഏതായാലും ഇതിന്റെ ഉത്തരം എന്താണെന്ന് അടുത്ത മത്സരാർത്ഥി പറഞ്ഞുതരും, ഒന്ന് കേൾക്കുക. ഏതായാലും വിളിച്ചതിന് വളരെ നന്ദി രവീന്ദ്ര ചേട്ടൻ.
0: പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം പറയാൻ കഴിഞ്ഞല്ലോ.
1: പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ഭരണഘടന അനുസരിച്ച് സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം, മുഖ്യമന്ത്രി ഉൾപ്പെടെ, ആകെ MLA മാരുടെ എത്ര ശതമാനത്തിൽ കവിയരുത്? ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അബ്ദുൾ റഹ്മാൻ. എവിടുന്നാ? ഹലോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറക്കാവോ? സ്ഥലം എവിടെയാണ്, ക്ലിയർ ആയില്ല. ഓക്കെ ഓക്കെ. പേര് അബ്ദുൾ റഹ്മാൻ. എന്താണ് ചെയ്യുന്നത്? എന്താണ്? കുടുംബഭരണം. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യം കേട്ടിരുന്നു, പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
2: 15%
1: എത്രയായിരുന്നു?
2: 15%.
1: ഉത്തരം ശരിയാണ്. എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയത്? പേപ്പറിൽ ഉണ്ടാകുന്നതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്.
0: പേപ്പറൊക്കെ നന്നായി അരിച്ചു വായിക്കുന്നുണ്ട് അല്ലേ ചേട്ടൻ?
1: 15% കൈ വരുത്. അതായത് 15% എന്ന് പറയുമ്പോൾ കേരളത്തിൽ 140 MLA, അതിന്റെ 15% എന്ന് പറയുന്നത് 21 കവിയരുത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് അധികാരമേറ്റിരിക്കുന്നത് അല്ലേ? ഓക്കെ, ശ്രീ അബ്ദുൾ റഹ്മാൻ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, ഇതെല്ലാം സ്ഥിരമായിട്ട് പത്രത്തിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ കേട്ടിട്ടുണ്ടല്ലോ, VBG റാംജി, എപ്പോൾ മുതൽക്കാണ് നിലയിൽ വരുന്നത്? പെട്ടെന്ന് പറയണം. പുതിയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ്. 2025 കഴിഞ്ഞല്ലോ, എപ്പോൾ മുതൽക്കാണ് നിലയിൽ വരുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഏതായാലും ഉത്തരം എനിക്ക് പറയാൻ അവസരമില്ല. ഓക്കെ, ഉത്തരം അടുത്ത മത്സരാർത്ഥി ഏതായാലും പറയട്ടെ. ഓക്കെ, വളരെ നന്ദി. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എപ്പോൾ മുതൽക്കാണ് നിലവിൽ വരാൻ പോകുന്നത്?
0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിഫിസ് 163 അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: അരവിന്ദാക്ഷൻ
0: അല്ലേ? എവിടെയായിരുന്നു സ്ഥലം?
2: അഴീക്കോട്.
0: അഴീക്കോട്. ആദ്യമായിട്ടാണോ പരിപാടിയിലേക്ക് വിളിക്കുന്നത്?
2: അല്ല, ഞാൻ മുമ്പിലും വിളിച്ചു, പിന്നെ കൊറേ നാള് കിട്ടുന്നില്ല. ഇത്രയും നാള് കിട്ടിയിട്ടില്ല, വിളിക്കലുണ്ട്.
0: ഓ, പക്ഷെ കിട്ടുന്നില്ല അല്ലേ? ഓക്കെ, അപ്പൊ വിളിച്ചപ്പോഴൊക്കെ എങ്ങനെയാണ് ഔട്ടായിരിക്കുന്നത്? എത്രാമത്തെ ചോദ്യത്തിലാണ് ഔട്ടായത്?
2: രണ്ടാമത്തെ.
0: ഓക്കെ,
2: ആദ്യത്തെ ഉത്തരം അറിയുന്നോണ്ട് വിളിച്ചതാണ്, പിന്നെ രണ്ടാമത്തെ ഉത്തരം.
0: നമുക്ക് പിന്നെ സമയം കിട്ടുന്നില്ലല്ലോ അല്ലേ, ഒന്നാമത്തെ ചോദ്യം കേൾക്കുന്നുണ്ടല്ലോ.
2: ഓക്കെ,
0: അപ്പോ
1: ചേട്ടൻ എന്താ ചെയ്യുന്നത്? എന്തോ?
2: ഞാന്
0: തയ്യൽ പണിയാണ്. അപ്പൊ എങ്ങനെയാണ്, വീട്ടിന്ന് തന്നെയാണോ അതോ ഷോപ്പ് ഇട്ടിട്ടുണ്ട്? ഇപ്പൊ ഷോപ്പിൽ നിന്നാണോ വിളിക്കുന്നത്? ഇപ്പൊ എങ്ങനെയാണ് സീസൺ ആണോ തയ്യൽ? എങ്ങനെയാണ് കൂടുതലായിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്യാൻ വരുന്നത്? യൂണിഫോം ഒക്കെ ആയിരിക്കോ?
2: യൂണിഫോമാണ്.
0: അപ്പോ തയ്യൽക്കാരാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചില പറയില്ലേ ഇന്നത്തെ തയ്യൻ ഇന്ന് ടൈലർ ആണോ നല്ലത്? അപ്പൊ ചേട്ടൻ അങ്ങനത്തെ ഏതിലാണ് എക്സ്പെർട്ട് ആയിട്ടുള്ളത്? ഷർട്ടിലാണ്.
1: ഓക്കെ, നമ്മുടെ ഷോപ്പിലായതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റുന്നതാണോ അല്ലേ? അപ്പൊ ഏതായാലും നമ്മുടെ ഉത്തരത്തിലോട്ട് വന്നോളൂ, പറയൂ. ജൂൺ 1 മുതല്? അല്ല, ഉത്തരം തെറ്റാണ്. ഓക്കെ, ഏതായാലും ഇതിന്റെ ശരി ഉത്തരം പിന്നീട് കേൾക്കുക. അടുത്ത മത്സരാർത്ഥി പറയട്ടെ അല്ലേ?
0: ഓക്കെ, സാരമില്ല ചേട്ടാ, വളരെ നല്ല രീതിയിൽ ഒരു ശ്രമം നടത്തിയല്ലോ. താങ്ക് യു.
1: പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ എന്ന് മുതൽക്കാണ്

0: ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നത്.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
0: ഹലോ, ആകാശവാണി ടെലിവിഷനിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ഹലോ,
2: രവിചേട്ടനാണ്, പാപ്പനിശ്ശേരി എന്നല്ലേ?
4: ഓക്കെ,
2: വിളിച്ചപ്പോ തന്നെ കിട്ടിയോ അല്ലെ? കൊറേ ട്രൈ ചെയ്യേണ്ടി വന്നോ? പെട്ടെന്ന് തന്നെ കിട്ടിയോ അല്ലെ? കൊറേ ട്രൈ ചെയ്യേണ്ടി വന്നോ?
4: ഇല്ല, ഞാൻ 2-3 തവണ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയില്ലായിരുന്നു, കഴിഞ്ഞ ആഴ്ച.
2: ഓക്കെ, അപ്പോ
4: പെട്ടെന്ന് കിട്ടി.
0: കൂടുതൽ
2: പരിചയപ്പെടേണ്ടതില്ല അല്ലേ രവിയേട്ടനെ?
0: പറഞ്ഞോളൂ രവിചേട്ടൻ, ഉത്തരം പറഞ്ഞോളൂ.
4: ജൂലൈ 1,
0: 2026. ജൂലൈ 1, 2026 മുതൽക്കാണ്, 2026 മുതൽക്കാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ അജീവിക മിഷൻ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപമാണ് BBG നിലയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഉത്തരം ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നു. കൺഗ്രാറ്റ്സ് രവിയേട്ടൻ.
4: അപ്പൊ
0: നമുക്ക് ഇനി 2 ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ?
4: അപ്പൊ
0: നമുക്ക് ചോദിക്കാം അല്ലേ. ചോദ്യം ഇതാണ് രവിയേട്ട, ഇതാ, മദ്യം ഉപയോഗിക്കാൻ പാടില്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്, ഒരു പ്രയർ ഇൻഫർമേഷൻ ആയിട്ട് പറയുകയാണ്. ചോദ്യം ഇതാണ്, മദ്യം ഉപയോഗിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താൻ ഈയിടെ ഒരു സംസ്ഥാനം തീരുമാനിച്ചു, ആ ഒരു സംസ്ഥാനം ഏതാണ്? 18 നിന്നും 21 വയസ്സാക്കാൻ തീരുമാനിക്കുകയുണ്ടായി, ഏതാണ് സംസ്ഥാനം? ഉത്തരം തെറ്റാണ്.
2: അത് വെച്ച് കാച്ചതാണ് അല്ലേ രവിയേട്ടൻ?
0: കുഴപ്പമില്ല,
2: അപ്പോഴേ രവിയേട്ടൻ സ്പെഷ്യൽ ചിരി വന്നിട്ടുള്ളൂ.
0: ഏതായാലും
2: ഒരു ഉത്തരം ശരിയായല്ലോ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി പറയാൻ കഴിഞ്ഞല്ലോ. ഓക്കെ സാരമല്ല, ഇനി അവസരങ്ങൾ ധാരാളം കിടക്കുന്നുണ്ടല്ലോ.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. മദ്യം ഉപയോഗിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിൽ നിന്നും 21 വയസ്സായി ഉയർത്താൻ ഈയിടെ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
2: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായമാണ്. സ്വാഗതം, ആരാണ്?
5: സനീഷ് മാഷാണ്.
2: സനീഷ് മാഷാണ് വിളിക്കുന്നത്, ഇരിട്ടിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
5: അഞ്ചരകണ്ടിയായിരുന്നു
2: അല്ലേ? സാരമില്ല, ചെറിയൊരു അബദ്ധം, അത് മനുഷ്യ സഹജമാണല്ലോ.
0: സനീഷ് മാഷ എവിടെയാ വർക്ക് ചെയ്യുന്നത്?
5: ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്.
0: ഓ ശരി, ഓക്കെ. നേരത്തെ വിളിച്ചിട്ടുണ്ടല്ലേ, സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്.
5: സ്ഥിരം ശ്രോതാവാണ്.
2: ഓക്കെ, ഇന്ന് അമ്മ വിളിക്കുന്നുണ്ടോ?
5: അമ്മയോട് ഞാൻ പറയാം, വിളിക്കാൻ പറയാം.
2: അല്ല, സാധാരണ സനീഷ് മാഷയുടെ അമ്മയാണെന്ന് പറഞ്ഞ അമ്മ വിളിക്കാറുണ്ട്.
0: ആളെ മനസ്സിലായി. നേരത്തെ വിളിച്ച അമ്മയും മകനും സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. മനസ്സിലായി.
2: അല്ല, അമ്മ വിളിക്കുമ്പോ പറയാം, അങ്ങനെയാണ്, ഞാനേ സനീഷ് മാഷയുടെ അമ്മയാണ്.
0: മാഷ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
5: തമിഴ്നാട്.
0: തമിഴ്നാട് ഉത്തരം ശരിയാണ്. അപ്പോ കൺഗ്രാറ്റ്സ് സനീഷ് മാഷ, നമുക്ക് 2 ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. നല്ലൊരു പ്രിപ്പറേഷൻ നടത്താറുണ്ടല്ലേ. എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്, ഒരു 95%. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. 2-ാമത്തെ

0: ചോദ്യം ഇതാണ്, സെൻസസ് ഉണ്ടല്ലോ നമ്മുടെ കനേഷ്കുമാരി, അപ്പോ അവർ സെൻസസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. സെൻസസ് നടപടികൾ സുഗമമാക്കുന്നതിന് ജനങ്ങളെ സഹായിക്കുന്നതിനുമായി ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ആ ഒരു ടോൾ ഫ്രീ നമ്പർ ഏതാണ്? സെൻസസ് നടപടികൾ സുഗമമാക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുന്നതിനുമായി സെൻസസ് കമ്മീഷണർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പർ, പെട്ടെന്ന്
1: അറിയില്ല.
0: ഓക്കെ, കുഴപ്പമില്ല, അറിയില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, വീണ്ടും വിളിക്കണോ സനീഷ്?
2: അധികം വെയിറ്റ് ചെയ്തിട്ട് മറ്റ് ശ്രോതാക്കളുടെ അവസരം നഷ്ടപ്പെടുത്തണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് പറഞ്ഞതാണ് അല്ലേ?
0: ഓക്കെ
2: ഓക്കെ സനീഷ് മാഷെ,
0: അതെ അതെ, അതിലൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് എനിക്കറിയാം, ഞങ്ങൾക്ക് അറിയാം ബുദ്ധിമുട്ടുള്ളതാണെന്ന്. രണ്ടാമത്തെ ചോദ്യം ആയതുകൊണ്ടാണ്. ഓക്കെ
2: ഓക്കെ സനീഷ് മാഷ്, താങ്ക് യു.
0: പ്രിയ ശ്രോതാക്കളെ, പ്രവേശന ചോദ്യം ഇതാണ്, സെൻസസ് നടപടികൾ സുഗമമാക്കുന്നതിനും ജനങ്ങളെ സഹായിക്കുന്നതിനുമായി സെൻസസ് കമ്മീഷണർ പുറത്തിറക്കിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്?
2: ആകാശവാണി ടെലിക്വിസ് 163-ാമത്തെ അധ്യായത്തിൽ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അടുത്ത മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. നമസ്കാരം, ആരാണ്?
3: ഹലോ
2: ഹലോ, ആരാണ്?
0: നളിനി ചേച്ചി. എന്താ ചെയ്യുന്നത്? എന്തോ തട്ടുകട. ഈവനിംഗിലാണോ സ്റ്റാർട്ട്
3: ചെയ്യുന്നത്? രാവിലെ.
2: എവിടെയാണ് തട്ടുകട?
3: രാവിലെ വടുകുള്ള ശിവന്തമ്പലൂല്ലേ?
0: ഓക്കെ, മടൈപ്പാറ. തട്ടുകടയുടെ ഒരു പരസ്യം കൂടിയാണ്, ഫ്രീ ആയിട്ടല്ലേ?
2: അതെ അതെ, ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം പോലെയാണല്ലേ? ഓക്കെ, എത്ര മണിക്ക് തുടങ്ങും തട്ടുകട?
3: രാവിലെ ഒരു 8:00
2: എത്രയ്ക്ക് തുടങ്ങും?
3: രാവിലെ തുടങ്ങും 3:30.
2: ആ എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? പലപ്പോഴും ഈ തട്ടുകടകളിലെ വിഭവങ്ങൾ,
3: നമ്മളെടുത്ത് സ്പെഷ്യലി ഉള്ളിവടയും കിഴങ്ങ് പൊരിയാണ് നമ്മളെ സ്പെഷ്യൽ.
2: കിഴങ്ങ് ബജി,
3: മധുരക്കിഴങ്ങ്
2: ബജി.
0: പൊരിയാ? പൊരിയാണോ? മധുരക്കിഴങ്ങ് പൊരി അല്ല ബജിയോ?
3: മധുരക്കിഴങ്ങ് പൊരി.
2: ആഹാ, അത് അപ്പൊ അതാണ് സ്പെഷ്യൽ, നളിനി ചേച്ചിയുടെ സ്പെഷ്യൽ ആണത്.
0: ഓ തീർച്ചയായിട്ടും, നല്ല തിരക്കായിരിക്കും അല്ലേ?
2: ആ പലപ്പോഴും അങ്ങനെയാ, തട്ടുകടകളിലൊക്കെ സ്പെഷ്യൽ ഐറ്റം തേടി ദൂരങ്ങൾ താണ്ടി വരുന്ന ആൾക്കാരുണ്ടാവും അല്ലെ? ഇപ്പൊ അതേപോലെ നളിനി ചേച്ചിയുടെ കിഴങ്ങ് കൂരി കഴിക്കാനായി വരുന്ന ധാരാളം ആൾക്കാരുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പൊ ഏതായാലും ഇതൊരു പരസ്യമായിരിക്കും അല്ലേ ഇതിനകത്ത്? ഓക്കെ, അപ്പൊ എത്ര മണിവരെയാണ് ചേച്ചി കട നടത്തുന്നത്? എത്ര മണിവരെയാണ് കട നടത്തുന്നത്? അപ്പൊ തനിച്ചാണോ അല്ലെങ്കിൽ
3: സഹായം?
2: ഓ അത് ശരി, ഹസ്ബൻഡ് വൈഫ് അടുത്താണ് അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് വിളിക്കുന്നത് ഇപ്പോ? ആ അപ്പൊ അവിടെ ഫുൾ ടൈം റേഡിയോ
3: ഓൺ ചെയ്യുന്നുണ്ട്. രാവിലെ വന്നപ്പാട് ഓൺ ചെയ്യും, വീട്ടിൽ നിന്ന് രാവിലെ ഓൺ ചെയ്യും.
2: അങ്ങനെയാണ് സമയം തീരുമാനിക്കുന്നത് അല്ലേ? ഓരോ ഓരോ കാര്യങ്ങളും
3: ഞാൻ
2: പണിയെടുക്കുമ്പോൾ.
0: അപ്പൊ ചേച്ചി, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം അല്ലേ? പറയൂ ഉത്തരം. പറയൂ.
3: 55.
0: ഉത്തരം ശരിയാണ്, 18555, 18555 അല്ലേ? ആ ഇത് എവിടുന്ന ഉത്തരം കിട്ടിയത്? നോട്ട് ചെയ്ത് വെച്ചാണോ, പത്രത്തിൽ കണ്ടതാണോ? നല്ലൊരു ചോദ്യമായിരുന്നു, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമായിരുന്നു.
2: എങ്ങനെ വായിച്ച്? ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞാണ് അല്ലെ? ആരെങ്കിലും സഹായിച്ചോ? ഓ അല്ല, ഇപ്പൊ ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുന്ന ഓർമ്മയിൽ നിന്ന് എടുത്തു പറഞ്ഞതാണോ അല്ലെങ്കിൽ?
3: അതെ അതെ.
2: ആണോ? ഓ നൈസ്.
0: ഓക്കെ, അപ്പൊ ചേച്ചി നമുക്ക് രണ്ടാമത്തെ
2: വിജയെ കാണുകയാണ് കേട്ടോ ചേച്ചിയിലൂടെ.
0: ചേച്ചി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം അല്ലേ? പെട്ടെന്ന് പറയണം, അധികം സമയം കിട്ടില്ല. അപ്പൊ ചേച്ചി ഇതാണ് ചോദ്യം, ഇതാണ്, വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, PCC പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായിട്ട് അവിടത്തേക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ പ്രാദേശിക സ്പോൺസർഷിപ്പ് എന്നിവ ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഹലോ, അറിയില്ല. ഓക്കെ, അപ്പോ വളരെ നന്ദി ചേച്ചി. ചേച്ചിയുടെ ഷോപ്പിലോട്ട് ഒരു ദിവസം തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഓക്കെ,
2: ഒരു പക്ഷേ ഈ പരിപാടിക്ക് ശേഷം ചേച്ചിയുടെ കടയിലേക്ക് ആൾക്കാരുടെ പ്രവാഹം ആയിരിക്കും. ഒരുപാട് പേര് ഇത്
3: കേട്ടിട്ടുണ്ടാവും.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വിനോദ സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്?
2: ഹലോ.
1: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്?
1: ഗോപി, പുലിക്കുരുമ്പ.
0: പുലിക്കുരുമ്പ നടുവിൽ?
1: നടുവിൽ, നടുവിലിനടുത്ത് തന്നെ, നടുവിൽ 5 കിലോമീറ്റർ.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഗോപി ചേട്ടൻ എന്താ ചെയ്യുന്നത്? എന്തോ?
1: ഞാൻ കാർപെന്റർ ആണ്, ഇന്റീരിയർ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, ഇന്റീരിയർ ഡിസൈനർ
2: അല്ലേ? എപ്പോഴും ഞാൻ ആ സ്ഥലപ്പേര് ഓർക്കുന്നു. പുലിക്കുരുമ്പ.
0: പുലിക്കുരുമ്പ.
1: പുലിക്കുരുമ്പ.
2: നമ്മൾ അതിന്റെ സ്ഥലനാമ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ?
1: എന്തോ,
2: അന്ന് ഞാൻ എങ്ങനെയാണ് ആ പേര് വന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു ചേട്ടന്റെ അടുത്ത്. പുലിക്കുരുമ്പ എന്ന സ്ഥലം.
1: ഇല്ല, അങ്ങനെ ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നതാണോ?
0: ആദ്യമായിട്ടാണ്
2: വിളിക്കുന്നത്.
0: നേരത്തെ വിളിച്ചിട്ടുണ്ട്, നേരത്തെ വേറൊരു മത്സരാർത്ഥി പുലിക്കുരുമ്പ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കൺഫ്യൂഷൻ ആയത്. ഓക്കെ ഓക്കെ,
2: ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്.
0: ഗോപി ചേട്ടൻ എങ്ങനെ, നന്നായിട്ട് വർക്കൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു അല്ലേ?
1: കുറവാണ്, എങ്കിലും കുഴപ്പമില്ല, എന്നാലും മെയിൻ്റെ ഇത് പോവാ.
2: മെഷീൻസിന്റെ കടന്നുവരവ്?
1: അതെ അതെ അതെ, മെഷീൻസിന്റെ കടന്നുവരവ്. അത് ഞങ്ങളെ അധികം ബാധിക്കില്ല, കാരണം വെച്ചാൽ പ്ലൈവുഡിന്റെ വർക്കാണ്, ഇന്റീരിയർ വർക്കാണ്, ഹൗസ് ഡെക്കറേഷൻ ഹോം ഇന്റീരിയർ.
2: അപ്പൊ അതിന് അത്രത്തോളം ബാധിക്കില്ലല്ലോ.
1: ഇല്ലില്ല.
0: ഓക്കെ, അപ്പൊ ചേട്ടാ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
1: കേരളം.
0: അല്ല, ഉത്തരം തെറ്റാണ്.
1: സോറി.
0: അത് കുഴപ്പമില്ല, നമുക്ക് വീണ്ടും വിളിക്കണം കേട്ടോ. ഇതിന്റെ ശരി ഉത്തരം എന്താണെന്ന് അടുത്ത മത്സരാർത്ഥി പറയുന്നത് കേൾക്കുക.
1: ഓക്കെ,
0: വളരെ നന്ദി.
2: അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം.
0: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി അടുത്തിടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പ്രാദേശിക സ്പോൺസർഷിപ്പും ഒഴിവാക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? ഹലോ, ആകാശവാണി ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ആരാണ്? രമേശൻ.
0: രമേശൻ,
2: എവിടെയാണ് സ്ഥലം?
0: പന്നിയൂർ.
2: എന്ത് ചെയ്യുന്നു ചേട്ടൻ?
4: നാടൻ പണിയിലായിട്ട് പോകുന്നതാണ്.
2: നാടൻ പണിക്ക് പോകുന്നത്?
0: ഓക്കെ, കർഷക ജോലിയായിട്ട് പോകുകയാണല്ലേ.
2: ഇന്ന് പണി ഉണ്ടായിട്ടില്ലേ?
4: ഇല്ല, ഇന്ന് വേറെ ഒരാവശ്യത്തിന് പോകേണ്ടി വന്നു.
2: ഓ, അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തു.
0: നമ്മുടെ പ്രോഗ്രാമൊക്കെ സ്ഥിരമായി കേൾക്കാറുണ്ടോ രമേശൻ ചേട്ടൻ?
4: ആ
0: ശരി,
4: ഒന്ന് രണ്ട് പ്രാവശ്യം.
0: ഓ, നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ട്
4: വിളിച്ചിട്ടുണ്ടല്ലേ.
0: ഓക്കെ,
2: അപ്പൊ വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണല്ലേ, കിട്ടുമോ എന്ന്?
4: അതെ അതെ,
2: അങ്ങനെ കിട്ടി. അപ്പൊ ഏതായാലും ഓൾ ദി ബെസ്റ്റ്.
0: ഓക്കെ രമേശ്, പറഞ്ഞോളൂ ഉത്തരം, പറഞ്ഞോളൂ. ലക്ഷദ്വീപ്. ഉത്തരം ശരിയാണ് രമേശ്, നല്ലൊരു കിടലൻ ആൻസർ ആണ് കേട്ടോ. ഓക്കെ,
2: എങ്ങനെ കിട്ടി ഉത്തരം? ആരെങ്കിലും പറഞ്ഞു തന്നാണോ, അല്ലെങ്കിൽ സ്വന്തം
4: അറിയാവുന്നതായിരുന്നോ?
0: പത്രത്തിൽ കണ്ടോ? എല്ലാം പത്രത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപില് പോലീസ് ക്ലിയറൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവേശനത്തിന് കൂടുതൽ ഒരു ഉദാരമായിട്ടുള്ള നയങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ വിനോദസഞ്ചാരികൾ ലക്ഷദ്വീപിൽ എത്തിക്കുക എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശം അല്ലേ. അപ്പോ കൺഗ്രാസ് രമേശേട്ടോ, നമുക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. അപ്പൊ നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം ഇല്ലേ?
2: ആത്മവിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ രമേശ് ചേട്ടൻ വിളിച്ചത് അല്ലേ.
4: അത്
0: ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭ, പുതിയ നിയമസഭ വന്നിരിക്കുകയാണ്. കേരള നിയമസഭയിൽ, നിലവിലെ കേരള നിയമസഭയിൽ എത്ര വനിതാ എം എൽ എമാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? എത്ര വനിതാ എം എൽ എമാരാണ് നിലവിലെ കേരള നിയമസഭയിലുള്ളത്?
4: ഒമ്പത്.
0: ഉത്തരം തെറ്റാണ്.
2: അങ്ങനെയില്ല ചേട്ടാ.

0: ഞാനേ അങ്ങനെ നിങ്ങളെ കിസിലൊന്നും അങ്ങനെ പേപ്പർ വായിക്കുന്ന സാധാരണക്കാരനല്ല, എനിക്ക് അങ്ങനത്തെ വലിയ വിവരമൊന്നുമില്ല. എന്നാലും ഇന്നലെ ഇന്നുള്ള പേപ്പർ ആയതുകൊണ്ടും.
1: പക്ഷെ അങ്ങനെയല്ല ചേട്ടാ, നമുക്ക് എങ്ങനെയാണെങ്കിലും പരിപാടിക്ക് ഒരു നിയമം ഉണ്ടല്ലോ, ഒരു നിബന്ധനകളൊക്കെ ഉണ്ടല്ലോ.
2: രമേശേട്ടന് വളരെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടിയിട്ട് പറയുകയാണ്, രമേശേട്ടൻ നല്ലൊരു ഉത്തരം. ആദ്യം 9 എന്ന് പറഞ്ഞു, രണ്ടാമത് 11. അങ്ങനെ രമേശേട്ടന് ഇപ്പോൾ ഒരു ആനുകൂല്യം നൽകിക്കഴിഞ്ഞാൽ അടുത്ത മത്സരാർത്ഥിയും ചിലപ്പോൾ അത് അവകാശപ്പെടും, അവകാശമായി ഉന്നയിക്കും.
0: നിങ്ങള്
2: 100% ഒരു അനുഭവപൂർവ്വം ആ ഒരു ഉത്തരത്തെ 100% അഭിനന്ദിക്കുകയാണ്. വളരെ മികച്ചൊരു ആൻസറാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ രണ്ടാമത് വന്നതുകൊണ്ട് നമ്മുടെ നിയമപ്രകാരം അനുവദിക്കാൻ പറ്റുന്നതല്ല.
1: നമ്മൾ എത്രയോ മത്സരാർത്ഥികൾ ഇങ്ങനെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും നമ്മൾ ഇങ്ങനെ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ചേട്ടന് അങ്ങനെ ഒരു അവസരം അനുവദിക്കുന്നത് അതൊരു നീതിയല്ലല്ലോ.
2: നല്ലൊരു ആൻസർ ആയിരുന്നു, നമുക്ക് നിർഭാഗ്യവശാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ
1: പറ്റില്ല.
2: നമ്മുടെ ഇപ്പോഴത്തെ നിയമസഭയിൽ 11 വനിതാ MLA മാരാണ് നിലവിലുള്ളത്. ചേട്ടൻ ആദ്യം പറഞ്ഞത് 9 എന്നാണ്, രണ്ടാമത് 311 എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് അത്തരത്തിൽ നമ്മൾ അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തെ
1: ചില നിബന്ധനകൾ.
2: പ്രിയപ്പെട്ട മത്സരാർത്ഥികളെ, അടുത്ത പ്രവേശന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, വെള്ളത്തിനടിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡിട്ടത് എവിടെയാണ്? ഏറ്റവും വലിയ ദേശീയ പതാക, ഇന്ത്യൻ ദേശീയ പതാക വെള്ളത്തിനടിയിൽ സ്ഥാപിച്ചുകൊണ്ട് ഗിന്നസ് റെക്കോർഡിട്ടത് ഏത് പ്രദേശത്താണ്, എവിടെയാണ്?
1: നമസ്കാരം.
3: ഹലോ.
1: ഹലോ, നമസ്കാരം. ആരാണ്?
2: നവാസ്.
1: നവാസ്, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറക്കുക, അല്ലെ അതിന്റെ അടുത്തൊന്ന് മാറി നോക്കൂ. നവാസ് ഉത്തരം പറഞ്ഞോളൂ.
2: പറഞ്ഞോളൂ നവാസ്. അന്തമാൻ നിക്കോബാറിലാണ് ഒരു ഇന്ത്യൻ ദേശീയ പതാക സ്ഥാപിച്ച്, ഏറ്റവും വലിയ ദേശീയ പതാക സ്ഥാപിച്ച് ഗിന്നസ് റെക്കോർഡിട്ടത്. ഓക്കെ,
1: നവാസ് ആരാണ് പറഞ്ഞു തന്നത് ഉത്തരം? ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വിചാരിക്കായിരുന്നു, ചേട്ടന്റെ മോളാണോ പറഞ്ഞു തന്നതെന്ന്. എന്നാ ചേട്ടന്റെ മോളെ ഒന്ന് പങ്കെടുപ്പിക്കൂ. പക്ഷേ ഷൈ ആണല്ലേ പങ്കെടുക്കാൻ.
2: നവാസ് എന്താ ചെയ്യുന്നത്?
3: അത്
2: ശരി. അപ്പൊ നമുക്ക് ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ. ഓ, വളരെ ഈസിയാണ്.
1: നല്ല ഈസി അല്ലേ നവാസ്? ഇന്ന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടില്ലേ, ഒക്കെ
3: ഈസിയാണ്.
2: നവാസെ, അടുത്ത ചോദ്യത്തിന് മുഴുവനായിട്ട് ആൻസർ വേണം കേട്ടോ. ആ പകുതി ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കില്ല, മുഴുവനായിട്ടും ആൻസർ പറയണം. ചോദ്യം ഇതാണ്, 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 2026 ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? പെട്ടെന്ന്
1: ഉത്തരം പെട്ടെന്ന് വേണം. ബസർ കാരണം ഇവിടെ
2: കാനഡ, മെക്സിക്കോ, USA. ഉത്തരം ശരിയാണ്. അത് അതും ഏട്ടന്റെ മകൾ തന്നെയാണല്ലേ. ഓക്കെ, ഞങ്ങളെ കേട്ടു. അത് കുഴപ്പമില്ല, അതൊരു പരാതിയായിട്ട് പറയുന്നതല്ല. ഏട്ടന്റെ മോൾക്ക് അഭിനന്ദനങ്ങൾ. നവാസിന് രണ്ടാമത് അഭിനന്ദനങ്ങൾ. ആദ്യം ഏട്ടന്റെ മോൾക്ക് അഭിനന്ദനങ്ങൾ.
3: ഓക്കെ,
2: ഏട്ടന്റെ മോളോട് പറയണം ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനൊക്കെ വീണ്ടും വീണ്ടും വളരെ ഊർജ്ജസ്വലതയോട് കൂടിയിട്ട് പങ്കെടുക്കാൻ വേണ്ടിട്ട്
3: കേട്ടോ.
2: എന്താ, അവള് പഠിക്കുകയാണോ?
3: വെരി
2: ഗുഡ്.
1: അപ്പൊ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പെട്ടെന്ന് പറയണം.
2: ചോദ്യം ഇതാണ് നവാസ്, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി. പെട്ടെന്ന്, നമ്മുടെ ബസർമാൻ ഇവിടെ റെഡിയാണ്. കഴിഞ്ഞപ്പിന്റെ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. രണ്ട് ചോദ്യങ്ങൾ, മൂന്നാമത്തെ ഇപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, അതുകൊണ്ടാണ് നവാസ്. എന്നിരുന്നാലും രണ്ട് ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞല്ലോ. നവാസ് വീണ്ടും വിളിക്കണം. പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യമായി കൃത്രിമ പല്ല് സ്ഥാപിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്?
1: നമസ്കാരം.
4: ഹലോ.
1: ഹലോ, ഇതാരാണ്?
4: നമസ്കാരം.
1: ആ, ഇതാരാണ്?
4: ചന്ദ്രിക, വലിയന്നൂർ.
1: ചന്ദ്രിക ചേച്ചി, വലിയന്നൂർ. ഓക്കെ, അപ്പൊ നേരെ ഉത്തരത്തിലേക്ക് പോകാൻ തോന്നുന്നു.
2: പറഞ്ഞോളൂ ചേച്ചി, പറഞ്ഞോളൂ.
4: മന്ദഹാസം.
2: വളരെ പുഞ്ചിരിയോട് കൂടിയിട്ടാണ് ഉത്തരം പറഞ്ഞതല്ലേ, മന്ദഹാസം.
1: ചേച്ചി, ഞങ്ങളിങ്ങനെ ഇവിടെ ഇരുന്ന് കാണുകയാണ്
2: ചേച്ചി. അതെ അതെ അതെ, നേരത്തെ
4: അതെ
1: ചേച്ചി. ആ, കട്ടായത് ഞങ്ങൾ ഓർക്കുന്നു. അത് നമ്മൾ ഏറെ കാര്യങ്ങൾ സംസാരിച്ചു അല്ലേ, കുടുംബശ്രീയെ പറ്റിയും നെല്ല് വിളവെടുക്കാനെ പറ്റി ഒക്കെ.
4: പക്ഷെ എനിക്ക് എപ്പോ രണ്ടുത്തരേ കിട്ടല്ലേ, മൂന്ന് കിട്ടല്ലേ, ഇത് മൂന്നും
2: എനിക്കറിയാം.
1: പക്ഷേ
4: സങ്കടമായിപ്പോയി.
1: ഞങ്ങൾക്കും ഏറെ സങ്കടമായിരുന്നു, ഞങ്ങള് പറഞ്ഞു കേട്ടോ ചേച്ചി. രണ്ടാമത്തെ ഉത്തരം പറഞ്ഞു.
4: അല്ലല്ല, രണ്ടാമത്തെ ഉത്തരം പറയാൻ നോക്കുമ്പോ
1: അങ്ങനെയാണ് ഉണ്ടായത്. ഓക്കെ ഓക്കെ, സാരമല്ല ചേച്ചി, ഒരു ദിവസം എന്തായാലും ചേച്ചിയുടേതായിട്ടുണ്ടാവും. ഒരു ശുഭാപ്തി വിശ്വാസം ഒക്കെ വേണ്ടേ ചേച്ചി? അതെ, അതാണ് ഇപ്പൊ ആ വിശ്വാസത്തിലേക്ക് വന്നല്ലോ. ഓക്കെ.
2: അപ്പോ ചേച്ചി, അടുത്തൊരു കൗതുകകരമായ ഒരു ചോദ്യമാണ് കേട്ടോ. കൗതുകമാണോ? ഒരു നോക്കാം, ചോദ്യം കേൾക്കുമ്പോ മനസ്സിലാകും ചേച്ചി.
1: കൗതുകം താല്പര്യമില്ല ചേച്ചി, പറഞ്ഞു എന്തപ്പാന്ന്
2: അല്ലേ. നമ്മുടെ ശ്രദ്ധിക്കുക, ചോദ്യത്തിലേക്ക് കിടക്കല്ലേ.
4: അപ്പോ
2: ജനസംഖ്യാ നിരക്ക്, അപ്പൊ ജനസംഖ്യാ നിരക്ക് കുറക്കാൻ വേണ്ടിട്ടാണ് പലപ്പോഴും ഗവൺമെന്റ് പോളിസികളൊക്കെ പറയാറും ചെയ്യാറൊക്കെ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി മൂന്നാമത്തെ കുഞ്ഞ് പിറന്നാൽ 30,000 രൂപയും നാലാമത്തെ കുഞ്ഞ് പിറന്നാൽ 40,000 രൂപയും സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
4: തമിഴ്നാട്.
2: തമിഴ്നാടല്ല.
4: അതെ,
2: എന്നാലും ഉത്തരം ഒന്ന് ഗസ് ചെയ്ത് പറഞ്ഞല്ലേ. ഓക്കെ ഓക്കെ,
4: അപ്പോ
2: ഏതായാലും വീണ്ടും അടുത്ത എപ്പിസോഡിൽ വിളിക്കണം.
1: ഓക്കെ ചേച്ചി, താങ്ക് യു.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി മൂന്നാമത്തെ കുഞ്ഞു പിറന്നാൽ 30,000 രൂപയും നാലാമത്തെ കുഞ്ഞു പിറന്നാൽ 40,000 രൂപയും സാമ്പത്തിക സഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
6: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി 163 അധ്യായത്തിലെ 11 മത്സരാർത്ഥി എത്തിയിട്ടുണ്ട്. സ്വാഗതം, ആരാണ്?
7: ഹലോ, ഞാൻ ബാബു ആണ്, കായംകുളത്തുള്ളതാണ്. ഒരു പാട്ടൊക്കെ പാടുന്ന ഐഡിയ സ്റ്റാർ സിംഗർ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ണൂർ നിലയത്തിന്റെ ഒരു സ്ഥിരം ശ്രോതവാണ്, ന്യൂസ് ഓൺ എയർ ആപ്പ് വഴിയാണ് ഈ പ്രോഗ്രാം കേൾക്കുന്നത്.
1: ഓക്കെ ഓക്കെ.
7: അപ്പൊ ഞാൻ ഈ പ്രോഗ്രാം എന്ന് പറയുമ്പോ എനിക്ക് കുറച്ച് നാളെ ആയിട്ടുള്ള കേൾക്കാൻ തുടങ്ങിയിട്ട് കാര്യം, എനിക്കിത് സ്വന്തമായിട്ട് ഈ നമ്പർ ചെയ്യാൻ പറ്റും, പക്ഷെ ഈ ടച്ച് ഫോണിലാണ് ഇത് സിസ്റ്റം അറിയത്തില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ എന്റെ മോളാണ് എനിക്കിത് വെച്ചു തരുന്നത്. ഈ സ്റ്റേഷനൊക്കെ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്താൽ തന്നെ ചില ദിവസങ്ങളിൽ ഇത് കിട്ടത്തില്ല. ഈ പ്രോഗ്രാം എത്തിച്ചിരിച്ചു വേണം, നല്ല റേഞ്ച് ഉള്ള സ്ഥലത്തും ഇത് കിട്ടത്തുള്ളൂ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്.
1: അപ്പൊ ഞാൻ
7: എനിക്ക് വലിയ ഇഷ്ടമാണ് കണ്ണൂർ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട് തന്നെയല്ല. ഇപ്പൊ ജനലോക വീഡിയോകളുടെ അനൗൺസ്മെന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനൊക്കെ കുറെ ഒത്തിരി നോളജ് എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ഞാൻ ഈയിടെ നമ്മുടെ ബുധനാഴ്ച ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു
1: ക്വസ്റ്റ്യൻ,
7: അതിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അതിലെ മാഡം സംസാരിച്ചായിരുന്നു
1: പല്ലവി അനുപല്ലവി അല്ലേ?
7: അതെ, പല്ലവി അനുപല്ലവി. പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ഒരു മായാജ അങ്ങനെ ഒരു മായാജലമാണല്ലോ, ഏഴുമണിക്കുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ
1: ജാലകം.
7: ഈ ആ ജാലകം മറ്റേ സുരേഷ് ഖാനായി അദ്ദേഹമൊക്കെ എന്റെ സുഹൃത്താണ്.
1: ഓക്കെ ഓക്കെ.
7: ഞാൻ ഇതിപ്പോ വിളിക്കാൻ കാരണം പറഞ്ഞാൽ ഈ പ്രോഗ്രാം ഇങ്ങനെ കേട്ട് ഇരുന്ന കൂട്ടത്തിൽ, അപ്പൊ ഇത് ഒരു ന്യൂസ് റേഡിയോ തന്നെ ഒരു പത്രം വൃത്താന്തം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അങ്ങനെയാണ് ഞാൻ ഈ ഇത് പറഞ്ഞ ഇതിന്റെ ഉത്തരം ഞാൻ കേട്ടത്. അങ്ങനെയാണ് അത് എന്റെ മനസ്സിൽ തന്നെയുണ്ട്. ഉത്തരം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആന്ധ്രാ സ്റ്റേറ്റ് ആണ്, അതായത് ചന്ദ്രബാബു നായിഡു എന്ന മുഖ്യമന്ത്രിയാണ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവന്നത്. അതായത് മൂന്നാമത്തെ കുഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ 30,000, നാലാമത് കുഞ്ഞാണെങ്കിൽ 40,000 എന്നുള്ള ശരിയാണ്.
2: ഓക്കെ, സബ്ജക്ട് മുഴുവൻ വളരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, തീർച്ചയായും ഞങ്ങൾക്ക് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാനുള്ള ഗ്യാപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല.
2: ഏതായാലും
1: ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഒരു സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം. സിംഗർ ആണല്ലേ, വലിയൊരു സിംഗർ ആണ് കായംകുളത്ത്.
7: എനിക്ക് മറുപടി അപ്പോഴേ ഞാന് മാഡം സാറേ, ഞാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി സംഗീതാത്മകമായിട്ടുള്ള ഒരു ചോദ്യമാണെങ്കിൽ അറിയാവുന്നതാണെങ്കിൽ പെട്ടെന്ന് എനിക്ക് ഇതിനകത്ത് വിജയിക്കാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമാണ്, അന്ധവിശ്വാസമല്ല.
2: എങ്കിലും
7: ആത്മവിശ്വാസമാണ് നമുക്ക് വേണ്ടത്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
7: ഇലക്ഷൻ സമയത്ത് ഓരോ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിക്കും, ചിലക്കെ പ്രേമരങ്ങ് ജയിക്കും, ഇന്ന വ്യക്തി ജയിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് എപ്പോഴും ആത്മവിശ്വാസം നല്ലതാണ്, അന്ധവിശ്വാസം ഒരിക്കലും നമ്മളെ നേർവഴിക്ക് നയിക്കില്ല എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം എനിക്ക് ആത്മവിശ്വാസം, അതിപ്പോ തുണച്ചാലും തുണച്ചില്ലെങ്കിലും പ്രശ്നമല്ല, അത് വേറൊരു കാര്യം.
1: അല്ല, നല്ലൊരു ആത്മവിശ്വാസം ആണെന്നുള്ള നമുക്കറിയാം, കാരണം അത്രയും മുന്നേറിയിട്ടുണ്ട് അല്ലെ. ഐഡിയ സ്റ്റാർ സിംഗിലൂടെ ഒക്കെ ഒരുപാട് എത്രയോ സീസൺ വരെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു
7: അല്ലെ,
1: എത്രയോ റൗണ്ട് വരെ, സീസണിൽ എത്രയോ റൗണ്ട് വരെ പോയിട്ടുണ്ട്.
7: ഞാൻ റേഡിയോയിലെ നാടകമൊക്കെ കേൾക്കാറുണ്ട്, അഖില റേഡിയോ കേരള റേഡിയോ നാടകോത്സവത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോഴിക്കോട് നിലയത്തിലെ കാണിക കടലിനെ, ആ നാടകമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കണ്ണൂർ നിലയത്തിന്റെ നാടകമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കണ്ണൂർ നിലയത്തിന്റെ ഒത്തിരി പ്രോഗ്രാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഗാനത്തിന്റെ വീടുകളിൽ ആ സമയത്ത് ഇവിടെ തിരുവനന്തപുരം ആലപ്പുഴ കഥാപ്രസംഗമുള്ള ടൈമാണ്, എങ്കിൽ പോലും ബുധനാഴ്ച 10:30 അതിന്റെ ഒരു പ്രക്ഷേപണം ഉണ്ടല്ലോ, സംരക്ഷണമല്ല പ്രക്ഷേപണം.
1: ആ
7: 10:30 അത് ഞാൻ കഴിയുന്നത്ര കേൾക്കാറ് പതിവുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെ ഉള്ള ഈ 8:30 സംഗീത പരിപാടി ഇന്നും ഞാൻ കേട്ടിരുന്നു. മറ്റേ ഇവിടെ പ്രസാറിന്റെ ഫയലിൽ ഞാൻ കേട്ടിരുന്നു ഇന്ന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബി കെ പത്താംപാണ്ടി ഉണ്ടായിരുന്നല്ലോ 11:00.
1: അതെ അതെ.
7: ആ ടി കെ ജയറാം അതെല്ലാം കേട്ടിരുന്നു. അങ്ങനെ സംഗീത പരിപാടിയാണ് കൂടുതൽ ഞാൻ കേൾക്കാറുള്ളത്. കായംകുളത്തുനിന്ന് ഒരു ശ്രോതാവ് അവിടെ വരെ എത്തുക എന്നൊക്കെ പറയുമ്പോഴേ,
1: അല്ല ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഒരു സെലിബ്രിറ്റി വിളിച്ചു, ഞങ്ങളൊക്കെ ഫാനാണ്, കായംകുളത്ത് നിന്നുള്ള ശ്രീ ബാബുവിന്റെ ഒരു വലിയ ഫാനാണ് നമ്മളൊക്കെ. കാരണം
7: ഞാനൊരു കോമഡി പറയുകയാണെങ്കിൽ കൊച്ചിട്ട് കഴിഞ്ഞതിന്റെ രണ്ടാം സ്ഥാനം എനിക്കാണുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ സ്ഥാനം അവർക്ക് തട്ടി അങ്ങനെ പേര് പിന്നെ ലോകം അറിയപ്പെടുന്നത് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിഷയം.
1: കായംകുളം അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പേരിലാണല്ലോ അല്ലെ കായംകുളം ഇത്രയും പ്രസിദ്ധമായിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു പാട്ടുകാരനാണ് വിളിച്ചിരിക്കുന്നത്, ഒരു രണ്ടുപേരി പാട്ട് പാടാമോ, സൗകര്യപ്പെടുമോ?
7: ഒരു രണ്ടുപേരി പാടാം.
1: തീർച്ചയായിട്ടും, ഒരുപാട് സന്തോഷം.
7: കണ്ണായുതേ ഉന്നാനന്ദമോഹന വേണുഗാനമതിലയുതേ കണ്ണാ
2: ഓക്കെയോ? പക്ഷെ താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല, നിർഭാഗ്യവശാൽ.
1: പിന്നെ അതല്ല, സമയം നമുക്ക് വളരെ പരിമിതമായതുകൊണ്ട് ഇനിയും പാടുമോ എന്ന് ചോദിക്കാൻ പോലുള്ള
7: സമയം തരും. ആർക്കും വേണ്ടി കാത്തു നിൽക്കലാണല്ലോ.
1: ഇപ്പോഴും ധാരാളം ഗാനമേളകൾക്കൊക്കെ പോകുന്നുണ്ടാവും അല്ലേ?
7: ഗാനമേള കച്ചേരി, ഞാൻ പിന്നൊരു ഗുരുദേവ ഭക്തനാണ്, ശ്രീനാഥ് ഗുരുദേവ ഭക്തനാണ്, സായി ഭക്തനാണ്. ഗുരുദേവ പ്രഭാഷണങ്ങൾക്കൊക്കെ പോകാറുണ്ട്, ആധ്യാത്മിക പ്രഭാഷണം. പിന്നെ അതുപോലെ ഭക്തിഗാനസുധ സംഗീത കച്ചേരി ഇതൊക്കെയാണ് എന്റെ മെയിൻ പ്രോഗ്രാം. ഭജൻസിന് ഹാർമോണിയം വായിക്കാനൊക്കെ പോകും, അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ട്. എനിക്ക് അവിടെ വരണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് നിലയത്തിൽ.
2: നമ്മുടെ വിജയായി കഴിഞ്ഞാൽ തീർച്ചയായും
1: ഈ പരിപാടിയെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള, ഇതിൽ വിജയാകൂ തീർച്ചയായിട്ടും വരാം. ഏതായാലും നല്ലൊരു ശുഭാപ്തി വിശ്വാസിയാണ്, ആത്മവിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ എന്തായാലും വിജയാകാൻ കഴിയും, ഒരു സംശയമില്ല.
7: സമ്മാനം നമുക്ക് അയച്ചു തരത്തേ ഉള്ളൂ, അത് അവിടെ വന്ന് വാങ്ങിക്കേണ്ടി വരുമോ? സ്റ്റുഡിയോയിൽ
1: വന്ന് പങ്കെടുക്കണം രണ്ടാമത്തെ ഘട്ടം.

0: ആണല്ലേ.
1: അങ്ങനെയാണ് നമ്മുടെ പരിപാടിയുടെ ഒരു രീതി, അതാണ്.
2: അപ്പൊ നമുക്ക്
0: പങ്കെടുക്കണം.
1: ഓക്കെ,
0: ഇപ്പൊ വരുന്ന മൂന്ന് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമ്മാനം എങ്ങനെയായിരിക്കും അവിടെ വരണം അല്ലേ?
1: ആ, അപ്പൊ രണ്ടാം ഘട്ടം മറ്റൊരു മത്സരം സ്റ്റുഡിയോയിൽ വെച്ചുണ്ടാവും. അതിൽ പങ്കെടുത്ത് വിജയമായി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടാവും.
2: നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. വംശനാശ ഭീഷണി നേരിടുന്ന ഷോംപെയിൻ, ഷോംപെയിൻ ആദിവാസി വിഭാഗം ഇന്ത്യയിൽ എവിടെയാണ്?
0: അറിയത്തില്ല.
2: ഒന്ന് ട്രൈ ചെയ്യുന്നില്ല അല്ലേ. ഓക്കെ,
1: സാരമില്ല. ഇത് ഇന്ന് ആദ്യമായിട്ടല്ലേ പങ്കെടുത്തിരിക്കുന്നത്?
2: തീർച്ചയായും.
1: അപ്പൊ ഏകദേശം മനസ്സിലായല്ലോ എങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ എന്നൊക്കെ ഉള്ളത്.
2: നെക്സ്റ്റ് എപ്പിസോഡിൽ വിളിക്കാം. ഓക്കെ, വളരെ നന്ദി.
1: നെറ്റ് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടോ തോന്നുന്നു നിങ്ങളുടെ ഏരിയയിലെ?
0: നെറ്റ് ഇഷ്യൂവിന്റെ മാത്രമല്ല, ഇത് ചിലപ്പോ ചില സ്റ്റേഷൻ ചില ദിവസങ്ങൾ വിട്ടുപോകും. പിന്നെ നമ്മൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കണം. ഞാൻ ഇത് എങ്ങനെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്ത് സ്പീക്കറിന്റെ സ്വിച്ച് വഴിയാണ് സ്റ്റേഷൻ മാറ്റുന്നത്. അതിന് ബാക്ക് നെറ്റ് ഉണ്ടല്ലോ, അത് ഫോൺ വഴി മാറ്റാൻ എനിക്ക് അറിയത്തില്ല.
1: ഓക്കെ,
2: അതൊന്ന് മനസ്സിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. ആരോടെങ്കിലും ഹെൽപ്പ് തേടുക. വീണ്ടും വിളിക്കുക.
1: ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വംശനാശ ഭീഷണി നേരിടുന്ന ഷോംപെയിൻ ആദിവാസി വിഭാഗം ഇന്ത്യയിൽ എവിടെയാണ്?
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്വാഗതം. ആരാണ്?
4: ശിവദാസൻ, കതിരൂരി.
1: ശിവദാസൻ ചേട്ടനാണ് അല്ലേ. ഓക്കെ, ഡ്യൂട്ടിയിൽ നിന്നാണോ വിളിക്കുന്നത്? ഓ, അതിന്റെ ലീവിലാണ്. ഒരു മാസമൊക്കെ ലീവായിരിക്കും അല്ലേ.
4: അല്ല, 30-ന് പോവാ, 28-നല്ല നെയ്യാട്ടം. അതുവരെ
1: ലീവിലാണ്.
4: 30.
1: ഓക്കെ, അപ്പൊ ഉത്തരത്തിലേക്ക് പോകാം.
2: പറഞ്ഞോളൂ ശിവദാസൻ ചേട്ടൻ, പറഞ്ഞോളൂ.
4: അട്ടപ്പാടി.
2: അല്ല, ഉത്തരം തെറ്റാണ്. ഓക്കെ, ഏതായാലും നന്നായിട്ട് ഗസ് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ ചേട്ടാ, അടുത്ത എപ്പിസോഡിൽ.
2: പ്രിയമുള്ളവരെ, പ്രവേശന ചോദ്യം ഒരിക്കൽ കൂടി. വംശനാശ ഭീഷണി നേരിടുന്ന ഷോംപെയിൻ ആദിവാസി വിഭാഗം ഇന്ത്യയിൽ എവിടെയാണ്? ഹലോ, ആകാശവാണി ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ്?
5: ഞാൻ പ്രീത പുളിമ്പറമ്പ്.
2: പ്രീത പുളിമ്പറമ്പ്.
1: പുളിമ്പറമ്പ് എവിടെയാണ്?
2: ഓക്കെ, അറിയാം.
5: പുളിമ്പറമ്പ് അമ്പലത്തിനടുത്തന്നെ.
2: ഓക്കെ, മനസ്സിലായി മനസ്സിലായി. പ്രീത ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
5: ഏതായാലും നിക്കോബാർ ദ്വീപസമൂഹം.
2: അന്തമാൻ നിക്കോബാർ ദ്വീപസമൂഹം, ഉത്തരം ശരിയാണ്. എവിടെന്നാണ് കിട്ടിയത്? അത് ശരി. ഓക്കെ, അപ്പൊ ഇനി രണ്ട് ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലേ.
1: എന്താ എന്നിട്ട് മോള് പങ്കെടുക്കാതിരുന്നത്?
5: മോള് ഇവിടെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്.
1: കേൾക്കുന്നോ? അമ്മ പങ്കെടുത്തോളൂ, ഞാൻ ഉത്തരം പറയും അല്ലേ. പി എസ് സിക്ക് ട്രൈ ചെയ്യുന്നുണ്ടല്ലേ. ഓക്കെ, അപ്പം ഇന്ന് വിജയിയാവാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്.
2: അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ. വരുണ 2026, വരുണ 2026 എന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള ഒരു പ്രധാന നാവിക അഭ്യാസമാണ്, സംയുക്ത നാവിക അഭ്യാസമാണ്? പെട്ടെന്ന് പറയണം, രണ്ടാമത്തെ ചോദ്യമാണ്. സമയം കഴിഞ്ഞിരിക്കുന്നു. അതെ അതെ, വീണ്ടും വിളിക്കണം.
1: ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് അല്ലേ. ഓ, അത് ശരി. ഏതായാലും ട്രൈ ചെയ്ത് കിട്ടിയല്ലോ.
5: പങ്കെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കിട്ടുകയും ചെയ്തു പെട്ടെന്ന്.
1: ഓക്കെ, അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം പറയാനും കഴിഞ്ഞല്ലോ, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം.
2: ഓക്കെ, ഇനിയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കുക. വിജയാശംസകൾ

0: ആയിരുന്നു.
1: ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. താങ്ക് യു. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ആകാശവാണി ടെലിക്യൂസിൻ്റെ, അതായത് 163-ാമത് അധ്യായം ഇവിടെ പൂർണ്ണമാകും.

0: പൂർണ്ണമാകുകയാണ്. ഇന്ന് ക്വിസ് മാസ്റ്ററായി എത്തിയ ശ്രീ സുനിൽ മന്ദ്യത്തിന് ആകാശവാണി ടെലിക്വിസിന്റെ നന്ദി. ഇന്നത്തെ മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ശ്രോതാക്കൾക്കൊപ്പം ഇതുവരെ കെ ദീപ.
1: ആകാശവാണി ടെലിക്വിസ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രയും മിൻമിനിയും പാടിയ ഗാനം. ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ഇളയരാജ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട സിനിമാ പ്രേമികളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചലച്ചിത്ര സംവിധായകന്റെ മനസ്സിൽ വിരിയുന്ന സ്വപ്നങ്ങൾക്ക് ജീവനും ഭാവവും നൽകുന്ന മാന്ത്രിക കലയാണ് ഛായാഗ്രഹണം അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി. കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളും പ്രകൃതിയുടെ വന്യതയും പ്രണയത്തിന്റെ ആർദ്രതയുമെല്ലാം വെറുമൊരു കാഴ്ചയ്ക്കപ്പുറം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്നത് ഈ ക്യാമറ കണ്ണുകളാണ്. വെളിച്ചത്തിന്റെ വിന്യാസവും ഫ്രെയിമുകളുടെ ഘടനയും നിശ്ചലതയും ചലനവും ചേർന്ന ദൃശ്യഭാഷയിലൂടെ വാക്കുകൾക്കതീതമായ ഒരു ലോകം സൃഷ്ടിക്കുന്നു. ഒരു പുലർക്കാലത്തിന്റെ തണുപ്പും കത്തുന്ന വെയിലിന്റെ വന്യതയും വിരഹത്തിന്റെ നൊമ്പരവുമെല്ലാം തിയേറ്ററിന്റെ ഇരുളിലിരിക്കുന്ന പ്രേക്ഷകൻ സ്വന്തം നെഞ്ചിലേറ്റുന്നത് ഈ ദൃശ്യഭംഗിയിലൂടെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യമിതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരി ഉത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കീസിൽ നിന്ന്
1: കേൾക്കാറുണ്ട് പരിപാടി.
0: റീത്ത റെൻസി അങ്ങനെയല്ലേ പേര്?
1: റീത്ത റെൻസി
2: നല്ല പേരാണല്ലോ, അധികം കേൾക്കാത്ത ഒരു
1: പേരാണ്. റെൻസി
2: ഓ, ഭർത്താവിന്റെ പേരാണല്ലേ.
0: എന്തിനാ വിളിച്ചെന്ന് മനസ്സിലായോ?
1: കണ്ണൂർ ടാക്കീസിലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. പിന്നെ
0: വിജയാണ്
1: പാട്ട് വെച്ചിട്ട് അതിലെ സിനിമ ഏതാണെന്ന് അറിയാൻ വേണ്ടി.
0: ആദ്യത്തെ മെസ്സേജ് കിട്ടിയത് നമുക്ക് റീത്തയുടേതാണ്. ഏതായിരുന്നു ആ സിനിമ?
1: അത് സാഗരസംഗമം.
0: സാഗരസംഗമത്തിലെ പാട്ടായിരുന്നു അല്ലേ?
2: സിനിമ കണ്ടതായിരുന്നു?
1: സിനിമ കണ്ടിട്ടില്ല, പക്ഷെ പാട്ട് ഞാൻ എപ്പോഴും റേഡിയോയിൽ കേൾക്കാറുണ്ട്. പാട്ട് കേൾക്കൽ ഭയങ്കര വലിയ എന്റെ ഹോബിയാണ്.
0: ആ പാട്ട് ആരാ പാടിയതെന്ന് അറിയാമോ?
1: അത് എസ് ജാനകി അല്ലേ?
0: അതെ അതെ, ജയചന്ദ്രനോ?
1: അതെ അതെ.
0: റീത്തക്ക് പാട്ട് പാടാൻ അറിയുന്നതാന്ന് തോന്നുന്നല്ലോ, ഒരു രണ്ട് ലൈന് പാടിയ.
1: ആകാശഗംഗ തീരത്തിനപ്പുറം

0: അടിപൊളി, എന്ത് രസായിട്ടാ പാടിയത്.
1: ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല.
2: ഞാന് പള്ളിയിൽ കൊയറിനെല്ലാം പങ്കെടുക്കുന്നുണ്ട്.
0: ഓ അത് ശരി.
1: എവിടെയായിരുന്നു വീട്?
2: വീട് ഇവിടെ ചെവിടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: പഴയങ്ങാടി.
2: പഴയങ്ങാടി കുറച്ചെടുത്തില്ല.
1: ആരൊക്കെയുള്ളത് വീട്ടില്?
2: ഗ്രാമമാണ്.

0: അച്ഛനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്.
1: എത്ര മക്കളാ?
0: മക്കള് മൂന്നാളുണ്ട്.
1: എന്താ ചെയ്യുന്നവരൊക്കെ?
0: അവര് മകള് പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ നേഴ്സ്, പിന്നെ ഒരു മകൻ ഇവിടെ നമ്മുടെ കൂടെയുണ്ട്, അവന് ടൈൽസിന്റെ പണിയെടുക്കുന്നു. മൂന്നാമത്തെ അബുദാബിയിലോ, അവൻ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് എല്ലാം ചെയ്തിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു.
2: പക്ഷെ ശബ്ദം കേട്ടാ തോന്നൂല കേട്ടാ, ഇത്ര വലിയ മക്കളുണ്ട്.
1: ഞാനും വിചാരിച്ചു ചെറിയ ആളാണ്.
2: പിന്നെ ഈ സാഗർ സംഗമം പിക്ചർ കണ്ടിരുന്നോ?
0: ചെറുതിലും കണ്ടത് ഒരു ഓർമ്മയുണ്ട്.
1: 1983 ഫിലിമാണ്.
2: അതെ, കമലഹാസനും ജയപ്രദയും അഭിനയിച്ച സിനിമയായിരുന്നു. നല്ലൊരു നൃത്തപ്രധാനമായ സിനിമയാണ്. കൂടാതെ ഒത്തിരി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിന്.
1: കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത സിനിമ.
0: അതെ,
1: തെലുങ്കിൽ നിന്ന് ഡബ് ചെയ്തൊരു സിനിമയാണിത്.
0: പാട്ട് ഭയങ്കര
2: നല്ലൊരു പാട്ടായിരുന്നു,
1: നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണല്ലേ.
0: പ്രത്യേകിച്ച് ജാനകി അമ്മേന്റെ ശബ്ദം.
2: അതെ, മൗനം പോലും മധുരം, അതൊന്ന് രണ്ടു വരി ഒന്ന് പാടാൻ പറ്റുമോ?

0: എന്തിരുന്നല്ല ശബ്ദാന്ന് റീത്ത,
1: മൗനമേളനോയി അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടായിരുന്നു.
2: അതെ,
1: അതായിരുന്നു തെലുങ്കിൽ ഇത് ഈ പാട്ട്. അതുപോലെ തമിഴില് സിലങ്കയോലി എന്ന ആയിരുന്നു ആ ചിത്രത്തിന്റെ പേര്. തമിഴിലേക്കും ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതില് മൗനമാന നേരം,
2: അതൊന്നും കേൾക്കാറില്ല റേഡിയോ ഇങ്ങനെ ഇത്. പക്ഷെ റേഡിയോയിൽ തന്നെ ആകാശവാണിയിൽ തന്നെ ഈ തമിഴ് പാട്ട് അങ്ങനെ ഓരോരോ ഇത് അങ്ങനെ കേൾക്കാറുണ്ട്. തമിഴില്ല സമയമെല്ലാം റേഡിയോ തന്നെ കേൾക്കും.
0: നമ്മുടെ ഏതൊക്കെ പരിപാടികളാണ് കേൾക്കല്ലേ? എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
2: എല്ലാ പരിപാടി രാവിലെ ഞാൻ എഴുന്നേറ്റ് 5:50 റേഡിയോ തുറന്നു വെച്ചാൽ ഞാൻ പണിക്ക് പോകുന്നവര് റേഡിയോ കേൾക്കും. പിന്നെ വന്നിട്ട് 12 വാർത്ത എല്ലാ പരിപാടിയും കേൾക്കും രാത്രി വരെ. അച്ഛനും അതേപോലെ റേഡിയോന്റെ ഭയങ്കര ശ്രോതാവാണ്.
1: കണ്ണുട്ടാക്കീസ് കേൾക്കാറുണ്ടോ?
2: ആ കണ്ണുട്ടാക്കീസും കേട്ടു. അതുകൊണ്ടല്ലേ ഞാൻ ഇല്ല സമയം കേൾക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായതുകൊണ്ട് അത് കേട്ടു.
0: ചുരുക്കത്തിൽ സമയം ഉള്ളപ്പോൾ വീട്ടിലുള്ളപ്പോഴൊക്കെ റീത്ത റേഡിയോ കേൾക്കാറുണ്ട്.
2: മനസ്സിലായി.
0: സിനിമയൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്
2: സിനിമ? ടാക്കീസിലൊന്നും കാണാൻ പോവാറേ ഇല്ല.
0: പിന്നെ ടിവിയിൽ നിന്നാണോ കാണലല്ലേ?
2: ടിവിയിലും യൂട്യൂബിലെല്ലാം അങ്ങനെ കാണുന്നത്.
0: ഫോണിൽ നിന്ന് കാണലുണ്ട്?
2: ഫോണിൽ കാണൽ.
0: എങ്ങനെയുള്ള സിനിമയാണ് ഇഷ്ടം റീത്ത? കോമഡി സിനിമയാണോ അല്ല കുടുംബ ചിത്രമാണോ?
2: മോഹൻലാലിന്റെ പഴയ സിനിമ ആണ് ഭയങ്കര
0: ഇഷ്ടമാണ്. അത് ശരി. അപ്പൊ മോഹൻലാൽ ഫാൻ ആണ് അല്ലേ?
2: മോഹൻലാൽ ഫാൻ ആണ്. പഴയ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. താളവട്ടം മറ്റേ അങ്ങനെ കുറെ ചിത്രങ്ങളില്ലേ,
0: മോഹൻലാലിന്റെ പറഞ്ഞാൽ തീരില്ല സിനിമകളല്ലേ നമുക്കിപ്പോ പറഞ്ഞാലേ. എല്ലാം നല്ല സിനിമ, ഏതെടുത്താലും ഒന്നിനൊന്ന് മികച്ചതായിട്ട് നമുക്ക് തോന്നും അല്ലേ?
2: അതെ, ആ പഴയ സിനിമ ആണ് ഭയങ്കര ഇഷ്ടം.
1: ഇപ്പൊ അവസാനായിട്ട് ഏത് സിനിമയാ കണ്ടത്?
2: അവസാനായിട്ട്
1: മോഹൻലാലിന്റെ തന്നെയാണോ?
2: ടാക്കീസിൽ പോയിട്ട് കണ്ടിട്ടില്ലേ? ആ മോഹൻലാലിന്റെ സിനിമ തന്നെ അവസാനായിട്ട് കണ്ടത്.
1: അത് ശരി. അപ്പം ദൃശ്യം 3 ഇപ്പോ റിലീസ് ആയിട്ടുണ്ടല്ലോ, കാണണം എന്ന് ആഗ്രഹം ഉണ്ടോ? അത്
2: കാണണം എന്ന് ആഗ്രഹമല്ലോ ഉണ്ട്. ടാക്കീസിൽ പോകാത്ത കൊറേ വർഷങ്ങളായി ടാക്കീസിൽ പോയി സിനിമ കാണാത്തത്.
1: എന്നാ പിന്നെ ഒരു ദിവസം അതിനായിട്ട് പുറപ്പെട്ട് ഇറങ്ങുക.
0: അതെ
1: അല്ലേ, മക്കളോട് പറയാ ഒക്കെ സിനിമ കാണാൻ പോണെന്ന്, എല്ലാവരെയും കൂട്ടുക, ഒരു ദിവസം അതിനായിട്ട് പുറപ്പെടുക.
0: പിന്നെ നമ്മുടെ ആകാശവാണിയിൽ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്?
2: ആ പങ്കെടുത്തിട്ടുണ്ട്. പല്ലവി അനുപല്ലവിയില് ഞങ്ങൾ അവിടെ വന്നായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ.
0: ഓ അത് ശരി.
1: അപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലാണോ?
2: ആ ഈ കഴിഞ്ഞ മാസം. അതിനുശേഷം പിന്നെ അവിടെ വന്നിട്ടില്ല പരിപാടിയിൽ. ഇപ്പൊ ഫോണിൻ പരിപാടിയല്ലേ, അത് ലാസ്റ്റ് നമ്മളായിരുന്നു പങ്കെടുത്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു?
2: നല്ലൊരു അനുഭവം തന്നെ. ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നതും അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുന്നതെല്ലാം, അത് ഭയങ്കര ഒരു അനുഭവമായി.
0: ഇതൊക്കെ വലിയൊരു സന്തോഷമായിട്ട് തോന്നിയല്ലേ?
2: ആ ഭയങ്കര സന്തോഷം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയം പോലെ നമ്മള് ആകാശവാണി പോകുന്നു പറഞ്ഞു.
1: അപ്പൊ നല്ലൊരു അഭിമാന മുഹൂർത്തമായിരുന്നു അല്ലേ അത്?
2: അഭിമാനം തന്നെ. സൽക്കാരം ഭയങ്കര, എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം.
0: ഏതായാലും നമുക്ക് റീത്തയെ പരിചയം

0: പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കുക.
1: സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കാറുണ്ട്.
2: അപ്പൊ വിജയിയായതിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: നമസ്കാരം.
4: പേരെന്താ?
5: ഗോകുൽ.
4: ഗോകുൽ എവിടെയാ സ്ഥലം? എവിടെയാ?
5: ഞാൻ തളിപ്പറമ്പാണ്.
4: ഇവിടെ ഐ ഡി കാർഡ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താ ഷോപ്പ്? എന്താ?
5: ജീസോൺ ഡിസൈനേഴ്സ് ആണ് ഷോപ്പിന്റെ പേര്. നമ്മുടെ സ്കൂളിന്റെ ഐ ഡി കാർഡ് ഒക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. മൊമെന്റോസും നമ്മള് ചെയ്യുന്നുണ്ട്.
4: മൊമെന്റോസ് ചെയ്യുന്നുണ്ട്. കുറെ വർഷമായോ ഇതിലേക്ക് വന്നത്?
5: നമ്മൾ ഏകദേശം ഒരു 8 വർഷത്തോളമായി ഈ ഫീൽഡിൽ.
4: അതെ. ഈ ഐ ഡി കാർഡ് ഇപ്പൊ നമുക്ക് സീസണില്ല, തിരക്കായിരിക്കും.
5: അത്യാവശ്യം വർക്കുകളുണ്ട്.
4: സ്കൂളുകളിൽ നിങ്ങൾ പോയിട്ട് കാൻവാസ് ചെയ്യോ? എങ്ങനെയാണ്?
5: നമ്മുടെ അടുത്ത് നിലവിൽ ആദ്യം നമ്മൾ കാൻവാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിലവിൽ ഇപ്പൊ നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്.
4: ഓൾറെഡി വന്ന് കിട്ടിയതും, പിന്നെ അവർ വഴി അറിഞ്ഞിട്ട് വന്നത്.
5: അപ്പൊ
4: നല്ല രീതിയിൽ പോകുന്നുണ്ട്.
5: അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്.
4: കുറെ സ്റ്റാഫ് ഉണ്ടോ ഇവിടെ?
5: നമ്മള് അത്യാവശ്യം 4-5 പേരുണ്ട്.
4: 5 പേരുണ്ട്. ഓക്കെ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് വന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ അതെല്ലാം കേൾക്കുന്ന ആളാണോ? എങ്ങനെയാണ്?
5: അത്യാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്.
4: ഇതിൽ കണ്ണൂർ ടാക്കീസ് വന്നത് ഒരു സിനിമ ബേസ്ഡ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ്. അതിലെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന് ഉത്തരം പറയാൻ പറ്റുമോ നോക്കണം.
5: ശ്രമിച്ചോ.
4: സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാണ്?
5: അത്യാവശ്യം കാണാറുണ്ട്.
4: ഇപ്പം ലേറ്റസ്റ്റ് ദൃശ്യം 3 ഒക്കെ കണ്ടോ?
5: ദൃശ്യം 3 കണ്ടിട്ടില്ല, 1 and 2 ഒക്കെ കണ്ടിട്ടില്ല.
4: അപ്പോ ദൃശ്യം 3 കാണണം എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കണ്ടോ? എങ്ങനെയാണ്?
5: കാണണം ആഗ്രഹം. ഇന്നിപ്പോ ഒരു സിനിമ പോകുന്നുണ്ട്.
4: ഇന്ന് ഏതാ പോകുന്നത്?
5: കറുപ്പ്.
4: കറുപ്പ്. ഓക്കെ. തമിഴ് സിനിമ അല്ലേ? തമിഴ് സിനിമയാണോ അല്ല മലയാള സിനിമ?
5: അങ്ങനെയൊന്നുമില്ല, മലയാളമാണ് കൂടുതൽ
4: കാണുന്നത്. ഓക്കെ. ഏതിലൂടെ താല്പര്യം ഉണ്ട്? അത് ഫാമിലി മൂവീസ് ആണോ അല്ല അടിപ്പടാന്നോ? അങ്ങനെ
5: അങ്ങനെ കാറ്റഗറി ആയിട്ടൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണും.
4: അത്രയല്ലേ ഇഷ്ടപ്പെട്ട നടന്മാർ? അങ്ങനെയാണ്.
5: എല്ലാവരും
4: ഇഷ്ടമാണ്. ഇപ്പൊ പുതിയ സിനിമകള് എന്ന് പറയുമ്പോ ഇപ്പൊ വാഴാറ്റു പോലെ പുതിയ സിനിമകൾ കാണുമ്പോ, അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ സിനിമകൾ കാണുമ്പോ എന്താന്ന് തോന്നുന്നത്?
5: പഴയ സിനിമയും പുതിയ സിനിമയും കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയ സിനിമ പുതിയ കാലത്തിന്റെ കുട്ടികളുടെ അങ്ങനത്തെ ടോപ്പിക്കാണ് വരുന്നത്. പഴയത് വെച്ചാല് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കഥകളാണ് വരുന്നത്.
4: വീട്ടിലാരൊക്കെ അത് പറഞ്ഞല്ലോ?
5: വീട്ടിലെ അച്ഛൻ, അമ്മ, ഭാര്യ, 2 കുട്ടികൾ.
4: ഓക്കെ. കുട്ടികൾ പഠിക്കുന്നത്?
5: പഠിക്കുന്നത്.
4: ഓക്കെ, ശരി. അപ്പൊ ഇതിൽ നമുക്ക് സിനിമയുടെ ഒരു ബീജം കേൾപ്പിക്കാം. ഞാൻ ഏത് സിനിമയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ബീജം പോരെ, പാട്ട് വേണോ അല്ല സിനിമ സീൻ വേണോ?
5: എങ്ങനെയാണെങ്കിലും ശ്രമിച്ചു നോക്കാം.
4: ശ്രമിച്ചാ മതി.

0: ബീജം പ്ലേ ചെയ്യുമ്പോ തന്നെ ഒരു ചിരി വരുന്നുണ്ട്. അപ്പം അത് ഓക്കെ ആണെന്ന് തോന്നുന്നല്ലേ? ഏതായിരുന്നു സിനിമ?
1: നരസിംഹം.
0: കറക്റ്റ്, ലാലേട്ടന്റെ സിനിമയാണ് ആ ഒരു ബീജം. സിനിമയുടെ ഹൈലൈറ്റ് മാത്രമല്ല, നമുക്ക് എപ്പോ കേൾക്കുമ്പോഴും ആ സിനിമ ഓടി വരുന്ന ബീജം. ഏതായാലും ഗൂഗിൾ ഇത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിളിൽ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ആയിക്കോട്ടെ, സന്തോഷം.
0: അപ്പോ സഞ്ചരിക്കാം,
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
3: ഹലോ, നമസ്കാരം.
4: നമസ്കാരം.
3: പേര്?
4: പേര് രാജി.
3: രാജി, എവിടെ താമസം? എവിടെയാ?
4: പടപ്പേങ്ങാട്.
3: രാജി ഇവിടെ തനിച്ചാണോ? അല്ല,
4: ഹസ്ബൻഡ് ഉണ്ട്, വേറൊരു സ്റ്റാഫുണ്ട്.
3: റിപ്പയറിംഗിൽ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ പഠിച്ചാൽ
4: സഹായിക്കും?
3: അപ്പൊ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസിന്റെ പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ?
4: കേൾക്കാറുണ്ട്.
3: കണ്ണൂർ ടാക്കീസ് ഒരു സിനിമേന്റെ പ്രോഗ്രാമാണ്. അപ്പൊ സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാ?
4: സിനിമ കാണും.
3: എങ്ങനത്തെ സിനിമകളാ ഇഷ്ടം?
4: എല്ലാ ടൈപ്പും കാണും.
3: പുതിയ സിനിമ ഇപ്പം തിയേറ്ററിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പോയി കാണാൻ അങ്ങനെ താല്പര്യമില്ല?
4: അങ്ങനെയൊന്നുമില്ല.
3: അങ്ങനെയൊന്നുമില്ല, സമയെടുത്ത് പതിയെ കാണുള്ളൂ. ടാക്കീസ് തന്നെയാണോ കാണാറുള്ളത പൊതുവേ?
4: ടാക്കീസ് വീട്ടിൽ നിന്ന് കാണും.
3: ഇപ്പൊ രാവിലെ എത്ര മണിക്കാ ഇത് തുറക്കാറ്? ഷോപ്പ് തുറക്കാറുള്ളത്
4: രാവിലെ 9:30, വൈകുന്നേരം 6:30 വരെ ഉണ്ടാവും.
3: വീട്ടിലാരൊക്കെ ഉള്ളത്?
4: വീട്ടിലിപ്പം ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. രണ്ടു കുട്ടികളുണ്ട്, അവരെല്ലാം പഠിക്കാൻ പുറത്താണ്.
3: അത് ശരിയല്ല. സിനിമയുടെ ക്ലിപ്പ് വേണോ, പാട്ട് വേണോ, ബിജിഎം വേണോ? എന്താ വേണ്ടത്?
4: ക്ലിപ്പ്,
3: സിനിമയുടെ ക്ലിപ്പ് മതി. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം കിട്ടുമെന്നുള്ളത്.
5: തൽക്കാലം ജോലിക്കാരനായിട്ട് നിന്ന ആധാരം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാം. വേണ്ട,
3: മനസ്സിലായി. സിനിമ മനസ്സിലായി?
4: സിനിമ മനസ്സിലായി.
3: ഏതാണ്?
4: പാണ്ടിപ്പട.
3: കറക്റ്റ്. വളരെ ലാഘവത്തോടുകൂടിയാന്നല്ല പറയുന്നത്?
4: ഇത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
3: അതെല്ലേ. ആദ്യം ഞാൻ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുന്ന് പറഞ്ഞപ്പോ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, അല്ലേ? കിട്ടോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായി. അയ്യോ മോശമായി പോകുന്നു. പാണ്ഡിപ്പട കേട്ടപ്പോ ഒരു ആശ്വാസമായി, അല്ലേ?
4: അതെ അതെ.
3: ഓക്കെ, ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം,
2: സിനിമയ്ക്കൊപ്പം. സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
6: നമസ്കാരം.
3: പേര്?
6: സിറാജ് ഡി.
3: സിഡി ഷോപ്പ് അതൊന്നല്ലേ?
6: സിഡി ഷോപ്പ്. അതെ.
3: ഇപ്പം സിഡി എങ്ങനെ പോകുന്നുണ്ടോ? എങ്ങനെയാ?
6: സിഡി പോകുന്നില്ല, വരുന്നില്ല.
3: അതെല്ലേ.
6: പുതുതായിട്ടൊന്നും വരുന്നില്ല. അത്യാവശ്യം പ്ലെയർ ലെവൽ കൊണ്ടുപോകും.
3: ആദ്യം ഈ സിഡി ഷോപ്പാണോ തുടങ്ങിയിട്ടുള്ളത്?
6: അല്ല, ഓഡിയോ കാസറ്റ് ഫസ്റ്റ്, പിന്നെ സിഡിയിലേക്ക് പോയി. സിഡി
3: ഇപ്പോ കൂൾ ഡ്രിങ്ക്സിന്റെതും ഇതിന്റെ സൈഡായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
6: കൂൾ ഡ്രിങ്ക്സ് നമുക്ക് പണി ഇത് കുറഞ്ഞുകൊണ്ട് അതിലേക്ക് പോയി.
3: അതിലേക്ക് പോയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഡി ഒരു കാലത്ത്
6: ഒരുപാട് സിഡി ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് നൃത്തത്തിന്റെ എല്ലാം സിഡി വരെ കൊണ്ടുപോയിട്ടുണ്ട്, ഭരതനാട്യം അങ്ങനെയല്ലോ. പിന്നെ ഫിലിം
3: ഒന്ന്
6: രണ്ടാള് ഇവിടുന്ന് പോയാളുണ്ട്, സിനിമ കയറിയാളുണ്ട്.
3: അത് ശരി. എങ്ങനെ ഇവിടുന്ന് വന്നിട്ട് സിനിമ?
6: യൂട്യൂബിലൊക്കെ ഒന്നാം പോലും കിട്ടിയിട്ട്. അങ്ങനെ
3: ഡാൻസിന്റെ വീഡിയോ എടുത്തോണ്ട്?
6: വീഡിയോ ഓഡിയോ, അന്നേരം ആദ്യം ഓഡിയോ ഉണ്ട്, പിന്നെ അത് വീഡിയോ
3: വന്നത്. അതെ അതെ.
6: നാടോടി നൃത്തം അങ്ങനെയല്ലേ?
3: അത് ശരി. അതുപോലെ ഇതിനകത്ത് പണ്ട് കാസറ്റ്സ് അല്ലേ, ആ സമയത്തും ഉണ്ടായിരുന്നോ ഈ ഷോപ്പ്? അല്ല, സി ഡി ആയതിനും?
6: അല്ല, നമ്മള് ഫസ്റ്റ് തന്നെ ഉണ്ട്, കാസറ്റ് ഉള്ള സമയത്ത് തന്നെയാണ് ഫസ്റ്റ് തന്നെ.
3: ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും?
6: ഒരു 35 ആയിട്ടുണ്ട്.
3: ആ ഒരു സമയം തന്നത് സിനിമകളൊന്നും കിട്ടാത്ത അല്ലേ?
6: ഇല്ല, ഓഡിയോ കേൾക്കൽ മാത്രം. അങ്ങനത്തെ ഒരുപാട് ശബ്ദരേഖ ഒരുപാട് പെട്ടെന്ന് മെയിൻ ആയിട്ട്.
3: ഇപ്പൊ നിങ്ങൾ തന്നെ ഇത് ഇട്ട് കാണുമോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ? എങ്ങനെയാ
6: ഇപ്പൊ നമ്മൾ ഇട്ട് കാണാന്ന് വെച്ചാല്? പ്ലെയർ എല്ലാം ഇല്ല, ഇപ്പൊ USB ആണ്.
3: അതെ.
6: അതുകൊണ്ട് അതില്ല.
3: അപ്പൊ ഈ സിഡിസ് എല്ലാം നിങ്ങൾ USBയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടോ?
6: ഇല്ല, അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മള് പുതിയ സെയില് മാത്രം. ആദ്യം കാസറ്റ് ഓഡിയോ കാസറ്റ് റെക്കോർഡിംഗ് ഉണ്ടായി, പിന്നെ സിഡി വന്നപ്പോ സെയില് മാത്രം.
3: സെയില് മാത്രം നിങ്ങൾ
6: റെന്റ് ഇല്ല? നമ്മളിതുവരെ റെന്റ് തുടങ്ങിയിട്ടില്ല.
3: ഇപ്പൊ മാത്രമേ ഉള്ളൂ അല്ലെ? ഞാൻ വിചാരിച്ചു വാടക
6: ഇതുവരെ
3: തുടക്കത്തിലും കൊടുത്തിട്ടില്ല.
6: ഇല്ല, സിഡി നമുക്ക് കിട്ടിയത് പിന്നെ ഒരു വലിയ കാസറ്റ് ഉണ്ടായില്ല, അതിന്റെ ഫസ്റ്റ് വാടക.
3: അതെ അതെ അതെ.
6: അത് നമ്മളുണ്ടായില്ല.
3: ഓ, അത് ശരിയാ.
6: ഒന്നും പോകുന്നില്ല, വരുന്നില്ലല്ലോ, ഇറക്കുന്നില്ലല്ലോ.
3: കാരണം ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആയിട്ട്
6: കിട്ടുന്നുണ്ടല്ലോ ഫോണിലാന്ന് എല്ലാരും.
3: അതെ. അപ്പൊ അതുകൊണ്ട് വലിയൊരു വിഷമം അല്ലേ? ഇതിങ്ങനെ സിഡി കാണുമ്പോ ഞാൻ
6: ബാക്കിയതാണ് നാടോടി എടുത്തല്ലോ.
3: അവിടെ കണ്ടു കണ്ടു. ഓക്കെ, സിനിമ കാണുന്ന ആളാണോ?
6: സിനിമ കാണലിന്റെ പക്ഷേ
3: പുതിയ പുതിയ സിനിമകളെല്ലാം പാക്കേജിൽ വരുന്നിട്ടേ കാണുമോ?
6: അല്ല, നമുക്ക് അന്നേരം സി ഡി വരുന്നുണ്ട്, അത് കാണാനും സി ഡി വരാതെ കാണാനും.
3: അത് ശരി,
6: വേറെ പോയി പിന്നെ നമ്മൾ മൂലക്കായി.
3: അതായത്
6: പാട്ട് വെക്കുന്നു, പാട്ട് വെക്കും.
3: ആ ശരി, പാട്ട് വെക്കും. ഓക്കെ, പാട്ടുകൾ ഇഷ്ടമാണോ? ആകാശവാണിയായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്തത്? ആകാശവാണി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്
6: ആദ്യകാലം നമ്മളെല്ലാം വീട്ടിൽ സെറ്റ് ഉണ്ട്, വീട്ടിലുണ്ട്,
3: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. പറ്റുന്ന സമയം
6: പൊതുവെ എഫ് എം പാട്ട് കാണുന്നത് കൊറോണ സമയത്തല്ലല്ലോ
3: കേട്ടിട്ടുണ്ട്. ഒഴിവാക്കി കൂൾ ഡ്രിങ്ക്സിന്റെ കാര്യത്തിലേക്ക് വന്നല്ലോ, തൊട്ടടുത്ത് മുട്ടിട്ട് തന്നെ കൂൾ ഡ്രിങ്ക്സ് എടുത്തല്ലോ. കൂൾ ഡ്രിങ്ക്സ് ഇപ്പൊ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ
6: പോകുന്നുണ്ടോ?
3: വേനൽക്കാലത്ത് നല്ല സീസൺ സമയല്ലേ അല്ലെ? അപ്പൊ ഇത് ഞാൻ സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമന്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഒരു പാട്ട്, അത് ഏതാ സിനിമ കണ്ടെത്താൻ പറ്റുമോ നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ.
6: അപ്പൊ
3: സിനിമയുടെ പേര് പറയണം. ഓക്കെ, സിനിമയുടെ പാട്ട് വേഗം മനസ്സിലാവുന്നുണ്ടല്ലേ?

0: കറക്റ്റ്
1: ചിലത് പെട്ടെന്ന് മനസ്സിലാവും
0: മനസ്സിലാവും. ആ പാട്ട് പാടുവോ?
1: പാടും.
0: ഓക്കെ, ശരി. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
0: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: പേര്?
2: ഗായത്രി.
0: ഗായത്രി ചേച്ചി എവിടെയാ താമസം? എവിടെയാ?
2: പാലകുളങ്ങര.
0: ഇവിടെ സ്പെയർ പാർട്സിന്റെ ഷോപ്പാണ്. എന്താ ഇത്?
2: ഇത് ഹാർഡ്വെയർ ഷോപ്പാണ്.
0: ഹാർഡ്വെയർ ഷോപ്പാണ്. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു?
2: ഞാനിപ്പോ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്, മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു.
0: അത് ശരി. മുന്നേ അത് ചെയ്തോണ്ട്
2: 22 വർഷത്തോളം ഇതിനടുത്തുള്ള ഒരു ഷോപ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓണറ് അത് മതിയാക്കി പോയ സമയത്ത് ഞാൻ അവരെ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്.
0: അത് ശരി. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നല്ല ധാരണയായി.
2: 22 വർഷത്തോളം ഷോപ്പിലേക്ക്
0: പുതിയ പുതിയ ആൾക്കാരുടെ ആവശ്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയാ?
2: അത് കുറെയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഓരോന്ന് വരുമ്പോൾ അത് അവര് കമ്പനിക്കാര് നേരിട്ട് വന്നിട്ട് നമ്മളോട് പറയും.
0: ഇങ്ങനെ വന്നിട്ടുണ്ട്
2: ഇങ്ങനെ ഓരോ പുതിയ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ആദ്യം ആസ്ബറ്റോ ഷീറ്റിനൊക്കെ ബോൾട്ട് നെട്ടുമായിരുന്നു ടൈറ്റ് ചെയ്യല്. അതിപ്പം മാറി ഓൾറെഡി ചെന്നാലും ചിലവര് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇപ്പൊ മാറിയിട്ട് സെൽഫ് സ്ക്രൂ ഡ്രില്ല് ചെയ്തിട്ട് ഫിറ്റ് ചെയ്യലാണ്.
0: അത് ശരി. നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഈ ആസ്ബറ്റോ ഷീറ്റ് കുറച്ച് കഴിയുമ്പോൾ മഴവെള്ളം മുറ്റിയിട്ട്
2: കാർ വാഷർ അങ്ങനെയുള്ളതെല്ലാം ഇട്ട് ഇപ്പൊ ചില സ്ക്രൂ ചെയ്യലാണ്.
0: അത് ശരി. അത് കുറച്ചും കൂടി സേഫ് ആണ്.
2: സേഫ് ആന്ന് പറയുന്നത്, പക്ഷെ നമുക്കറിയില്ല.
0: കസ്റ്റമർ ഉണ്ടോ? എങ്ങനെയാണ് ബിസിനസ്?
2: നമുക്ക് മുംബൈയിലുള്ള കസ്റ്റമർ വരുന്നുണ്ട്.
0: അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുമായിരിക്കും.
2: ഇപ്പൊ കൂടുതൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വീലാണ്, ട്രോളി വീൽ. അതായത് ബേക്കറി കൗണ്ടർ, മറ്റേ പിന്നെ നമ്മുടെ വെയിറ്റുള്ള മേശ.
0: അത് ഞാൻ കണ്ടു, വീല് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു
2: ശരിക്കും ടേബിള്, വെയിറ്റുള്ള ടേബിള്.
0: മനസ്സിലായി.
2: ഇപ്പൊ ചിലവര് കട്ടിലിന്റെ അടിയിലും കൂടി, ഇപ്പൊ വലിയ വെയിറ്റുള്ള കട്ടിലല്ലേ,
0: ഇത് മാറ്റാൻ വേണ്ടി എളുപ്പത്തിലേ.
2: പിന്നെ ഉള്ളത് ബോൾട്ട് നട്ട് ഐറ്റംസ് ആണ്. അപ്പുറത്തെ റൂമില് ബോൾട്ട് നട്ട് ഐറ്റം, പിന്നെ അതിന്റെ ഇടയിൽ സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങൾ, വിജാഗിരി ലോക്ക് അങ്ങനെയല്ല, വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഡോറിന്റെ ലോക്ക്, വിജാഗിരി അങ്ങനെയുള്ള
0: സാധനങ്ങളുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടില് എനിക്ക് രണ്ടാൺകുട്ടികളാണ്, ഞാനും എന്റെ മക്കളാണ്. അവർ രണ്ടാളും പുറത്താണ്, പിന്നെ അമ്മയുണ്ട് എന്റെ കൂടെ.
0: ഓക്കെ, ശരി. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണിയെ കുറിച്ച് ഓർക്കുമ്പോൾ, പറയുമ്പോൾ എന്താ പറയാനുണ്ടാവുക?
2: നമുക്ക് ഫസ്റ്റ് വരുന്ന ആകാശവാണി എന്നില്ല, നമ്മളെ പിന്നെ പണ്ട് റേഡിയോ ഓൺ ചെയ്ത ആകാശവാണി തിരുവനന്തപുരം നിന്നിരുന്നില്ല, അതാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ
0: വരുന്നത്.
2: കണ്ണൂരെ ഉള്ളതുകൊണ്ട് പിന്നെ കണ്ണൂര്
0: ഒരു ഫീൽ ആണ് ആകാശവാണി എന്ന് പറയുമ്പോ തന്നെ.
2: പിന്നെ അതുപോലെ വന്ദേ മാതരം ഫസ്റ്റ് ഓപ്പൺ ആക്കിയ വന്ദേ മാതരം,
0: അത് കഴിഞ്ഞ് സുഭാഷിതം.
2: സുഭാഷിതം
0: കണ്ണൂർ ടാക്കീസ് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുക ചെയ്യാം.
2: സിനിമ ഞാൻ കാണുന്നത് വല്ലപ്പോഴും അങ്ങനെ കാണല്ലോ, അങ്ങനെ ഒരു റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു സിനിമ പ്രേമി ഒന്നല്ല ഞാൻ.
0: കാണുന്നുണ്ടെങ്കിൽ എത്തരത്തിലുള്ള പടങ്ങളാണ് കാണാറ്?
2: എനിക്ക് അധികം കോമഡി ഉള്ള പടം
0: ഇഷ്ടം.
2: എന്ന് വെച്ചാല് എനിക്ക് ഈ അടിപിടി അതൊന്നും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ നമുക്ക് അത് ടെൻഷൻ ഉണ്ടാക്കും. കോമഡി ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സന്തോഷം വരുമല്ലോ, അങ്ങനെയുള്ള അതുകൊണ്ടാണ്.
0: അപ്പോ ഇപ്പോ കാണണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന പടമുണ്ടോ എന്തെങ്കിലും പുതിയത് ഇറങ്ങിയില്?
2: ഇപ്പം പുതിയത് ഇറങ്ങിയില്ല, ദൃശ്യം 3. അത് കാണണം എന്ന് വെച്ചാൽ ഇത് കാണണമെന്നില്ല, ഞാൻ രണ്ടും കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ അതുകൊണ്ട് ഇതും കൂടി കാണണമെന്നില്ല ആഗ്രഹമുണ്ട്.
0: ഓക്കെ. തിയേറ്ററിൽ പോയിട്ടല്ലേ കാണുക സിനിമ?
2: തിയേറ്ററിൽ പോയിട്ട് കാണലുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് മറ്റേ ഒടിടി റിലീസ് ആകുമ്പോൾ ടിവിയിൽ അങ്ങനെ
0: കാണലുണ്ട്.
2: പാഴാറ്റു, പിന്നെ ഇപ്പം വന്ന മോഹിനിയാട്ടം, ഭരതനാട്യം, അതെല്ലാം ഞാൻ
0: കണ്ടത് ഒടിടി റിലീസായ ശേഷമാണ് കണ്ടത്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഒരു സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം, വന്നിട്ട് കിട്ടോ നോക്കാം. ഓക്കെ.
3: വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നുണ്ടല്ലോ. രാത്രി പകൽ എന്തൊരു ഓർമ്മ
4: ശക്തിയാ.
3: എന്റെ അമ്മേ ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന് തുടങ്ങിക്കോ. ഒന്ന് നിർത്തോ.
0: ഏകദേശം ഐഡിയ കിട്ടിയ സിനിമ ഇന്നസെന്റിന്റെ സിനിമയാണ്. ഭയങ്കര കോമഡി ആയിട്ടുള്ള സീനായിരുന്നു. അതിന് ശേഷമുള്ള ഒരു സ്കൂളിന്റെ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സീനാണ് അത്. അതേപോലെ തന്നെ മറ്റൊരു സീനും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നായിരുന്നു, കേട്ടെഴുത്ത് പറയുന്നത് ഇതേപോലെ ഒരു കോമഡി ആയിട്ടില്ലേ.
2: പിന്നെ
0: ആമിന ടൈലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്, കണ്ടിട്ടില്ല? ആമിന ടൈലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സീനാണ് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചത്. ഓക്കെ, ഏതായാലും ഉത്തരം പറഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പങ്കെടുത്തല്ലോ. വലിയ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. അപ്പോ സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
5: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹായ്, നമസ്കാരം.
6: ഹലോ, നമസ്കാരം.
0: പേരെന്താ?
6: എന്റെ പേര് ജിജി.
0: ജിജി എവിടെ? സ്ഥലം എവിടെയാ?
6: സ്ഥലം ശ്രീകണ്ഠപുരം.
0: എന്താ ചെയ്യണേ?
2: ഞാൻ PHDFC ലെ ASM ആയിട്ട് വർക്ക് ചെയ്യും.
0: ഓക്കെ, ഇൻഷുറൻസ് അഡ്വൈസർ?
2: അഡ്വൈസർ അല്ല, ഞാൻ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യും.
0: ഓക്കെ ഓക്കെ. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല
2: ബിസിനസ്, കുറച്ച് ടൈറ്റ് ആണ്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം വന്ന പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ അല്ലേ.
0: അതെ.
2: അപ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം നമുക്ക് കുറച്ചൊരു ടഫ് സീസൺ അല്ല.
0: പക്ഷേ മാർച്ച് വരെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ?
2: ആ, നമുക്ക് മാർച്ച് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന്റെ സമയത്ത് നമ്മൾ മാക്സിമം ഓടുന്ന ഒരു ടൈമാണല്ലോ.
0: അപ്പൊ
2: നമുക്ക് സമയമാണ്. ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്നത് കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ നമുക്ക് ഈ NRIs എല്ലാം വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു പീക്ക് ലെവലിലോട്ട്
0: ഉണ്ടാവും.
2: ഞാനിപ്പം 1 year കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ അബ്രോഡ് ആയിരുന്നു, അബ്രോഡ് വർക്ക്
0: ചെയ്തിട്ടുണ്ടായിരുന്നു.
2: ഞാൻ അവിടെ കെമിസ്റ്റ് ആയിരുന്നു, കെമിസ്റ്റ് ആയിട്ട് വർക്ക്
0: ചെയ്തിട്ടുണ്ടായി.
2: ആ, നാട്ടിലിപ്പം വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തു.
0: വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിൽ ഹസ്ബൻഡും രണ്ട് കുട്ടികളും അമ്മയും ഹസ്ബൻഡ് അമ്മയും ഉണ്ട്. മക്കള് മൂത്തയാള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട്, ഇളയാൾക്ക് 3 years.
0: ചെറിയ ആളാണ്?
2: ചെറിയ ആളാണ്.
0: അപ്പൊ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്
2: ആകാശവാണി എന്ന് പറയുന്നത്? പിന്നെ മുമ്പ് നമ്മള് ഈ 90s കിഡ്സിനെല്ലാം ആകാശവാണി എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ആണല്ലോ. ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന് പറയുന്നല്ലേ എന്റെ മോട്ടോ. അപ്പോ ആകാശവാണി നമ്മളെ പ്രത്യേകിച്ചും നമ്മളുടെ ആ ഒരു ഇപ്പം ജെൻസ് ജി പിള്ളേർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, ഫീലിംഗ് മനസ്സിലാവില്ല. നമുക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ടെലിവിഷൻ ഭയങ്കര വ്യാപകമായിട്ട് വരുന്നതിന് മുന്നേ ഉള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെ നമ്മള് കേൾക്കുക, ശബ്ദത്തിലൂടെ നമ്മൾ നാടകങ്ങൾ കേൾക്കുക,
0: ശബ്ദത്തിലൂടെ ഒരാളുടെ രൂപം ഇന്നതായിരിക്കും
2: നമ്മൾ പ്രെഡിക്ട് ചെയ്യും. അപ്പൊ അവർ നേരിട്ട് കാണുമ്പോൾ ഈ ആക്ച്വലി ഇതായിരുന്നു അവരെന്ന് വരിക. കാരണം ആ ശബ്ദമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, കൂടുതലും അങ്ങനെയല്ലേ ഉണ്ടാവുക.
0: അപ്പോ ആകാശവാണിനെ അങ്ങനെ നെഞ്ചേറ്റി കൊണ്ടുപോകുന്ന ആളാണ് അല്ലേ?
2: ആകാശവാണി എന്ന് പറഞ്ഞാല് നമ്മള് ഈ പണ്ട് ദൂരദർശനുള്ള സമയത്ത് ചിത്രഗീതം പരിപാടിയെല്ലാം നമ്മള് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ചിത്രഗീതം ആ വെള്ളിയാഴ്ച വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ ഇരിക്കും ആ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്.
0: അതുപോലെ തന്നെയാണ് വൈകുന്നേര സിനിമ.
2: വൈകുന്നേരം 4 PM ഞായറാഴ്ച വൈകുന്നേരം 4 PM അന്ന് ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ക്രിക്കറ്റിന് പ്രാഗം നമ്മള്, കാരണം വെച്ചാല് സിനിമ നഷ്ടപ്പെട്ടു. ആകപ്പാടുള്ളൊരു എൻജോയ്മെന്റ് ആ വൈകുന്നേരം വരുന്ന ഒരു സിനിമ മാത്രമാണ്. അതുപോലെ തന്നെ ദൂരദർശനായിരുന്നാലും ആകാശവാണിയിലും രണ്ടും ഒരു പക്ഷിയുടെ രണ്ട് തൂവലുകൾ എന്ന പോലെയാണ്. അതെല്ലാം നമ്മുടെ മനസ്സിലെപ്പോഴും നെസ്റ്റായിട്ട് തങ്ങി നിൽക്കുക. അത് നമുക്ക് മാത്രം, നമ്മൾ എല്ലാത്തിലും ഉണ്ട്. ഈ 90s കിഡ്സ് എന്ന് പറഞ്ഞാല് എല്ലാ സംഭവങ്ങളും എൻജോയ് ചെയ്ത ആൾക്കാരാണ്. അത് നമുക്ക് അതൊന്നും ഒരിക്കലും ഈ ശക്തിമാനെല്ലാം കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇരിക്കും. ജയ് ഹനുമാനും ശക്തിമാനെല്ലാം കാണാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കും. ഓഹ്, അത് സമയം എത്തുമ്പോഴത്തേക്ക് ആ പാട്ട് ശക്തിമാൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഓടി വന്നിട്ട് നമ്മൾ ഇരിക്കുന്ന അതെല്ലാം നമുക്ക് മൗലിന്റെ ചിത്തിരിപ്പും ചിന്നിത്തിളമ്പും ചിത്തിരിപ്പൂവേ തന്നെ. അപ്പൊ
0: അതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ഓർമ്മയാണ്.
2: അത് സത്യം, നമുക്ക് മാത്രം അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അതാണ് അതിന് ഒരു കാര്യം എന്ന് വെച്ചാല്, കാരണം വെച്ചാല് ഇനിയുള്ള കുട്ടികൾക്കൊന്നും അതൊരു ആസ്വാദനമായിട്ട് ചിലപ്പോൾ തോന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ടെലിവിഷൻ എന്ന് പറയുന്നത് ഇപ്പം അത്ര അവർ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ പേരും മൊബൈൽ ഫോൺ, മൊബൈൽ
0: നമ്മുടെ റീൽസ് എന്ന് പറഞ്ഞില്ലേ 3 മിനിറ്റ് 4 മിനിറ്റ് റീൽസ്, അതുപോലെ തന്നെ അവരുടെ ചിന്തകളും ആ റീൽസിൽ അങ്ങ് പോയി. 3 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു സെക്കൻഡ്സിൽ മാത്രമേ അവർക്ക് അത്
2: ഉള്ളൂ. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ കളിച്ചും കളികളിലൂടെ നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്ത് വളർന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. അതൊരിക്കലും ഇന്നത്തെ പിള്ളേർക്ക് ഇനി അത് കിട്ടുമോ എന്ന് തന്നെ അറിയില്ല. നമ്മളുടെ ഒരു നമ്മൾ പോയിട്ട് അപ്പുറത്തെ പറമ്പത്ത് കയറിയിട്ട് മാങ്ങ പറിച്ചിട്ട് മാങ്ങ നമ്മളിങ്ങനെ എന്താ പറയണ്ടേ കൊത്തി എരിഞ്ഞ് അതിന്റെ അകത്ത് വെളിച്ചെണ്ണയും ഉപ്പുമുളകെല്ലാം ഇട്ടിട്ട് ഞെരടിത്തുന്ന അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് കിട്ടാത്ത ഒരു സംഭവമാണ്. അവർക്ക് അപ്പുറത്ത് പറമ്പിൽ മാങ്ങയുണ്ട്, ആർക്ക് വേണം മാങ്ങ, അവർക്ക് കുറച്ച് സാൻഡ്വിച്ചോ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പിസയോ പിസയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും അവർക്ക് വേണ്ടി വരുള്ളൂ.
0: സിനിമ കാണുന്ന ആളാണ്, സിനിമ ആസ്വദിക്കുന്ന ആ
2: സിനിമ ഞാൻ ആസ്വാദകയാണ്. സിനിമയെക്കാളും കൂടുതൽ എനിക്ക് പാട്ടുകളോട് കുറച്ച് ഇഷ്ടമാണ്.
0: പാട്ട് പാടുമോ? അങ്ങനെ
2: പാട്ട് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പാട്ട്
0: രണ്ടുപേരും
2: ആദ്യം പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഇത് പറഞ്ഞു. ഒരു ഞാനൊരു സിത്താര ഒരു ചായപ്പാട്ടുണ്ട് അത് പാടാം.

0: ചേരുവാനൊരു
1: മധുരമുള്ളവണ്ട്. അപ്പൊ നമുക്ക് സിനിമയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. സിനിമയുടെ ക്ലിപ്പ് വേണോ പാട്ട് വേണോ എന്താ വേണ്ടത്?
0: പാട്ടുപോലെ സിനിമയുടെ പാട്ട് പോലെ
1: പാട്ട് പോലെ.

0: മലയാളത്തിലെ പാട്ട്
1: കറക്റ്റ്
0: ഒന്നൊരുങ്ങിയ ചന്ദ്രിക ശൈലിയിൽ പൂത്തു നിന്നൊരു ഭൂമിനി അത് നല്ല പാട്ടാണ്. പിന്നെ അതിലെ തന്നെ പിന്നെയും പിന്നെയും മാറൂക്കിനാവിന്റെ തടി കടന്നെത്തുന്ന പദനിസ്വനം പിന്നെയും പിന്നെയും മാറൂക്കിനാവിന്റെ തടി കടന്നെത്തുന്ന പദനിസ്വനം.
1: അപ്പൊ ഏതായാലും വിജയ് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണകുടി ഒരു പ്രണയ കാലത്ത് ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ

തൃശൂരിന്റെ മണ്ണിൽ നിന്ന് സിത്താര എന്ന സംഗീത കൂട്ടായ്മയിലൂടെ വന്ന് 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ ഹൃദയ താളമായി മാറിയ, മഴത്തുള്ളികൾ പോലെ കുളിർമയുള്ള, താരാട്ടുപാട്ടുകൾ പോലെ സാന്ത്വനമേകുന്ന ഈണങ്ങളുടെ ശില്പി ശ്രീ മോഹൻ സിത്താര.

എന്റെ വീട് തൃശൂർ ജില്ലയിലെ കെടുവല്ലൂർ എന്ന ഗ്രാമപ്രദേശത്താണ്. 1977 ഞാൻ തിരുവനന്തപുരത്ത് യേശുദാസ് സാറിന്റെ സംഗീത വിദ്യാലയത്തിലെ തരംഗ മിസൈൽ സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ സംഗീതം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ സംഗീതം പഠിക്കുന്നതിനിടെ അവിടെ ആകാശവാണിയില് കോയർ ഗ്രൂപ്പിനായിട്ട് ഞാൻ പോകുമായിരുന്നു തിരുവനന്തപുരം ആകാശവാണിയിൽ. അപ്പോൾ അന്ന് കോറസ് ഒക്കെ പാടാൻ വേണ്ടി വരുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ ഇഷ്ടഗായിക അല്ലെങ്കിൽ വാനമ്പാടി നമ്മുടെ ചിത്ര, അതുപോലെ എം ജി ശ്രീകുമാർ, അതുപോലെ ഒരു അരുന്ധതി. അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല സിംഗറായിരുന്നു അരുന്ധതി. അതുപോലെ ചിത്രയുടെ ഒരു ചേച്ചിയുണ്ട് ദീന, അതും ദീനയും അന്നത്തെ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല ഗായികയായിരുന്നു. അതുപോലെ ഒരു ഇന്ത്യാസ്, അങ്ങനെ ഒരുപാട് 10-15 പേരുണ്ടായിരുന്നു അന്ന് ആ ഗ്രൂപ്പിൽ പാടാൻ. അന്ന് ഞാൻ വയലും വായിക്കാൻ ആണ് ഞാൻ അവിടെ ചെല്ലുന്നത് ആകാശവാണിയിൽ. അന്നത്തെ മ്യൂസിക് ഡയറക്ടർ എം ജി രാധാകൃഷ്ണേട്ടൻ റേഡിയോ സ്റ്റേഷനിലെ മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ ഉദയഭാനുചേട്ടൻ, ഒരു പഴയ സിംഗർ ഉണ്ടല്ലോ ഉദയഭാനുചേട്ടൻ, അദ്ദേഹം അവിടുത്തെ റേഡിയോ സ്റ്റേഷനിലെ സംഗീത സംവിധായകനായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം പാട്ടുകൾക്ക്, ആകാശവാണിയുടെ പാട്ടുകൾക്ക് ഞാനാണ് അന്ന് ഓർക്കസ്ട്ര ചെയ്യാറ്. അതിനോടൊപ്പം വയലും വായിക്കുകയും ചെയ്യും. നമ്മുടെ ചിത്ര ആയാലും എൻ ജി ശ്രീകുമാർ ആയാലും ജി വേണുഗോപാലായാലും അരുന്ധതി ആയാലും ഈ പറഞ്ഞതുപോലെ അന്നത്തെ കൂട്ടുകെട്ടാണ്. അന്ന് ഞങ്ങളാരും സിനിമയിലേക്ക് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അതിനിടയ്ക്ക് യേശുദാസ് സാറ് തരംഗണി സ്റ്റുഡിയോ തുടങ്ങി തിരുവനന്തപുരത്ത്. അന്ന് ചിത്രയും എം ജി ശ്രീകുമാറും അവിടുത്തെ ട്രാക്ക് സിംഗേഴ്സ് ആയിരുന്നു. ജാനകി അമ്മയ്ക്ക്, സുശീലമ്മയ്ക്ക് അങ്ങനെയുള്ള സിംഗേഴ്സിനൊക്കെ ചിത്ര ട്രാക്ക് പാടും. യേശുദാസ് സാറ് പിന്നെ നമ്മുടെ ജയേട്ടൻ അങ്ങനെയുള്ള ആളുകൾക്ക് എം ജി ശ്രീകുമാറും ട്രാക്ക് പാടും. അങ്ങനെ ഒരുപാട് ട്രാക്ക് പാടിയിട്ടാണ് അവര് എം ജി ശ്രീകുമാറായാലും കുട്ടിയായാലും വലിയ സിംഗേഴ്സായി മാറിയത്. അതുപോലെ ഞാൻ എല്ലാം ഓർക്കസ്ട്ര എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് രാജീവ് കുമാറുണ്ട്, ടി കെ രാജീവ് കുമാർ. ഇന്ന് അദ്ദേഹം വലിയ ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ അമ്മയെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം നവോദയയിൽ ചെന്നപ്പെടുകയും അങ്ങനെ നവോദയ എന്നെ കുറിച്ച് നവോദയക്കാരോട് പറയുകയും അങ്ങനെ ഞാൻ എറണാകുളത്ത് അവരുടെ ഓഫീസിലേക്ക് പോവുകയും അങ്ങനെ അവര് എന്നോട് ലലബി ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അന്നത്തെ കാലത്ത് എനിക്ക് ഓർക്കസ്ട്രേഷൻ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുമ്പോ അന്ന് തരംഗണി സ്റ്റുഡിയോ തുടങ്ങിയ കാലത്ത് മദ്രാസ് എന്ന് ദക്ഷിണമൂർത്തി സ്വാമി, രാഘവ മാഷ്, ശ്യാം സാറ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തിരുന്നു. ആ കാര്യം ഞാൻ നവോദയക്കാരോട് പറയുകയും അങ്ങനെ എന്നോട് ഒരു ലലബി ഉണ്ടാക്കാൻ പറയുകയും അങ്ങനെ ഒരു തപ്പിപ്പിടുത്ത് ഒരു ട്യൂൺ ഉണ്ടാക്കി. അത് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വേറെ ഒരെണ്ണം കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ് ദാരി ദാരിരം എന്ന പാട്ട്. ഇതിടയ്ക്ക് ഞാൻ ആദ്യം ട്യൂൺ ചെയ്തു, അത് ഈ പാട്ടാണ്. താരോരം താനെത്താരാട്ടും പൂങ്കാറ്റും തായുറങ്ങുമ്പോ വേറെ ഈ പാട്ട് ആദ്യം ട്യൂണാണ് ഞാൻ അവർക്ക് നവോദയക്കാർക്ക് കേൾപ്പിച്ചത്. അങ്ങനെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വേറെ ട്യൂൺ ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഡാരി ഡാരി ഉണ്ടാക്കിയത്. പിന്നെ ഈ താലോലം എന്ന ഈ പാട്ട്, ഈ ട്യൂണ് നമ്മുടെ സത്യൻ അന്തിക്കാരന്റെ പിന്നെ കുടുംബ പുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തു. കൈതപ്പുറത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ഈ പറഞ്ഞ കുടുംബ പുരാണം. എന്റെയും രണ്ടാമത്തെ സിനിമയാണ് കുടുംബ പുരാണം.

ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന സമയത്ത് ഞാനും എന്റെ ചേട്ടനും കൂടെ മലയ്ക്ക് പോവുക പതിവാണ്. അപ്പോ തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന സ്ഥലത്തെ അമ്പലത്തിലെ പൂജാരിയായിരുന്നു നമ്മുടെ കൈതപ്രം. അപ്പൊ ആ കൈതപ്രമാണ് ഞങ്ങൾക്ക് കെട്ടു നിറച്ച് തരാറ്. അങ്ങനെ അന്നേ കാലത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കൈതപ്രം. കൈതപ്രം ആകാശവാണിയിലെ ഞങ്ങളുടെ കൂടെ ചിത്രയും എന്റെ ചുമലിന്റെ കൂടെ കോറസും പാഠം വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തുന്നത്.

എൻ്റെ ആദ്യത്തെ പാട്ട് എഴുതിയത് ഓനി സാറാണ്. നവോദയക്കാർ അങ്ങനെ ഓനി സാറിനെ വിളിക്കാനുണ്ടായ കാരണം, ഞാൻ ഒരു പുതിയ ആളാണ്, അപ്പോ ഒരു ഫേമസ് ലിറിസ്റ്റ് അല്ലെങ്കിൽ ഓണി സാറിനെ പോലൊരാള് ആയാൽ അത് വളരെ ഗുണം ചെയ്യും എന്ന് കരുതിയിട്ടാണ് അവർ ഓണി സാറിനെ വിളിക്കുന്നത്. ഓണി സാറ് എന്താ പറയുക, ഒരു സീനിയർ ആള് എന്നുള്ള രീതിയിലൊന്നും അന്ന് എന്നോട് പെരുമാറിയിരുന്നില്ല. വളരെ സ്നേഹത്തോട് ഒരു അനിയനെ പോലെയായിരുന്നു ഓണി സാർ എന്നോട് പെരുമാറിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ആ ട്യൂൺ പറഞ്ഞുകൊടുക്കുകയും അദ്ദേഹം ആ ട്യൂണിനനുസരിച്ചുള്ള വരികൾ എഴുതുകയും പാടി നോക്കുന്ന സമയത്ത് ചിലപ്പോ ചില വാക്കുകളൊക്കെ ചിലപ്പോ അടിക്കും. അപ്പോ ആ അടിക്കുന്ന പോർഷൻ ഞാൻ പറയും, സാർ ഇതൊന്നും മാറ്റിയാൽ നന്നായിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം മാറ്റിത്തരും.

അങ്ങനെ വളരെ മനോഹരമായ വരികൾ കൊണ്ട് കൂടിയാണ് ആ രാരി രാരിതം എന്ന പാട്ട് ഇത്രയും നന്നാവാൻ കാരണം. പിന്നെ ഒ എൻ വി സാറിന്റെ വരികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിലേക്ക് അങ്ങനെ എന്താ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു പാട്ടാണ് നീർമിഴി പീലിയിൽ നീർമണി തുളുമ്പി എന്ന ഒരു ഗാനം. വചനം എന്ന സിനിമയിലാണ് ആ പാട്ട്. വചനത്തിന്റെ ഡയറക്ടർ നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ ആയിരുന്നു. അപ്പോ ലെനിൻ ചേട്ടനും ഒ എൻ സാറും നമ്മളെ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ലെനിൻ ചേട്ടൻ എന്നോട് സബ്ജക്റ്റ് എല്ലാം പറഞ്ഞ് ഇന്ന സ്ഥലത്താണ് നമ്മളൊരു പാട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒ എൻ സാർ ഓൾറെഡി വരച്ച് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, മോഹൻ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല, അപ്പൊ നമുക്ക് നോക്കാല്ലേ എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നീർമിഴിപ്പീലി എന്നുള്ള ലിറിക്സ് ഫുള്ളായിട്ട് വായിച്ചു നോക്കി അത് ഏത് മീറ്ററാണ് കിടക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ നമ്മുടെ തബല വായിക്കാൻ എന്റെ കൂടെ ഗണേഷ് എന്ന് പറഞ്ഞ ഒരാളും ഗിറ്റാർ വായിക്കാൻ എഡ്യു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരോട് ഒരു നട വായിക്കാൻ പറഞ്ഞു. അങ്ങനെ നട വായിച്ചു. 5 മിനിറ്റോ മാക്സിമം 10 മിനിറ്റോ കൊണ്ട് ഉണ്ടാക്കിയ പാട്ടാണ് നീർമിഴി പീലിയിൽ എന്ന പാട്ട്. ആ പാട്ട് നമുക്ക് അങ്ങനെ കമ്പോസ് ചെയ്യാൻ ഒരു എന്തൊരു പ്രണയിക്കുന്ന ഒരാള് തുറന്നു പറയാൻ പറ്റാതെ അയാളുടെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്ന ഒരു ഫീല്, അത് കറക്റ്റായിട്ട് ഒ എൻ സാർ അത് എഴുതിയിട്ടുണ്ട്. ആ വരികൾക്കനുസരിച്ച് എനിക്ക് ആ പാട്ട് കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ലിറിക്സ് കമ്പോസ് ചെയ്യാൻ എനിക്ക് പറ്റി. ആ നീർമിഴിപ്പീലി എന്നുള്ള ഈ പാട്ടാണ് എനിക്ക് ഒ എൻ സാറിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട്.

കൈതപ്പുറത്തിന് എനിക്ക് എന്താ പറയാ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് കൈതപ്പുറം. ഞങ്ങൾ സിനിമയിൽ വരുന്നതിന് മുന്നേയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോ നമ്മള് സാന്ത്വനം എന്ന സിനിമയ്ക്ക് കമ്പോസിംഗ് ടൈമില് നമ്മുടെ സിബി മലയിലും അതിന്റെ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം അവസരപ്പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ കഥകളെല്ലാം പറഞ്ഞ് പിന്നെ സിബി വീട്ടിലേക്ക് പോയി, അങ്ങനെ ഞാൻ കൈതപ്പുറം അത് എങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഞാൻ ഒരു വളരെ പഴമ തീലയുന്ന ഒരു ട്യൂൺ മൂടി അപ്പൊ കൈതപ്പുറം പറഞ്ഞു, മോഹൻ ഇത് നന്നായിട്ടുണ്ട്, നല്ല നല്ല സ്ത്രീയുണ്ട്, നമുക്ക് ഇതിലെ നമുക്ക് പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൈതപ്പുറം വളരെ സിമ്പിൾ വാക്ക് ഉണ്ണി വാവാണ്ണി വാവാഹോ. എല്ലാ മാതാപിതാക്കൾക്കും അപ്പൂപ്പൻ അമ്മൂമ്മ കൊച്ചു മക്കൾ അവർക്കൊക്കെ പാടാൻ പറ്റുന്ന വരികൾ അതിമനോഹരമായി അദ്ദേഹം അത് എഴുതി. പിന്നെ അപ്പോഴും സിബി ഒന്ന് ഞങ്ങൾ പാട്ട് അദ്ദേഹത്തെ കേൾപ്പിച്ചു, അദ്ദേഹത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ പാട്ടിന്റെ ജനനം. ശരിക്ക് എന്താ പറയാ, കൈതപ്പുറം മറ്റൊരു വാക്കുകളായിരുന്നു അതിനകത്ത് ആദ്യം ഉപയോഗിച്ചത്. പക്ഷെ അത് കുറച്ചൊരു എന്താ പറയാ, ആൾ എപ്പോഴും നമ്മള് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വരികളായിരിക്കണം ഒരു പല്ലവിയുടെ ബിഗിനിങ്. എന്നാൽ ആ പാട്ട് കേറി ഹിറ്റുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് ലൈൻ നല്ല ട്യൂണായിരിക്കണം, ഒരു കാച്ചിങ് ട്യൂണായിരിക്കണം. എന്നാലാ ഈ പറഞ്ഞതുപോലെ ആളുകൾ പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും. അത് അപൂർവമൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇപ്പൊ ഞാനും കൈതപ്പുറം ചെയ്യുന്ന പാട്ടുകൾക്കൊക്കെ ദൈവം സഹായിച്ച് മിക്ക പാട്ടുകളും അങ്ങനെയാണ് പെട്ടെന്നൊക്കെ.

കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്. അത് ആളുകളുടെ മനസ്സിൽ എന്നേക്കുമായി നിൽക്കുന്ന പാട്ടുകളാണ്. അപ്പോ അങ്ങനെ ആ ഉണ്ണിവാവോ എന്ന പാട്ട് എല്ലാ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും പാടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു.

0: New release.
1: നമ്മുടെ സ്റ്റോക്ക് എവിടെ?
2: അത് തേർഡ് ഫ്ലോറിൽ നമ്മുടെ ജനറൽ മെഡിസിൻ അടുത്തുള്ള സ്റ്റോറിലാണ്.
3: സിജു വിൽസൺ നായകനാകുന്ന പുതിയ മെഡിക്കൽ ത്രില്ലർ ചിത്രമായ ഡോസ് മെയ് 22 തിയേറ്ററുകളിലെത്തി. മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രമായ ദൃശ്യം 3 തൊട്ടു പിന്നാലെ മറ്റൊരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയ് 22 തിയേറ്ററിലെത്തിയ ഡോസിന്റെ ടീസർ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഗോപിസുന്ദർ ഈണം നൽകിയ പാട്ടുകളും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടിയിരുന്നു. 2 മുൻപ് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ഇതിനകം തന്നെ 1 മില്യണിൽ അധികം കാഴ്ചക്കാരുമായി മുന്നേറുകയാണ്. മെഡിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് ആർ നായരാണ്. എസിനിമാറ്റിക് പിക്ചേഴ്സിന്റെ ബാനറിൽ വണ്ടർ മൂഡ്സ് പ്രൊഡക്ഷനോടൊപ്പം ഷാൻഡോ തോമസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ജഗദീഷ്, അശ്വിൻകുമാർ, കൃഷ്ണശങ്കർ, ദൃശ്യ രഘുനാഥ്, കൃഷ കുറുപ്പ്, മധുപാൽ, റോണി ഡേവിസ് രാജ്, സഞ്ജു സനിച്ചൻ എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഒരു ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൈമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും നിഗൂഢതകളുമാണ് ഡോസ് കൈകാര്യം ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ക്രൈമുകളിൽ നിന്നും കണ്ടെത്തിയ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡോസ് ഒരുക്കിയിട്ടുള്ളത്. അങ്കിത് ത്രിവേദിയാണ് ഡോസിന്റെ കോ പ്രൊഡ്യൂസർ. മസ്കറ്റ് മൂവി മേക്കേഴ്സ്, സിനിമ നെറ്റ്വർക്ക്, വിൽസൺ പിക്ചേഴ്സ്, കുര്യൻ സി മാത്യു എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ. സംഗീതം ഗോപിസുന്ദർ, ഛായാഗ്രഹണം വിഷ്ണുപ്രസാദ്, എഡിറ്റിംഗ് ശ്യാം ശശിധരൻ, ലിറിക്സ് റഫീഖ് അഹമ്മദ്, നിതിൻ കെ ചെറിയ.
4: ഡാർക്നെസ് ഹാസ് റൂൾഡ് ലോങ് എനഫ്.

0: അവൻ എവിടുന്ന് വന്നവനാണ്ട?
1: അവനെ കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്.
0: വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ ആദ്യം ഈ കഥ ഒന്ന് ചുരുക്കി പറഞ്ഞുലവാണെന്ന് നോക്കാലോ അല്ലേ.
2: ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചിത്രം ഭീഷ്മർ മെയ് 22 മുതൽ OTT-യിൽ.
3: ഉസ്താദിന്റെ മണം അടിച്ച അപ്പവന് ഛർദ്ദിക്കാൻ
4: വരും.
2: തിയേറ്ററിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം 30 ദിവസത്തെ വിജയകരമായ പ്രദർശനം

0: ഗാനത്തിന് ശേഷമാണ് ഒ ടി ടിയിൽ എത്തുന്നത്. ഭീഷ്മറിലെ എല്ലാ ഗാനങ്ങളും മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും തരംഗമാണ്. ഒരു മ്യൂസിക്കൽ റൊമാന്റിക് ഫാമിലി ഫൺ ഫിൽഡ് ത്രില്ലറാണ് ഭീഷ്മർ. സൂപ്പർ ഹിറ്റായ കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം ഈസ്റ്റ് കോസ്റ്റ്, ദിവ്യ പിള്ള, അമ്മേര എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. ഇന്ദ്രൻസ്, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, അഖിൽ കവലയൂർ, സെന്തിൽ കൃഷ്ണ, ജിബിൻ ഗോപിനാഥ്, വിനീത് തട്ടിൽ, സന്തോഷ് കീഴാറ്റൂർ, ബിനു തൃക്കാക്കര, മണികണ്ഠനാചാരി, അപ്പു സലീം, ജയൻ ചേർത്തല, സോഹൻ സേനുലാൽ, വിഷ്ണു ഗ്രൂവി, ശ്രീരാജ്, ഷൈനി വിജയൻ, സ്മൃതി പാണ്ഡെ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന എട്ടാമത്തെ ചിത്രമാണ് ഇത്. അൻസാജ് ഗോപിയുടേതാണ് കഥ. രതീഷ് റാം ഛായാഗ്രഹണവും ജോൺ കുട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു.
1: ഈ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാളെ കൊണ്ടേ പറ്റൂ. അയാൾക്ക് ആരെയും

0: അതെ, നമ്മളൊരാളെ കൊടയിൽ കയറ്റും വഴി നമ്മളും കുറച്ചൊക്കെ
1: നനയണം.
2: നമ്മളൊരാളെ കൊടയിൽ കയറ്റുമ്പോ നമ്മൾ കുറച്ചൊക്കെ നനയണം എന്നാണല്ലോ.
3: അതൊക്കെ ഓക്കെ, ഇപ്പൊ നീങ്ങി കയറിയെന്നേ.
4: കടകൻ എന്ന സിനിമയ്ക്ക് ശേഷം സജിൽ മമ്പാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ദർബി. പ്രകമ്പനം, വാഴാറ്റു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ യുവതാരം അൽ അമീൻ, പണി സിനിമയിലൂടെ ശ്രദ്ധേയനായ സാഗർ സൂര്യ, ഓസ്ലർ സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ശിവരാജ്, ആലപ്പുഴ ജിംഖാനയും തണ്ണീർമത്തൻ ദിനങ്ങളും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയ താരങ്ങളായ ഹിഫ്രാസ്, ഹാഫിസ് ബിൻ റിഫാഹി, ഹബീബ് ഷാജഹാൻ, മനൂപ് ഏലാമ്പ്ര, പ്രവീൺ എന്നിവരും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു.
5: കേറിങ്ങി കൂടുന്നുണ്ടോ എന്നൊരു സംശയം.
6: എന്നെ നോക്ക്, എന്നെ നോക്ക്.
7: അർജുൻ റെഡ്ഡി പോലെ ഇരുന്ന കോളേജാണ്, ഇപ്പോ ഒരുമാതിരി ഹാപ്പി ഡേയ്സ് പോലെ.
4: ക്യാമ്പസ് എന്റർടൈനറായി ഒരുക്കിയ ചിത്രം ഒരു മുഴുനീള ആക്ഷൻ സിനിമയാണ്. ചിത്രം ഇപ്പോഴിതാ ഒ ടി ടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഡിമാൻസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൽ റസാഖാണ് ദർബിയുടെ നിർമ്മാണം നിർവഹിക്കുന്നത്. ഗംഭീര പ്രകടനമാണ് ദർബിയിൽ ഓരോ യുവതാരങ്ങളും സമ്മാനിച്ചത്. ആദം സാബിക്, സാഗർ സൂര്യ, അമീൻ, ഹരി ശിവറാം, റിഷ് എൻ കെ, അനു, ജസ്നിയ ജയദീഷ്, ശിവരാജ്, പ്രവീൺ, ആൻ മെർലറ്റ്, ഫ്രാങ്കോ ഫ്രാൻസിസ്, ഹിഫ്രാസ്, സുബർണ എസ്, ജോണി ആന്റണി, അബു സലീം, ശബരീഷ് വർമ്മ, ദിവ്യ എം നായർ, സന്തോഷ് കീഴാറ്റൂർ, പ്രദീപ് ബാലൻ, കൊല്ലം ഷാഫി, സിനോജ് വർഗീസ്, ആർ ജെ അനന്തു തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഡർബി ഇന്നത്തെ യുവത്വത്തിന്റെ തുടിപ്പും പ്രസരിപ്പും, പ്രണയം, ആക്ഷൻ, ഇമോഷൻ, ഫൺ എന്നിവ ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു കളർഫുൾ കംപ്ലീറ്റ് എന്റർടൈനറായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻ സിനിമാസാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണം ചെയ്തിരിക്കുന്നത്.
8: പുതിയ ടീമൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോവാന്ന് കേട്ട് കളിക്കാൻ നിക്കണ്ട മോനെ, ഇത് ലീഗ് വേറെയാ.
9: ടീം ഏതായാലും ഇട്ടുവല്ലേട്ടാ, ഈ വാക്കോട് പ്രതീക്ഷിക്കണ്ട.

0: സോങ് ഓഫ് ദ വീക്ക്.
1: ഈ ഗാനം ദൃശ്യം 3 എന്ന ചിത്രത്തിന് വേണ്ടി എവുജിൻ ഇമാനുവൽ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, അനിൽ ജോൺസന്റെ സംഗീതം.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? ചോദ്യമിതാ ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ.

0: നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ശശി കാപ്പാട്, നിർവഹണ സഹായം ബേബിസ്മിത, കെ കെ ശ്രീജ, ഷേനി രഞ്ജിത്ത്, ബാബുരാജ് പെരിയ.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

കാതലൻ എന്ന പടത്തിൽ ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനമാണ് കേട്ടത്. അടുത്ത ഗാനം ആകസ്മിക് എന്ന പടത്തിൽ ഡോക്ടർ രാജ്കുമാർ, മഞ്ജുല ഗുരുരാജ് എന്നിവർ പാടിയത്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കേളിക്കൊട്ട് കേൾക്കാം. കെ വി നാരായണമാരാരും സംഘവും അവതരിപ്പിച്ചത്.

ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ. വിധിച്ചതും കൊതിച്ചതും എന്ന പടത്തിൽ യേശുദാസ് പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: കാർത്തിക് കല്യാണമേനോൻ എന്നിവർ പാടിയത് ചിത്രം മേക്കപ്പ് മാൻ. കൈതപ്പുരത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ സംഗീതം.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം.

ചിത്രം ഇമ്മിണി നല്ലൊരാൾ, സുജാത, സന്തോഷ് കേശവൻ എന്നിവർ പാടിയത്. ഗിരീഷ് പുത്തുഞ്ചിരിയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ

0: ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: ഹലോ
2: രാജേഷ് അല്ലേ, ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
9: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം.

ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കേരളത്തിലെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി കൂട്ടത്തോടെ പുറത്തേക്ക് പോകുന്ന സാഹചര്യവും അതുവഴി ഉണ്ടാകുന്ന ബ്രെയിൻ ഡ്രെയിനും തടയാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൊച്ചിയിൽ പൗരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡെ 100,000-ൽ പരം വോട്ടുകൾക്ക് വിജയിച്ചു. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി.വി. രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ ചെയ്ത് പകർപ്പ് ലഭിക്കാൻ ഇന്നുകൂടി അപേക്ഷിക്കാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പിന് വിദ്യാർത്ഥികളിൽ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ബക്രീദിന് 2 ദിവസത്തെ പൊതു അവധി നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. 27-നും 28-നുമാണ് അവധി. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: has registered a landslide victory in the repoll in the Trinamool Congress Bastion Falta Assembly constituency. Mr. Panda won the seat by over 1,09,000 votes. Communist Party of India Marxist candidate Shambhunath Kurmi finished in the second place with over 40,600 votes. Congress candidate Abdul Razak Mola came third, and Trinamool Congress candidate Jahangir Khan was pushed to the fourth position with over 7,700 votes. Election Commission has ordered a repoll in the Falta following allegations of large-scale malpractice during the polling for the West Bengal Assembly elections. The repolling was held on the 21st of this month. Union Education Minister Dharmendra Pradhan has given directions to depute a team of professors and technical experts from the Indian Institute of Technology Madras and IIT Kanpur to assist the Central Board of Secondary Education CBSE in ensuring a glitch-free re-evaluation process. This decision has been taken in view of the developments and concerns raised by students and parents regarding the CBSE post-result services portal. The Ministry of Education in a statement said that the expert team from the IITs will implement technological improvements of the system and will specifically examine portal stability and server performance. The team will also examine the overall IT infrastructure robustness and assist in taking corrective measures to ensure that login authentication, user access systems, payment gateways are accurate and in order. The government has advised all Indian citizens to avoid non-essential travel to the Democratic Republic of Congo, Uganda and South Sudan until further notice in view of the evolving Ebola outbreak situation. It also directed Indian citizens currently residing in or travelling to these countries to strictly follow public health guidance issued by local authorities and maintain heightened precautions. Ministry of Health and Family Welfare informed that India has not reported any case of Ebola disease. President Draupadi Murmu will present Padma Awards for the year 2026 at a civil investiture ceremony tomorrow. On this occasion, we are broadcasting 16 programs as part of our series People's Padma on Akashwani. In these episodes, we provide listeners insights into the work and life of Padma Awardees. These episodes are being broadcast today and tomorrow on 100.1 Akashwani Gold Channel. It can also be heard on our News on AIR app and News on AIR official YouTube channel. So stay tuned to Akashwani today and tomorrow. A four-member medical team from the All India Institute of Medical Sciences, AIIMS Delhi, today conducted the second autopsy of the former model turned actor Trisha Sharma in Bhopal. The postmortem lasted nearly 3 hours under tight security arrangements. After completion of legal formalities, the body was handed over to the family and the last rites were performed at the Bhadbhada Crematorium in Bhopal. Her family had requested the medical team to adopt a multidisciplinary forensic, pathological and radiological approach and independently examine concerns they claim were not adequately addressed during the first postmortem conducted in the city. The India Meteorological Department has issued a red color warning for heat wave to severe heat wave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha today. The weather agency also forecast heat wave conditions in isolated pockets over Uttar Pradesh, Madhya Pradesh, Vidarbha, Punjab, Haryana, Chandigarh and Delhi during the next 5 days. And with that, we end this news bulletin.
1: Akashavani, Kozhikode. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
2: ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്രമായ നൈപുണ്യ വികസനവും തൊഴിൽ സുരക്ഷതയും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ് പദ്ധതിക്ക് NIT തുടക്കമായി. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്ര കൈമാറ്റവും നിർവഹിച്ചു. സമൂഹത്തിനായി സമർപ്പിച്ചിട്ടുള്ള ഈ പദ്ധതിയിലൂടെ നൈപുണ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അതിലൂടെ ശാക്തീകരിക്കപ്പെട്ട ഒരു ജനതയെ സൃഷ്ടിക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള രജിസ്ട്രാർ പ്രൊഫസർ VB സമീർ കുമാർ, NIT കാലിക്കറ്റ് രജിസ്ട്രാർ ഡോക്ടർ സുനിൽ ജേക്കബ് ജോൺ, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ശ്രീ ഷാ ഫൈസ് അഹമ്മദ് എന്നിവർ ചേർന്നാണ് ഔദ്യോഗികമായ ധാരണാപത്രം ഒപ്പുവെച്ച് കൈമാറിയത്. PM വികാസ് പദ്ധതിയുടെ ഭാഗമായി NIT കാലിക്കറ്റിലും കാസർഗോഡുള്ള കേരള കേന്ദ്ര സർവ്വശാലയിലുമായി ആകെ 1,500 ഉദ്യോഗാർത്ഥികൾക്കാണ് വിവിധ കോഴ്സുകളായി പരിശീലനത്തിന് അവസരമൊരുക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റിൽ 4 പ്രധാന കോഴ്സുകളായി 1,100 പേർക്കാണ് പരിശീലനം നൽകുക. പെൺകരുത്തിനും വനിതാ സംരംഭത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കേരള കേന്ദ്ര സർവ്വശാലയിൽ പ്രത്യേക കോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. രാജ്യത്തെ 16th ജനസംഖ്യ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി ഫീൽഡ് ട്രെയിനർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു. ജില്ലാ സെൻസസ് വകുപ്പും ജില്ലാ ഭരണകൂടവും ചേർന്ന് സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ

0: രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ജോയിന്റ് ഡയറക്ടർ ശൈലേന്ദ്ര അത്തായി ഉദ്ഘാടനം ചെയ്തു. 25 ഫീൽഡ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. വീടുകൾ നേരിട്ടെത്തി വിവരശേഖരം നടത്തുന്ന എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകേണ്ടവരാണ് ഫീൽഡ് ട്രെയിനർമാർ. രണ്ട് ഘട്ടങ്ങളിലാണ് സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുക. വീടുകളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻ ആദ്യഘട്ടം. ഇതിനായി ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തും. ഇതിനു മുന്നോടിയായി ജൂൺ 16 മുതൽ 30 വരെ വ്യക്തികൾക്ക് പ്രത്യേക വെബ് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് വിവരങ്ങൾ നൽകാനും അവസരം നൽകും. ഓരോ വീട്ടിലെയും അടിസ്ഥാന സാഹചര്യങ്ങൾ, ആസ്തികൾ, സൗകര്യങ്ങൾ തുടങ്ങിയ വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ശേഖരിക്കുക. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിൽ ഓരോ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം, ഓരോ വ്യക്തിയെ സാമൂഹ്യ സാമ്പത്തിക വിശദാംശങ്ങൾ ഉൾപ്പെടെ വിവരങ്ങളും ശേഖരിക്കും. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ നിർവഹിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ കൂടുതൽ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ചർച്ചകളും മാതൃകാവതരണവും നടന്നു. പ്രാദേശിക പ്രവർത്തനത്തിലൂടെ ആഗോളമാറ്റം സൃഷ്ടിക്കുക എന്ന ആശയത്തിൽ കടലുണ്ടി, കായണ്ണ, ചെങ്കോട്ടുകാവി, കൊയിലാണ്ടി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിലെ BMCകൾ വിവിധ ജൈവ വൈവിധ്യ സംരക്ഷണ മാതൃകകൾ അവതരിപ്പിച്ച് ആശയങ്ങൾ പങ്കുവച്ചു. തുടർന്ന് ചർച്ചകളും സാങ്കേതിക സെഷനുകളും നടന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ട പാലനത്തിൽ ജില്ലാതലത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ജില്ലാ ശുചിത്വ മിഷന്റെ പുരസ്കാരങ്ങൾ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വിതരണം ചെയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി കോഴിക്കോട് ബ്ലോക്കും, മികച്ച നഗരസഭയായി രാമനാട്ടുകര നഗരസഭയും, മികച്ച കോർപ്പറേഷനായി കോഴിക്കോട് കോർപ്പറേഷനും, എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ടി ഷാഹുൽ അമീദും, റീൽസ് മത്സരത്തിൽ ഒന്നാം സേടിയ ചേലൂർ ശ്രീനാരായണ ഗുരു കോളേജ് എന്നിവരുമാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത്. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ LSTD ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ, ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ഇ ടി രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തിൽ ഹരിത ചട്ട പാലനത്തിന് മികച്ച ജില്ലയ്ക്കുള്ള പുരസ്കാരം കോഴിക്കോടിനായിരുന്നു. കൂടഞ്ചി ഗ്രാമപഞ്ചായത്തിൽ ഈറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടഞ്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിബു ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ചൂട് കാരണമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം, പ്രാഥമിക ചികിത്സ, നിർജ്ജലീകരണം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലുകൾ, വയോജനങ്ങൾ, കുട്ടികൾ, ഗർഭിണികൾ, കഠിനാധ്വാന തൊഴിലാളികൾ തുടങ്ങിയ അതീവ ജാഗ്രത ആവശ്യമായ വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഹീറ്റ് ക്ലിനിക്കിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. വേനൽക്കാലത്ത് പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ, വിദഗ്ധരുടെ സേവനവും കൌൺസിലിംഗും ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീൺ റാങ്കിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും ദക്ഷിണ മേഖലയിൽ രണ്ടാം സ്ഥാനവും നേടി കോഴിക്കോട് ജില്ലയ്ക്ക് അഭിമാന നേട്ടം. ഗ്രാമീണ ശുചിത്വത്തിലും മാലിന്യ സംസ്കരണ രംഗത്തുള്ള മികവാണ് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള കുടിവെള്ള ശുചിത്വ വകുപ്പ് നൽകുന്ന അംഗീകാരത്തിന് അർഹരാക്കിയത്. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനം ഉൾപ്പെടുന്ന ദക്ഷിണ മേഖലയിലാണ് ജില്ല രണ്ടാം സ്ഥാനം സ്വന്തമാക്കിയത്. സ്വച്ഛ് സർവേഷൻ ഗ്രാമീണ സർവേയുടെ ഭാഗമായി സ്കൂളുകൾ, അംഗൻവാടികൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവയുടെ ശുചിത്വവും ശൌചാലയ സൗകര്യങ്ങളും ദേശീയ ഏജൻസികൾ നേരിട്ട് പരിശോധിച്ചിരുന്നു. കൃത്യവും സമയബന്ധിതവുമായ IMIS റിപ്പോർട്ടിംഗ് ജില്ലയുടെ പുരോഗതി ദേശീയ വിലയിരുത്തൽ പ്രതിഫലിച്ചു.
1: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 8:30 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 അക്ഷര സൌരഭം, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലീസ് തോമസ്. 6:00 FM പ്രധാന വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ NV കൃഷ്ണവാര്യരുടെ മരങ്ങളും വള്ളികളും എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം കെ ഗിരിജ വർമ്മ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പയ്യന്നൂർ ഫോക്ക്ലാൻഡ് സ്ഥാപകൻ ഡോക്ടർ വി ജയരാജൻ അതിഥിയായി പങ്കെടുക്കുന്നു. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ. പാട്ടിൽ ഈ പാട്ടിൽ, നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ കെ മനാഫിന്റെ ഫക്കീർ എന്ന കഥാസമാഹാരത്തിന്റെ വായനാനുഭവം പങ്കുവച്ച് ഡോക്ടർ കെ പത്മനാഭൻ സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. ഒൻപത് മണിക്ക് ഗാനാമൃതം, എം ജി ശ്രീകുമാർ പാടിയ ഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹലോ ആകാശവാണി. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 ചരടുകുത്തിക്കളിപ്പാട്ട്, അവതരണം ഡോക്ടർ എ കെ വേണുഗോപാലും സംഘവും. നാളെ ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി, കാർഡിയക് തൊറാസിക് സർജൻ ഡോക്ടർ ടി വി ദിനരാജുമായുള്ള അഭിമുഖം ഒന്നാം ഭാഗം. 1 മണിക്ക് സ്വീറ്റ് 70s, 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി, കുടുംബത്തിനൊരു കൂട്ട്. വൈകിട്ട് 5 മണിക്കും രാത്രി 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 ലളിത ഗാനങ്ങൾ. 5:30 ഇടുക്ക, കെ വി കൃഷ്ണമണി അവതരിപ്പിച്ചത്. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ജില്ലാ വൃത്താന്തം കോട്ടയം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീഥി മുണ്ടേരിയിലെ കെ ശൈലജയുടെ കൃഷിവിശേഷങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8 മണിക്ക് കിളിക്കൂട്ടം. ചമ്പാട് LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ദേശീയ സംഗീത പരിപാടി. 10:30 ചിത്രീകരണം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആഫ്രിക്കയിലെ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. CBSE പുനർമൂല്യ നിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. ഇതിൽ 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ പുരസ്കാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ആഫ്രിക്കയിൽ എബോള വ്യാപനം വർദ്ധിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. രോഗവ്യാപന സാഹചര്യത്തിൽ ആഫ്രിക്കൻ യൂണിയനുമായി ഏകോപിപ്പിച്ച് പ്രതിസന്ധിയെ നേരിടാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു. രോഗം വ്യാപിച്ച ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ പൌരന്മാർക്ക് നിർദ്ദേശവും നൽകി. ആഫ്രിക്കയിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്ത് നിന്നും വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയതായും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു.
1: വിദേശത്ത് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ എയർപോർട്ടുകളിലും തുറമുഖങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകൾ, കണ്ണൂർ പെരിയാരം മെഡിക്കൽ കോളേജിലൊക്കെയാണ് ഐസൊലേഷൻ വാർഡ് ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന കാര്യം, പ്രധാന റെയിൽവേ സ്റ്റേഷനിലും സംവിധാനം ഒരുക്കാൻ പറഞ്ഞു. കാരണം മറ്റ് സ്റ്റേറ്റിൽ വന്നിറങ്ങി ട്രെയിനിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ജാഗ്രത എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. അതിന്റെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഭയപ്പെടാനൊന്നുമില്ല.
0: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതത്തെയും ഉയർത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൊച്ചിയിൽ പൌരാവലി ഒരുക്കിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന സംസ്ഥാന ബജറ്റിൽ ആരോഗ്യ വിദ്യാഭ്യാസ അടിസ്ഥാന വികസന മേഖലകളിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി സൂചന നൽകി. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷയായി. പ്രശസ്ത ചലച്ചിത്ര താരം മമ്മൂട്ടി മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയ പ്രക്രിയയിൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനെ സാങ്കേതികമായി സഹായിക്കുന്നതിന് IIT മദ്രാസിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നിർദ്ദേശിച്ചു. CBSE പോസ്റ്റ് റിസൾട്ട് സർവീസസ് പോർട്ടലുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിച്ച ആശങ്കകൾ കണക്കിലെടുത്താണ് തീരുമാനം. പ്ലസ് ടു ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യ നിർണയത്തിന് വിദ്യാർത്ഥികളെ കൂടുതൽ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരികെ നൽകുമെന്ന് CBSE അറിയിച്ചു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. അതേസമയം പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കുമെന്ന് മേയർ വി വി രാജേഷ്. പാളയം മാർക്കറ്റിലെ അനധികൃത പണപ്പിരിവ് ശ്രദ്ധയിൽപ്പെട്ടതായും നടപടി സ്വീകരിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രമക്കേടുകളിൽ ആദ്യഘട്ട നടപടികൾ എടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി വി ഡി സതീശൻ നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തതായും ശ്രീ വി വി രാജേഷ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ബലി പെരുന്നാൾ പ്രമാണിച്ച് സംസ്ഥാനത്ത് 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-28 തീയതികളിലാണ് അവധി. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൂടാതെ നെഗോഷ്യബിൾ

0: ഇൻഷുറൻസ് ആക്ട് പ്രകാരം ബാങ്കുകൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-ന് പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: നാളെ വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിക്കും. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഹോമകുണ്ടത്തിൽ അഗ്നി പകരുന്നതോടെ തീർത്ഥാടകർക്ക് 18-ാം പടി കയറി ദർശനം നടത്താൻ അനുമതി ലഭിക്കും. നട തുറക്കുന്ന നാളെ പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇടവത്തിലെ അത്തം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാദിനം ആചരിക്കുന്നത്. 26-ന് പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ 5-ന് നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും.
0: സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട് വയനാട് ജില്ലകളിൽ ഒഴികെയുള്ള 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ മുംബൈ ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125-ാം പതിപ്പിന് ഇന്ന് പാരീസിൽ തുടക്കമാകും. പുരുഷ സിംഗിൾസിൽ 25-ാം ഗ്രാൻഡ്സ്ലാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇതിഹാസ താരം നൊവാക് ജോക്കോവിച്ച് കോർട്ടിലിറങ്ങുന്നത്. ഫ്രഞ്ച് താരത്തിനെതിരെയാണ് ജോക്കോവിച്ചിന്റെ മത്സരം. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കർ ഐഎഎസ് ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവ് ഇറങ്ങിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ല എന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപം നടത്തുന്നവർക്ക് പ്രതിമാസം 3 ലക്ഷം രൂപ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന ഒരു ക്വാണ്ടം AI നിക്ഷേപ പദ്ധതി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. 2026-ലെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. ആഫ്രിക്കയിൽ എബോള വ്യാപന സാഹചര്യത്തിൽ അടിയന്തര മെഡിക്കൽ സാമഗ്രികളും സുരക്ഷാ കിറ്റുകളും അയച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയെയും ജനജീവിതത്തെയും ഉയർത്തുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. CBSE പുനർമൂല്യനിർണയ പ്രക്രിയ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 206 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ചലച്ചിത്ര ഗാനങ്ങൾ.

ചിത്രയും സംഘവും ഏകലവൻ എന്ന പടത്തിൽ ഗാനമാണ് ഇപ്പോൾ പാടിയത്. ഗിരീഷ് പുത്തുഞ്ചിരിയുടെ വരികൾക്ക് രാജാമണിയുടെ സംഗീതം. അടുത്ത ഗാനം ചിത്ര പാടിയത് ചിത്രം ബാംബു ബോയ്സ്. ഗാനരചന ഗിരീഷ് പുത്തുഞ്ചേരി, സംഗീതം തേജ് മനോജ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ വയലും വീടും, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: ജീവിതത്തിലെ കണക്ക് പുസ്തകങ്ങൾക്ക് വികാരങ്ങളില്ല, വിചാരങ്ങൾ മാത്രമേയുള്ളൂ. ലാഭം, നഷ്ടം, സമ്പാദ്യം തുടങ്ങിയ വാക്കുകൾ പണത്തിന്റെ പര്യായ പദങ്ങളായി മാത്രം വിശകലനം ചെയ്യുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് നന്മ, സ്നേഹം, കാരുണ്യം എന്നിവയാണ്. അവനവന് ആദായം നൽകുന്ന പദ്ധതികളേക്കാൾ അന്യന് അനുഗ്രഹമാകുന്ന പ്രവർത്തനങ്ങളാണ് ഒരാളുടെ കർമ്മവീഥിയെ ധന്യമാക്കുന്നത്. ഓർക്കുക, ചില ലാഭങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നവർ മാത്രമാണ് സമൂഹത്തിന് വേണ്ടപ്പെട്ടവരാകുന്നത്. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പലർക്കും ആഗ്രഹമില്ലേ? ഒരാട് ഫാം, അല്ലെങ്കിൽ കന്നുകാലി ഫാം, അതുമല്ലെങ്കിൽ ഒരു കോഴി ഫാം തുടങ്ങാമെന്ന് കരുതുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മെ പൊതിയും. എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ വേണം, രജിസ്ട്രേഷൻ വേണോ, ലൈസൻസ് വേണോ എന്നുള്ള ചിന്തയൊക്കെ നമ്മെ അലട്ടാൻ

0: തുടങ്ങും. പേടിക്കണ്ട, സംശയങ്ങൾക്കെല്ലാം മറുപടിയുണ്ട്. ഇത് ശ്രദ്ധിക്കൂ. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് ഇന്ന്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഷിബു ജോർജ്.
1: നമ്മുടെ പാലുൽപാദനം ചെയ്യുന്ന പ്രസൻസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെന്റ് തരത്തിലായിരിക്കും. അപ്പൊ അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്.
2: തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കള് വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവ് ടേൺ ഓവർ ഉള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് FSSAയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പൊ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷന്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പൊ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പൊ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം FSSAയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പൊ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണനം ഒന്നുമില്ല,
1: ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആർക്കും
2: കൊടുക്കുന്നില്ല. ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു. ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പൊ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസിംഗ് യൂണിറ്റ്, ഇപ്പൊ 50 കോഴികളെ വരെ പ്രോസസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50 കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 പശുവിനെയോ അല്ലെങ്കിൽ കാളയോ ഒക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാലയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ, അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിന്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷനും എല്ലാം അവർ നടത്തുന്നുണ്ട്. എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം. നമ്മുടെ യൂണിറ്റില് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അത്
1: മാൻഡേറ്ററി ആണ്. സാർ സൂചിപ്പിച്ച് നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ FSSAയുടെ രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവര് പാക്ക് ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പൊ ആ സ്ഥിതിയിലും
2: തീർച്ചയായിട്ടും നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് FSSAയുടെ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സാർ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
3: ഹലോ സാർ, നമസ്കാരം. ഉദയകുമാർ ആലപ്പുഴ അടുത്ത് കളിക്കുന്ന പരിപാടി പങ്കെടുത്ത സാറിന് എന്റെ 1000 നമസ്കാരം.
1: നമസ്കാരം.
3: ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ 60 പൈസ വെച്ചാൽ കിട്ടുമോ? രണ്ടാമത് എങ്ങനെയാണ് അത് നിയമങ്ങൾ?
2: അപ്പൊ ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. 1, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. ഒരു തുടക്കക്കാരനായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 3 ലക്ഷം രൂപ അതിന് മുടക്ക് വരും. അപ്പൊ അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെന്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാടക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പൊ ഏകദേശം 3 ലക്ഷം രൂപ മുതൽ മുടക്കും. ഒരു 30 സെന്റ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തിൽ. അപ്പൊ ഈ ആടുവളത്തിന് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്ടിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിന്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിന്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിന്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്ട് എടുക്കാം
1: ലോൺ എടുക്കാൻ വേണ്ടി.
2: പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്ക് അത് കിട്ടത്തില്ല. വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ

0: ചെറുകിട ആടുവളർത്തൽ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ വായ്പയോടുകൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ് കൂടൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ആവർത്തന ചെലവ് റെക്കറിംഗ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിംഗ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും, ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 2,00,000 രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പൊ KCCയുടെ സഹായം തേടാം. ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പൊ നൽകുന്നുണ്ട്. അതിന് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതിനൊരു പ്രോജക്ട് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പൊ ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ സാർ. നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക, ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നത് വെച്ചാല് ഈ പാല് പ്രോസസ് ചെയ്യുന്ന ആ പ്രദേശം, അവിടെ പ്രോസസിംഗ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നമ്മളിപ്പോ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. ഗൈഡ്ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാൽ അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്.
1: സാർ, ഇപ്പം നമ്മളിപ്പോഴും നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുക. എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിന്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നത് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, മുട്ട ഉൽപ്പാദനം, മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇറച്ചിക്കോഴി വളർത്തൽ യൂണിറ്റ് 1,000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിന്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോ ഓരോ സ്ഥലത്തിന്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി, ഇപ്പൊ ചില പ്രദേശത്ത് ക്യാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പൊ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് ക്യാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പൊ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ
0: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്,
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ കുറച്ച് പദ്ധതികൾ ഉണ്ടായിരുന്നു, നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും, NLMന്റെ ഭാഗമായിട്ട് കേരളത്തില് വൻകിട പദ്ധതികൾ, അതായത് ആടുവളർത്തൽ പദ്ധതികൾ, പന്നിവളർത്തൽ, അതുപോലെ തന്നെ കോഴിവളർത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ള കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ. അതിന് 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്.
1: ക്രെഡിറ്റ് കാർഡ്
0: ആവർത്തന ചെലവുകൾ
1: മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടുണ്ടല്ലേ?
0: അതായത് കൂടുതൽ

0: ും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തൽ ആടുവളത്തലൊക്കെ വരുന്ന കർഷകന് ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കെ സി സി ഉപയോഗിക്കുന്നത്. അപ്പൊ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പൊ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിൽ അത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പൊ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം.
0: വീണ്ടും എടുത്തുകൊണ്ട് നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പൊ അതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ കർഷകൻ ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ അസവള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. സ്വകാര്യ വ്യക്തിയുടെ ഒരിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. കാരണം വെച്ചാൽ അതിന്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. കൃഷിസ്ഥലം ഒരുക്കുന്നത് തൊഴിലുറപ്പില് തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള തൊഴിലുറപ്പിന്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം, ഇപ്പൊ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപാദനം കൂടുന്നു. അപ്പൊ ഈ രീതിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, പശുവിന്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു, മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ സ്കീമില് ലാഭം എടുക്കണമെങ്കിൽ
0: ആ പഞ്ചായത്തിലുള്ള തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ചാർജ് ഓഫീസർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇപ്പൊ ഇദ്ദേഹത്തിന് ഇപ്പൊ 1 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ തീറ്റപ്പുല്ല് കൃഷി ചെയ്യണ ആവശ്യമുണ്ട്, അപ്പൊ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക, അപ്പൊ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും, അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: ഒരു 10 പശുവുള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്ര ആവും?
0: ഇപ്പൊ 10 പശുവുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്, കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിലെടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പൊ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടിവരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭം ആയതുകൊണ്ട് പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല, 10 കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടിവന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടിവരുന്നില്ല. പക്ഷെ നമ്മൾ വിലയിരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം ചെയ്ത്
0: തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. കെ സി സി ആയിട്ട് ബന്ധപ്പെട്ട്
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുൽ കൃഷി, ഡെയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപാദന ചെലവിന്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ 1 ഏക്കർ സ്ഥലത്ത് നമ്മൾ തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷകമൂലകളുള്ളത്,
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല. അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്.
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചിരുന്നു,
0: അപ്പൊ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിന്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിന്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കുമതി, കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റ് ആണ്. ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യാം. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിന്റെ പേരന്റ് സ്റ്റോക്ക്, നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരന്റ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവെപ്പുകളും എടുക്കണം, അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷനും ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒരു 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയിറ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയിറ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പൊ നല്ലതിനും ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് ഒരു 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പൊ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു, അതെ,
0: ഇതിന്റെ ആട്ടുകുട്ടികളെ നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയിറ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു സംരംഭം എന്ന് പറയുന്നത് ഒരു 2 വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ വരും. കാരണം വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്. ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താരും. കാരണം ഇതിനെ എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെയൊന്നും കഴുകേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു 1-1.5 മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യം ഉള്ളവർക്ക് അത് പറ്റുള്ളൂ. അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും. അത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്, പശു വളർത്തലും ആട് വളർത്തലും. അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ അധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറെ കോൺടാക്ടും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയ ഒരു ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഇവരെ കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം. ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കാൻ നിയമങ്ങളും ചട്ടങ്ങളും, ഈ വിഷയത്തെ അധികരിച്ച് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകിയ പരിപാടിയുടെ അവസാന ഭാഗമാണ് കേട്ടത്. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ആർ വേണുഗോപാലിന്റെ ഫോൺ നമ്പർ 9387830718. ഇനി ഒരു ഗാനം കേൾക്കാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
0: മാങ്ങാണ്ടി അപ്പം രുചികരവും ഗുണകരവുമായ ഒരു ഭക്ഷണ വിഭവമായിരുന്നു മാങ്ങാണ്ടി അപ്പം. മാമ്പഴക്കാലമാകുമ്പോഴേ മാമ്പഴം തിന്ന് വലിച്ചെറിയുന്ന മാങ്ങാണ്ടിയിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നുവെന്ന് അപ്പോൾ നാം ചിന്തിക്കാറില്ല. വെട്ടിക്കീറാൻ ആവശ്യമായ അത്ര മാങ്ങാണ്ടി ആകുമ്പോൾ അവ വെട്ടിക്കീറി പരുവപ്പെടുത്തുന്നു. മിക്കവരും കർക്കടക മാസത്തോടെയാണ് ഈ നടപടികൾ ആരംഭിക്കുന്നത്. മാങ്ങാണ്ടിയിൽ നിന്നും എടുത്ത പരിപ്പ് വൃത്തിയാക്കിയ ശേഷം നന്നായി ഉണക്കി ചണച്ചാക്കിലോ തുണിയിലോ കെട്ടി വെള്ളത്തിൽ കട്ടുകളയാൻ മുക്കിയിടും. കുറഞ്ഞത് 4 ദിവസമെങ്കിലും വെള്ളത്തിൽ മുക്കിയിടണം. പണ്ട് പാടവരമ്പിലെ മടവീണ ഒഴുക്കുള്ള വെള്ളത്തിൽ കെട്ടിയിടുമായിരുന്നു. കട്ടുപോയ ശേഷം പുഴുങ്ങി വെയിലത്തിട്ടുണക്കി സൂക്ഷിക്കും. അതിൽ നിന്നും ആവശ്യമായവയെടുത്ത് ഇടിച്ചു പൊടിച്ചോ വെള്ളത്തിൽ കുതിർത്തോ നാടൻ തവിടരിയോടൊപ്പം അരച്ചു ചേർത്ത് അപ്പമുണ്ടാക്കുമായിരുന്നു. കൂടാതെ ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ശർക്കരപ്പാനിയിൽ ഇളക്കി ചുക്കും ജീരകവും അരിപ്പൊടിയും ചേർത്ത് ശർക്കര വരട്ടിയുണ്ടാക്കി സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇടിച്ചു പൊടിച്ച് തവിടുള്ള അരിയോടൊപ്പം ചേർത്ത് മാങ്ങാണ്ടി പുട്ടും ഒരു വിശേഷ വിഭവമായിരുന്നു. അക്കാലത്തെ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള ഒരു ഉപാധി കൂടിയായിരുന്നു ഇത്. വയറുകടി, കുടൽപുണ്ണ്, മൂത്രസംബന്ധമായ അസുഖങ്ങൾ, ആമാശയ രോഗങ്ങൾ, കരൾ രോഗങ്ങൾ ഉൾപ്പെടെ പല അസുഖങ്ങൾക്കും പരിഹാരം കൂടിയായിരുന്നു ഇത്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു.

0: ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, കരിമുണ്ട ഏത് സുഗന്ധവിളയുടെ ഇനമാണ്? ഉത്തരം കുരുമുളക്.
2: വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലും വീടും airtvm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി പഠന വകുപ്പ് കല്യാശ്ശേരി പഞ്ചായത്തിനു വേണ്ടി നടപ്പിലാക്കുന്ന നെറ്റ് സീറോ കാർബൺ ഗവേഷണ പ്രൊജക്ടിലേക്ക് ഒരു പ്രൊജക്ട് അസിസ്റ്റന്റിന്റെ ഒഴിവുണ്ട്. പരിസ്ഥിതി ശാസ്ത്രത്തിലോ അല്ലെങ്കിൽ ബോട്ടണി, ഫോറസ്ട്രി, ക്ലൈമറ്റ് ചേഞ്ച് തുടങ്ങിയ വിഷയങ്ങളിലോ ഉള്ള ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ 2 രാവിലെ 10:30 പരിസ്ഥിതി പഠന വകുപ്പിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8075267088. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ടീച്ചർ സിവിൽ കൺസ്ട്രക്ഷൻസ് ആന്റ് മെയിൻ്റനൻസ് വിഷയങ്ങളിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. 60% മാർക്കോടെ എംഎ ഇംഗ്ലീഷ്, ബിഎഡ് സെറ്റ് യോഗ്യതയുള്ളവർക്ക് ഇംഗ്ലീഷ് ടീച്ചർ തസ്തികയിലേക്കും 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് സിവിൽ കൺസ്ട്രക്ഷൻസ് ആന്റ് മെയിൻ്റനൻസ് ടീച്ചർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഈ മാസം 30 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9744267674. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം പദ്ധതിയുടെ കീഴിൽ ദിവസവേതനടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം 29 രാവിലെ 11 കളക്ട്രേറ്റിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497283205. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസുകളിൽ പുതുതായി പ്രവേശനം നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കുന്നു. പ്രവേശനം നേടുന്ന സ്കൂളിൽ നിന്നും ലഭ്യമാക്കിയ സാക്ഷ്യപത്രം സഹിതം ജൂൺ 5 മുൻപ് അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0497297272. IHRD പട്ടുവം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിൽ 2026-27 വർഷം BSc കമ്പ്യൂട്ടർ സയൻസ് ഓണേഴ്സ്, BCA ഓണേഴ്സ്, BCOM കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, BCOM കോഓപ്പറേഷൻ കോഴ്സുകളിലേക്ക് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9847007177. കല്ലേശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, മാത്തമെറ്റിക്സ്, വൊക്കേഷണൽ ടീച്ചർ പ്രിന്റിംഗ് ടെക്നോളജി, ക്ലോത്തിംഗ് ആന്റ് എംബ്രോയിഡറി തസ്തികകളിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0497278354. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJPക്ക് ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോ ജയശങ്കർ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
2: Secretary and I therefore welcomed the expansion in our energy trade in recent months. Diversified supplies are at the heart of energy security for India. We devoted some time to nuclear energy cooperation as well. The passage of the Shanti Act has opened up new possibilities.
1: മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി എന്നിവരും യോഗത്തിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. എന്നാൽ മറ്റ് ചിലരിൽ നിന്നും കുറഞ്ഞ തുകയാണ് ഈടാക്കിയതെന്നും ബോർഡ് കൂട്ടിച്ചേർത്തു. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12 ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾ മുൻനിർത്തിയാണ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 100,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 22,000 രൂപയുടെ നിക്ഷേപത്തിൽ നിന്നും 3,00,000 രൂപ പ്രതിമാസ വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റേതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി രതൻ യു കേൽക്കർ ചുമതലയേറ്റു. സംസ്ഥാനത്ത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച് ഉത്തരവിറങ്ങിയിരുന്നു. വിവിധ ജില്ലകളുടെയും വകുപ്പുകളുടെയും ചുമതല വഹിച്ച ഉദ്യോഗസ്ഥർക്കും മാറ്റമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
4: ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലുള്ള ഇന്ത്യൻ പൌരന്മാർ ആരോഗ്യ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. മേഖലയിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച് ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ നിയന്ത്രിക്കണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ആഫ്രിക്കയിൽ തുടർച്ചയായി വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് മരുന്നുകളുടെയും ആരോഗ്യ സംരക്ഷണ കിറ്റുകളുടെയും ആദ്യ ഗഡു അയച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വിദേശത്തുനിന്ന് വരുന്ന യാത്രക്കാരെ നിരീക്ഷിക്കാൻ വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, വിദർഭ

0: പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ അടുത്ത 5 ദിവസം ഉഷ്ണതരംഗമുണ്ടാകുമെന്നാണ് പ്രവചനം. ആൻഡമാൻ നിക്കോബാർ, അരുണാചൽ പ്രദേശ്, മാഹി, ലക്ഷദ്വീപ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന്റെ 125 പതിപ്പിന് പാരീസിൽ തുടക്കമായി. ഇതിഹാസ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ച് 25 ഗ്രാൻഡ്സ്ലാം കിരീടമെന്ന റെക്കോർഡ് നേട്ടം ലക്ഷ്യമിട്ടാണ് മത്സരിക്കുന്നത്. പുരുഷ ഡബിൾസിൽ ഇന്ത്യൻ താരങ്ങളും മത്സരിക്കുന്നുണ്ട്. യുകി ഭാംബ്രി ന്യൂസിലന്റിന്റെ മൈക്കൽ വീനസിനൊപ്പവും എൻ ശ്രീറാം ബാലാജി ബ്രസീലിന്റെ മാർസെലോ ഡെമോ ലൈനറിനൊപ്പവും കളത്തിലിറങ്ങും. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. ബലിപ്പെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. 27-നാണ് നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നത്. മാസപ്പിറവി പ്രകാരം 28-നാണ് കേരളത്തിൽ ബലിപ്പെരുന്നാൾ ആഘോഷം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ക്വറ്റയിൽ റെയിൽവേ പാതയിൽ ഇന്നുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് ഏറ്റെടുത്തു. ട്രെയിനിൽ യാത്ര ചെയ്ത പാകിസ്ഥാൻ സൈനികരെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവർ അവകാശപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയ പ്രക്രിയയുടെ തടസ്സം നീക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ആഫ്രിക്കയിൽ എബോള പടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. വൈദ്യസഹായ കിറ്റുകൾ അയച്ച് ഇന്ത്യ. പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിൽ BJP ജയം. ദേവാംശു പാണ്ഡെയുടെ ജയം 100,000-ൽപ്പരം വോട്ടിന്. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിന് പാരീസിൽ തുടക്കമായി. ഐപിഎൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കുപോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്, ഓർമ്മയിൽ ഒരു ഗാനം.

0: ഹലോ, ആരാണ്?
1: ഞാൻ മിജു ആണ്. മിജു സതീഷ്.
0: മിജു സതീഷ്. സ്ഥലം
1: പയ്യന്നൂർ.
0: സ്ഥലം പയ്യന്നൂര്. അതായത് നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഗാനങ്ങളെ കുറിച്ചും ആ ഓർമ്മകള് പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് ഉള്ളത്, ഓർമ്മയിൽ ഒരു ഗാനം. അപ്പൊ അതില് പങ്കുവെക്കുന്ന ആ ഒരു പാട്ടും അതിനെ കണക്ട് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സംഭവമോ അനുഭവമോ.
1: എന്റെ ഓർമ്മകളൊക്കെ ആകാശവാണിയിലുണ്ട്. ആദ്യമായിട്ട് ഞാൻ അത്യാവശ്യം പാടുമായിരുന്നു. അപ്പം പിന്നെ എന്നെ എന്റെ മാഷ് ബിഹൈ കിട്ടി. ലൈറ്റ് മ്യൂസിക്കിന്റെ ബിഹൈ അല്ല, ബിഗ്രേഡ്. ആദ്യം ബിഗ്രേഡ് കിട്ടിട്ടാണ് നമ്മൾ കേറുന്നത്. ഞാനവിടെ സ്റ്റുഡിയോയില് നമ്മളെ വെയിറ്റിംഗ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ.
0: കണ്ണൂർ ആകാശവാണിയിലാണോ?
1: അല്ലല്ല, ഞാൻ കാലിക്കറ്റ്, കോഴിക്കോട് ആകാശവാണിയിലായിരുന്നേ. ചെറിയ

0: അതുപോലെ ഞാനിങ്ങനെ പ്ലസ് ടുവിൽ പഠിച്ച സമയത്താ ഞാൻ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം ഹരിപ്പാട് കെ പി എം പിള്ള സാറാണ് മ്യൂസിക് ഡയറക്ടർ എന്നൊക്കെ. അപ്പൊ നമ്മളെ മൈൻഡിൽ ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ വരുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഈ റേഡിയോ സ്റ്റേഷനിൽ എപ്പോഴും റേഡിയോ വെച്ചുകൊണ്ടിരിക്കുമല്ലോ ചെറിയൊരു. അപ്പൊ ആ ഒരു പാട്ട് ഞാൻ ആ പാട്ട് കേൾക്കുമ്പോ ഇപ്പോഴായാലും എനിക്ക് ആ ആദ്യമായിട്ട് ആ റേഡിയോ സ്റ്റേഷനിലെ സ്റ്റുഡിയോയില് ഉള്ള ഓർമ്മകളാണ്
1: എനിക്ക്
0: ഭയങ്കര ആ ഒരു ഒരു ഇതുണ്ടല്ലോ, ഒരു ഷീറ്റ് വിരിച്ചിട്ട് റേഡിയോ സ്റ്റേഷനിലെ മറ്റേ ഡിസൈനുള്ള മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്ന ടൈപ്പ് അവിടെ ഇരുന്നിട്ട് പാട്ട് പഠിച്ചതും അതൊക്കെയാണ് എന്റെ മനസ്സിലൂടെ വരിക. കാരണം അത് ഭയങ്കര ഒരു മെമ്മറി, ഇപ്പഴും എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്കത് ഭയങ്കര ഒരു ഓർമ്മയാണ് ആ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും എനിക്ക് റേഡിയോ
1: സ്റ്റേഷൻ ഓർമ്മ.

0: പാട്ട്.
1: അതും ഈ ഒരു ലൈറ്റ് മ്യൂസിക് പഠിക്കാൻ, അതായത് ഓഡീഷൻ്റെ ആയിട്ട് അവിടെ പോകുമ്പോഴുള്ള ആ ഒരു സിറ്റുവേഷനും ഈ പാട്ടും തമ്മിൽ എന്താ ബന്ധം?
0: അതെന്ന് വെച്ചാൽ എനിക്ക് അപ്പം ആ സമയത്ത് എന്റെ ഒരു സ്വപ്നമായിരുന്നു ആകാശവാണി, കാരണം ഞാൻ കുഞ്ഞുനാളിൽ എന്റെ അച്ഛൻ മാഷായിരുന്നു. അപ്പൊ പല സ്ഥലത്ത് ഇങ്ങനെ ടൂറിന് കൊണ്ടുപോകുമ്പം അച്ഛൻ ഇങ്ങനെ ഇതാണ് ആകാശവാണി. എന്ന് വെച്ചാൽ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് എപ്പോഴും റേഡിയോ ന്യൂസ്, റേഡിയോ സംസ്കൃതം, നമ്മള് ടൈം പോലും അഡ്ജസ്റ്റ് ചെയ്യുന്ന റേഡിയോ വെച്ചിട്ടാണ്. അപ്പൊ ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോ ആ ഇതാണ് സംസ്കൃതം, ഇത് എന്റെ ബസ്സിൽ പഠിച്ചു വരും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ആ മെമ്മറി ഭയങ്കര കണക്റ്റഡ് ആണ്. അപ്പൊ അച്ഛൻ ഇതാണ് ആകാശവാണി എന്ന് പറയുമ്പോ നമുക്ക് ആ വാർത്തകൾ വായിക്കുന്നത് പ്രതാപൻ, അങ്ങനെ ആ ഒരു സൗണ്ടും, പിന്നെ പ്രത്യേകിച്ച് കനകാംബര സാറ്, ചില എനിക്ക് ഒരിക്കലും ആ സാറിനെ ഞാൻ നേരിട്ട് കാണുന്നത് അന്നാണ്. സൗണ്ടിലൂടെ മാത്രം കേട്ട ഒരു മനുഷ്യനാണ്, നമ്മളെ മനസ്സിൽ അത്രയും പതിഞ്ഞ, ഹൃദയത്തിൽ പതിഞ്ഞാന്ന് വേണേ പറയാം. അപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എന്റെ അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോയ ഒന്ന് രണ്ടു വശം എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ, അന്നൊന്നും ഉള്ളിലേക്ക് റേഡിയേഷൻ്റെ ഉള്ളിൽ നിന്നും ഇപ്പോഴും അങ്ങനെ തന്നെയാ തോന്നുന്നു, ആരെയും അങ്ങനെ കേട്ടില്ലല്ലോ. അപ്പൊ വലുതാകുമ്പം മോള് പാടാൻ വാന്ന് മാത്രം സാറ് ഇങ്ങനെ, അന്നും ഹരിപ്പാട് കെ പി എൻ പിള്ള സാറെയാണ് ഞാൻ കണ്ടത്. ആ ഇങ്ങനെ റേഡിയേഷനിൽ പോകുമ്പോ സാറിനെ കണ്ടു. അപ്പൊ എനിക്ക് ജില്ലയില് പിന്നെ ചെറിയ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ഫസ്റ്റ് ജില്ലയിൽ. അപ്പൊ ആ സമയത്ത് ജഡ്ജായിട്ട് വന്നത് സാറായിരുന്നു. സാറിന്റെ പാട്ട് ഹരിചന്ദന കുറി അഴകി അത് പാടിയിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഈ സാറാണ് ആ സാറ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോ മോള് വലുതായിട്ട് റേഡിയോ സ്റ്റേഷനിൽ പാടാൻ വാന്ന് പറയുകയും ചെയ്തു. ആദ്യത്തെ റെക്കോർഡിങ് സാറിന്റെ തരുന്നു. ഇതൊരു കോയിൻസിഡൻഷ്യലായിട്ട് നമ്മൾ ഒട്ടും പ്ലാൻ ചെയ്ത നടന്നൊരു കാര്യമാണ്, സാറിന്റെ പാട്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞാൻ ഇരിക്കുമ്പോ ഞാൻ ആ കേട്ട പാട്ടാ അത്. പിന്നെ എന്നെ വേറെ സ്റ്റുഡിയോയില് വിളിച്ചു.
1: അവിടെ അപ്പൊ ആ റേഡിയോയില് പാടിക്കൊണ്ടിരുന്ന പാട്ട് ഇതായിരുന്നു അല്ലേ?
0: അന്നേരം ആ റേഡിയോ ഞാൻ ആ പാർലറിൽ ഇങ്ങനെ ഇരിക്കുമ്പം അത് ഇങ്ങനെ വന്ന സിനിമ പാട്ട് ഇതായിരുന്നു. അപ്പൊ എന്താ അറിയില്ല, അത് ആ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോഴും എനിക്ക് ആ റേഡിയോ സ്റ്റേഷനിൽ ആദ്യമായിട്ട് ഞാൻ കയറി ചെല്ലുന്നതും പിള്ള സാറിന്റെ പാട്ടാണെന്ന് പറയുന്നതും അങ്ങനെ റേഡിയോ സ്റ്റേഷനായിട്ട് കണക്ട് ചെയ്ത ഓർമ്മകളാണ് അത്. ഞാൻ പാടിയത് ഇപ്പൊ ശരിയാണോന്നൊന്നും അറിയില്ല, കാരണം ഞാൻ ആ ഫിലിം സോങ് അധികം പഠിക്കാൻ വന്നിട്ടില്ല. പക്ഷെ ആ പാട്ട് എപ്പൊ കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും മുഴുവൻ പഠിച്ചു പാടണം.
1: എന്താ പറയാ, നന്നായിട്ട് പാടി.
0: മനസ്സിൽ പതിഞ്ഞൊരു ഗാനമാണത്. എപ്പോഴും കേൾക്കുമ്പോ എനിക്ക് എന്റെ അച്ഛനും, അച്ഛൻ ഇപ്പോഴും റേഡിയോന്റെ ആളാണ്.

0: ഹലോ
1: ഹലോ
0: പേര് പറഞ്ഞേ.
1: ബാലൻ കുടുംബൂര്.
0: കുടുംബൂര്. ഇത് എവിടെയായിട്ടാ വരാ?
1: കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്ക് കല്ലാർ പഞ്ചായത്തിൽ.
0: ഇതെല്ലാം
1: കേട്ടിട്ടുണ്ട്. മഴയും മറ്റുള്ള ഇതാണ്.
0: അവിടെ താമസിക്കുമ്പോ എന്താ തോന്നുന്ന? എപ്പോഴും ഇവിടെ തന്നെ നിക്കണം എന്നാണോ?
1: അവിടെ തന്നെ.
0: ശരി,
1: തോന്നുന്നു ബന്ധപ്പെടുമ്പോ.
0: അതെ അതെ, നല്ല അധികം മലിനമാകാത്ത പ്രകൃതിയും ആ ഒരു പ്രകൃതിയുടെ ഭംഗിയും അല്ലേ?
1: പ്രകൃതിയുടെ ഭംഗി,
0: എല്ലാ സൗകര്യമുണ്ട്.
1: ഗ്രാമമായാലും പണ്ടത്തെ അതേ രീതിയിൽ തന്നെ.
0: വലിയൊരു മാറ്റമൊന്നും ഇപ്പോഴും ഇല്ല അല്ലേ? ഇത്രയേറെ കാലം കഴിഞ്ഞിട്ട്
1: മാറ്റം വന്നിട്ടില്ല.
0: ഓർമ്മയിലെ പാട്ട് ഏതാണ് ആ പാട്ട്?
1: എന്റെ അമ്മ മരിക്കുമ്പോ, എന്റെ ഞാൻ കുഞ്ഞിരിക്കും പോലും എന്റെ അമ്മയുടെ മുഖം എനിക്ക് ഓർമ്മയില്ല, ശരിക്കും ഓർമ്മയില്ല. പക്ഷെ ഒരു ഗാനം കേൾക്കുമ്പോ എന്റെ അമ്മയുടെ മനസ്സ്, എന്റെ അമ്മേനെ എനിക്ക് ഓർമ്മയിരുന്നത്.
0: അങ്ങനെ എത്ര വയസ്സായിരുന്നു അമ്മ മരിക്കുന്നത്?
1: അമ്മയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗാനം,
0: ആ ഒരു പാട്ട്. അപ്പോ എത്ര വയസ്സുണ്ടാവും അമ്മ മരിക്കുന്ന സമയത്ത്?
1: ഞാൻ കുഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയില്ല.
0: അപ്പൊ വളരെ കുഞ്ഞിലെ അമ്മ നഷ്ടപ്പെട്ടു പോയി, മുഖ ഓർമ്മയില്ല. പിന്നെ അന്നത്തെ കാലത്തൊന്നും ഇതുപോലെ നമ്മൾ അപ്പം ഫോട്ടോ എടുത്ത് വെക്കുന്നതും

അങ്ങനെ തെളിവൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോ മനസ്സിലൊരു രൂപം ഉണ്ടാവും അല്ലേ അമ്മയുടെ, ആ ഒരു രൂപമാണ് ഈ പാട്ടിലേക്കും. അല്ല നമ്മള് ചിലരൊക്കെ സ്വപ്നം കാണുമല്ലോ, അപ്പൊ നമ്മള് എങ്ങനെയാണെന്ന് വെച്ചിട്ടൊന്നുമല്ല, പക്ഷെ നമ്മളെ മനസ്സിലതൊരു ഒരു രൂപമായി

0: ഹലോ, ആരാണ്?
1: ഞാൻ ശൈലജ പാണപ്പുഴ.
0: ശൈലജ പാണപ്പുഴ, എന്താ ജോലി?
1: ടൈലറിംഗ് ആണ്. കടയുണ്ട്, ഷോപ്പുണ്ട്.
0: ടൈലറിംഗ് ആണ്.
1: ടൈലറിംഗ് ഷോപ്പ്.
0: എന്താണ് ഓർമ്മകൾ ഇപ്പൊ വരുന്നത്?
1: ഓർമ്മകൾ പറഞ്ഞാല് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ട പാട്ട് അത് കഴിക്കാൻ വേണ്ടിട്ടാണ്. തീരപ്പൊന്മാനെ എന്ന് പറഞ്ഞ പാട്ടാണ്.
0: നെല്ലില്ലേ? അപ്പൊ അച്ഛന് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്, അച്ഛന്റെ ഓർമ്മകൾ ഉണരുന്ന ഒരു പാട്ട്.
1: അച്ഛന് കാർപ്പന്ററി വർക്കാണ്. പിന്നെ ഞാൻ ചെറുതില്ലാരം തന്നെ അച്ഛൻ വെച്ചു. എനിക്കൊരു 3 വയസ്സ് 4 വയസ്സ് അത്ര ഉണ്ടായിരുന്നല്ലോ.
0: അപ്പൊ അത്ര കുഞ്ഞായിരിക്കുമ്പോഴുള്ള അച്ഛന്റെ രൂപോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയുണ്ടാവില്ലല്ലോ.
1: ഓർമ്മയാണ്.

0: ഞാൻ ഈരപ്പിമാനേവിന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, എപ്പോ പാടിക്കൊണ്ടിരിക്കും.
1: അച്ഛന് അന്നേരം ആ പാട്ട് കേൾക്കുമ്പോ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു പോകും അല്ലേ.

ദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ. കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281 311 344.

ചന്ദ്രനെന്ന ഇരുണാവിലാണ്. ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് ഗുരുവായൂരപ്പൻ എന്ന സിനിമയിൽ ഗുരുവായൂരപ്പൻ്റെ തിരുവാമൃതത്തിന് ഉരുളി നിറച്ചും പാൽച്ചോറ് എന്ന ഒരു ഗാനമാണ് ആവശ്യപ്പെടുന്നത്. ഈ ഗാനം ആവശ്യപ്പെടുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ്. അവൾ ഈ പാട്ട് എല്ലാ സമയവും പാടിക്കൊണ്ടിരിക്കുന്നതാണ്. അവൾക്ക് സന്തോഷം വരുമ്പോഴും എല്ലാം. അപ്പോൾ അവൾ മരിച്ചതുകൊണ്ടും അവളുടെ ഓർമ്മയ്ക്കായി ഈ പാട്ട് ഞാൻ

0: ആരാണ്?
1: തോട്ടിച്ചാല്,
0: പ്രോപ്പർ സ്ഥലം. ഏത് ഗാനമാണ് ഓർമ്മയിലെ ഒരു ഗാനമായി ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ത്രിവേണി എന്ന സിനിമയിലെ സംഗമം ഒരു പാട്ട്.
0: സംഗമം, സംഗമം, ത്രിവേണി സംഗമം. ഇത്രയധികം ഓർത്തിരിക്കാൻ എന്താ കാര്യം ഈ പാട്ട്?
1: അത് ഓർത്തിരിക്കാന്ന് വെച്ചാല് ഞാനാണ് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്തല്ല, എന്റെ അച്ഛൻ ഒരു സ്കൂൾ മാഷാണ്. അച്ഛനെ അതായത് രണ്ടു മൂന്ന് മക്കളെല്ലാം കല്യാണം കഴിച്ചു. ഞങ്ങൾ പിന്നെ ഞാൻ പഠിക്കുന്ന പറഞ്ഞാല് അമ്മ ചെറുപ്പത്തിലേ മരിച്ചു. അപ്പൊ അച്ഛൻ വേറെ കല്യാണം ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ

നോക്കും. അച്ഛനെ സ്കൂൾ മാഷെയ്ത് കൊണ്ട് പൈസ ഉണ്ട്, അച്ഛനെല്ലാം ചെയ്യണം. അപ്പോ നമ്മൾക്ക് അരുള്ളൂർ ഒരു ലീന ടാക്സി തറയിലിരുന്നിട്ടാ ഞങ്ങൾ സിനിമ കാണുക. എടക്കടേ അച്ഛൻ എന്തെങ്കിലും തീരും, പക്ഷെ ഞങ്ങൾ വാസ്പൈനെ കുറച്ചല്ലേ വേണ്ടു, 5 രൂപ ഉണ്ടായാല് തറയിലിരിക്കാം. അപ്പൊ തറയിലിരുന്നിട്ട് സിനിമ കാണും. ത്രിവേണി സിനിമ 2 ആഴ്ച ഓടിയാണ്. 2 ആഴ്ച ഓടുമ്പോ അയില സംഗമം സംഗമെന്നില്ലേ നസീർ ആ പാട്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. പിറ്റത്തെ ആഴ്ച ഞാൻ അതിലേ കൂടെ എന്തെങ്കിലും സാരി റേഷനം വാങ്ങാൻ പോകുമ്പോ ആ പാട്ട് കേൾക്കും. അപ്പൊ ഞാനത് ശ്രദ്ധിച്ചോണ്ട് വീടുന്ന് കേട്ടാലും അതൊരു തന്നെയാണ്. അപ്പൊ എന്റെ തറയിലിരിക്കാൻ വേണ്ടി പൈസ തന്നാല് പിന്നെയും പിന്നെയും ഞാനിത് പിന്നെയും ചോദിക്കും. ഞാൻ അച്ഛനോട് 2 ആഴ്ച കഴിഞ്ഞിട്ടാ വച്ചാ ഒരു 10 രൂപ അച്ഛനും എന്റെ അടുക്ക് ഇല്ല മോളെ പൈസ അരി പണിക്കണ്ടേ അങ്ങനെ ഇങ്ങനെയെന്നല്ല പറയും. അപ്പൊ പിന്നെയും അച്ഛൻ ആരെങ്കിലും നീ അവരെ കൂടെ പോയിക്കോ. അപ്പൊ എന്റെ ഏച്ചി വന്നാലും ഞാൻ ഏച്ചിയോട് മണിക്കൂർ പോയി അച്ഛനും കല്യാണം കഴിച്ച് പോയതാണ്. അങ്ങനെ രണ്ടാമതും പോവും. അപ്പോഴൊക്കെ ആ സിനിമ കഴിഞ്ഞു. സിനിമ കട്ടകിൽ നിന്ന് ആദ്യം ഒരു പാട്ട് വെക്കൂലേ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ, അപ്പൊ അതിലും പാടി ഇതേ പാട്ട്. പിന്നെ എനിക്കിങ്ങനെ സന്തോഷം കൊണ്ട് നിൽക്കാനൊന്നുമില്ല. പാട്ട് നിനക്ക് എന്തിലിഷ്ടാന്നറിയ ഞാനെന്താ അങ്ങനെ അടുക്കളേ പഠിക്കോണ്ട്

0: ഹലോ, ആരാണ്?
1: ആമ്പലാട്
0: ശ്രീമതി. ഒരിക്കലും മറക്കാത്ത ഒരുപാട് പാട്ടുകളുണ്ട്, ഉണ്ടാവും അല്ലെ? അപ്പൊ അതിലെ ഏതെങ്കിലും ഒരു ഗാനം എന്തുകൊണ്ട് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാകുന്നു?
1: സാധാരണ സിനിമയിലെ
0: അവര് ഏകദേശം കല്യാണം വീട്ടുകാരെല്ലാം കൂടെ തീരുമാനിച്ചു വെച്ചേക്കുവായിരുന്നു. അങ്ങനെയാണ് അവരൊരു ട്രെയിനിൽ കണ്ടുമുട്ടുന്നത്. അന്നേരം പാടുന്ന പാട്ടാണ് ഈ ഉത്തരായനക്കിളി പാടി.
1: ട്രെയിനിൽ പോകുമ്പോ അതില് ഒരു ചതി പറ്റി, അപ്പൊ അതില് ഡെവലപ്ഡ് ആയിട്ട് ശാരദ ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ് തോന്നുന്നത്. ആരാണ് ശാരദന്റെ കുട്ടി. അപ്പൊ എനിക്ക് ഇപ്പൊ അത് ഓർമ്മ വരാൻ കാരണം എന്റെ ഒരു ദൂരപ്പെട്ട ഒരു ബന്ധുവാണ്. എന്റെ മകള് കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പൊ അതൊരു കുട്ടിയായിട്ട് എന്നെ രോഗിയായി പറഞ്ഞ് പഠിപ്പെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലും എന്നെ ഗൾഫിൽ പോയി ജോലി ആക്കും. ജോലി കഴിഞ്ഞിട്ട് അതൊന്നും എന്നെ വിളിച്ചു, ഞാൻ വേറെ കല്യാണം വന്ന പോറ് ഞാൻ ചെയ്യുന്നെല്ലാം പറഞ്ഞിട്ട് പോയതാണ്. പോയി രണ്ടു വർഷമെല്ലാം കഴിഞ്ഞു. പിന്നെ അതെ വേറെ ഇപ്പൊന്നായിട്ട് ലോബിയായി എന്റെ കഴിഞ്ഞു. അപ്പൊ അത് അറിഞ്ഞ ഉടനെ അത് എന്നെ അറിയിച്ചു അവളെ അമ്മ. അത് അറിഞ്ഞ ഉടനെ എനിക്ക് മുന്നേ ഈ താരാന്ന്
0: ഓർമ്മ വന്നുപോയി.
1: അപ്പൊ അതുകൊണ്ട് എനിക്ക് പാട്ടൊന്നും കേൾക്കാൻ.
0: അങ്ങനെ അങ്ങനെ ഇത് നിങ്ങളുടെ അടുത്ത ബന്ധുവാണ് ഈ പെൺകുട്ടി?
1: അങ്ങനെ അറിഞ്ഞോണ്ട്
0: പറഞ്ഞപ്പോ
1: വിരുന്നിന് പോയ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. എനക്ക് മനസ്സിൽ പെട്ടെന്ന് ഇതാണ്
0: ഓർമ്മ വന്നത്.

0: ഹലോ,
1: പങ്കജാക്ഷി.
0: ആ പേര് പങ്കജാക്ഷി. ആ സ്ഥലമോ?
1: സ്ഥലം കാനായി.
0: ഈ പ്രോഗ്രാമില് ഓർമ്മയിൽ ഒരു ഗാനം, ഹൃദയരാഗം എൻ പ്രിയ ഗാനം, ഇതില് പങ്കുവെക്കുന്ന പാട്ടും ഓർമ്മയും. കുഞ്ഞാറ്റ് കിളി പോവില്ല അങ്ങനെയാണ്.
1: അതെ, എന്റെ അമ്മയുടെ ഓർമ്മയിലുള്ള ഒരു ഗാനാണ്.
0: അങ്ങനെ, അതായത് ഈ പാട്ട് അമ്മയുടെ ഓർമ്മകൾ ഉണർത്തുന്നു അല്ലേ? ഇല്ല, അമ്മ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും അല്ലെ? എത്ര വർഷമായി അമ്മ പോയിട്ട്?
1: അമ്മ പോയിട്ട് 23 വർഷമായി.
0: അപ്പൊ ഇത്രയും
1: നാട്ടിപ്പാട്ടൊക്കെ പാടുമായിരുന്നു.

അടുത്തതായി ഒരു സന്ദേശം. സന്ദേശം വായിക്കാം. ഹൈസ്കൂളിൽ എന്റെ കൂടെ പഠിച്ച സഹപാഠിയെ വീണ്ടും കണ്ടുമുട്ടാൻ കഴിഞ്ഞു, പക്ഷേ പിന്നീട് കാണാൻ കഴിഞ്ഞില്ല. മാത്രമല്ല ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി മറഞ്ഞു. സഹപാഠിയുടെ മുന്നിൽ ഓർമ്മപ്പൂക്കൾ സമർപ്പിച്ചുകൊണ്ട് അപ്പു എന്ന സിനിമയിലെ കൂത്തമ്പലത്തിൽ വെച്ചോ കുറുമൊഴിക്കുന്നിൽ വെച്ചോ എന്ന ഗാനം കേൾപ്പിക്കണം. സന്ദേശം അയച്ചത് കൊയിലാണ്ടി മുച്ചുകുന്നിൽ നിന്ന് രാമകൃഷ്ണൻ നമ്പീശൻ.

0: ഹലോ.
1: ഹലോ.
0: ആ പേര് പറയൂ.
1: സുരേന്ദ്രൻ, മാങ്ങാട്, കല്യാശ്ശേരി.
0: ആ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇപ്പം ജോലിയൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഒരു ആദ്യം പിഗ്നിയാണ് ബാങ്കില്.
0: ബാങ്കില്?
1: അപ്പോ ഇപ്പൊ ഒന്നുമില്ല. നമ്മുടെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്.
0: അച്ഛൻ എക്സ് മിലിറ്ററി? ശരി.
1: ഇപ്പൊ അച്ഛനുമില്ല, അമ്മയുമില്ല. ഇപ്പം
0: ഇപ്പൊ ഇല്ല.
1: ആ മരിച്ചു. അപ്പൊ അച്ഛന്റെ ഒരു മോഹം മിലിറ്ററി ചേർത്തതാണല്ല.
0: മിലിറ്ററി ചേരണമെന്ന്? ആ
1: അവരെ മോഹം അങ്ങനെ. ഞാൻ ഏകദേശം ചേർന്നു നീലഗിരി വെല്ലിങ്ടൺ. നെഞ്ചളവ് കുറഞ്ഞിട്ട് ഇങ്ങോട്ട് മടിച്ചിടക്കും. പിന്നെ ചെയ്യുമ്പോൾ വിളിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ അത് അതിനെ കാത്തുനിന്ന് പിന്നെ അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു സ്റ്റോണിന്റെ പ്രശ്നം വന്നു എനിക്ക്. അപ്പൊ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നെ ജോലി കിട്ടിയിട്ടില്ല. പിന്നെ ലെറ്റർ അതിന് ശേഷം വെക്കുന്നു. ഈ ഓപ്പറേഷൻ ചെയ്ത് കിടന്ന ലെറ്റർ വരുന്നു. ഒരു നിരാശയായി അച്ഛനും നമുക്കെല്ലാം ഈ വീട്ടുകാർക്കെല്ലാം തന്നെ ഒരു ഫിറ്റായതാ പോലെയാണ് അന്നേരം.
0: അപ്പൊ
1: പിന്നെ അങ്ങനെ ഈ അനിയനും അങ്ങനെ എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളിലായി. പിന്നെ ഓരോ രോഗം വന്നിട്ട് ഓരോ വീട്ടുകാർക്കെല്ലാം അങ്ങനെ അച്ഛനും അമ്മയും മരിച്ച് അനിയനും ഇല്ലാണ്ട് ഓൻ ബി എ ഇതിനെ പഠിച്ചതാണ്. ഓനൊരു മാനസിക പ്രശ്നമായിട്ട് അതും മാറിയിട്ടൊന്നുമില്ല. കുടുംബത്തിന്റെ ഒരു തകർച്ച. മോഹൻലാലിന്റെ പറഞ്ഞാൽ കിരീടവും ചെങ്കോലും രണ്ട് സിനിമയാമല്ല.
0: അപ്പൊ
1: അതിന്റെ അകത്ത് എല്ലാം ചിത്ര ആയിപ്പോയി അവരെ. മോഹൻലാലിന്റെ കുടുംബം എങ്ങനെയാണ് അതുപോലെ അല്ലപ്പ. എന്നാലും
0: അതെ, നമ്മള് ചില സിനിമകളും പാട്ടുകളും ഒക്കെ കാണുമ്പോൾ നമ്മള് ജീവിത സാഹചര്യത്തിന് തട്ടിച്ചു നോക്കും പല സിനിമകളിലും. അപ്പൊ ഈ കിരീടത്തിന്റെ അകത്ത് ഇതേപോലെ അച്ഛൻ ആഗ്രഹിച്ച പോലെയൊന്നും ആവാതെ പോയൊരു മകൻ, പിന്നെ അത് വേറൊരു നമ്മൾ അതുവരെ ഇല്ലാത്ത പല സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നതും അവരുടെ ഒന്നും പ്രതീക്ഷയ്ക്ക് എത്താൻ പറ്റാത്തതും ആ കുടുംബം മൊത്തം ഒരു ദുരന്തത്തിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു കഥയാണല്ലോ. അപ്പം അതുപോലെ അങ്ങനെ അല്ലെങ്കിലും അതിനെ സമാനമായിട്ടുള്ളത് അതെ അങ്ങനെ അങ്ങനെ. അപ്പൊ ഇതില് ഓർമ്മയിലെ ഗാനത്തിലെ ഏത് പാട്ടാണ് നമ്മള് കൊടുക്കേണ്ടത്? മധുരം ജീവാമൃത ബിന്ദു.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശിവ പുഷ്പരാജൻ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം ഞാൻ ഗന്ധർവൻ. കൈതപ്രത്തിന്റെ രചന ജോൺസണിന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിലാണ് പുരസ്കാരം നൽകുക. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. ജനങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യ അമേരിക്ക സൌഹൃദത്തിന്റെ കാതലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചകൾക്കുശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമാണുള്ളതെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റന്നാൾ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായാണ് 4 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഇന്ത്യയിലെത്തിയത്. ശ്രീ ജയശങ്കർ, മാർക്കോ റൂബിയോ എന്നിവർക്ക് പുറമെ ഓസ്ട്രേലിയ, ജപ്പാൻ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. CBSE പരീക്ഷാ പോർട്ടലിലെ തകരാർ പരിഹരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. പോർട്ടൽ പ്രതിസന്ധി പരിഹരിക്കാൻ മദ്രാസ്, കാൺപൂർ IITകളിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘത്തെ നിയോഗിക്കാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEക്ക് നിർദ്ദേശം നൽകിയത്. CBSE 12-ാം ക്ലാസ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ പുനർമൂല്യനിർണയവുമായി ബന്ധപ്പെട്ട് പോർട്ടൽ സേവനത്തിൽ തടസ്സം നേരിട്ടിരുന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE വ്യക്തമാക്കി. അപേക്ഷിച്ച എല്ലാവർക്കും ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. കേരളത്തിൽ 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പശ്ചിമബംഗാളിൽ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലേക്ക് നടന്ന റീപോളിംഗിൽ BJPക്ക് ജയം. BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. വലിയ തോതിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തെ തുടർന്ന് ഈ മാസം 21 ഫാൽത്ത മണ്ഡലത്തിൽ റീപോളിംഗ് നടക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ

0: പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പരിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയും ജനജീവിതവും മെച്ചപ്പെടുത്തുന്ന സ്വപ്നതുല്യമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൊച്ചി പൌരാവലിയുടെ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം മണ്ഡലമായ പറവൂരിലും മുഖ്യമന്ത്രിക്ക് സ്വീകരണമൊരുക്കി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടരുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ അറിയിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകൾ ഒഴികെയുള്ള 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകി. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബലിപെരുന്നാൾ പ്രമാണിച്ച് കേരളത്തിൽ 2 ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചു. ഈ മാസം 27-നും 28-നുമാണ് അവധി. സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾ ഉൾപ്പെടെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. സാങ്കേതിക കാരണങ്ങളാൽ നാളെയും മറ്റന്നാളും നോർക്ക റൂട്ട്സിന്റെ കോഴിക്കോട് സർട്ടിഫിക്കറ്റ് ഓതന്റിക്കേഷൻ സെന്ററിൽ അറ്റസ്റ്റേഷൻ സേവനം ഉണ്ടായിരിക്കില്ലെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിൽ കടന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. മൊഗ്രാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ LPST, UP അറബിക്, ഹൈസ്കൂൾ അറബിക്, ഹൈസ്കൂൾ ഗണിതം, ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസ്, ഹൈസ്കൂൾ സോഷ്യൽ സയൻസ് അധ്യാപക നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29-ന് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9745-4195-21. കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കാസർഗോഡ് ജില്ലയിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. അപേക്ഷ ഫോമും www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷിക്കാനുള്ള അവസാന തീയതി June 1. വിശദ വിവരങ്ങൾക്ക് 7012-76-67-25 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അക്രഡിറ്റഡ് ഓവർസിയർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഈ മാസം 26-ന് രാവിലെ 11 മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ച നടക്കും. താൽപര്യമുള്ളവർ ബയോഡാറ്റ മുൻപരിചയം തെളിയിക്കുന്ന രേഖ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499-8240-221. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗം മലയാളം മീഡിയത്തിലും കന്നഡ മീഡിയത്തിലും ഫിസിക്കൽ സയൻസ് ഡ്രോയിംഗ് അധ്യാപക തസ്തികയിലേക്കും UP വിഭാഗത്തിൽ മലയാളം, കന്നഡ, അറബിക് അധ്യാപക തസ്തികളിലേക്കും LP വിഭാഗം അറബിക് അധ്യാപക തസ്തികയിലേക്കുമുള്ള കൂടിക്കാഴ്ച ഈ മാസം 29-ന് രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8547-18-52-92 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എളേരിത്തട്ട് EK Nanar മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നടപ്പ് അധ്യയന വർഷത്തിൽ കരാറടിസ്ഥാനത്തിൽ ജീവനി കോളേജ് സൈക്കോളജിസ്റ്റ് തസ്തികയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 29-ന് ഉച്ചയ്ക്ക് 1:30 നടക്കും. റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ നേടിയ ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9188-90-0031.

തോട്ടട എസ് എൻ ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി സുവോളജി വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ജൂൺ 5 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ മാട്ടൂൽ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിൽ കരാരടിസ്ഥാനത്തിൽ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 40 വയസ്സിൽ താഴെയുള്ള ജി എൻ എം നഴ്സിംഗ് കോഴ്സ് പാസായി കൌൺസിൽ രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 25 രാവിലെ 10 മണിക്ക് മാട്ടൂൽ ഗ്രാമപഞ്ചായത്തിൽ ആഭിമുഖ്യത്തിനെത്തണം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: secured bronze medals. And in IPL cricket, Rajasthan Royals defeated hosts Mumbai Indians by 30 runs at the Wankhede Stadium today to join Royal Challengers Bengaluru, Gujarat Titans and Sunrisers Hyderabad in this season's playoffs and securing the fourth place in the points table. And now before we end the bulletin, the headlines once again. India and US outline trade agreement, energy security and mobility as key areas of cooperation in high-level talks in New Delhi. BJP candidate Debangshu Panda sweeps West Bengal's Falta Assembly re-poll by over 1 lakh votes. TMC candidate forfeits deposit. West Bengal government directs all district magistrates to set up holding centers for suspected illegal foreigners. Government ropes in IIT Madras and Kanpur experts to fix CBSE re-evaluation portal glitches. In Karnataka, 8 people swept away by strong currents in Tate Hakalu River in Uttar Kannada district. President, Vice President and Prime Minister expressed grief over the loss of lives. Normal life affected due to severe heat wave in central and northwest India. Conditions to continue for next 7 days. And in Asian Under-23 Wrestling Championships, Indian grapplers clinched 3 gold, 2 silver and 3 bronze medals in Vietnam. And that's all in the news at 9. Good night.
1: ആകാശവാണി കണ്ണൂർ.
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
4: ദർപ്പണത്തിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം.
3: അതെ.
4: എന്നാലും ചേട്ടാ, എന്തെല്ലാം തട്ടിപ്പാണ്! വലിയ കഷ്ടാണ് കേട്ടാ.
3: അല്ലപ്പാ, ഞാനിവിടെ വന്നിട്ട് ഇരുന്നതല്ലേ ഉള്ളൂ. ഞാനിപ്പോ എന്ത് തട്ടിപ്പാ കാണിച്ചത്?
4: ഓ, വന്ന പാടപ്പാണി ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയല്ലോ. അതെ, ഞാൻ ഈ ഓൺലൈൻ തട്ടിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്.
3: ഓ, അത് ശരി. എന്തേ ചേച്ചി, ഓൺലൈനില് സാരിക്ക് ഓർഡർ ചെയ്തിട്ട് വല്ല ഇഷ്ടികയോ മട്ടോ ആണോ കിട്ടിയത്? അല്ല, സമയം കിട്ടുമ്പോഴൊക്കെ ചേച്ചിക്ക് ഈ ഓൺലൈൻ സൈറ്റ് നോക്കലാണല്ലോ പണി. അപ്പോ പണി കിട്ടീന്ന് അർത്ഥം.
4: അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു? ഇതല്ലല്ലോ.
3: പിന്നെ
4: ഇപ്പോ ഈ QR കോഡ് തട്ടിപ്പ് കാരണം എത്ര പൈസയാ പോകുന്നത്!
3: നന്നായി പോയി. എല്ലാം അറിയാനല്ലോ ഭാവമല്ലേ, അങ്ങനെ തന്നെ വേണം. അല്ല, കൊറെ പോയാ?
4: ആ, കൊറെ പോയിന്ന് തോന്നുന്നു.
3: തോന്നുന്നുണ്ടോ? അതിനും കണക്കില്ലേ.
4: പിന്നെ ആരുടെങ്കിലും പൈസന്റെ കണക്കൊക്കെ എനിക്കെങ്ങനെ അറിയാം?
3: അപ്പൊ പൈസ പോയത്
4: സന്തോഷിക്കണ്ട, എന്റെ അല്ല.
3: ഓ അല്ലേ.
4: എന്റെ കാറ്റ് പോയ ബലൂണ് പോലെ ആയല്ലോ.
3: ആയി, ചേച്ചിക്ക് പട്ടിയ മണ്ടത്തറം ഒന്ന് ആഘോഷിക്കാണ് വെച്ചതായിരുന്നു.
4: ഓഹോ, എന്ന കേട്ടോ, അത്ര വലിയ മണ്ടത്തരങ്ങളൊന്നും ഞാൻ കാണിക്കില്ല. മാത്രല്ല, ചെറിയ മണ്ടത്തരങ്ങൾക്ക് വലിയ വില കൊടുക്കാറും ഇല്ല.
3: അതെന്തോ കുത്തി പറഞ്ഞതാണല്ലോ.
4: അങ്ങനെ തോന്നിയോ?
3: തോണി.
4: ആ, നന്നായി. അപ്പോ നമ്മളെന്താ പറഞ്ഞു വന്നത്?
3: QR കോഡ് തട്ടിപ്പ്.
4: ആ, 20-ാം തീയതി സയൻസ് കഫേയിൽ QR കോഡ്, ചരിത്രം, പ്രാധാന്യം, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് MP സനീഷ് AI സാങ്കേതിക വിദ്യയിലൂടെ തയ്യാറാക്കിയ പരിപാടി കാലിക പ്രസക്തമായി എന്ന് രജീവ് മോഹൻ വളപട്ടണം.
3: ഓക്കെ.
4: എന്തൊക്കെ തട്ടിപ്പുകളാണ് നടക്കുന്നത്! എത്രയൊക്കെ ബോധവൽക്കരിച്ചാലും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണേ എന്നാണ് രജീവ് എഴുതിയിട്ടുള്ളത്.
3: ശരി.
4: അപ്പോ കഴിഞ്ഞയാഴ്ച നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെ കുറിച്ച് ഞാൻ ചേട്ടനോട് ചോദിച്ചിരുന്നു. അന്നേരം ഒന്നും അറിയില്ല, അല്ല, ഇല്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കി.
3: അതെ.
4: എന്നാ ഇന്ന് ചേട്ടൻ കൂടി പങ്കാളിയായ ഒരു ഉത്സവത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മനസ്സിലായ എന്താന്ന്?
3: മനസ്സിലായി. എന്താണ്? നാടകോത്സവം
4: തന്നെ. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം വന്നണഞ്ഞ റേഡിയോ നാടകോത്സവത്തെ ശ്രോതാക്കള് ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഒരുപാട് മെസ്സേജുകൾ അതേക്കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ.
3: ശരി.
4: റേഡിയോ നാടകോത്സവം കലക്കിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ നിലയത്തിന്റെ നാടകം മൗനസാക്ഷി ഗംഭീരമായിട്ടുണ്ട്. ഈ ചേട്ടൻ ആള് പുലിയാണ് കേട്ടോ. രചനയും സംവിധാനവും കലക്കി എന്ന് നൈഷ ചമ്പി, മയിലാടത്തടം, മഴിക്കോട്.
3: താങ്ക്യൂ.
4: മൗനസാക്ഷി, രചനാ സംവിധാനം വിനോദ് ബാബു. സമകാലിക സംഭവവുമായി ബന്ധമുള്ള നാടകത്തിന്റെ വിഷയം ഏറെ പ്രസക്തമായിരുന്നു. അഭിനന്ദനങ്ങൾ എന്ന് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
3: ഇതിവൃത്തത്തിൽ പുതുമയൊന്നും പറയാനില്ലെങ്കിലും ചില അഭിനേതാക്കളുടെ മികച്ച പ്രകടനം പശ്ചാത്തല സംഗീതം എന്നിവ കൊണ്ട് മികച്ചു നിന്നു കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന് ദിവാകരൻ മംഗലശ്ശേരി.
4: പിന്നെ സി ടി ശശി ആലപ്പടമ്പ് പറയുന്നു, കഥ കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു കഥാതന്തു. നാടകം കഴിഞ്ഞപ്പോ ഒരു സംശയം, ആരാണ് മൗനസാക്ഷി, ദേവിയോ ശ്രോതാക്കളോ എന്ന്.
3: അത് ചേച്ചി, ഈ മെസ്സേജ് കേൾക്കുന്ന സംവിധായകനായ വിനോദ് ബാബുവാണ് മൗനസാക്ഷി.
4: മൗനം വിദ്വാന് ഭൂഷണം.
3: അതെ.
4: അടുത്ത മെസ്സേജ് മോഹനൻ പരിയാർ എഴുതിയതാണ്. എല്ലാ നാടകങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തവും ആനന്ദകരവും. കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി ഏറെ ഇഷ്ടപ്പെട്ടു. കണ്ണൂർ നിലയത്തിന്റെ ഇപ്പോഴത്തെ ജീവനാഡിയായ വിനോദ് ബാബുവിന്റെ നാടകരചനാ പാഠവും യഥാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കഥാപുസ്തകത്തിലെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് ഓർമ്മിപ്പിക്കുന്ന കഥകളെ പോലെയുണ്ടല്ലോ എന്ന് തുടക്കത്തിൽ തോന്നിയിരുന്നെങ്കിലും അവസാനത്തെ നാടകീയത സമകാലിക സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിലരുടെ മുഖം മൂടി വലിച്ചെറിയുന്ന തരത്തിൽ ശ്രദ്ധേയമായി എന്ന്.
3: ഓക്കെ ഓക്കെ. കാൺക കടലിനെ കൺതുറക്കാതെ, കാൺക നാടകത്തെ കൺതുറക്കാതെ, കൺതുറക്കാതെ നാടകം കാണാൻ പറ്റിയ നാടക ഉത്സവകാലം. എല്ലാ നാടകങ്ങളും ഇഷ്ടപ്പെട്ടുവെങ്കിലും കെ വി ശരത്ചന്ദ്രൻ എഴുതി സംവിധാനം ചെയ്ത കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായതെന്ന് ഒ പി കൃഷ്ണൻ ആട്ടടപ്പ.
4: പിന്നെ രാഗപൂവത്തൂർ എഴുതുന്നു, കാൺക കടലിനെ കൺതുറക്കാതെ 16-ാം തീയതി അവതരിപ്പിച്ച നാടകം വേറിട്ട് നിന്ന മൂല്യമുള്ള കലാസൃഷ്ടിയായിരുന്നു. പ്രമേയത്തിലെ പഴമയെ സ്പർശിച്ച പുതുമയും കോലാഹലം കലരാത്ത അനുയോജ്യമായ പശ്ചാത്തല സംഗീതവും ശബ്ദം നൽകിയവർ കഥാപാത്രങ്ങൾക്ക് ഉയിര് നൽകുകയും ചെയ്തപ്പോൾ നാടകോത്സവത്തിലെ പൂർണത തൊട്ട കലാസൃഷ്ടിയായി മാറി ഈ നാടകം. തിക്കോടിയൻ എന്ന സാഹിത്യകാരനെ, പ്രക്ഷേപകനെ കൂടുതൽ അടുത്തറിയാൻ കഴിഞ്ഞു നാടകത്തിലൂടെ. ഒപ്പം അവരുടെ കൂടെ ജോലി ചെയ്ത പ്രമുഖരെ കുറിച്ചറിയാനും സഹായകമായി. കെട്ടുറപ്പുള്ള ഈ നാടകത്തിന് പിറവി നൽകിയ കെ വി ശരത്ചന്ദ്രൻ സാറിനും ഒപ്പം നിന്നവർക്കും 1,000 അഭിനന്ദനങ്ങൾ.
3: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകം വ്യത്യസ്തത പുലർത്തി. ആകാശവാണി നിലയത്തെ ചുട്ടിപ്പറ്റിയുള്ള ഒരു നാടകം കേൾക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നി എന്ന് സജീവൻ സി, ചേലക്കാട്, കോഴിക്കോട്.
4: അതേ നാടകത്തെ കുറിച്ച് തന്നെയാണ് അടുത്ത മെസ്സേജും. മികച്ച ഒരു പരീക്ഷണാത്മക നാടകാനുഭവം പ്രദാനം ചെയ്തതിന് നന്ദി. ആത്മപ്രകാശനം പോലെ ഒരു മാധ്യമം അതിന്റെ ആത്മാവിനെ പരിചയപ്പെടുത്തിയപ്പോൾ അക്കാലത്തെ ജനകീയ വിഷയങ്ങൾ കലാകാരന്മാരുടെ ജീവിതത്തിൽ എത്രത്തോളം സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന് കാൺക കടലിനെ കൺതുറക്കാതെ എന്ന ആ നാടകം ഓർമ്മപ്പെടുത്തി. തിക്കോടിയനും ഭാസ്കരൻ മാഷും ഉറൂബുമെല്ലാം ആകാശവാണിയുടെ വളർച്ചയിൽ എത്രയേറെ നിസ്തുലമായ സംഭാവനയാണ് നൽകിയത് എന്നത് മറക്കാതിരുന്നതിനും ഓർമ്മപ്പെടുത്തിയതിനും നന്ദി. കെ വി ശരത്ചന്ദ്രന്റെ സംവിധാനം മികച്ചതായി, അഭിനന്ദനങ്ങൾ എന്ന് സി ടി ശശി ആലപ്പടമ്പ്.
3: റേഡിയോ നാടക ഉത്സവത്തെ കുറിച്ചുള്ള അവലോകനം സശ്രദ്ധം കേട്ടു. കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്ത 7 നാടകങ്ങളെ കുറിച്ചും പ്രശസ്തരും പ്രഗത്ഭരുമായവർ വിലയിരുത്തിയത് ശ്രദ്ധേയമായി. ഈ നാടക ഉത്സവം വലിയൊരു വിജയമായി എന്ന് വി ശിവദാസൻ കണ്ണാടിപ്പറമ്പ്.
4: പിന്നെ തളിപ്പറമ്പിൽ നിന്നും വിമലയുടെ മെസ്സേജാണ്. 7 ദിവസത്തെ നാടകം കേട്ടപ്പോൾ എനിക്ക് പഴയ കാലം ഓർമ്മ വന്നു. അന്ന് അയൽപ്പക്കത്തെ വീട്ടിൽ നാടകം കേൾക്കാൻ പോകുമായിരുന്നു. ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ടെല്ലാം കേട്ടു എന്ന്.
3: നാടകപ്രേമികളുടെ മനസ്സും ഹൃദയവും നിറച്ച നാടക ഉത്സവം എന്നും ഓർമ്മയിൽ ഒളിമങ്ങാതെ തെളിഞ്ഞു നിൽക്കും. മോഹൻലാലിനെ പോലെയുള്ള നടന വിസ്മയം കൂടി ചേർന്നപ്പോൾ ആസ്വാദനത്തിന്റെ നിറ സദ്യ തന്നെ ആയി എന്ന് നെടുവലൂർ ശശി, ഇരിക്കൂർ.
4: നാരായണൻ തലവിൽ തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്ത ദൈവത്തിൻ മനം ആരു കണ്ടു, കോഴിക്കോട് നിലയത്തിന്റെ മടക്കം ഒക്കെ നാടക കുലപതിമാരുടെ ശബ്ദ ഭംഗിയാൽ ഹൃദയത്തിൽ തിരമാലകൾ പോലെ അലയടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ നടന വിസ്മയം, മോഹൻലാലിന്റെ അശോകൻ, ഭാഗ്യലക്ഷ്മിയുടെ കണ്ണകി, പഴയകാല റേഡിയോ നാടകങ്ങളിൽ നിറസാന്നിധ്യമായ അബ്ദുള്ള നന്മണ്ടയുടെ മാധവ്, പിന്നെ സമകാലിക കേരള സംഭവങ്ങളെ ചേർത്ത് പറഞ്ഞ കണ്ണൂർ നിലയത്തിന്റെ നാടകം മൗനസാക്ഷി, പിന്നെ ഇതുവരെ ആരും പറയാത്ത നാടക വിഷയം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ ഒക്കെ വ്യത്യസ്തമായി. അഗ്രഹാരത്തിലെ കഥയുമായി എത്തിയ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകം ശ്രവ്യാനുഭവത്തിലുപരി ദൃശ്യഭംഗി തന്നു. അവസാന ദിവസത്തെ നാടകത്തിൽ മോഹൻലാൽ എന്ന നടന വിസ്മയം വീണ്ടുമെത്തി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന്റെ കലാശക്കൊട്ട് ഗംഭീരമാക്കിയെന്ന് ബിന്ദു സുന്ദർ പറശ്ശിനിക്കടവ്. അപ്പോ ഇനി നമുക്ക് മറ്റു പരിപാടികളെ കുറിച്ചുള്ള മെസ്സേജുകൾ നോക്കാല്ലേ.
3: അതെ. ബീണ എം മണ്ണൂർ പറമ്പ്, വൈഗ ഉണ്ണി ഓലയമ്പളം എന്നിവർ എഴുതുന്നത് 17-ാം തീയതിയിലെ ഓർമ്മകളുടെ സംഗീതം പരിപാടിയെ കുറിച്ചാണ്. വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രം ഗാനങ്ങൾ ആലാപിച്ച് മറവിലേക്കും പിന്നെ മരണത്തിലേക്കും കടന്നുപോയ ഗായകൻ എ കെ സുകുമാരനെ കുറിച്ച് വിശദമായി അറിയാൻ ഈ പരിപാടി സഹായിച്ചു. പിന്നെ 10-ാം തീയതി ഓർമ്മകളുടെ സംഗീതത്തിൽ ഗായിക ബി വസന്തയുടെ അനുഭവങ്ങളും ഗാനങ്ങളും കേൾപ്പിച്ചത് വളരെ ഹൃദയമായി. നിഷ്കളങ്കമായ അവരുടെ സംഭാഷണ ശൈലി ഏറെ ഇഷ്ടമായി എന്ന് വിനോദ് കുമാർ തലശ്ശേരി.
4: ഓക്കെ ചേട്ടാ, ഞാൻ ഇങ്ങനെ ചിന്തിക്കാനേ.
3: ആ വന്നല്ലോ ചിന്തക, ഇനിയിപ്പൊ ഞാൻ പോകുന്നതാവും നല്ലത്.
4: എന്ത്?

0: അല്ല, ചേച്ചിയുടെ ചിന്താ സമം എനിക്കുള്ള പണി എന്നാണല്ലോ.
1: ഹേയ്, എപ്പോഴും അങ്ങനെ പറയരുത് കേട്ടാ. ഇതൊന്ന് കേൾക്ക്.
0: ആ പറ.
1: ചേട്ടനൊന്ന് ഓർത്ത് നോക്ക്, ഈ മാച്ചി അതായത് ചൂല് ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ ഒക്കെ ജീവിതം എന്തായനെ?
0: എന്റെ ചേച്ചി മൂന്നു നേരം ചൂളാണോ തിന്നുന്നത്? ഇത്ര കാര്യമായിട്ട് പറയാൻ.
1: ജീവിക്കാൻ ഈ തിന്നൽ മാത്രം പോരാ, നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ വേണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ചൂല് എനിക്കൊരു കാര്യപ്പെട്ട വസ്തുവാണ്.
0: ചൂള് കയ്യിലെടുത്ത് ഇനി മൊത്തം അടിച്ചു വാരിട്ടേ പോകുന്നു തോന്നുന്നു.
1: അല്ല ചേട്ടനെന്താ ഈ ചൂലിനോട് ഇത്ര പുച്ഛം? ദാ ഇതൊക്കെ ഒന്ന് കേട്ട് നോക്ക്.
0: ആ ശരി.
1: മാച്ചി ഉണ്ടാക്കുന്നതല്ല റേഡിയത്തിൽ പറയോ? ഇപ്പാരിക്ക മാച്ചി വേണ്ട, മഴക്കാലം വരുന്നതിനടുക്ക് മാച്ചിപ്പട്ട വേലിച്ചു കൊണ്ടുവന്ന് കൊത്തി ബേലിന് ഉണക്കാനിടും. മഞ്ഞും വേലും കൊണ്ട് പട്ട ശരിയായാല് ബായനാര് കൊണ്ട് മാച്ചിട് കെട്ടി അടുപ്പിന്റെ അടുത്ത് കെട്ടിവെക്കും. പുകയത്ത് കരിഞ്ഞ മാച്ചി എടുത്ത് തുച്ഛത്ത് കത്തിച്ച് മുരിക്ക മരത്തിന് ഉറച്ച് ശരിയാക്കും. എറയോ മിറ്റോ അടിക്കാൻ മാച്ചി തന്നെ വേണം. അല്ല ഇങ്ങക്ക് എന്തെങ്കിലും തിരിഞ്ഞിനാ ഈ പറഞ്ഞത്? താങ്കൾക്ക് ഇപ്പോൾ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ എന്ന്?
0: ഇല്ല.
1: ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാം ശരി വെച്ച് മൂളിക്കോളും എന്നതാണ് ചേട്ടന്റെ ഏറ്റവും വലിയ ഗുണം.
0: അത് പിന്നെ ഒരു ഓളത്തിനങ്ങ്.
1: അത് വേണം, അത് വേണം. അപ്പോ 80 കഴിഞ്ഞ അമ്മ മെയ് 17 തീയതിയിലെ ഓലച്ചൂട്ട് കേട്ടുകൊണ്ടിരിക്കെ പഴയകാല ഓർമ്മകൾ ഒട്ടൊരു സങ്കടത്തോടെ ഉരുവിടുന്നത് കേട്ടപ്പോ സങ്കടമായി. അതായത് ആ ഓലച്ചൂട്ട് കേട്ടുകൊണ്ടിരിക്കെ നമ്മുടെ ചന്ദ്രൻ വട്ടോളിയുടെ അമ്മ പറഞ്ഞതാണ് ഞാനിപ്പോ വായിച്ചത്. അവരുടെയൊക്കെ ജീവിതത്തിൽ അത്രയേറെ പ്രാധാന്യമുള്ള പലതും പണത്തിന്റെയും പരിഷ്കാരത്തിന്റെയും പേരിൽ ഇല്ലാതായി പോകുന്നതിന്റെ വലിയ സങ്കടം. ഓലച്ചൂട്ടിന്റെ പിന്നണി പ്രവർത്തകർക്ക് അനുമോദനങ്ങൾ എന്നാണ് ചന്ദ്രൻ വട്ടോളി ചിറ്റാരിപ്പറമ്പ് എഴുതിയിട്ടുള്ളത്.
0: ശരി. 17 തീയതിയിലെ ഓലച്ചൂട്ട് കേട്ടപ്പോൾ എഴുതാതിരിക്കാൻ വയ്യ എന്ന് തോന്നി. കാരണം പണ്ട് അച്ഛമ്മ മാച്ചി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഓല കൊണ്ട് ഓലപ്പന്തും ഓലപ്പീപ്പിയും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഓർമ്മയിൽ വന്നു. ഇപ്പോഴും ഞങ്ങൾ മാച്ചി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഓല കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാറില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും വേണ്ടല്ലോ എന്ന് ഭവാനി ഉദിനൂർ.
1: അടുത്തത് മെയ് 10 മാതൃദിനമായിരുന്നു. അന്ന് പ്രക്ഷേപണം ചെയ്ത എല്ലാ പാട്ടുകളും ഒന്നിനൊന്ന് മെച്ചം. എന്നാൽ എന്റെ സംശയം അതൊന്നുമല്ല, അമ്മയെ ഓർക്കാൻ ഒരു പ്രത്യേക ദിനം വേണോ? വേണോ?
0: വേണ്ട.
1: പിന്നെ ഇത്രയും പഴയ സിനിമകളും ഗാനങ്ങളുമായി എത്തുന്ന ഗാനലോക വീഥികളിൽ ആ പരിപാടിയെ എത്ര അഭിനന്ദിച്ചാലും അധികമാവില്ല എന്ന് ശാന്താ വിളയാങ്കോട്.
0: ഓക്കെ. മെയ് 20 തീയതി കാവ്യാഞ്ജലിയിൽ വയലാർ രാമവർമ്മയുടെ ഞാൻ അഭിമാനിക്കുന്നു എന്ന കവിത നന്ദു കർത്ത ആലപിച്ചത് ഇഷ്ടമായി എന്ന് കാർത്തിക മാലൂർ.
1: പിന്നെ വസന്ത ടീച്ചർ പള്ളിക്കുന്ന് എഴുതുന്നു, 13 തീയതി ജാലകത്തിലൂടെ നിർഭയ നിശ പദ്ധതിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു.
0: ഓക്കെ.
1: പ്രേമ ജനാർദ്ദനൻ മോറാഴ എഴുതുന്നു, 16 തീയതി പ്രിയം പ്രിയതരം പരിപാടിയിൽ ശ്രോതാക്കൾക്ക് സുപരിചിതരായ രണ്ട് റേഡിയോ സ്നേഹികൾ രാധാകൃഷ്ണൻ പാനുണ്ട, റേഡിയോ ആശാരി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന രജിൽ മരുതായി എന്നിവർ തെരഞ്ഞെടുത്ത് അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങൾ ഏറെ ഹൃദ്യമായി. വടിവത്ത അക്ഷരങ്ങളുടെ ഉടമയെന്ന് ദർപ്പണം വിശേഷിപ്പിക്കുന്ന രാധാകൃഷ്ണൻ പാനുണ്ടയുടെയും പിന്നെ ഒരു കൈയിൽ ഉളിയും മറ്റുപകരണങ്ങളും അടങ്ങിയ സഞ്ചിയും മറുകൈയിൽ റേഡിയോയും തൂക്കി നടക്കുന്ന രജിലിന്റെയും ചിത്രം മനസ്സിൽ കാണുകയായിരുന്നു ആ പരിപാടി കേൾക്കുമ്പോൾ എന്നാണ് പ്രേമാജനാർദ്ദനൻ എഴുതിയിട്ടുള്ളത്.
0: ശരി. മട്ടന്നൂർ എലമ്പാറയിൽ നിന്ന് സുജാത, KP ജാനകി എന്നിവർ എഴുതുന്നു, മെയ് 16 തീയതി പല്ലവി അനുപല്ലവി വിജയികളായ രജിൽ മരുതായി, രാധാകൃഷ്ണൻ പാണുണ്ട എന്നിവർ അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടുപേരുടെയും ആലാപനവും തെരഞ്ഞെടുത്ത ഗാനങ്ങളും നല്ല നിലവാരം പുലർത്തി.
1: അടുത്തത് മണി ബാലൻ ഉറപ്പടി, അവരുടെ മെസ്സേജാണ്. 19 തീയതി അർച്ചനയിൽ ചിത്രപാടിയ കണ്ണുകളെ കണ്ണുകളെ എന്ന ഗാനം വളരെ മനോഹരമായിരുന്നു. പിന്നെ സയൻസ് കഫേ പരിപാടി വളരെ നന്നായിരുന്നു. ഇവര് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മകന്റെ കല്യാണമാണ് ഈ 25 തീയതി, അതായത് നാളെയാണ്. മകൻ ലൈജുവിനും മരുമകൾ ജീനയ്ക്കും ചേട്ടനും ചേച്ചിയും ഒരാശംസ പറയാമോ എന്ന്? തീർച്ചയായിട്ടും.
0: രണ്ടുപേർക്കും ആശംസകൾ.
1: ആശംസകൾ.
0: പക്ഷേ ചേച്ചി, നമ്മളെ കല്യാണത്തിന് ക്ഷണിച്ചിട്ടില്ലേ?
1: ഇല്ല ചേട്ടാ, അവർക്ക് ആശംസ മാത്രം മതിയത്ര.
0: ഓക്കെ. രസിയ ചക്രക്കൽ റേഡിയോ നാടക ഉത്സവത്തിലെ എല്ലാ നാടകങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ. ഇനി കത്തുകൾ നോക്കാം. നാടകത്തെ കുറിച്ച് തന്നെയാണ് കൂടുതൽ കത്തുകളും. ഇത് അമേഘ കരിമ്പത്തിന്റെ കത്താണ്. റേഡിയോ നാടകോത്സവം 7 ദിവസം കൊച്ചി നിലയം അവതരിപ്പിച്ച നാടകം ശ്രദ്ധിച്ചു. മോഹൻലാലിന്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. 5 ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകം ശ്രദ്ധിച്ചു. ജീവസ്സുറ്റ കഥാപാത്രങ്ങൾ നാടകത്തിന്റെ സവിശേഷതയായി എന്നും അമേഘ എഴുതിയിട്ടുണ്ട്. പിന്നെ നഫീസ കുഞ്ഞിപ്പ പന്താവൂരും മൗനസാക്ഷി

0: നാടകം ശ്രദ്ധേയമായി എന്ന് എഴുതിയിട്ടുണ്ട്.
1: ശരി,
0: എന്താണ് ചേട്ടൻ ഒരു സന്തോഷമില്ലാത്തത്? ഒരു താങ്ക് യു ഒക്കെ പറയൂ.
1: താങ്ക് യു.
0: പിന്നെ കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി എന്ന് കാർത്തിക അണ്ടല്ലൂർ എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ,
0: അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരുകയാണ്.
1: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്നും എല്ലാവരും എഴുതുക. എഴുതേണ്ട വിലാസം:
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തമായ എഴുത്തുശൈലിയും ആഴമുള്ള ചിന്തകളും കൊണ്ട് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ശ്രീ ജി ആർ ഇന്ദുഗോപൻ. വാക്കുകളിലൂടെ മനുഷ്യ ഹൃദയത്തെ സ്പർശിക്കുകയും ജീവിതത്തിന്റെ സങ്കീർണതകളെ അതീവ സൂക്ഷ്മമായി വരച്ചു കാട്ടുകയും ചെയ്യുന്നു. മനുഷ്യ ജീവിതത്തിന്റെ നിഗൂഢതകളും മനുഷ്യന്റെ ഉള്ളറകളുമെല്ലാം തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടികൾ വായനക്കാരുടെ മനസ്സിൽ വേറിട്ട സ്ഥാനം നേടിയവയാണ്. ചരിത്രത്തിന്റെ ഇഴകളിലൂടെ സഞ്ചരിച്ച് രചിച്ച ആനോ എന്ന നോവലിലൂടെ 2024 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ജി ആർ ഇന്ദുഗോപനാണ് ഇന്ന് അക്ഷര സൗരഭത്തിന്റെ അതിഥി. അദ്ദേഹവുമായുള്ള സംഭാഷണം ഇനി നമുക്ക് കേൾക്കാം.
1: നോവലിസ്റ്റ്, കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ വിവിധ നിലകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന പേരുകളിലൊന്നായി മാറിയ ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥി. 2024 കേരള സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിനുള്ള പുരസ്കാരം നേടിയ ആനോ അടക്കം നിരവധി കൃതികൾ എഴുതിയ ശ്രീ ജി ആർ ഇന്ദുഗോപൻ, സ്വാഗതം.
2: നമസ്കാരം.
1: ആനോ എന്ന നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അത് വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കണ്ട് പരിചയിച്ച ഒരു ജി ആർ ഇന്ദുഗോപൻ സൃഷ്ടിയല്ല ശരിക്കും നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആനോ നമ്മുടെ കേരളത്തിന്റെ തീരത്ത് നിന്ന് പോർച്ചുഗൽ വഴി റോമിലെത്തി അവിടെ മാർപ്പാപ്പയുടെ വളരെ പ്രിയപ്പെട്ട ഒന്നായി മാറിയ ഒരു ആനക്കുട്ടിയെ കേന്ദ്രമാക്കി നിർത്തിക്കൊണ്ട് പോകുന്ന ഒരു നോവൽ, ഒരു കൺസെപ്റ്റാണ് അതിനകത്തുള്ളത്. എങ്ങനെയാണ് ഈ ഒരു കഥയുടെ തന്തുവിലേക്ക് എത്തിയത്?
2: ഇത് ഒരു അമേരിക്കൻ മ്യൂസിയത്തിന്റെ ക്യൂറേറ്ററായ സിൽവിയോയെ ബദനി എന്ന് പറഞ്ഞ ഒരു മഹാനായ ചരിത്ര മ്യൂസിയം സൂക്ഷിപ്പുകാരനായ ഒരു മനുഷ്യൻ. അദ്ദേഹം ഒരിക്കൽ വത്തിക്കാനിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ മ്യൂസിയം എന്ന് വെച്ചാൽ 1500-2000 വർഷത്തോളം പഴക്കമുള്ള പഴയ രേഖകളൊക്കെ ഉള്ള സഭയുടെ ചരിത്രത്തോളം പഴക്കമുള്ളതാ. അവിടെ കുറച്ച് അസ്ഥി കഷ്ണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തിന്റെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് തിട്ടപ്പെടുത്തിയിട്ടില്ല, എന്തിനാണെന്ന് അറിയത്തില്ല, ഒരു പക്ഷേ മാമത്തിൻ്റെതായിരിക്കാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല, മാമത്തിന്റെ ആവാൻ സാധ്യതയില്ല, കാര്യം അത് ഫോസിലൈസ്ഡ് ആയി പോകും, ഇത്രയും 1000 കണക്കിന് വർഷം പുറകോട്ടുള്ളവർ. അപ്പോൾ ഇതാണ് ആനയുടേതാവാൻ സാധ്യതയുണ്ട്. പക്ഷേ യൂറോപ്പിൽ അങ്ങനെ ആന വരാനോ അല്ലെങ്കിൽ മരിക്കാനോ മരിച്ച് അവിടെ വത്തിക്കാനിൽ അന്ന് ഈ പഴയ റോമിലോ ഇവിടെ നിന്ന് അതിനുള്ള സാധ്യത വളരെ കുറവാണ്.
1: അതെ,
2: വന്നിട്ടില്ല എന്നില്ല, പക്ഷെ വളരെ അപൂർവമാണത്. അങ്ങനെ അദ്ദേഹം ഇത് അമേരിക്കയിൽ കൊണ്ടുപോയി പഠിച്ചപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഇത് ഒരു ആനക്കുട്ടിയുടെ ശരീരാവശിഷ്ടങ്ങളാണ്, എല്ലും നട്ടെല്ലിന്റെ ഭാഗവും. അങ്ങനെ അദ്ദേഹം ഇതെവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിയിട്ട് ഒരു പുസ്തകം പുള്ളി രചിച്ചു. അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോർച്ചുഗീസുകാർ വന്ന കാലയളവിൽ ഇവിടുന്ന് കൊണ്ടുപോയ വെളുത്ത തൊലിയുള്ള ചാൽബിനോ രോഗമുള്ള ഒരു കുട്ടി ആനക്കുട്ടിയുടെ കഥയായിരുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഒരു പാപ്പാൻ പോയിരുന്നു തുടങ്ങി വലിയൊരു ചരിത്രം അദ്ദേഹം നമ്മളെ മുന്നിലേക്ക് തുറന്നു വെച്ചു. അതിനൊരു ചരിത്രവും കാലയളവും ഒക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചു. അപ്പോൾ എന്റെ ശ്രദ്ധയിൽ അത് പെട്ടു. അപ്പം ഞാനൊരു 10-12 വർഷം മുമ്പ് ഞാനന്ന് മലയാള മനോരമ പത്രത്തിൽ പത്രപ്രവർത്തകനായി ജോലി ചെയ്യുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അതിൽ എഴുതി. എന്നിട്ട് അതേ സംബന്ധിച്ചൊരു നോവൽ എഴുതാനുള്ള ഒരു യാത്ര തുടങ്ങി. ഏതാണ്ട് 10 വർഷത്തോളം എടുത്ത് ആണ് ഈ നോവൽ പൂർത്തിയാക്കിയത്. അത്ര കണ്ട് ഗവേഷണം ആവശ്യമായിട്ട് വന്നു. നമ്മളുടെ കേരളത്തിലെ ആ സമയത്തുള്ള, കേരളമായിട്ടില്ല, അന്നേ കാലത്തുള്ള ഈ മലബാർ കൊച്ചി ഭാഗങ്ങളിലുള്ള രാഷ്ട്രീയ കാലാവസ്ഥകൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു പാപ്പാൻ അവിടെ ചെന്നാൽ, അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ഈ SSLCയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹൈസ്കൂളിലോ ഒക്കെയുമായി പഠിച്ച മൈക്കിളാഞ്ചലോ അല്ലെങ്കിൽ പിന്നെ റഫേൽ, അങ്ങനെ വലിയ വലിയ പ്രതിഭാശാലികളായ മനുഷ്യർ ഉള്ള ഒരു റൂമിലാണ് ഈ നമ്മളെ മലയാളിയായ ആനക്കുട്ടിയും അതിൻ്റെ ഒരു പാപ്പാനും ചെന്നെത്തുന്നത്.
1: അതെ,
2: അന്ന് ഇതിൻ്റെ സെന്റർ ഓഫ് അട്രാക്ഷൻ ഈ ആനയായിട്ട് മാറി. സ്വാഭാവികമായിട്ടും അവിടുത്തെ പല കാര്യങ്ങളിലും, രാഷ്ട്രീയ കാര്യങ്ങളിലോ ചെറിയ ചെറിയ ഇടപെടലുകൾ നടത്താൻ തക്ക വിധം ഉള്ള ഒരു പൊസിഷൻ അന്ത പാപ്പാന് ഉണ്ടായിരിക്കാം എന്ന് ഊഹിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഈ ആനക്കുട്ടി അന്ന് ഈ ലോകത്തിലെ രാജാക്കന്മാരുടെയും രാജാവായിരുന്ന ലിയോ 10 മാർപ്പാപ്പയുടെ ഏറ്റവും വലിയ പെറ്റായി മാറുമ്പോൾ അതിന്റെ പാപ്പാന് തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനം എല്ലാം ഉണ്ടാകും. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ നോവൽ സൃഷ്ടിച്ചെടുത്തത്.
1: തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് സാധാരണ കാണുന്ന ഒരു ഇന്ദുഗോപൻ നോവൽ അതിൽ ഒത്തിരി വ്യത്യാസമാണ്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് ഗവേഷണങ്ങളുടെ പിന്നിലുണ്ട്. മാത്രമല്ല ബൃഹത് നോവൽ എന്ന് തന്നെ വിളിക്കാം. ഇത്രയധികം പേജുകളിൽ ഒരു കഥ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു തരികയാണ്. ഇത് എഴുതി കഴിഞ്ഞപ്പോഴുണ്ടായ അനുഭവം എന്തായിരുന്നു?
2: എഴുതി കഴിഞ്ഞപ്പോഴുള്ള അനുഭവം വളരെ രസകരമായിരുന്നു. പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു യാത്ര ഈ നോവലിന്റെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോയി. നമ്മുടെ സഹ നോവലിസ്റ്റായിരുന്ന ബെന്യാമിനും കൂടെ എന്റെ കൂടെ വന്നു. അങ്ങനെ ഈ നോവലിനെ പ്രതി ഞങ്ങൾ തിരിച്ചൊരു യാത്ര നടത്തി ഈ നോവൽ ഉത്ഭവിച്ച സ്ഥലങ്ങളിലേക്ക്. പിന്നോൽ എഴുതുന്ന സമയത്ത് ഈ സ്ഥലങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മളുടെ കയ്യിലുള്ള മറ്റ് ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ ഉള്ളൂ. കാണുക എന്ന് പറയുന്നതും എളുപ്പമല്ല, 500 വർഷം മുമ്പുള്ള ഒരു സ്ഥലവുമല്ല ഇന്നുള്ളത്.
1: അതെ.
2: പക്ഷെ എന്നിരുന്നിട്ട് കൂടി ഞങ്ങൾ ഈ ആനയെ കൊണ്ടുപോയ വഴികളിലൂടെ സഞ്ചരിച്ചു. ഉദാഹരണത്തിന് പോകുന്ന പോർച്ചുഗലിൽ ചെന്നു, കപ്പൽ യാത്ര സാധ്യമല്ല, വിമാനത്തിൽ പോർച്ചുഗലിൽ ചെന്ന് അവിടുന്ന് കപ്പലിലും വിമാനത്തിലും ഒക്കെ ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിറക്കിയ കൊച്ചു കൊച്ചു ദ്വീപുകൾ, സ്പെയിനിന്റെ ഭാഗമായിരുന്ന ഇബീസ, പൾമ പോലുള്ള ചെറിയ ചെറിയ ദ്വീപുകൾ ടച്ച് ചെയ്ത് കണക്ട് ചെയ്ത് അന്നത്തെ റോമിന്റെ ഒരു ഭാഗത്തുനിന്ന്, ഇറ്റലിയൊന്നും വന്നിട്ടില്ല, അന്ന് റോമിന്റെ പ്രാന്തപ്രദേശം 100-150 കിലോമീറ്റർ അപ്പുറമുള്ള പോർട്ടോ എർക്കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർക്കുലീസിന്റെ പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പോർട്ടിൽ കൊണ്ടുവന്നിറങ്ങി. അവിടുന്ന് ജൂലിയസ് സീസറൊക്കെ പട നയിച്ച ഒരു ചെറിയ കല്ലുപാകിയ വഴി കൂടാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പൊ ഞങ്ങൾ ആ പാത, ആ കല്ല് പാകിയ പാതയൊക്കെ ഇപ്പൊ ഉപയോഗപ്രദമല്ല, പക്ഷെ പലയിടത്തും കാട് കയറി കിടക്കുകയാണ്. അതൊക്കെ ഞങ്ങൾ കണ്ടത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കാലത്തുള്ളൊരു മലയാളിയായ ഒരു ആന, ആനക്കുട്ടി, ഈ പാപ്പാനുമൊത്ത് ഇത്രയും ദൂരം അവൻ സഞ്ചരിച്ച് റോമിന്റെ റോമനയായി മാറിയ ഒരു കഥ. അന്നത്തെ പല സ്ഥലങ്ങളിലുള്ള പേര് പോലും വയാഡെ, എലിഫന്റെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതാണ്. അന്ന് മുസോളിനി വരുന്ന കാലം വരെയും ഈ 400-450 വർഷവും ആ വഴിയുടെ പ്രധാന പേര് അത് തന്നെയായിരുന്നു, ആനയുടെ വഴി. അപ്പം അങ്ങനെ അതിനെ ഓർമ്മിപ്പിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴും വത്തിക്കാനിലുണ്ട്. അന്നത്തെ കാലത്ത് നിർമ്മിച്ച ചില ഗാർഡൻസിൽ ഇതിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അതിന്റെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. അന്നേ കാലത്തുണ്ടായിരുന്ന പല പല സംഗതികളിൽ പാത്രങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ഇതിന്റെ ചിത്രപ്പണികൾ തുന്നിവെച്ചിട്ടുണ്ട്. റാഫേൽ ഇതിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അത് വലിയ ചുമർചിത്രമായിട്ട് വരയ്ക്കാൻ പറഞ്ഞു. റോമിലേക്കുള്ള ഈ പ്രവേശന കവാടത്തിൽ നമ്മുടെ ഈ ആനക്കുട്ടിയുടെ പടമായിരുന്നു ചുമർചിത്രമായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കവാടം ഇല്ലാതായപ്പോഴും അദ്ദേഹം വരയ്ക്കാനായിട്ട് അതിന്റെ കണക്കെടുക്കാനായി റഫേല് സ്വന്തം കയ്യിൽ കൊണ്ട് വരച്ചത് ഇപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് നെറ്റിൽ. ഹാനോ ദി എലിഫന്റ് എന്ന് അടിച്ചു നോക്കിയാൽ മതി, HANNO. യഥാർത്ഥത്തിൽ ഹാനോ എന്നുള്ള, അത് ആംഗ്ലിസൈസ്ഡ് ആകുമ്പോഴത്തേക്കാണ് ഹാനോ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അവന്റെ പേര് ആനോ എന്നാണ്. ആനോ എന്ന് പറയുന്ന പേര് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ആനെ എന്ന് ഈ പാപ്പാൻ എപ്പോഴും വിളിക്കുമല്ലോ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ആനയെ ഒരിക്കലും അതിന്റെ പേര് ചൊല്ലിയല്ല പാപ്പാൻ വിളിക്കുന്നത്. ആനയെന്ന് വിളിച്ചാലേ, ആ ദ്രാവിഡ പദമാണ് തമിഴിലും ആനയാണ്, ആനയെ എന്ന് വിളിച്ചാലേ അതിന്റെ DNA ഇത് കയറത്തുള്ളൂ ഈ വിളി. അല്ല, നിന്റെ റോമന പേരുണ്ടായിരിക്കും, പക്ഷെ അത് വിളിച്ചാൽ അത് കേൾക്കണമെങ്കിലോ, ആന ഇടത്താനെ വലത്താനെ എന്ന് പറഞ്ഞാലേ. അപ്പൊ ഈ ആനപ്പാപ്പാൻ അവിടെ ചെന്നിട്ട് ആനെ എന്ന് വിളിച്ച് വിളിച്ചപ്പോൾ ആൾക്കാർ കരുതി ഇതിന്റെ പേര് ആനയെന്നായിരിക്കും. പക്ഷെ നമ്മൾ റൊണാൾഡോ എന്ന് പറയുന്നു, അവരത് റൊണാൾഡോ എന്നാണല്ലോ ഉച്ചാരണം. ആന എന്നുള്ളത് ആനോ എന്നായിട്ട് മാറി. അങ്ങനെ ചരിത്രത്തിൽ അവന്റെ പേര് ആനോ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു മലയാളി പേര് തന്നെയാണ് കിടക്കുന്നത്. അങ്ങനെയാണ് ആ നോവലിനും ആനോ എന്ന് പേരിട്ടത്.
1: വളരെ രസകരമാണ്. നമ്മള് ഇതുപോലെ നമുക്കൊക്കെ ഇത്രയോ 100 വർഷം മുമ്പേ കടന്നുപോയ ആനയുടെ വഴിയിലൂടെ അത് നമ്മൾ ഭാവനയിൽ ആദ്യം കണ്ടു, എന്നിട്ടാണ് അവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്.
2: അതെ,
1: അത് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്.
2: വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തം എന്ന് വെച്ചാൽ, നമ്മൾ അന്ന് ഞങ്ങൾ വാസ്കോ ഡ ഗാമയുടെ ജനിച്ച ഗ്രാമങ്ങളിലും മറ്റുമൊക്കെ പോയി പലപ്പോഴും അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ നടത്തിയ പോരാട്ടങ്ങൾ ചില്ലറ പോരാട്ടങ്ങളായിരുന്നില്ല എന്നുള്ളത്. നമ്മൾ അതിശക്തമായിട്ട് പോർച്ചുഗീസുകാരെ പ്രതിരോധിച്ചു. ഒരുപാട് നമ്മൾ ആളുകൾ മരിച്ചു. തുറമുഖങ്ങളുടെ അകത്തേക്ക് കയറാനായിട്ട് ഇവരെ

0: നമ്മൾ അനുവദിച്ചില്ല. ആ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് പോർച്ചുഗീസുകാർ കൊച്ചി എന്നുള്ള ആസ്ഥാനം ഉപേക്ഷിച്ച് ഗോവയിലേക്ക് പോയതും. പിൻകാലത്ത് കേരളം നമ്മളിപ്പോ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്ന ഭാഷ, നമ്മളെ കേൾക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ പറയുന്ന ഭാഷ എല്ലാം മലയാളമായതിന്റെ കാരണം നമ്മുടെ പോരാട്ടമായിരുന്നു എന്നുള്ളത് ഈ യാത്രയിലൂടെയാണ് ഞങ്ങൾക്ക് വ്യക്തമായത്. കാര്യം അവിടുത്തെ ചില ലോക്കൽ ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു എന്ന് പറയുന്നത് വാസ്കോഡഗാമയുടെ രണ്ടാമത്തെ വരവിന് ശേഷം അദ്ദേഹത്തെ പിന്നെ രാജാവ് മാനുവൽ ഒന്നാമൻ അദ്ദേഹത്തിന്റെ അന്തപുരത്തിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജസദസ്സിലേക്ക് കയറ്റിയില്ല. അത്രമാത്രം ക്ഷതവും ക്ഷീണവുമാണ് ഈ കേരള തീരത്തുനിന്നോ അല്ലെങ്കിൽ മലബാർ കൊച്ചി തീരത്തുനിന്നുള്ള നമ്മളുടെ പിന്നെ പടയാളികൾ ആത്മാഹൂതി ചെയ്തുകൊണ്ട് പോരാടിയത്. വാസ്കോഡഗാമയ്ക്ക് ശേഷം വന്ന കബ്രാൾ ചെന്നിറങ്ങിയ സ്ഥലം പിന്നീട് അവർ ബ്രസീൽ എന്ന് പേരിട്ടു.
1: അതെ,
0: ഇന്ത്യയെക്കാൾ ബൃഹത്തായ ഒരു പ്രദേശമാണ്. അവിടെ ഇപ്പൊ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് പോർച്ചുഗീസ് ആണ്, നമ്മൾ സംസാരിക്കുന്നത് മലയാളമാണ്.
1: അതെ,
0: അപ്പൊ അടുത്ത കാലത്ത് ഒരു കുറെ കുട്ടികളുടെ ഒരു പരിപാടിയിൽ ഇവർ ചോദിച്ചപ്പോ നമ്മുടെ ഈ ഭാഷ വളരെ ദുർബലമായി പോവുകയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ദുർബലമായി പോയ ഭാഷകളെല്ലാം ഇല്ലാതായി പോയിട്ടുണ്ട്, നമ്മുടെ ഭാഷ ഒരിക്കലും ഇല്ലാതായിട്ടില്ല. എന്താണ് കാരണം എന്ന് വെച്ചാൽ അത്രയും പരീക്ഷണങ്ങൾ അത് നേരിട്ടു, അത് അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനൊരു പരീക്ഷണം ഇത്ര കണ്ടുകൊണ്ടാകാൻ സാധ്യതയില്ല.
1: തീർച്ചയായിട്ടും നല്ലൊരു നിരീക്ഷണം കൂടിയാണത്. അത് പറയുമ്പോഴാണ് അങ്ങ് ഒരു പത്രപ്രവർത്തകനായിട്ടാണ് അങ്ങയുടെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. വർഷങ്ങളോളം വളരെ ദീർഘകാലം പത്രപ്രവർത്തകനായിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവത്തെ ഒന്ന് ഓർത്തെടുക്കാമോ?
0: ഞാൻ പത്രപ്രവർത്തകനായിട്ട് 90s മധ്യത്തിൽ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ഈ മനുഷ്യനിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ്, ഇന്ന് നമ്മൾ AIയിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു.
1: അതെ,
0: അപ്പൊ അന്ന് ഒരു എഴുത്തുകാരൻ കടലാസിൽ എഴുതുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ 20s തുടക്കത്തിൽ തന്നെ പേപ്പർ ഉപേക്ഷിച്ച് ടൈപ്പിങ്ങിലേക്ക്. അപ്പൊ അതേ തുടർന്ന് ഞാൻ നേരിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടായിരുന്നു വന്നത്. അപ്പൊ അങ്ങനെ പിൻകാലത്ത് വലിയ ഗവേഷണങ്ങൾ നടത്താൻ ഞാൻ എൻ്റെ ഒരു 20s പ്രായത്തിൽ തന്നെ ഞാൻ ഈ നാനോ ടെക്നോളജി ഇപ്പോഴും സമ്പൂർണമായി വികസിച്ചിട്ടില്ലാത്ത നാനോ ടെക്നോളജി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ടെക്നോളജി നോവൽ അക്കാലത്ത് എഴുതിയിട്ടുണ്ട്. ബയോണിക്സ് അല്ലെങ്കിൽ ഐസ് എന്ന് പറഞ്ഞു, അങ്ങനെ നമ്മുടെ ഒരു നാനോ മെഡിസിൻസിന്റെ ഒക്കെ ഒരു ആവിർഭാവത്തെ സംബന്ധിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്ന് അതൊക്കെ എനിക്ക് സാധിക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറയുന്നത് അതിന്റെ ഗവേഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് വെച്ചാൽ ഈ പത്രപ്രവർത്തനത്തിന്റെ ഒരു പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്ക് നന്ദിപൂർവ്വമായി എനിക്ക് ആ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനായി പറ്റത്തുള്ളൂ.
1: തീർച്ചയായിട്ടും. അത് കൂടാതെ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു ഒബ്സർവേഷൻ സ്കില്ല് പലപ്പോഴും നമ്മൾ ഈ കൃതികളിലൂടെ പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. സമൂഹത്തിലെ വളരെ സൂക്ഷ്മമായ ചില അംശങ്ങൾ, വ്യക്തികളുടെ ചില സൂക്ഷ്മമായ അംശങ്ങൾ പലപ്പോഴും അങ്ങയുടെ കഥാപാത്രങ്ങളൊക്കെ കാണാറുണ്ട്, അതുപോലെ നോവലുകൾ കാണാറുണ്ട്. അവിടെ ഒരു പത്രപ്രവർത്തകന്റെ കണ്ണാണോ പ്രവർത്തിച്ചിട്ടുള്ളത്?
0: പത്രപ്രവർത്തകന്റെ കണ്ണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും, പക്ഷെ അതിലും സൂക്ഷ്മത വേണ്ട ഒന്നാണ് നമ്മൾ സാഹിത്യവും സാഹിത്യരചനയും നടത്തുമ്പോഴേ. നമ്മളുടെ കയ്യിൽ ദൃശ്യത്തിനുള്ള ഉപാധികളൊന്നുമില്ല.
1: അതെ,
0: എവിടൊക്കെ ഇരിക്കുന്ന മനുഷ്യർ തമ്മിലുള്ള മസ്തിഷ്കങ്ങൾ തമ്മിലുള്ള ഒരു ഇടപാടാണ് അക്ഷരങ്ങൾ വഴി. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ശ്രോതാക്കളായിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരവരുടെ ജോലി വേലകളെല്ലാം അവർക്ക് തുടർന്നുകൊണ്ട് പോകുമ്പോൾ തന്നെ ഇത് പാസീവായിട്ട് ഈ ഹിയറിംഗ് എന്നുള്ള സംഗതി ബ്രെയിൻ എന്റെ പണി എടുത്തുള്ളൂ. അപ്പൊ അത് അങ്ങനൊരു സൂക്ഷ്മ കലയാണ് സത്യത്തിൽ ഈ സാഹിത്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു അതിൻ്റെ ഒരു ഇലക്ട്രോണിക് ഡേറ്റയിലൂടെ നമുക്ക് ഈ സാഹിത്യത്തെ ഇപ്പോൾ ആൾക്കാർക്ക് ഈ ആനോ എന്ന നോവൽ മൊത്തം വേണമെങ്കിൽ നമുക്ക് വായിച്ചിടാം. ഇപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാം വായിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിനും എല്ലാം സാഹിത്യം എല്ലാ കാലത്തും നിലനിൽക്കുന്നത് കൊണ്ടാണ് എല്ലാ ഈ ദൃശ്യ കലകൾ അതിൻ്റെ സർവ്വപ്രതാപവും കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആത്മനിഷ്ഠമാണ് കൂടുതൽ.
1: അതെ,
0: അതുകൊണ്ടാണ് ഇപ്പോൾ റേഡിയോയുടെയൊക്കെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അതാണ്. അതിനൊരു ആത്മനിഷ്ഠമായ ഇടമുണ്ട് അതിന്. അതുകൊണ്ടാണ് ആകാശവാണി ഇത്രയും കാലമായിട്ടും ഇതെല്ലാം വന്നിട്ടും തകർന്നു പോകാതിരിക്കുകയും അത് പല അവസരങ്ങളിലും വളരെ മേൽക്കൈ നേടുകയും ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. ലോകത്തിന്റെ വേഗം കൂടുമ്പോൾ ഇത് അസ്തമിക്കുമെന്ന് വിചാരിച്ചിരുന്ന കലകളാണ് പലപ്പോഴും സാഹിത്യമോ അല്ലെങ്കിൽ ഈ ആകാശവാണി പോലുള്ള ഈ ശ്രോതാവും ശ്രോതാവും തമ്മിലുള്ള കലയും ഒക്കെ. എല്ലാ കാലത്തും സാഹിത്യത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്.
1: തീർച്ചയായിട്ടും. നമ്മൾ ഒന്ന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ 2008 തസ്കരൻ മണിയൻപിള്ളിയുടെ ആത്മകഥ എന്ന പുസ്തകം അത് ട്രെൻഡ് സെറ്ററായി മാറി അക്കാലത്ത്. കാരണം നമ്മൾ പൊതുവെ ആത്മകഥ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഒരു ചിന്താധായയിൽ വരുന്ന കാര്യമേ ആയിരുന്നില്ല. വളരെ സാധാരണക്കാരനായ എന്നാൽ ഇതേപോലെ ഒരു മോഷണം ഒരു തൊഴിലായി കൊണ്ടുനടന്നിരുന്ന ഒരു വ്യക്തിയുടെ ആത്മകഥ ഒരു പ്രത്യേക രൂപത്തിൽ അത് സ്വീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആ ഒരു അനുഭവം?
0: അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്റെ നാട്ടിൽ തന്നെ ഉള്ള അവിടുത്തെ ഉള്ള വളരെ വിപുലമായ പല കുടുംബങ്ങളിൽ പെടുത്ത ഒരാൾ തന്നെ ഒരു മോഷ്ടാവായി മാറി എന്നുള്ളതിന്റെ ഒരു ഷോക്ക് അന്നത്തെ കാലത്തുള്ള ആൾക്കാർക്ക്. പക്ഷെ അദ്ദേഹം സാധാരണ മനുഷ്യൻ എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഇത് ചെയ്യുന്നു വരുന്നത്. എന്താ നാട്ടിൽ മോഷ്ടിച്ചാൽ മാത്രമല്ലേ അയാളെ ആൾക്കാർ ഭയക്കേണ്ടതുള്ളൂ, പക്ഷെ മറ്റു സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹം പത്രങ്ങളിലും വാർത്തയായി മാറുകയും സ്വന്തം നാട്ടിൽ ഒരു സാധാരണ മനുഷ്യനൊക്കെ ജീവിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു യുക്തി അല്ലെങ്കിൽ അതിന്റെ ഒരു അത്ഭുതം എന്നെ വല്ലാതായത്. അപ്പൊ ഞാനന്ന് എന്റെ പ്രീ ഡിഗ്രി ഇപ്പോഴത്തെ പ്ലസ് ടു അവരുടെ കാലത്ത് ഞാൻ

0: നാട്ടിൽ നിന്ന് ശബരിമലയ്ക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ ഏകാന്തനായിട്ട് അതിൽ ഒരു ഭാഗത്തിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് മറ്റാർക്കും ഇല്ലാത്ത കഥകൾ പറയാനായിട്ടുണ്ടാവും, ശരിയാണ്, അദ്ദേഹം സമൂഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മോശമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ ഉൾക്കൊള്ളേണ്ടതായ ഒരു സമഗ്രത നമുക്ക് വേണം. എല്ലാവരെയും കൊണ്ട് അത് പറ്റണമെന്നില്ല, പക്ഷെ അങ്ങനെ സമഗ്രതയുടേതുണ്ട്. എല്ലാ മനുഷ്യരെയും നമ്മൾ അറിയണം, അവരുടെ ദൗർബല്യങ്ങൾ, അവരുടെ ദോഷങ്ങൾ നമ്മൾ അറിയണം. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഇദ്ദേഹത്തിനെ സമീപിച്ച് ഇദ്ദേഹത്തിലേക്ക് കടക്കുന്നതും. ഇത് ഒരു വലിയ പുസ്തകമായിട്ട് 500 പേജുകൾ കൂടുതലുള്ള ഒരു തസ്കരൻ, മണിയമ്പിള്ളയുടെ ആത്മകഥ എന്ന് പറഞ്ഞ് ഇത് 10-15 വർഷം മുമ്പ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നത്. മോഷണ കുറ്റത്തിന് പിന്നീടും അദ്ദേഹത്തിനെ പിടിച്ചു ഈ പുസ്തകം ഇറങ്ങിയതിനോട് മുമ്പ്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം അയാൾ ഒരു കേസിലും പെട്ടിട്ടില്ല. പുസ്തകം ഇറങ്ങിയതിന് ശേഷം അറസ്റ്റ് ചെയ്തപ്പോൾ ആൾക്കാർ പുസ്തകം എഴുതിയിട്ടും അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു എന്ന വ്യാഖ്യാനങ്ങൾ വന്നു. അങ്ങനല്ല, പുസ്തകമായി അച്ചടിച്ച് ഇറങ്ങിയതിന് മുമ്പുള്ള കാലത്തുള്ളതാണ്. ഈ റോയൽറ്റി വച്ച് 10-17 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരു മോഷ്ടാവല്ലാതായി ജീവിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനവും നമ്മുടെ മലയാളത്തിലുള്ള വായനക്കാർ, വളരെ പോസിറ്റീവായ ആൾക്കാർ. അതിൽ അങ്ങനെ ഒരു പുസ്തകം വേണമായിരുന്നു, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിതം പറയണമോ വായിക്കണോ എന്നുള്ള ചിന്താഗതിയിലുള്ളവരുമാണ്. അങ്ങനെ വേണമല്ലോ, സ്വാഭാവികമായിട്ട് അതും വേണം. അങ്ങനെ ജനാധിപത്യം പുസ്തകത്തിലും എല്ലാം വേണം. പക്ഷേ അതൊരുപാട് പേർ വായിക്കുകയും ആ വായിക്കുന്നവരിൽ നിന്നുള്ളൊരു ചെറിയ തുക റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ചെല്ലുകയും അതുകൊണ്ട് വ്യക്തിക്ക് ജീവിക്കാനുള്ള ഒരു ചെറിയ തുക വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിൽ നിന്ന് തോന്നിയ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ കാര്യം.
1: തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരുപക്ഷെ അങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താതെ പോകുന്ന കുറച്ച് ജീവിതങ്ങൾ, അത് രേഖപ്പെടുത്തി പോകുക എന്നുള്ള ഒരു കാര്യം കൂടി കൂടെ
0: നടന്നിട്ടുണ്ട്.
1: അതിനുശേഷം ഭൂമി ശ്മശാനം എന്ന അങ്ങയുടെ നോവൽ പുറത്തുവരുന്നു. വളരെ നമ്മളെ സ്പർശിക്കുന്ന, തികച്ചും വ്യത്യസ്തമായ ഒരു ജോണലുള്ളൊരു വർക്കാണത്. മരിച്ച കുഞ്ഞയെ കൊണ്ട് അയച്ചു നടത്തുന്ന യാത്ര, അത് വളരെ ഒരു പെക്യൂലിയർ ഒരു നോവലാണ്.
0: ആ നോവലിനൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് വെച്ചാല്, ഞാൻ അന്ന് ജോലിയിൽ ഞാൻ ട്രെയിനിയായിട്ട് ഞാൻ കയറിയ സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു, കേരളത്തിലെ ഒരു നഗരത്തിൽ ഒരു പൊതു ശ്മശാനം ഇല്ലായിരുന്നു. നമ്മൾ ഈ കണ്ട കേരളത്തിൽ 10-20-25 വർഷം കൊണ്ട് പയ്യെ കൊണ്ട് വരികയായിരുന്നു. അതിന്റെ അവസാനത്തെ 10-25 വർഷമാണ് കുറച്ചും കൂടെ നമുക്ക് കാണാവുന്ന ഒരു സാമൂഹികമായ ഒരു മാറ്റം. അപ്പൊ അന്നത്തെ സമയത്ത് ഒരു പൊതു ശ്മശാനം ഇല്ല ആ നഗരസഭയിൽ, എല്ലാ സമുദായ ശ്മശാനങ്ങളാണ് ഉള്ളത്.
1: അതെ.
0: അപ്പോൾ ആ ഈ പർട്ടിക്കുലർ സമുദായത്തിലുള്ള അല്ലാത്ത ഒരാൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഈ സ്ഥലത്ത് താമസിച്ചപ്പോ അവിടെ പൊതു ശ്മശാനത്തിന് സ്ഥലമൊക്കെ ഏറ്റെടുത്തതേ ഉള്ളൂ, അവിടെ ആരും സംസ്കരിക്കാറില്ല. അപ്പൊ അയാളുടെ ഭാര്യ പ്രസവിച്ചപ്പോ ചാവിള്ളയായിപ്പോയി. അപ്പൊ ഇതിനെ ഉറുക്കനും ഒക്കെ ആയിട്ട് വലിച്ചെറിയാമെന്ന് പറഞ്ഞ ഇയാളെ മാനസികാവസ്ഥ അനുവദിച്ചില്ല. പക്ഷെ ഇതിന് മറവ് ചെയ്യാൻ സ്ഥലമില്ല.
1: അതെ.
0: നാട്ടിൽ ഇയാളുടെ സ്ഥലം ഇയാളുടെ പെങ്ങൾക്കും ഒക്കെ കൊടുത്തു, ഇയാൾക്ക് അവിടെയും സ്ഥലമില്ല. അങ്ങനെ ഈ മരിച്ച കുഞ്ഞിനെ തോളിലിട്ടിട്ട് ഇയാളെ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു അനുഭവമായിരുന്നു അത്. അത് എന്റെ കൂടെ ജോലി ചെയ്ത ഒരാളുടെ നേരെ അനുഭവമായിരുന്നു. അദ്ദേഹം ഇതുമായിട്ട് പോയിട്ടില്ല, പക്ഷേ അയാൾക്ക് ആ വിഷമം ഉണ്ടായി ഇത് ഉപേക്ഷിക്കാനായിട്ടുള്ള, അതായിരുന്നു ആ അനുഭവം.
1: അതിപ്പോഴും വായിക്കുമ്പോഴും നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു.
0: അതെ, അതെ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മൾ വളരെ പ്രാദേശികമായ ഒരു സംഗതിയാണെങ്കിലും അത് ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും.
1: അപ്പൊ
0: അടുത്തിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു 4-5 ചെറുപ്പക്കാർ എന്ന് പറഞ്ഞൊരു നോവൽ, അത് കൊല്ലത്തെ വളരെ പ്രാദേശികമായിട്ട് ഈ തലേന്ന് സ്വർണം കൊണ്ട് കൊടുക്കുകയും ആ പൊന്നിന്റെ പൈസ കിഴിച്ച് അപ്പൊ തലേന്ന് തന്നെ ഈ പെൺകുട്ടിക്ക് സ്വർണം ഇട്ടുകൊണ്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അവിടെ മാത്രം നിലനിൽക്കുന്ന ഒരു ആചാരത്തെ പ്രതി നമ്മളൊരു നോവൽ എഴുതുകയും ആ നോവൽ പിന്നീട് പൊന്മാൻ എന്ന് പറഞ്ഞ ഒരു പേരിൽ സിനിമയായപ്പോ അത് ഒ ടി ടിയിലെല്ലാം വന്നപ്പോഴത്തേക്ക് അതിനൊരു പാൻ ഇന്ത്യൻ പരിവേഷം ഭയങ്കരമായി കിട്ടി. പല ഭാഷകൾ മാറി ചെന്നിട്ടും അതിനെ കൈയേറ്റത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പ്രാദേശികത അവിടെ നിന്ന് വിട്ടു. നമ്മളുടെ കുടുംബത്തിൽ കാര്യമായി പണമോ സംഗതികളോ ഇല്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും
0: അവരുടെ ഒരു അത് നമ്മൾ എഴുതിയ സമയത്തോ ഈ പുസ്തകം എഴുതുന്ന സമയത്തോ ഒന്നും നമ്മളുടെ മനസ്സിൽ വന്നതല്ല. അതാണിപ്പം സന്ദീപ് പറഞ്ഞ സംഗതി, നമ്മൾ വളരെ പ്രാദേശികമായി പൊതു ശ്മശാനം ഇല്ലാത്തൊരു നഗരമോ ഇപ്പം ഫിക്ഷണല. ആ സംഭവം ഫിക്ഷനായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അന്നത് ഫിക്ഷനല്ല.
1: അതെ.
0: അപ്പൊ ഫിക്ഷണലായിട്ടുള്ളൊരു സംഭവമായിട്ട് വിചാരിച്ചാൽ പോലും ആ ഇമോഷണൽ കണക്ട് കറക്റ്റ് ആണെങ്കിൽ അത് എഴുതുന്ന ആളിന് കിട്ടണമെന്നില്ല. അയാൾ ഉപയോഗിക്കുന്ന സത്യസന്ധത എന്നുള്ള ഒറ്റ ടൂൾ ഉള്ളത് കൊണ്ടാണ് ഇമോഷണൽ കണക്ട് പിൻകാലത്ത് നിലനിൽക്കുന്നത്. അതായിരിക്കാം അതിന്റെ ഒരു രഹസ്യ പൂട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ലിറ്ററേച്ചറിനും ബാധകവും അത് ഈ സത്യസന്ധത. അത് ഒരുപക്ഷെ സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ഏത് ജോലിക്കകത്തും അതൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്.
1: തീർച്ചയായിട്ടും പലപ്പോഴും അങ്ങയുടെ പല സൃഷ്ടികളിലെ നോവലുകളാകട്ടെ കഥകളാകട്ടെ ഇതേപോലെ തന്നെ പ്രാദേശികമായിട്ടോ അല്ലെങ്കിൽ ആ സമയത്ത് നിലനിന്നതോ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രമേയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പൊ മണൽ ജീവികൾ വന്നിരുന്നു, മുതലലായനി, നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ഒരു മാനത്തിലേക്കാണ് പലപ്പോഴും നമ്മളെ അത് സ്വാധീനിക്കാറുള്ളത്. അങ്ങനെ കൊല്ലത്തെ തീരപ്രദേശത്ത് ജീവിച്ച ഒരാളാണ്, വർഷങ്ങളോളം തിരുവനന്തപുരത്ത് ജീവിച്ച ഒരാളാണ്. ഇവിടുത്തെയൊക്കെ ഒരു പ്രാദേശികമായ പല ചരിത്ര സംഭവങ്ങളടക്കം അങ്ങയുടെ കൃതികളിലേക്ക് കടന്നു വരാറുണ്ട്, സംഭവങ്ങൾ കടന്നു വരാറുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടോ അതോ ഇങ്ങയുടെ ഒരു താല്പര്യം?
0: അല്ല, നമ്മുടെ രണ്ട് സാധനം, ഞാൻ ഇതിന്റെ കഴിഞ്ഞ മറുപടിയുടെ തുടർച്ചയായിട്ട് പറയാം. സത്യസന്ധമായിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്.
1: അതെ,
0: നമുക്ക് നമ്മളുടെ ലിറ്ററേച്ചറും മറ്റു സംഗതികളും എല്ലാം

0: ആയിട്ടുള്ള ചില എലമെന്റ്സ് കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക്. അപ്പൊ നമ്മൾ ഒറിജിനൽ ആയിരിക്കുക എന്ന് പറയുന്നത് ഞാൻ എന്റെ എഴുത്തുകാലം മുതൽ ആദ്യം മുതൽ സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ സന്ദീപ് ചോദിച്ച മണൽ ജീവികൾ എന്ന് പറഞ്ഞ നോവൽ എന്റെ നാടായ കൊല്ലത്തെ ചവറയിലെ കരിമണൽ പ്രദേശത്താണ്. ലോകത്തിന് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള ലോഹ മണലുകളിൽ ഒന്ന് ആണ് ഈ ചവറയിൽ ഉള്ളത്. ഈ മണ്ണിന്റെ മേൽ ജോലി ചെയ്യുന്ന മനുഷ്യരുടെ ഞാൻ എത്രമാത്രം വിജയിച്ചു എന്നൊന്നും അറിയത്തില്ല, ഞാൻ വളരെ ചെറുപ്പമായിരുന്നു. പക്ഷെ ആ മണ്ണിന്റെ മനുഷ്യരുടെ കഥ പറയണ്ടേ, അത് കേരളത്തിൽ നിന്നുള്ള ഒരാളെന്ന് പറയണ്ടേ എന്നുള്ളത്. ഞാനിപ്പോ ആനോടെ കഥ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ പഠിച്ച മൈക്കിളാഞ്ചലോയും ഡാവിഞ്ചിയുടെയും റാഫേലിന്റെയും പെറ്റായിട്ട് അവരെല്ലാരും ജീവിച്ചിരുന്ന ചത്തുരത്തിന്റെ അകത്ത് ആണ് ഈ ആനക്കുട്ടിയെ കെട്ടിയിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അവനെ അവരുടെ റോമിലേക്ക് വരും. ഡാവിഞ്ചി ഉൾപ്പെടെ, മൈക്കിളാഞ്ചലോ ഉൾപ്പെടെ അവനെ വരയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവന്റെ കഥ പറയണ്ടേ ആരെങ്കിലും പോയി, ഞാൻ തന്നെ പറയണമെന്നില്ല, പക്ഷെ ആരെങ്കിലും പറയണ്ടേ. അതുപോലെ മുതലായനി എന്ന് പറഞ്ഞ നോവല്, അക്കാലത്ത് നെയ്യാർ ഡാമില് ചീങ്കണ്ണി ഭയങ്കര ശല്യം രൂക്ഷമായിരിക്കുകയും അതിന്റെ ഒരു പരിസരത്തുള്ള മനുഷ്യർ അതിനെ തിന്നെടുക്കാൻ ശ്രമിക്കുകയും അതിന്റെ പ്രശ്നങ്ങൾ കാരണം മനുഷ്യൻ വെള്ളം എടുക്കാനായിട്ട് ഡാമിലിറങ്ങാൻ പറ്റാതിരിക്കുകയും ചെയ്ത ഒരു കഥയാണ്. ഇപ്പൊ അത്രയും ഒരു ശല്യം അതിനെ കൊണ്ട് ഉണ്ടാകുന്നില്ല എന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് ഒറിജിനൽ ആയിട്ടുള്ള തോന്നുന്ന നമ്മളെ ചുറ്റുവട്ടത്തു നിന്നുള്ള കഥാപരിസരത്തു നിന്നുള്ള ലൈഫാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും. അതുപോലെ അങ്ങയുടെ കൃതികൾ വായിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഒരു സിനിമ കാണുന്നത് പോലെ തന്നെ ആ വിഷ്വൽസ് ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും. ആ എഴുത്തിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള ഒന്ന് അതാണ്. മറുവശത്ത് സിനിമയിലും അങ്ങയുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൊന്മാൻ അടക്കമുള്ള ചിത്രങ്ങളുടെ തിരക്കഥ, അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ 2005 അങ്ങ് ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതി. ശേഷം ഒറ്റക്കൈ എന്ന ചിത്രം അത് എഴുതി സംവിധാനം ചെയ്യുകയും അതിന് സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. അത് പക്ഷെ മറ്റൊരു രീതിയിലുള്ള സിനിമാ പ്രവേശം ആയിട്ട് വേണം കണക്കാക്കാൻ വേണ്ടി, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു വർക്കുകളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സിനിമയിലേക്കുള്ള ആ ഒരു പ്രവേശം, പിന്നെ അതിന് സ്വന്തമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഇതിലേക്ക് പിന്നെ കടന്നു പോയിട്ടില്ല, അവിടെ എന്താണ് സംഭവിച്ചത്?
0: അത് കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഞാനൊരു റൈറ്റിങ്ങിനെ വളരെ സിമ്പിളാക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര കണ്ട് ജോലി കൂടുതൽ എടുക്കുമ്പോഴാണ് കൂടുതൽ സിമ്പിളായിട്ട് മാറുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന കേൾക്കുന്നൊരു ഭാഷയിലേക്ക് സാഹിത്യത്തിനെ കൊണ്ടുവരണം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അല്ലാതെ പറ്റും പുതിയ കാലത്തുള്ള ചെറുപ്പക്കാരും സാഹിത്യത്തിൽ സംസാരിക്കുന്നില്ല, അവരുടെ ചെറിയ വൊക്കാബുലറി വെച്ച് അവർ മനോഹരമായ ജീവിതം നയിക്കുന്നവരാണ്. അവിടെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതുമായ ഒരുതരം ക്ലാസിക്കൽ ഭാഷ കൊണ്ടുവന്ന് ചെലുത്താൻ അങ്ങനെ എഴുതുന്ന വളരെ മികച്ച രീതിയിൽ എഴുതുന്ന റൈറ്റേഴ്സ് നമുക്കുണ്ട്. ഞാൻ കരുതി എനിക്ക് സിംപ്ലിഫൈഡായിട്ട് രീതിയിൽ എഴുതാൻ എന്റെ വാസനയിൽ അത് പെടുന്നു എന്നിരിക്കെ ഞാൻ ഇതിന് ശ്രമിച്ചു നോക്കേണ്ട അല്ലേ എന്ന് തോന്നിയ പ്രകാരമാണ് ഞാനിത്. അപ്പോഴാണ് ഈ ദൃശ്യപരത കൂടുന്നത്. ആവശ്യമില്ലാത്ത തൊങ്ങലുകൾ ഉപേക്ഷിച്ചു തുടങ്ങി, എഡിറ്റിംഗ് ഭയങ്കരമായി ശ്രദ്ധിച്ചു, പിന്നെ ആൾക്കാരുടെ ഭാവന വല്ലാതെ വികസിച്ചിട്ടുണ്ട്.
1: അതെ,
0: അവരുടെ ഇൻഫർമേഷൻ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിന്റെ വ്യാപ്തി കൂടി. ഞാനിരുന്ന് വിശദീകരിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഇതല്ല. അവർക്ക് അത്യാവശ്യം ഇതിന് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ട്, അവർക്ക് നെറ്റിൽ നോക്കാൻ പറ്റും ഈ സംഗതി.
1: അതെ,
0: അപ്പോ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പിൻവാങ്ങുക എന്ന് പറയുന്നതാണ് മര്യാദ എന്നൊരു ചിന്ത, ശരിയോ തെറ്റോ എന്നറിയില്ല, അതിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് ഈ ദൃശ്യപരത എന്ന് പറയുന്ന സംഭവം കൂടിയതും പുസ്തകങ്ങളുടെ വലിപ്പം ചെറുതായി മാറുകയും ചെയ്തത്. അപ്പൊ രസം എന്ന് പറഞ്ഞൊരു എലിമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന തരം പുസ്തകങ്ങളും ഞാൻ എഴുതാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊക്കെ ആവാം അതിന് പെട്ടെന്ന് എന്താണ് കഥയിലേക്ക് വരുന്നതും പ്രവേശിക്കും മനസ്സിലാക്കിയോണ്ടായിരിക്കാം അതിന്റെ പിന്നാലെ ഇതിനെ ദൃശ്യമാക്കാൻ അല്ലെങ്കിൽ സിനിമയാക്കാനൊക്കെ ആയിട്ടുള്ള പല ആവശ്യകതകൾ വന്നത്. ഇത് ഈ റൈറ്റിംഗിലേക്ക് വരാനായിട്ടുള്ള റീസൺ ഞാൻ ഒന്ന് രണ്ടു സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ ഈ വിമാനത്താവളങ്ങളിൽ കിളിയെ അടിക്കുന്നവരെ സംബന്ധിച്ചുള്ളൊരു കഥ എഴുതിയിട്ടുണ്ട്. അതിന്റെ പേര് എലിവാണമെന്നായിരുന്നു. ലോകത്തിലെ പ്രധാന പക്ഷിശല്യമുള്ള വിമാനത്താവളങ്ങളിൽ നമ്മൾ ചെന്നാൽ വിമാനത്താവളത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ പടക്കം പൊട്ടുന്നതാണ്. അത് ഇതിനെ ഓടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. പിന്നെ പക്ഷി ഇടിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പേടി സ്വപ്നമാണ് ഈ ഏവിയേഷൻ രംഗത്തെ. അപ്പോ അവരൊരു വാർത്ത കൊടുക്കാനായിട്ട് എന്റെ കൈ കൊണ്ട് തന്നു. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമായിട്ട് ബന്ധപ്പെട്ട ദിവസ കൂലിക്കാരാ. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു, എനിക്കറിയത്തില്ല. അപ്പൊ ഞാന് കൂടുതൽ അവരടുത്ത് സംസാരിച്ചു, ചോദിച്ചു, പഠിച്ചു, ഒരു കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതി. അങ്ങനെ 3-4 മാസത്തിന് ശേഷം ഒരു ദിവസം വീണ്ടും ഈ വാർത്തയെ സംബന്ധിച്ച് ഇവരൊരു റിസൾട്ട് എന്താണെന്ന് അറിയാമെന്ന് കാര്യമായി സംഭവിച്ചില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമവും കൂടെ പറയാനായിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കഥ ഞാനിങ്ങനെ ഒരു മാഗസിനിൽ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവരതിലേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. അവര് പറഞ്ഞു, സാറെ വാർത്ത ഒന്നും കൊടുന്ന് കൊടുത്താൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടും എന്ന് പറഞ്ഞ് അവരെ തിരിച്ചുപോയി. അതൊരു വലിയൊരു ഐ ഓപ്പണർ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചാണോ എഴുതുന്നത് അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയത്തില്ല. അപ്പൊ ഇതൊരു ഉപരി ഇവർക്ക് മനുഷ്യരിലാണ് ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് സാഹിത്യം, ഭാഷ കയ്യിലുള്ള ആൾക്കാർ. അപ്പോൾ പലരും ഇതിന്റെ കാഴ്ച കുറച്ചും കൂടെ വ്യക്തമായി, പൊടിപ്പും തൊങ്ങലുകളും ചെത്തിക്കളഞ്ഞപ്പോഴത്തേ. സ്വാഭാവികമായിട്ടും പലരും അതിനെ പല കൃതികളും സിനിമയായിട്ട് അങ്ങനെ തേടി വന്നു, തേടി വരുന്നതാണ്.
1: അതെ,
0: അപ്പൊ അങ്ങനെ തേടി വന്നു നമ്മൾ

0: അതിൻ്റെ ചിലർക്ക് അതിൻ്റെ കഥയുടെ റൈറ്റ്സ് മാത്രം മതി എന്ന് പറയുന്നവർക്ക് അങ്ങനെ കൊടുത്തു, തിരക്കഥയിൽ കൂടെ നിൽക്കണമെന്ന് പറയുന്നവരോട് അങ്ങനെ നിന്നു. അങ്ങനെയൊക്കെയാണ് ഇത് മുമ്പോട്ട് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്.
1: നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം തുടർന്ന് കേൾക്കാം അക്ഷര സൗരഭത്തിന്റെ അടുത്ത അധ്യായത്തിൽ.
2: അക്ഷര സൗരഭം.